ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 25, കൊല്ലവർഷം 1201, മിഥുനം 1, 2026 ജൂൺ 15 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53 മിനിറ്റും 53 സെക്കൻഡും. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: ഈ കഴിഞ്ഞ ചൂടുകാലം കഠിനമായിരുന്നു. അതെ, തീർച്ചയായും അതെ. അത് പ്രകൃതിയുടെ നിരന്തരമായ ചലനത്തിന്റെ ഭാഗമാണ്, ഋതുഭേദങ്ങളുടെ ചാക്രികതയാണ്. നമുക്കിതൊക്കെ ഇന്നറിയാം. എന്നാലും നാം പറഞ്ഞു പോകുന്നു, എന്തൊരു ചൂട്, എന്തൊരു മഴ! യുഗങ്ങൾക്കും മുൻപ് ഭീമാകാരമായ ഏതോ ഒരു ഉൽക്ക ഭൂമിയെ വന്നിടിച്ചുണ്ടായ ചരിവിനെ തുടർന്നാണ് ഭൂമിയിലെ ഋതുഭേദങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഇത് ശാസ്ത്രമതം. എന്നാൽ പ്രപഞ്ചരഹസ്യങ്ങൾ ഇനിയും നിഗൂഢമാണ്. വെറുതെ ഒന്നോർത്തു നോക്കാം. ഈ ഭൂമിയിൽ തന്നെയല്ലേ നമ്മൾ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും ഇതുവരെ മരിച്ചു പോകാതെ ഇരിക്കുന്നതും? ഈ ചൂടും മഴയുമൊക്കെ താങ്ങുവാൻ ഇതുവരെ നമുക്കായല്ലോ. പിന്നെയും എന്തിന് ഈ അസഹിഷ്ണുത, അസഹനീയത? മൃഗങ്ങൾ ഇതിനെയൊക്കെ അതിജീവിക്കുന്നുണ്ട്. പ്രകൃതിയാണ് അവയ്ക്കു ഗുരു. അവ സ്വയം ആ വഴിയിലൂടെ നീങ്ങുന്നു. സ്വസ്ഥമായി ഇരുന്നും കിടന്നും വിശ്രമിച്ചും ഇരതേടിയും ഇണചേർന്നും ഉറങ്ങിയും അവ സസുഖം വാഴുന്നു. അവർക്ക് ആശുപത്രികളില്ല, മരുന്നില്ല, ഡോക്ടർമാരില്ല, ACയും ഫാനുമില്ല, കുടയുമില്ല. എന്നിട്ടും അവ അതിജീവിക്കുന്നു. കണ്ടിട്ടില്ലേ പൂച്ചകളും നായ്ക്കളും ചിലപ്പോൾ പുല്ല് തിന്നുന്നത്? അതവരുടെ സ്വയം ചികിത്സയാണ്. നാൽക്കാലികൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ചൂടിനെ അതിജീവിക്കുവാനായി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാൻ അവർ പ്രാപ്തരാണ്. വഴിതെറ്റിയത് മനുഷ്യനാണ്. ഉഷ്ണവർദ്ധിനികളല്ലാത്ത ആഹാരനീഹാരാദികൾ കഴിച്ചും അനാവശ്യ യാത്രകൾ ഒഴിവാക്കിയും പരുത്തിവസ്ത്രങ്ങൾ ധരിച്ചും ഉഷ്ണകാലവും നമുക്ക് കടന്നുപോകാനാകും. അതിനുള്ള ആരോഗ്യസ്ഥിതിയിൽ നിലനിന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ മഴക്കാലവും. ഈ കഴിഞ്ഞ ദിവസം നല്ല തെളിഞ്ഞ വെയിലിൽ പെട്ടെന്ന് ആകാശം ഇരുണ്ട് കറുത്തു. സുന്ദരമായൊരു മഴ. ഉച്ചസമയം രണ്ട് പെൺകുട്ടികൾ പറഞ്ഞു പോകുന്നത് കേട്ടു. നശിച്ച മഴ. ഘോരമായ കാറ്റും കോരിച്ചൊരിയുന്ന മഴയും എരിയുന്ന വേനലും എക്കാലവും തുടരുന്നതല്ല. പ്രകൃതി കാറ്റാകുമ്പോൾ കാറ്റും മഴ പെയ്യുമ്പോൾ മഴയായും സ്വാഭാവികമായി വീശിയും പെയ്തും പോരുന്നു. ഈ സ്വാഭാവികത മനുഷ്യനും അനുവർത്തിച്ചു പോരേണ്ടതാണ്. മനുഷ്യന്റെ ജീവിത വിഹായസുകൾ വലുതാണ്. മറ്റു ജീവജാലങ്ങളുടെ അവകാശങ്ങൾ കാത്തുപോരേണ്ടവരാണ് മനുഷ്യർ. കാരണം മനുഷ്യൻ കുറച്ച് പ്രകൃതിയും കൂടുതൽ സംസ്കാരവുമാണ്. ജീവികളാകട്ടെ പ്രകൃതി മാത്രമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ പ്രകൃതിയുമായി സമരസപ്പെട്ടു പോരുന്ന ഒരു ജീവിത രീതിയാണ് നാം അനുവർത്തിച്ചു പോരേണ്ടത്. കവി അയ്യപ്പൻ പറഞ്ഞു, എന്ത് ചൂടെന്നോ നശിച്ച മഴയെന്നോ പറയാതിരിക്കുക. പ്രകൃതി നൽകിയ അനുഗ്രഹങ്ങളെ, സമ്മാനങ്ങളെ നന്ദിപൂർവം സ്വീകരിക്കുക. കൃതജ്ഞതയോടെ ജീവിക്കുക. അതിൽ നാശകാരണികളുമുണ്ട്, ഏറെ അനുഗ്രഹങ്ങളുമുണ്ട്. നേപ്പാളിൽ ഒരു സെൻ സന്യാസി, നമുക്കറിയാം ഏറെ തണുപ്പുകൂടിയ ഉയർന്ന ഭൂപ്രദേശമാണ് നേപ്പാൾ. അദ്ദേഹം പൂർണ്ണ നഗ്നനായി സഞ്ചരിച്ചുകൊണ്ടിരുന്നത് കണ്ട് രണ്ട് യുവാക്കൾ. അവർ ഏകദേശം ദേഹം മുഴുവൻ കട്ടിവസ്ത്രങ്ങൾ കൊണ്ട് മൂടി ശ്വസനത്തിന് നാസികയും കാണാൻ കണ്ണുകളും മാത്രം തുറന്നുവച്ചിരുന്നു. അങ്ങയ്ക്കെങ്ങനെ സാധിക്കുന്നു ഇത്രയും തണുപ്പിൽ ഇങ്ങനെ വിവസ്ത്രനായിരിക്കുവാൻ? സന്യാസി നൽകിയ മറുപടി ഇതായിരുന്നു, നിങ്ങളുടെ മൂക്കുപോലെ ഞാനെന്റെ ശരീരത്തെ മുഴുവൻ പരിശീലിപ്പിച്ചെടുത്തു തണുപ്പ് താങ്ങുവാൻ. അത്രമാത്രം. അങ്ങനെ ഈ ചൂടും മഴയും നാം അതിജീവിക്കും. ജീവിക്കണം. പ്രകൃതി നമുക്കെതിരല്ല. നാം പ്രകൃതിക്കെതിരാകാതെ കരുതലോടെ കൃതജ്ഞതയോടെ പ്രകൃതിയുമായി സമരസപ്പെട്ടു നിന്നാൽ മാത്രം മതി. ആശംസകൾ.
1: സുഭാഷിതം.
0: അവതരിപ്പിച്ചത് തെന്നൽ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00.
3: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്കിയയിലെത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 52

0: G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ ഏവിയനിൽ ഇന്ന് തുടക്കം. മൂന്ന് ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ ഏവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല പരിപാടി രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ദിവസമാണ് ഓച്ചിറക്കളി. കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കളെ കടലിൽ കാണാതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ നാലംഗ സംഘത്തിലെ രണ്ടുപേരെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത്. ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകളാണ് ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ശ്രീകൃഷ്ണ ദശകം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, 6:55 മുതൽ 8:30 വരെ FM ഡയറി, ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിതം മലയാളം, ഗ്രീൻമോൺ സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, ട്രോളിംഗ് നിരോധനം എന്ത് എന്തിന്, നോവൽ പാരായണം, UK കുമാരനെഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവേദാരം, ഗൌട്ടിന് ആയുർവേദ ചികിത്സ, ഡോക്ടർ PK ലതികയുമായി അഭിമുഖം, തുടർന്ന് ഇന്ന് നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ BPS ലേക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ, 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:55 നാട്ടുവിശേഷം, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ, 11:00 സഹയാത്രിക, അംബികാദേവി കൊട്ടേക്കാടിന്റെ കഥ, ജാനൂട്ടി ഉഷാ വേണുഗോപാലിന്റെ കഥ, ലളിതഗാനം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 12:05 വികസനത്തിന്റെ പൊതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സ്വച്ഛ് ഭാരത് റൂറൽ മിഷനെക്കുറിച്ച് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതി, എറണാകുളം ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് PK സംസാരിക്കുന്നു. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, മോണയുടെ ആരോഗ്യം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ കീർത്തിചന്ദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനോത്സവം, 3:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, ബോൾഗാട്ടി, മുളവുകാട് ദ്വീപുകൾ, 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. അല്പസമയത്തിനകം ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹി റിലെ.
4: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will hold talks with his Slovak counterpart Robert Fico in Bratislava, the capital of Slovakia, today. He will also meet Slovak President Peter Pellegrini. Prime Minister Modi arrived in Bratislava last night

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: കേശവ, ഗോപിക, വല്ലഭ, സുജാത പാടിയ ഗാനം

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്നിരിക്കുന്നു. മായേ ശിവബാലെ എന്നാരംഭിക്കുന്ന ഗാനം ചിത്രാലപിച്ചത്.

പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 27 സെക്കൻഡും. കാർഷിക വാർത്തകൾ. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി ആകാശവാണിയുടെ എഫ് എം നിലയങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്തു വരുന്ന ഞാറ്റുവേല പരിപാടിയിൽ ഇന്നു മുതൽ പുതിയ പരമ്പര ആരംഭിക്കുന്നു. ഓണത്തിന് ഒരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയിൽ ഓണക്കാല പച്ചക്കറികളുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും ഓരോ ഘട്ടങ്ങളിലും അനുവർത്തിക്കേണ്ട കാർഷിക മുറകളെക്കുറിച്ചും സമഗ്ര വിശകലനം നടത്തുന്നു. എല്ലാ തിങ്കളാഴ്ചകളിലും 11 അധ്യായങ്ങളിലായിട്ടാണ് ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത്. പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് തിങ്കളാഴ്ച ഇന്ന് ശ്രോതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ചെറ്റച്ചൽ ജേഴ്സി ഫാമിലെ 2026-27 പദ്ധതി നിർവഹണത്തിൽ ഇ ടെൻഡർ ഉൾപ്പെടുത്തി ഗ്രീൻ മിൽക്ക് പാക്കിംഗ്, ഗ്രീൻ മിൽക്ക് സെയിൽ എന്നിവയുടെ ടെൻഡർ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 23 50 20 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 94 95 23 50 20. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നീ വിഷയത്തിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 85 47 07 73, 04 87 2 37 07 73. ഈ നമ്പറുകളിൽ ഈ മാസം 22-ന് മുൻപായി ബന്ധപ്പെടുക. നമ്പറുകൾ ആവർത്തിക്കാം: 85 47 07 73, 04 87 2 37 07 73. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ. വിളിക്കേണ്ട നമ്പർ ശ്രദ്ധിക്കൂ: 91 88 24 84 81, 91 88 24 84 81. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എം ടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് RF മോഡ് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ്

0: സന്ദർശിക്കുക. www.admissions.kau.in. അവസാന തീയതി ഈ മാസം 20. വിളിക്കേണ്ട ഫോൺ നമ്പർ 0494268 6214, 0494268 6214. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെൻ്റർ ഫോർ ഇ ലേണിംഗ് അടുത്ത മാസം 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 10. വിളിക്കേണ്ട നമ്പർ 98 95 77 67 30, 98 95 77 67 30. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 22,200 രൂപ, കൊപ്ര ക്വിൻ്റലിന് 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,600 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,600 രൂപ, റബ്ബർ RSS 4 27,100, RSS 5 26,800 രൂപ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം
0: പ്രകൃതിയുടെ രുചി. സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 10 സെക്കൻഡും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണക്കൊള്ളക്കേസിൽ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല ക്ഷേത്ര ശ്രീകോവിലിന്റെ പ്രഭാമണ്ഡലം, കട്ടിളപ്പാളി എന്നിവ അഴിച്ച് പരിശോധന തുടങ്ങി. 18-നാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. വാഹനങ്ങൾക്കായി പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. ആർച്ചറി ലോകകപ്പ് 3-ാം പാദത്തിൽ റീകർവ് വിഭാഗത്തിൽ സ്വർണം നേടി ഇന്ത്യൻ മിക്സഡ് ഡബിൾസ് ജോഡിയായ ധീരജ് ബൊമ്മദേവര, കുക്കും മൊഹാഡ് സഖ്യം. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് വിജയം. 1.56 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള, ആദ്യമായി ലോകകപ്പിനെത്തിയ കുറാസോയെ ആണ് തോൽപ്പിച്ചത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കൊച്ചി FM 102.3.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജികർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: കാവ്യധാര.
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യർ എഴുതിയ ശ്രീകൃഷ്ണദശകം എന്ന കവിത കേൾക്കാം.

0: ഗാനം.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ ശ്രീകൃഷ്ണ ദശകം എന്ന കവിത. ആലപിച്ചത് ജി ശ്രീറാം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: Trey and Dog Vapes.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. 15th തീയതി രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപോ വേർദെ. 16th തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഈജിപ്ത്. പുലർച്ചെ 3:30 സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ. രാവിലെ 9:30 ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനത്തിൽ ചെറുതേനീച്ചകളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏലൂരിലുള്ള കർഷകൻ ഡോക്ടർ പി ബി രാജേഷ് സംസാരിക്കുന്നു. ഓപ്പൺ പോളിനേഷൻ വിത്തുകൾ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്ന യുവ കർഷകൻ ജി വിശ്വപ്രസാദ് പങ്കെടുക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ. മുതൽ 9 മണിവരെ എഫ് എം ഈവനിങ് സമകാലികം. ട്രോളിംഗ് നിരോധനം എന്ത്, എന്തിന്? 7:55 ഒരിടത്ത് ഒരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പറ്റ് പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് എം എസ് സുബ്ബലക്ഷ്മിയുടെ സംഗീത കച്ചേരി. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, വിദേശ് നിധി എന്ന പദ്ധതിയെക്കുറിച്ച് ഡൽഹിയിലെ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 35 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ. ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾക്കായി കാത്തിരിക്കൂ. എഫ് എം ഡയറി ആരംഭിക്കും 6:55.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
3: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്കിയയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം.

0: സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൌജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയം പള്ളുരുത്തി.
1: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രി കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൌജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 വരെ ലഗേജ് സൌജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4-11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൌജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൌജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൌജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി K മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിന്റെ അവധി ഈ മാസം 21 വരെ നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെന്റ് ആന്റണീസ് AUPS പഴൂർ, സെന്റ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, HSS ചീരാൽ, GHS ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആന്റ് HS സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ, സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും

0: ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്റർ ആയിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 146,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുമ്പ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4-ാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചുരാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും 2-ാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ ലിവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തിലെ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2 ജപ്പാൻ 2.
0: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
3: മിഥുനം 1-2 തീയതികളിലാണ് ആയോധനകലയിൽ ഓണാട്ടുകറിയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി. പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 കണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ 1 മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചുവടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മസന്നിധിയിൽ ഓച്ചിറ കളിക്ക് എത്തുക.
0: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൌജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 25 സെക്കൻഡും.

ഇന്നത്തെ ചിന്താശകലം ജീവിതം സ്വയം കണ്ടെത്തുന്നതിനെക്കുറിച്ചല്ല, സ്വയം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. ജോർജ് ബെർണാർഡ് ഷാ. ജീവിതം സ്വയം കണ്ടെത്തുന്നതിനെക്കുറിച്ചല്ല, സ്വയം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. ജോർജ് ബെർണാർഡ് ഷാ. ഇനി ഇന്നത്തെ ചോദ്യം, ലോങ് വോക്ക് ടു ഫ്രീഡം എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ലോങ് വോക്ക് ടു ഫ്രീഡം എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ഉത്തരം പതിവ് പോലെ 8:30 തൊട്ടു മുൻപ് വിശദമായി പറയാം. FM ഡയറിയുടെ അവസാന ഭാഗത്ത്. നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6:00 കുട്ടികളുടെ സർഗസന്ധ്യ. വൈദ്യുതി അറിയിപ്പ്. തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ ചിറ്റേത്തുകര, KP കുര്യൻ റോഡ്, ഹീര വാസ്തുഗ്രാമം, ഓൾഡ് പോലീസ് സ്റ്റേഷൻ, നിലം പതിഞ്ഞമുകൾ, പാറക്കാമുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: സേവന വാർത്തകൾ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 17 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. അവസാന തീയതി ഈ മാസം 30. വിശദ വിവരങ്ങൾക്ക് www.srccc.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഫോൺ നമ്പർ 9447766004, 9447766004. വെബ്സൈറ്റ് www.srccc.in. SSLC +2 തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ www.kmtboard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ ലഭിക്കും. kmtboard.in. ഫോൺ നമ്പർ 0495 2 96 65 77, 0495 2 96 65 77. സമയം 7 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
3: നമ്മുടെ നാടൻ കഥാഗാനങ്ങളിൽ പലവിധ വർണ്ണനകളുണ്ട്. കുളി, കുറി, ഊണ്, ഒരുക്കം, യാത്ര, പൊയ്ത്ത് എന്നിവ കൂടാതെ കോട്ടകളും കളരികളുമൊക്കെ വർണ്ണിക്കപ്പെടാറുണ്ട്. ഇവയൊക്കെ പല പാട്ടുകളിലും ആവർത്തിക്കപ്പെടുന്ന ഒരുക്കുശീലികളിൽ മെനഞ്ഞെടുക്കുന്നവയാണ്. നാട്ടുകൂട്ടങ്ങളുടെ പാരമ്പര്യ ഭാവനകൾ ചിറക്

0: വിരുത്തുന്നതാണ് ഇവിടെ നാം കാണുന്നത്. ഇടനാടൻ പാട്ടുകളിൽ പ്രധാനമായ ചെങ്ങന്നൂരാതി പാട്ടുകളിലൊന്നിൽ രസകരമായ ഒരു കളരി വിവരണമുണ്ട്. അതൊന്ന് പരിചയപ്പെടേണ്ടതാണ്. ചെങ്ങന്നൂരാതിയുടെ മരണം പ്രതിപാദ്യമാകുന്ന പാട്ടാണിത്. ഡോക്ടർ എ കെ അപ്പുക്കുട്ടൻ ശേഖരിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചതാണ് ഈ പാട്ട്. 18 കളരിയിലും അംഗം ജയിക്കും, 19 കളരിയിൽ നിന്റെ അന്ത്യമാണ് എന്ന് ചെങ്ങന്നൂരാതിയോട് ഗുരു കരിയാപണിക്കൻ പറഞ്ഞിരുന്നു. 19 കളരിയായ വില്ലുവൻ കളരിയിൽ അഭ്യാസമികവ് പ്രകടിപ്പിക്കാൻ ചെങ്ങന്നൂരാതി എത്തുന്നതാണ് സന്ദർഭം. വില്ലുവനച്ചൻ ആദിയെ വരവേറ്റ് കളരി വിശേഷങ്ങൾ കാണിക്കുന്നു. കളരിയുടെ തെക്കരികിൽ കിഴക്ക് പടിഞ്ഞാറ് ആറൊഴുകുന്നു. 100 വിത്തുപാട് സ്ഥലം സമനിരപ്പായി പരന്നുകിടക്കുന്നതാണ് കളരി. കുളിക്കാൻ കുളിപ്പുര, കുളിപ്പടവ്, കളിക്കാൻ കളിക്കളങ്ങൾ, പിന്നെ പലതരം വിദ്യകൾക്കുള്ള ഇടങ്ങളാണ്. ആനപ്പട പഠിക്കാൻ വിസ്താരമുള്ള മൈതാനം, കുതിരപ്പട പഠിക്കാൻ വേറെ ഇടം, വില്ലുവിദ്യ പഠിക്കാൻ വിൽക്കളം, പഞ്ചവില്ലു മാതൃകയിൽ 5 കളരികൾ, ഓരോ കളരിയിലും 100 പേർക്ക് വിദ്യ പഠിക്കാൻ സൗകര്യം, പഠിപ്പിക്കാൻ 7 ഗുരുക്കന്മാർ, മരുന്ന് പറിക്കാനും മരുന്നുണ്ടാക്കാനും ആൾക്കാർ, മരുന്ന്, മന്ത്രം, തന്ത്രം, സൂത്രം, മായാവിദ്യ ഇവ പഠിപ്പിക്കാൻ വേറെ വേറെ ഗുരുക്കന്മാർ, പലതരം ശില്പങ്ങളും കൗതുക കാഴ്ചകളും അവിടെയുണ്ട്. പൂമരങ്ങളും മറ്റും ഒരുക്കി നിർത്തിയിരിക്കുന്നു. വൻതെങ്ങും ചെറുതെങ്ങും കമുകും ഇടവിട്ട് ക്രമത്തിൽ വളർത്തിയിരിക്കുന്നു. പയറ്റുവിദ്യ പഠിക്കാൻ 151 കോൽ നീളത്തിൽ 51 കണക്കിന് 5 കളരികൾ. കയർവിദ്യ പഠിക്കാൻ കമ്പക്കളരി. 1000 ഞാണ് വലിച്ചു കെട്ടിയിരിക്കുന്നു. ഞാണിന്മേൽ കളി പഠിക്കാനും കളരിയുണ്ട്. ഇനി അക്ഷരവിദ്യ, വേദശാസ്ത്രം എന്നിവ പഠിക്കാനും പ്രത്യേക കളരികളും പീഠങ്ങളും. ആട്ടം, കൊട്ട്, പാട്ട് എന്നിവ പഠിക്കാനും വടിയടി, കമ്പടി, കോലടി, പരിചമുട്ടുകളി, അമ്മാന ആട്ടം എന്നിവ പഠിക്കാനും സൗകര്യമുണ്ട്. ഇന്ദ്രജാലം, മന്ത്രജാലം, മായാജാലം എന്നിവ പഠിപ്പിക്കാനും കളരികളുണ്ട്. ഈ വിവരണത്തിൽ നിന്ന് പാട്ടുകൂട്ടത്തിൻ്റെ മനസ്സിലെ ഒരു സർവകലാശാലയുടെ ചിത്രമാണ് തെളിയുന്നത്. വിദ്യയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളും അവയെല്ലാം ഒരുപോലെ അഭ്യസിപ്പിക്കപ്പെടുന്ന ഇടത്തെക്കുറിച്ചുള്ള ദർശനവും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെ. സർവകലാശാല എന്ന സങ്കല്പത്തിന് നമ്മുടെ പാട്ടുകൂട്ടായ്മകളുടെ മനസ്സിലും ഇടമുണ്ടായിരുന്നു എന്നാണിത് കാണിക്കുന്നത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 മണിക്കും.

സേവന വാർത്തകളുമായി FM ഡയറി തുടരുന്നു. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ ഒരു വർഷത്തെ കോഴ്സുകളാണുള്ളത്. പ്ലസ് ടു ജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സീറ്റുകളുടെ 75% SC ST വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഠനം സൌജന്യമാണ്. www.fcikerala.org ഓൺലൈനായോ നേരിട്ടോ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കൈപ്പറ്റാം. SC ST വിഭാഗങ്ങൾക്ക് 50 രൂപയും OBC OEC ജനറൽ വിഭാഗങ്ങൾക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 99 46 88 31 90. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ചാത്തന്നൂർ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് സ്പേസ് സ്കിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത ഇംഗ്ലീഷ് ഭാഷയിൽ 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദവും BEd സെറ്റ് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നാളെ രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 94 00

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിഷയത്തിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ബിഇ ബിടെക് അല്ലെങ്കിൽ എംഇ എംടെക് എംഎസ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എംടെക് ആണ് യോഗ്യത. വിഐസിടി സർട്ടിഫിക്കറ്റ് യോഗ്യത ഉള്ളവർക്ക് അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത, മറ്റ് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും. രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. വിലാസം ഒരിക്കൽ കൂടി പറയാം. രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22. വിശദ വിവരങ്ങൾക്ക് www.recruit.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.recruit.cusat.ac.in. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ, ഡെന്റൽ സർജൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികകളിൽ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. വിളിക്കേണ്ട നമ്പർ 04829 21 63 61, 04829 21 63 61.

0: സമയം 7:08:35. ഇപ്പോൾ
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: അനശ്വര നടൻ സത്യന്റെയും നിർമ്മാതാവും സംവിധായകനുമായിരുന്ന കുഞ്ചാക്കോയുടെയും ചരമവാർഷിക ദിനമാണ് ഇന്ന്. ഉദയ സ്റ്റുഡിയോയുടെ സ്ഥാപകൻ കൂടിയായ അദ്ദേഹം തിക്കുറിശ്ശി സുകുമാരൻ നായരെ നായകനാക്കി നിർമ്മിച്ച ജീവിത നൗക മലയാളത്തിലെ ആദ്യ ഹിറ്റ് സിനിമയായി. 1960 ഉമ്മ എന്ന ചിത്രം സംവിധാനം ചെയ്തു. പിന്നീട് 40 സിനിമകൾ സംവിധാനം ചെയ്തു. അതിൽ പ്രധാനമായും പുരാണ സിനിമകളും വടക്കൻപാട് ചിത്രങ്ങളുമായിരുന്നു. മധ്യവയസ്സ് പിന്നിട്ടതിനു ശേഷം മാത്രം മലയാള സിനിമയിലെത്തിയ സത്യൻ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിലെ അഭിനയ മികവിന്റെ പര്യായമായി. സത്യന്റെ പുറത്തുവന്ന ആദ്യ ചിത്രം 1952 പുറത്തിറങ്ങിയ ആത്മസഖിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെയും മലയാള സിനിമയുടെയും ചരിത്രം മാറ്റിയെഴുതിയ ചിത്രം 1954 പുറത്തിറങ്ങിയ നീലക്കുയിലായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ രജതകമലം ലഭിച്ച ആദ്യത്തെ മലയാള ചിത്രമായിരുന്നു നീലക്കുയിൽ. കെ സേതുമാധവൻ, എം വിൻസെന്റ്, രാമു കാര്യാൾ തുടങ്ങി എല്ലാ മുൻനിര സംവിധായകർക്കുമൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒട്ടേറെ കഥാപാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് സത്യൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, സംഗീതം MS ബാബുരാജ്. പാടിയത് AM രാജ, P സുശീൽ.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പ്രിയ ശ്രോതാക്കളെ, അനശ്വര നടൻ സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എഫ് എം ഡയറി ആരംഭിക്കും രാവിലെ 9 മണിക്ക്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് രാവിലെ 9 മണിക്ക്. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
2: ഫോൺ 8129110887.
3: ഈ ടോൺസിലും അഡിനോയിഡ് എന്ന് പറയുന്നത് നോർമൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ടോൺസിൽസ് എന്ന് പറയുന്നത് തൊണ്ടയിൽ വരുന്ന രണ്ട് ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങളാണ്. അതേമാതിരി അഡിനോയിഡ്സ് മൂക്കിൻ്റെ പിറകെ വരുന്നൊരു ഓർഗനാണ്. ഇത് രണ്ടും ഇമ്മ്യൂൺ സിസ്റ്റമിൻ്റെ പാർട്ടാണ്. നോർമലി നമ്മൾ ശ്വസിക്കുമ്പോഴോ ഇല്ലെങ്കിൽ എടുക്കുന്ന ഫുഡിൻ്റെ കൂടെയുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോട്ടീൻസ് അതിൽ പോയി തട്ടിയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ആകും. അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. നോർമലി ചെറിയ കുട്ടികളിലാണ് ഇത് മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. അഡിനോയിഡ്സ് എന്ന് പറയുന്നത് മൂക്കിൻ്റെ ബാക്കിലുള്ള ഒരു ഓർഗനാണ്. അഡിനോയിഡ്സിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നോർമലി അഡിനോയിഡിൻ്റെ സ്വെല്ലിംഗ് കാരണം മൂക്കടയും. അതാണ് അതിൻ്റെ മെയിൻ ഒരു സിംപ്റ്റം. മൂക്കടപ്പാണ് കോമൺലി വരുന്ന കംപ്ലയിൻറ്റ്. മൂക്കടപ്പ് കാരണം ചെറിയ കുട്ടികൾ പേരൻസ് പൊതുവെ പറയുന്നത് വായ് വഴി എപ്പോഴും ശ്വസിക്കുന്നു, അല്ലെങ്കിൽ രാത്രി ഉറക്കുമ്പോൾ കൂർക്കം വലി വരുന്നുണ്ട്, ചിലവർക്ക് ചെവിയിൽ അടഞ്ഞൊരു ഫീലിംഗ്, വെള്ളം അകത്ത് കെട്ടി നിൽക്കുന്ന പോലെ പറയും. ഇത് വന്നിട്ട് ചെവിയും മൂക്കും നടുക്കിൽ ചെറിയൊരു ട്യൂബുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. നോർമലി ആ ട്യൂബ് വഴി നമ്മൾ ശ്വസിക്കുന്ന കാറ്റ് ചെവിക്കുള്ളിൽ പോകണം. അതേപോലെ ചെവിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ ലൈറ്റ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് മൂക്കിനുള്ളിൽ വരണം. അഡിനോയിഡ് വീക്കം കാരണം ഈ ട്യൂബ് ബ്ലോക്കായി ചെവിയുടെ അകത്ത് ഫ്ലൂയിഡ് കിട്ടും. അതേപോലെ ചെവിയുടെ

0: അകത്തുള്ള പ്രഷർ കൂടിയിട്ട് പെയിൻ വരും. അപ്പോൾ അഡിനോയിഡ്സ് കാരണം കോമൺലി പേരൻസ് പറയാറുള്ള ചിലവരെ അറിയാതെ പറയുന്ന ചെവി വേദന വരുന്നുണ്ടെന്ന്, അത് ഈ അഡിനോയിഡ്സ് കാരണമാണെന്ന് അവർക്ക് അറിയുന്നില്ല. യൂസ്റ്റേഷ്യൻ ട്യൂബ് ബ്ലോക്ക് ആയിട്ട് ചെവിയുടെ ഉള്ളിൽ ഫ്ലൂയിഡ് കെട്ടുന്നതാണ് ഈ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്, ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. അപ്പോൾ ഫ്ലൂയിഡ് അകത്ത് കെട്ടുമ്പോൾ ഉള്ളിലൊക്കെ സൗണ്ട് പോകുന്നില്ല, അതാണ് ഫസ്റ്റ് സൈൻ. അത് കൂടെ ഫുള്ളായിട്ട് മാറിയില്ലെങ്കിൽ പതിയെ പതിയെ ചെവിയുടെ ഉള്ളിൽ പ്രഷർ കൂടിയിട്ട് ചെവിയുടെ നമ്മുടെ ഇയർ ഡ്രം എന്ന് പറയുന്ന അതിൽ ചെറിയൊരു ഓട്ട വീഴും, അതാണ് പെർഫറേഷൻ, ചെവിയിൽ ഹോൾ എന്ന് പലപ്പോഴും പറയാറ്. കേൾവിശക്തി കുറയുമ്പോഴാണ് നോർമൽ നമ്മൾ ഉടനെ സർജറിക്ക് പറയുന്നത്. അഡിനോയിഡ്സിന് നമ്മൾ മെയിൻലി കൊടുക്കുന്നത് മൂക്ക് അടപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള നേസൽ ഡ്രോപ്സ്, അതേപോലെ നേസൽ സ്പ്രേ, മൂക്കിലടിക്കുന്ന സ്പ്രേ ഉണ്ട്. ഇതൊരു ലോ ഡോസ് സ്റ്റെറോയിഡ് ആണ്. അത് നോർമലി നമ്മൾ പറയുന്നത് ഒരു 3 മന്ത്സ് to 6 മന്ത്സ് എടുക്കാൻ പറയാറുണ്ട്. അതിൽ അഡിനോയിഡ്സ് നോർമലി അതിൻ്റെ സൈസ് കുറയും. മോസ്റ്റ്ലി ചെറിയ കുട്ടികളിൽ മെയിനായിട്ട് നോക്കേണ്ടത് രാത്രി ഉറങ്ങുമ്പോൾ വാതുറന്ന് ശ്വാസം എടുക്കുന്നുണ്ടോ, കൂർക്കമ്മലി വരുന്നുണ്ടോ, പിറകിൽ നിന്ന് വിളിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും സ്കൂൾ ടീച്ചേഴ്സ് പറയാറുണ്ട് പഠിപ്പിക്കുന്നത് കേൾക്കുന്നില്ല, പേര് വിളിക്കുമ്പോൾ കേൾക്കാറില്ല. ഇതെല്ലാം യൂഷ്വലി ഹിയറിംഗിൻ്റെ ഒരു ഹിയറിംഗ് ലോസിൻ്റെ ഒരു തുടക്കമാണ്. ആൻഡ് 4 വയസ്സിന് ശേഷമുള്ള ഹിയറിംഗ് ലോസ് മോസ്റ്റ് കോമൺലി ഇതേപോലെ ഓട്ടൈറ്റിസ് മീഡിയ അല്ലെങ്കിൽ ചെവിയുടെ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ കാരണമുള്ള ഹിയറിംഗ് ലോസ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടോൺസിൽസും അഡിനോയിഡ്സ് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ENT കൺസൾട്ടന്റ് ഡോക്ടർ ഗൗതം രഘു.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, ഗൗട്ടിന് ആയുർവേദ ചികിത്സ, ഡോക്ടർ PK ലതികയുമായി അഭിമുഖം.
5: കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ലെവലിൽ സപ്തധാതുക്കളുടെ ട്രാൻസ്ഫോർമേഷനിൽ ഒക്കെ സഹായിക്കുന്ന ആ അഗ്നിയുടെ ഇമ്പയർമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ വൈകല്യം ആണ് ഇത്തരത്തിലുള്ള ഒരു ബൈ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവാനായിട്ട് ഇടവരുന്നത്. ശരിയായ രീതിയിൽ അഗ്നി പ്രവർത്തിക്കുകയാണെങ്കിൽ അളവിലുള്ള യൂറിക് ആസിഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ, എക്സസ് ആയിട്ട് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ അഗ്നിയുടെ വൈകല്യം കൊണ്ടുണ്ടാകുന്ന അസുഖം എന്നുള്ളത്
4: ഇന്ന് രാവിലെ 8:05
5: പിത്തജമായിട്ടുള്ള സ്വഭാവമാണുള്ളത്. അത് കാണിക്കുന്ന സിംപ്റ്റംസിനും പിത്ത സ്വഭാവമാണുള്ളത്
6: എന്ന് പറഞ്ഞാൽ സിംപ്റ്റമായിട്ട് നമുക്ക് ശരിക്കും സന്ധികളിൽ വേദന.
7: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05 ശനിയാഴ്ചകളിൽ രാവിലെ 8:05 ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
4: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. യുവവാണി ഇന്ന് രാത്രി 8:05. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തത്തുല്യ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 1 ജൂൺ, 17:35 മധ്യേ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in.
8: കാലം മത്സ്യങ്ങളുടെ പ്രജനന കാലമായതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് വളരെയധികം പ്രയോജനം ഉള്ളതായിട്ടാണ് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ നമ്മളുടെ മുന്നിലുള്ളത്.
4: ഇന്ന് രാവിലെ 7:35 FM ഡയറിയുടെ തുടർഭാഗത്തിൽ സമകാലികം, ട്രോളിംഗ് നിരോധനം എന്ത്, എന്തിന്?
8: ഈ ട്രോളിംഗ് നിരോധനം തുടരുന്നത്. നമുക്ക് ട്രോളിംഗ് നിരോധന

0: പ്രവർത്തന കാലയളവിൽ പ്രധാനമായിട്ടും സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ ഗഡുക്കൾ വിതരണം ചെയ്യും. അപ്പൊ അവർക്ക് കടലിൽ പോകാൻ പറ്റാതെയും അവരുടെ തൊഴിലിന് ഒരു വിഘാതമാവുകയും ചെയ്യുന്ന അവസരത്തിൽ ഒരു കൈത്താങ്ങായിട്ട് നല്ല മത്സ്യം.
1: സമകാലികം ഇന്ന് രാവിലെ എഫ് എം ഡയറിയുടെ തുടർഭാഗത്തിൽ 7:35. ട്രോളിംഗ് നിരോധനം എന്ത്, എന്തിന്?

കുസാറ്റ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷം ഡിപ്ലോമ. സർക്കാർ അംഗീകൃത ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 2 വർഷം പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30ന് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപ്ലോഡ് ചെയ്ത അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയിലും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ അടുത്ത മാസം 6ന് മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. www.laborwelfarefund.in

0: കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ഗ്രൂപ്പ് സംരംഭകർക്ക് പരമാവധി 375,000 രൂപ വരെ സബ്സിഡി അനുവദിക്കുന്നു. താൽപര്യമുള്ളവർ ബ്ലോക്ക് വ്യവസായ വികസന വകുപ്പ് ഓഫീസറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 91 88 12 71 43. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം. 7:35 സമയം, 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
0: 52nd G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं, अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
0: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
4: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3,125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നാവിക

0: ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും യുഎസും ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യൻമാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-0 7 പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ലാറ്റിനമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90 മിനിറ്റിൽ നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 ലോകകപ്പ് നേടി ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുറത്തി.
0: ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 റൺസിനാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 106 റൺസിന് എല്ലാവരും പുറത്തായി. 44 പന്തിൽ 68 റൺസ് നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 km വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2 സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമരൂപം നൽകി യുഎസും ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:20. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.
3: മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ട്രോളിംഗ് നിരോധനം കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. മൺസൂൺ കാലം കടൽ മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന സമയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നിരോധനം നടപ്പാക്കുന്നതിലൂടെ മത്സ്യങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ നിയന്ത്രണം വേണ്ട ഗുണഫലം നൽകുന്നുണ്ടോ? ട്രോളിംഗ് നിരോധന സമയത്ത് വരുമാന നഷ്ടം സംഭവിക്കുന്നതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്താണ്? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
4: ഈ വർഷത്തെ ട്രോളിംഗ്

0: പ്രവചനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ നീളുന്ന 52 ദിവസങ്ങളിലായിട്ടാണ് നടപ്പിലാക്കുന്നത്.
1: മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ച് കേരള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു വി.
0: മത്സ്യസമ്പത്തിന്റെ സംരക്ഷണമാണ് ഇതിന് മെയിൻ ഉദ്ദേശം. അടുത്തിട്ട് മത്സ്യബന്ധനം ഈ സമയത്ത് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ട്രോളർ ബോട്ടുകൾക്ക് കടലിൽ പോകാൻ അനുവാദമില്ല. അന്യസംസ്ഥാന യാനങ്ങളും ഈ കാലയളവിൽ നമ്മുടെ തീരത്ത് പ്രവർത്തിക്കാൻ അനുവാദമില്ല. ഇപ്പം മത്സ്യം പിടിക്കാൻ അനുവാദമുള്ളത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. അതിൽ ഇൻബോർഡ് വള്ളങ്ങൾക്കും അതുപോലെ പരമ്പരാഗത യാനങ്ങൾക്കും നോൺ മോട്ടറൈസ്ഡ് യാനങ്ങൾക്കും ഒക്കെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ പറ്റും. പക്ഷേ ഇൻബോർഡ് വള്ളങ്ങളായ വലിയ വള്ളങ്ങൾക്ക് കാരിയർ വള്ളം ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. അതുപോലെ തന്നെ ഇത് 12 നോട്ടിക്കൽ മൈൽ പരിധിയിലാണ് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുള്ള സമയമാണ് ഈ മൺസൂൺ കാലം. മത്സ്യങ്ങളുടെ പ്രജനന കാലമായതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് വളരെയധികം പ്രയോജനം ഉള്ളതായിട്ടാണ് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ നമ്മളുടെ മുന്നിലുള്ളത്. ശാസ്ത്രീയമായിട്ട് ഇത് പ്രയോജനകരമാണെന്നാണ് CMFRA പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നിഗമനം, അവയുടെ വിലയിരുത്തലുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും. അതുകൊണ്ടാണ് ഈ വർഷവും ഈ ട്രോളിംഗ് നിരോധനം തുടരുന്നത്. നമുക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ പ്രധാനമായിട്ടും സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ ഗഡുക്കൾ വിതരണം ചെയ്യും. അപ്പൊ അവർക്ക് കടലിൽ പോകാൻ പറ്റാതെയും അവരുടെ തൊഴിലിന് ഒരു വിഘാതമാവുകയും ചെയ്യുന്ന അവസരത്തിൽ ഒരു കൈത്താങ്ങായിട്ട് നല്ല മത്സ്യം പിടിക്കുന്ന സമയത്ത് 3 മാസങ്ങളിൽ 3 ഗഡുക്കളായിട്ട് 1500 രൂപ കളക്ട് ചെയ്യും. അതിന് തുല്യ വിഹിതമായിട്ട് സംസ്ഥാന സർക്കാരും 1500 രൂപ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും 1500 രൂപ വീതമിട്ട് 4500 രൂപയാണ് 3 ഗഡുക്കളായിട്ട് ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നത്. അത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി എന്ന പേരിലാണ് ആ പദ്ധതി അറിയപ്പെടുന്നത്. ഇത് കൂടാതെ തൊഴിൽ നഷ്ടപ്പെടുന്ന ബോട്ടിലെ തൊഴിലാളികൾ, ഫീലിംഗ് തൊഴിലാളികൾ, അങ്ങനെയുള്ള അനുബന്ധ തൊഴിലാളികൾക്ക് ഫ്രീ റേഷനും ഈ കാലയളവിൽ വിതരണം ചെയ്തു വരുന്നു.
2: മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും വളരെയധികം മുൻകരുതൽ എടുക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനം ആധാർ കാർഡ് കയ്യിൽ കരുതണം. യാനങ്ങളിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ് മുതലായവ നിർബന്ധമായും കരുതിയിരിക്കണം. യാനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ് എന്നിവയുടെ കോപ്പിയോ ഒറിജിനലോ നിർബന്ധമായും യാനങ്ങളിൽ കരുതിയിരിക്കണം. യാനങ്ങൾക്ക് മതിയായ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിരിക്കണം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. യാനങ്ങളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ആശയവിനിമയ സംവിധാനങ്ങളായ എല്ലാ സംവിധാനങ്ങളും യാനങ്ങളിൽ കരുതേണ്ടതും ഏതെങ്കിലും ആപൽഘട്ടങ്ങളിൽ അടിയന്തരമായി കൺട്രോൾ റൂമുകളിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുകളും കയ്യിൽ കരുതേണ്ടതാണ്.
0: ഈ ട്രോളിംഗ് നിരോധന കാലയളവിൽ പൊരുന്ന മത്സ്യങ്ങൾ, അതായത് ബ്രൂഡേഴ്സിനെയും അതുപോലെ തള്ള മത്സ്യങ്ങൾ, അങ്ങനെയുള്ള മത്സ്യങ്ങളെയോ ചെറു മത്സ്യങ്ങളെയോ യാതൊരു കാരണവശാലും പിടിക്കാൻ അനുവാദമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അധികൃതർ അതിന് കർശനമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയും പെനാൽറ്റി ഈടാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്.
1: ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യബന്ധന രീതിയാണ് അനുവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യ സംരക്ഷണം തൊഴിലാളികളുടെ നിലനിൽപ്പിന് ആവശ്യവുമാണ്. അർത്തുങ്കൽ സ്വദേശി സെബാസ്റ്റ്യൻ പീറ്റർ.
3: മത്സ്യക്കൂട്ടമായിട്ട് വരുമ്പോൾ ആ മത്സ്യത്തിന് വളച്ചെടുക്കുന്ന ഒരു മത്സ്യബന്ധന രീതിയുണ്ട്, റിങ്സ് വല വെച്ചടിക്കുന്ന ആ ഒരു രീതിയിലുള്ള മത്സ്യബന്ധനമാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതതില് മത്സ്യബന്ധനം ഇപ്പൊ ബോട്ടിന്റെ മത്സ്യബന്ധനം എന്ന് പറയുമ്പോൾ ബോട്ടിന്റെ ഇപ്പൊ ഒരു ശരാശരി ഒരു ഇപ്പറങ്ങണ വലിയ ബോട്ടുകൾ എന്ന് പറയുമ്പോൾ ആ ബോട്ടിന്റെ വല നമ്മളൊരു 10 മീറ്റർ തൊട്ട് കിഴക്കോട്ട് എവിടെ വലിച്ചാലും ഈ ബോട്ടിന്റെ വലയൊക്കെ നിറഞ്ഞത് നല്ലോണം താഴെയും മുകളിലും മുട്ടി നിന്നേ വരത്തുള്ളൂ. വെള്ളത്തിന് മുകളിലുള്ള മത്സ്യവും അടിത്തട്ടുള്ള മത്സ്യം വരെ കവർന്നെടുത്തേണ്ട വിധത്തിലാണ് വലിച്ചിട്ട് വരുന്നത്. വലിയ ബോർഡ്, ഇരുമ്പിന്റെ ബോർഡ് നിർത്തിക്കൊണ്ട് അപ്പുറം നിർത്തി വലിയ ചൈനയുടെ എഞ്ചിനും നമ്മുടെ തന്നെ സ്പീഡുള്ള എഞ്ചിനും കൊണ്ട് അതൊക്കെ ഇട്ട് ആണ് വലിച്ചിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെള്ളവരെയും കലങ്ങി മറിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നല്ല മത്സ്യബന്ധനത്തിന് ഈ ടൈമിന് അത് വളരെ ദോഷമാണ്. പിന്നെ പഠനം നടത്തുന്നുണ്ട്, പക്ഷെ പഠനം നടത്തിയിട്ട് പോലും അതിൽ നിന്ന് അവരാരും പിന്മാറുന്നില്ല. ഇപ്പൊ ഈ കത്തിച്ചാണ് ഈ 52 ദിവസത്തെ ട്രോളിംഗ് നമുക്ക് കിട്ടുന്നത്. ഇത് 90 ദിവസം കിട്ടുമെങ്കിൽ ഒന്നുകൂടെ നല്ലതാണത്. അങ്ങനെ ഒരു 12 മാറ് തൊട്ട് കിഴക്കോട്ടുള്ള ബോട്ടിന്റെ വലികൾ നിർത്തിയാലേ കൂടുതൽ മത്സ്യങ്ങൾ സുരക്ഷിതമായിട്ട് ഉണ്ടാകത്തുള്ളൂ, മത്സ്യ ലഭ്യത കൂടത്തുള്ളൂ. അതേസമയം 12 മാറ് തൊട്ട് കിഴക്കോട്ട് ബോട്ട് വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മത്സ്യം കുറയേ ഉള്ളൂ. മത്സ്യത്തിന്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ മുമ്പത്തേലൊക്കെ മത്സ്യം കുറവാണ്. ഇപ്പൊ മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന പോലുള്ള മത്സ്യങ്ങൾ അത്രയും ഇല്ല, മത്സ്യങ്ങൾ കുറവാണ്. അപ്പൊ ഈ ഉള്ള മത്സ്യമെങ്കിലും നമ്മളിതിന്റെ പൊടിപ്പ് പിടിക്കാതെയും നശിപ്പ് ചെയ്യാതെ ഇരുന്നാൽ മാത്രമേ മത്സ്യം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മത്സ്യം മുട്ടയിടുന്ന ടൈമിൽ ട്രോളിംഗ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ പൊടിപ്പ് നഷ്ടപ്പെടും, അതിന്റെ തള്ളമീനൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമുക്ക് നഷ്ടം ഉണ്ടാകും, മത്സ്യം ഉണ്ടാകാതെ വരും. നേരത്തേക്ക് വളരെ കുറവായിരുന്നു, നേരത്തെ കിട്ടുന്നതിന്റെ കണക്കൊക്കെ എടുക്കണമെങ്കിൽ വളരെ കുറവായിരുന്നു നമുക്ക് മത്സ്യം മത്തിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. മത്തിയായിലേക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ.

0: ഇപ്പൊ കാണുന്നത്. മറ്റുള്ള ഇതിനൊക്കെ വളരെ കുറവാണ്. അപ്പൊ നീ കിട്ടുന്ന ടൈം, അതായത് ജൂൺ കഴിഞ്ഞുള്ള ടൈമിന് ട്രോളിംഗ് നിരോധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മത്സ്യം കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ, മത്സ്യത്തിന്റെ പൊടിപ്പിനെ സംരക്ഷിക്കുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതില്. എന്റെ ബോട്ട് വലിക്കുന്ന എന്റെ അടിത്തട്ട് മൊത്തം വലിച്ചു കലക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ മുട്ടയും പൊടിപ്പും ചെറിയ മത്സ്യം എല്ലാം നശിക്കും. 3 മാസത്തെ ട്രോളിംഗ് നിരോധനം വേണമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അത് കുറെ കാലം ഇങ്ങനെ പറയുന്നു. നമുക്ക് കിട്ടുന്നത് 40, 50, 52 ദിവസത്തിന് ഇപ്പൊ വന്നു കിട്ടുന്നു.
1: മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ട്രോളിംഗ് നിരോധനത്തെ സ്വാഗതം ചെയ്യുന്നു സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ.
2: സത്യത്തില് പലപ്പോഴും ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ സംസ്ഥാനത്തെ പൊതുസമൂഹത്തിനിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യത്തൊഴിലാളികൾ പട്ടണിയിലേക്ക് പോകുമെന്നൊക്കെ വരെ ചില മാധ്യമങ്ങളിൽ വാർത്തകളും വരുന്നുണ്ട്. അതൊക്കെ തെറ്റായ നിഗമനങ്ങളും വീക്ഷണങ്ങളുമാണ്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം വേണമെന്നുള്ള ഒരു മുദ്രാവാക്യം. അവരുടെ നീണ്ട ഒരു സമരമുഖം തുറക്കുകയും അതിലൂടെയാണ് ഡിമാൻഡ് നേടിയെടുക്കുകയും ചെയ്തത്. അപ്പോഴേ എനിക്ക് 1987 ആദ്യമായിട്ട് സമരം അവസാന സമര സമിതിയുമായിട്ടുള്ള ഗവൺമെന്റ് ചർച്ചയെ തുടർന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ നായർ കമ്മീഷനെ നിയമിച്ചത് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ആദ്യമായിട്ട്. അപ്പൊ ആ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1988 ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. അപ്പൊ മത്സ്യസമ്പത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടും കടലിന്റെ പരിസ്ഥിതിയെ തകർച്ച ഇല്ലാതാക്കുവാനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഒരിക്കലും പട്ടിണിയാകത്തില്ല. കാര്യം ഈ നിരോധനം മൂലം മത്സ്യസമ്പത്ത് വർദ്ധിക്കാനിടയാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് പൂർണ്ണമായ ട്രോളിംഗ് നിരോധനം വരാത്തത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും മത്സ്യസമ്പത്തിന്റെ വളർച്ച ഇവിടെ സാധ്യമാകുന്നില്ല. കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമ്മുടെ മൺസൂൺ പീരീഡ് ആരംഭിക്കുന്നത്. ഈ സമയത്ത് സംസ്ഥാനത്തെ വിവിധ നദികളിലൂടെ എത്തുന്ന എക്കലുകളും മഴവെള്ളവും എല്ലാം കടലിലാണ് വന്നു ചേരുന്നത്. അപ്പൊ ഒരു പ്രത്യേക ഒരു ജൈവ പ്രക്രിയ രൂപപ്പെടുന്ന ഒരു ടൈമാണ് മൺസൂൺ പീരീഡ്. അപ്പൊ ഈ മൺസൂൺ പീരീഡിലാണ് ഏതാണ്ട് പ്രധാനപ്പെട്ട ഉപരിതല മത്സ്യങ്ങൾ അടക്കം നമ്മുടെ ചെമ്മീൻ, കിളിമീൻ, നത്തോലിങ്ങനടക്കമുള്ള മത്സ്യങ്ങളെല്ലാം ബ്രീഡിംഗ് പീരീഡിലേക്ക് പോവുകയും അത് മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വളരുകയും ഈ മൺസൂൺ പീരീഡിലാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ട്രോൾ ബാൻ 90 ദിവസത്തേക്ക് പോകുന്നില്ല. അതായത് ഒരു മത്സ്യം പൂർണ്ണ വളർച്ച എത്തുന്ന മുമ്പായിട്ട് തന്നെ ഈ അശാസ്ത്രീയമായ ഒരു മത്സ്യബന്ധന രീതിയാണ് ട്രോളിംഗ് ബോട്ടുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ട്രോളിംഗ് ബോട്ടുകൾക്കെതിരല്ല, പക്ഷെ ട്രോളിംഗ് ബോട്ടുകൾ ഉപയോഗിക്കുന്ന വലകൾക്കാണ് നമ്മളെതിര്. അപ്പൊ അതുമൂലം എന്താ സംഭവിക്കുന്നത്, കടലിന്റെ അടിത്തട്ട് മുഴുവൻ നരിച്ചു പെറുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിലൂടെ നമ്മളെ ഈ പറഞ്ഞ ഭാഗികമായ 52 ദിവസത്തെ സമയത്തിനുള്ളിൽ മുട്ടയിടുകയും വിരിയുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും ഈ ബോട്ടുകൾ ഇവിടെ വലയിൽപ്പെടുകയും നശിക്കുകയും ചെയ്യുക, ഭാഗികമായി മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രോൾ ബാൻ 90 ദിവസമെങ്കിലും ഫലപ്രദമായി നടപ്പാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രയോജനം ആത്യന്തികമായി ലഭിക്കുകയുള്ളൂ. പിന്നെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയാകുമെന്ന് പറയുന്നത് സംബന്ധിച്ച് തെറ്റിദ്ധാരണയാണ്. കാരണം ട്രോൾ ബോട്ടുകളിൽ പോകുന്നതും മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. ഇപ്പോഴ് മറ്റന്യ സംസ്ഥാനക്കാരാണ് കൂടുതലും ട്രോൾ ബോട്ടുകളെ ആശ്രയിക്കുന്നത്. നേരത്തെ നമ്മുടെ സ്റ്റേറ്റിലുള്ളവരായിരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിലുള്ളവർ ഈ ട്രോൾ ബോട്ട് കിട്ടിയ ഉടനെ തന്നെ പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളിലേക്ക് പണിക്ക് വരും. പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഈ ടൈമിൽ നിരോധനമില്ല. കാരണം അവര് അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതിയിൽ അവലംബിക്കുന്നത്, അവര് പ്രത്യേകമായ മത്സ്യത്തിനെ കണ്ടുപിടിക്കുന്ന രീതികളാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ പണിയെടുക്കുന്ന 90% മത്സ്യത്തൊഴിലാളികൾ നേരെ പരമ്പരാഗത വള്ളങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഒരു പട്ടിണി എന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് തിരുത്തണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുകൊണ്ട് മൺസൂൺ പീരീഡിലെ ഈ നിരോധനം ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ആവശ്യം അത് 90 ദിവസമാക്കണം. അത് കേവലം മീൻപിടുത്ത സമൂഹത്തിന്റെ മാത്രം ആവശ്യമായ ഗവൺമെന്റുകളും സംവിധാനങ്ങളും കാണരുതും. ഈ അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി കൊണ്ട് പല മത്സ്യങ്ങളുടെയും വംശനാശം പോലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നിരന്തരം പരമ്പരാഗത സെക്ടറിലുള്ളവരെയും ട്രോൾ ബാൻ വേണം ട്രോൾ ബാൻ വേണമെന്ന് ഗവൺമെന്റ് മുന്നിൽ ഓരോ വർഷവും ഞങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, വർധനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോ അത് ഈ ട്രോളിംഗ് ബോട്ടുകൾക്ക് പോലും ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പോലും ഗുണകരമാണ്. കാരണം മത്സ്യസമ്പത്ത് ഉണ്ടായാൽ മാത്രമേ ട്രോളിംഗ് ബോട്ടുകൾ കൂടെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 3 മാസം ഇവിടെ മാറി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗുണഫലങ്ങൾ ഇവർക്കും എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാണ്.
1: ട്രോളിംഗ് നിരോധനം ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും മത്സ്യബന്ധന മേഖലയിലുണ്ടായ സാങ്കേതികമായ വളർച്ച മത്സ്യസംരക്ഷണത്തിന് വെല്ലുവിളി തന്നെയാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് വിഭാഗം തലവൻ ഡോക്ടർ M.K. സജീവൻ.
3: ട്രോളിംഗ് നിരോധനം നമ്മൾ ആദ്യമായിട്ട് 1988 ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളമാണ് അത് നടപ്പാക്കുന്നത്. അന്ന് നമ്മൾ 90 ദിവസത്തെ ട്രോളിംഗ് നിരോധനമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് 1988. അതിന്റെ ചുവട് വെച്ചിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളും ഇത് ട്രോളിംഗ് നിരോധനവും ഏർപ്പെടുത്തി. പിന്നെ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വെസ്റ്റ് കോസ്റ്റിന് ഒരു പെർട്ടിക്കുലർ പീരീഡ്, അതുപോലെ ഈസ്റ്റ് കോസ്റ്റിന് ഒരു പെർട്ടിക്കുലർ പീരീഡ് എന്നുള്ള രീതിയിൽ 2015 തൊട്ട്

0: ാണ് അങ്ങനെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഫിഷിംഗ് ബാന് അവർ നടപ്പാക്കി തുടങ്ങുന്നത്. ട്രോളിംഗ് നിരോധനം രണ്ടു തരത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റം, ഫിഷറീസിന്റെ ലീഗൽ സിസ്റ്റം അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഫിഷറീസ്. 21-12 നോട്ടിക്കൽ മൈല് വരെയുള്ള കടലിന്റെ അധികാരം അതാത് സംസ്ഥാനങ്ങൾക്കും 12 നോട്ടിക്കൽ മൈലിന് പുറത്ത് അപ് ടു 200 നോട്ടിക്കൽ മൈല് വരെ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വെസ്റ്റ് കോസ്റ്റില് ഈസ്റ്റ് കോസ്റ്റിലും രണ്ട് പീരീഡിലായിട്ട് ഒരു നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിന് സബ്സിക്വന്റ് ആയിട്ടാണ് സ്റ്റേറ്റ് അവരുടെ അധികാര പരിധിയിലുള്ള ഇതില് നിരോധിക്കുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നിരോധന ഉത്തരവ് പ്രകാരം അത് 61 ദിവസം നീണ്ടു നിൽക്കുന്ന നിരോധനമാണ്. അത് ട്രോളിംഗ് മാത്രമല്ല, എല്ലാ സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനമാണ്. അതില് ട്രഡീഷണൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചെറിയ വള്ളങ്ങളിലും ചെറിയ എഞ്ചിനിലും വെച്ചിട്ട് ഫിഷിംഗ് ചെയ്യാൻ മാത്രം എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ നിരോധനം ട്രോളിംഗ് മാത്രമാക്കിയിട്ടാണ് ഉള്ളത്. അതും 52 ദിവസത്തേക്ക്, അതായത് June 9 മുതൽ July 31 വരെ, അങ്ങനെ 52 ദിവസത്തേക്കാണ് കേരളം നിരോധിക്കുന്നത്. പിന്നെ ഈ ട്രോളിംഗ് മത്സ്യബന്ധന രീതി എന്ന് പറയുന്നത് ഈ കടലിന്റെ അടിത്തട്ടിലൂടെ ഈ വല വലിച്ചു, ഒരു ബാക്ക് നെറ്റ് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. അപ്പം എപ്പോഴും കടലിന്റെ അടിത്തട്ടില് ഇത് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ ഒട്ടും അനുയോജ്യമായ ഒരു മത്സ്യബന്ധന രീതിയല്ല ട്രോളിംഗ്. അത് ഈ ബോട്ടത്തിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബോട്ടത്തിലുള്ള ജീവികളെയും എല്ലാം ഇത് ബാധിക്കും. അപ്പൊ അത് ഒരു കുറച്ചു കാലത്തേക്ക് നിരോധിക്കുന്ന സമയത്ത് പെർട്ടിക്കുലർലി ഈ മൺസൂൺ പീരീഡ് തെരഞ്ഞെടുക്കാൻ കാരണം വെച്ചാൽ ഈ മൺസൂൺ പീരീഡിലാണ് നമ്മുടെ മത്സ്യങ്ങൾ ഭൂരിഭാഗവും അതിന്റെ പ്രജനന കാലം വരുന്നത് ഈ സമയത്താണ്. നമ്മള് പൊതുവെ ഈ ട്രോപ്പിക്കൽ കാണുന്ന ഫിഷുകളൊക്കെ അല്ല കംപ്ലീറ്റ് ഇയറിൽ ബ്രീഡ് ചെയ്യുന്ന ഫിഷാണ്. പക്ഷെ അതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് മൺസൂൺ സമയത്ത് അതിന്റെ തോത് കുറച്ചുകൂടെ കൂടുതലായി. അതുകൊണ്ടാണ് മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇതിന്റെ ഗുണഫലങ്ങൾ നോക്കുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അവസാനം നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് 1988 നമ്മൾ ട്രോളിംഗ് നിരോധിച്ചപ്പം അതിന്റെ ഗുണഫലങ്ങൾ വരും വർഷങ്ങളിൽ ദൃശ്യമായിരുന്നു. ഈ ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യസമ്പത്ത് വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ 1997 കാലഘട്ടങ്ങളിലൊക്കെ എത്തുമ്പം, അതിനുശേഷം 2000 വരെ 2000 ശേഷം എത്തുമ്പോൾ ഇതിന്റെ ഗുണഫലം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. അതിന്റെ പ്രധാന കാരണം ട്രോളിംഗ് നിരോധനം നമ്മൾ നടപ്പാക്കിയെങ്കിലും നമ്മുടെ ഫിഷറീസ് മേഖലയിൽ വളരെ കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു. അതായത് വള്ളത്തിന്റെയും വലയുടെയും ഒക്കെ അതിന്റെ എഫിഷ്യൻസി കൂട്ടുന്ന, വള്ളങ്ങളുടെ സൈസ് വലുതായി, വലയുടെ വലുപ്പത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു. പിന്നെ മറ്റു മത്സ്യബന്ധന രീതികൾ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫിഷിംഗ് മെത്തേഡിലേക്കും കുറച്ചുകൂടെ കൂടുതൽ ദൂരത്തിലേക്കും കൂടുതൽ ആഴത്തിലേക്കൊക്കെ മത്സ്യബന്ധനം പോകുന്ന ഒരു രീതിയിലേക്ക് വന്നു. ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് ഇതില് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ട്രോളിംഗ് നിരോധനത്തിന് അന്ന് ഉണ്ടായിരുന്ന അതുപോലെയുള്ള ഫലപ്രദമായ ഉപയോഗം നമുക്ക്, അതിന്റെ ഗുണഫലങ്ങൾ നമുക്കിപ്പം കാണാത്തതായിട്ടുള്ള പ്രധാന കാരണം.
1: പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സ്വാഭാവികമായും മത്സ്യസമ്പത്തിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. അതേസമയം മാനുഷിക ഇടപെടലും സ്വാർത്ഥലാഭം ലക്ഷ്യമിട്ടുള്ള അശാസ്ത്രീയ മത്സ്യബന്ധന രീതികളും കൂനിന്മേൽ കുരുവായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാല ലക്ഷ്യങ്ങളോടെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സമകാലികം.
4: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
5: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
4: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
6: നോബൽ പാരായണം.
7: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
6: കേളപ്പൻ.

ജയിൽ മോചിതനായ ശേഷം ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത്. ജയിലിൽ നിന്ന് വിട്ടിട്ടും അദ്ദേഹത്തിന് നേരിട്ട് നാട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല. നേരെ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എന്നാൽ നാട്ടിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തിന്റെ വരവും കാത്ത് ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ഒടുവിൽ ഒരു നാൾ ശ്രീധരൻ ഡോക്ടർക്ക് വിവരം ലഭിച്ചു, കേളപ്പൻ വരുന്നു. തിക്കോടിയിൽ തീവണ്ടി ഇറങ്ങുന്ന അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ധാരാളം പേർ സ്റ്റേഷനിലുണ്ടായിരുന്നു. മൂന്നോളം കുതിരവണ്ടികൾ തക്ഷൻ കുന്നിൽ നിന്നും പോയിരുന്നു. കിഴൂരിലെത്തിയ കേളപ്പന് പുതിയ തരം മുദ്രാവാക്യം വിളിച്ചാണ് നാട്ടുകാർ സ്വീകരിച്ചത്. കേളപ്പ ജി കി ജയ്. ഈ മുദ്രാവാക്യം ആദ്യമായിട്ടാണ് തക്ഷൻ കുന്നിൽ മുഴങ്ങിയത്. അത് വിളിച്ചത് പോക്കർ ഹാജിയായിരുന്നു. കേളപ്പനെ കാത്തുനിന്നിരുന്ന ജനക്കൂട്ടത്തിന്റെ ഏറ്റവും പിറകിലായാണ് പോക്കർ ഹാജി നിന്നിരുന്നത്. കേളപ്പൻ കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടപ്പോൾ പോക്കർ ഹാജി ഒറ്റയ്ക്കാണ് മുദ്രാവാക്യം വിളിക്ക് തുടക്കമിട്ടത്. കേളപ്പ ജിക്ക് ജയ്. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ വിളി മാത്രമാണ് മുഴങ്ങിക്കേട്ടത്. എന്നാൽ പെട്ടെന്ന് തന്നെ അതിന് അനേകം പ്രതിധ്വനികളുണ്ടായി. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ അത് ഏറ്റുചൊല്ലാൻ തുടങ്ങി. മുദ്രാവാക്യങ്ങളുടെ വലിയൊരു മേൽക്കൂര ഉയർന്നു. അതിന് കീഴിലൂടെ കേളപ്പൻ നടന്നു. രാഷ്ട്രീയ കാര്യങ്ങളും ജയിൽ വിശേഷങ്ങളും നാട്ടുകാരുമായി പങ്കുവച്ചതിനു ശേഷം കോൺഗ്രസുകാർ ഭാവിയിൽ പിന്തുടരേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കേളപ്പൻ സംസാരിക്കുവാൻ തുടങ്ങി. സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യമെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളിലും പ്രവർത്തകർ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അയിത്തം ഒരു മുഖ്യ പ്രശ്നമാണ്. താഴ്ന്ന ജാതിക്കാർ എല്ലാ മേഖലകളിൽ നിന്നും അകറ്റപ്പെടുകയാണ്. ക്ഷേത്രങ്ങളിൽ അവർക്ക് പ്രവേശനമില്ല. വടകരയിൽ ചേർന്ന കോൺഗ്രസിന്റെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ ക്ഷേത്ര പ്രവേശനത്തെക്കുറിച്ച് വിപുലമായ ചർച്ചയാണ് നടന്നത്. നമ്മൾ അതൊരു പ്രധാന വിഷയമായി എടുക്കണം. ഭാവിയിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ക്ഷേത്രപ്രവേശനമായിരിക്കുമെന്നും കേളപ്പൻ ഓർമ്മിപ്പിച്ചു. അടയാളം വയ്ക്കൽ എന്ന അനാചാരത്തിന്റെ പേരിൽ ഈ പ്രദേശത്തെ താഴ്ന്ന ജാതിക്കാരെ മേൽജാതിക്കാർ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് അയിത്തത്തെപ്പോലെ അത്ര അപകടമുള്ളതല്ല. താഴ്ന്ന ജാതിയിലെ പാവപ്പെട്ടവരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമാണ് മേൽജാതിക്കാരുടെ കുൽസിത തന്ത്രങ്ങൾക്ക് വിധേയമാകുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയും ജീവിതം മെച്ചപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ചൂഷണത്തിന് അവർ വിധേയരാകില്ല. ശാശ്വതമായി ഈ അവസ്ഥ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടുകാരിൽ നിന്നും എതിർപ്പുണ്ടെന്നറിഞ്ഞാൽ ഇത്തരം ഹീനമായ കാര്യങ്ങളിൽ നിന്നും മേൽജാതിക്കാർ വിട്ടുനിൽക്കുന്നതുമാണ്. എന്നാൽ അയിത്തവും ജാതി വിചാരവും അങ്ങനെ ഇല്ലാതാവുന്ന ഒന്നല്ല. കോൺഗ്രസുകാർ ഇതിനെതിരെ ഒന്നിച്ച് മുന്നിട്ടിറങ്ങണമെന്നും കേളപ്പൻ ആവശ്യപ്പെട്ടു. അയിത്തത്തിനെതിരെയും താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം കിട്ടുന്നതിനു വേണ്ടിയും എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു. എന്നാൽ എന്താണ് അതെന്നു മാത്രം പറഞ്ഞതുമില്ല. പിന്നീട് സംസാരിച്ചത് പാക്കനാർപുരത്തെ ഹരിജൻ ഹോസ്റ്റലിനെ കുറിച്ചായിരുന്നു. അവിടെ കുറച്ച് സ്ഥലം വിട്ടുകിട്ടിയിട്ടുണ്ട്. ഒരു കെട്ടിടവുമുണ്ട്. പാവങ്ങളായ ഹരിജൻ കുട്ടികളെ താമസിപ്പിക്കാം, ഭക്ഷണവും കൊടുക്കണം. ആ വിഭാഗത്തിന് വിദ്യ കൊടുക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം. പുലയ കുട്ടികളെ പല വിദ്യാലയങ്ങളിലും പ്രവേശിപ്പിക്കുന്നില്ല. അവരെ പഠിപ്പിക്കുവാൻ തയ്യാറുള്ള വിദ്യാലയം കണ്ടെത്തണം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരിടത്തും സാധ്യമല്ലാത്ത ഒന്നിനെക്കുറിച്ചുമുള്ള പരാമർശമുണ്ടായിരുന്നില്ല. എല്ലാം സാധിക്കും എന്നു തന്നെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കേളപ്പന്റെ വരവും സംസാരവും നാട്ടുകാരിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഉണർവ് സൃഷ്ടിച്ചു. പോക്കർ ഹാജിക്കായിരുന്നു കൂടുതൽ ആവേശം. പിറ്റേന്ന് വൈകിട്ട് തക്ഷൻ കുന്നങ്ങാടിയിൽ വന്ന് പുല്ലും മീനും വാങ്ങി പോകുമ്പോൾ അയാൾ കുഞ്ഞിക്കേളുവിന്റെ പീടികയ്ക്ക് മുമ്പിൽ കുറച്ചുനേരം നിന്നു. രാമർ അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പോക്കർ ഹാജി നിൽക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞിക്കേളു ഒരു തമാശ പറഞ്ഞു, ഹാജിയാറെ, ഇങ്ങളാ പുല്ല് വേഗം പോരയിലെത്തിക്ക്, പൈക്കള് കിടന്ന് നിലവിളിക്കുന്നുണ്ടാവും, നേരം വൈകിയാലും മീനും ചീഞ്ഞു പോകും. പോക്കർ ഹാജി അത് കേട്ടില്ലെന്ന വിധത്തിൽ നിന്നു. എന്നിട്ട് താൻ പറയുന്നത് അങ്ങാടിയിലെ മറ്റുള്ളവർ കേൾക്കട്ടെ എന്ന വിചാരത്തിൽ ഉറക്കെ പറഞ്ഞു, കേളപ്പജി ഇന്നലെ എന്തെല്ലാം പറഞ്ഞു എന്നറിയോ? ഒക്കെ നല്ല കാര്യങ്ങളാ. ഓറൊരു മുത്താണ് മക്കളെ, മുത്ത്. എന്താ പറഞ്ഞത്? രാമർ ചോദിച്ചു. പാക്കനാർപുരത്ത് പൊലേ കുട്ടിയോളെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ പോന്ന്, അതന്നെ വലിയ കാര്യോ. രാമർക്ക് അതൊരു പുതിയ അറിവായിരുന്നുവെങ്കിലും കുഞ്ഞിക്കേളുവിന് അങ്ങനെയല്ലായിരുന്നു. പാക്കനാർപുരത്ത് പൊലേ കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി കേളപ്പന് സ്ഥലം കിട്ടിയിട്ടുണ്ടെന്നും അതൊരു ട്രസ്റ്റാക്കാൻ പോവുകയാണെന്നും അയാൾക്ക് അറിയാമായിരുന്നു. താൻ അംഗമല്ലാത്ത നാട്ടുകാരുടെ ഒരു ട്രസ്റ്റാണ് കേളപ്പൻ ഉണ്ടാക്കുന്നതെന്നും കേട്ടിരുന്നു. അത് കേട്ടപ്പോൾ കേളപ്പനോടുള്ള ആദരവ് വർദ്ധിച്ചെങ്കിലും അത്രത്തോളം വേണ്ടിയിരുന്നോ എന്നൊരാശങ്ക കുഞ്ഞിക്കേളുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം ട്രസ്റ്റിന് പുറത്താണോ നിൽക്കേണ്ടിയിരുന്നത്? അങ്ങനെ വന്നാൽ ഭാവിയിൽ ആ ട്രസ്റ്റിന് എന്താണ് സംഭവിക്കുക? ആ പ്രദേശത്ത് ഹരിജനങ്ങൾ ധാരാളമുണ്ടെങ്കിലും അല്പമെങ്കിലും വിദ്യാഭ്യാസം ലഭിച്ചവർ ഒന്നോ രണ്ടോ പേർ മാത്രമാണ്. പലരും അഞ്ചടിത്തോറ്റം നന്നായി ചൊല്ലും, എന്നാൽ അത് എഴുതാനറിയില്ല. ഹരിജനങ്ങളിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആദ്യമായി ശ്രമിക്കുന്നത്

0: കേളപ്പനാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ

0: ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൌജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5 വയസ്സിലും 15 വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി രേഖ എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ 26 വരെ സൌജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, ജി, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തെരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐടി മിഷന്റെ 0471 2 3355 23 0471 2 5244 42 എന്നീ നമ്പറുകളിൽ വിളിക്കാം.
1: എന്ത് പഠിക്കണം, എന്താകണം?
2: കരിയർ ഗൈഡൻസ്.
1: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
3: ഹലോ
4: സാറേ, എന്റെ പേര് സുധ. എന്റെ മോന് വേണ്ടി വിളിക്കണേ. ഞാൻ ഫുഡ് ടെക്നോളജി കഴിഞ്ഞു, ഇപ്പൊ പ്ലേസ്മെന്റ് ആയി അവിടെ R&D. അപ്പൊ അതിന്റെ ഒപ്പം ഓൺലൈൻ ആയിട്ട് എന്താ കോഴ്സ് ചെയ്യാം?
3: കുറച്ചധികം കോഴ്സ് പഠിക്കാമോ ഫുഡ് ടെക്നോളജിയിലെ? ഇപ്പൊ ഓൺലൈൻ ആയിട്ട് എന്തിനാണ് ചേർന്നേക്കണത്? റിസർച്ചിനാണോ, എന്തിനാണ് ചേർന്നേക്കണത്? ജോലിയാണോ?
4: ജോലിക്ക്.
3: ബാംഗ്ലൂർ അല്ലേ?
4: അവിടെ ജോലി ചെയ്യണം.
3: ആ, കോൺട്രാക്ട് എത്ര കാലമായി തുടങ്ങിയിട്ട്?
4: 2 മാസമായുള്ളൂ.
3: 2 മാസമായുള്ളൂ.
4: അതെ.
3: അപ്പൊ നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജി, നമ്മളിത് BSc 4 കൊല്ലത്തെ കോഴ്സാണോ 3 കൊല്ലത്തെയാണോ? BTech ആണോ?
4: BTech
3: 4 കൊല്ലം നമ്മൾ പഠിച്ചില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതാ ചില ഒരു മാനേജ്മെന്റ് ഡിഗ്രി എടുക്കുക. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ അധികം ഏരിയയിൽ ജോലി കിട്ടും. ഫുഡ് ടെക്നോളജി BTech എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, പിന്നെ ക്വാളിറ്റി കൺട്രോൾ, ടെസ്റ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജോലി കിട്ടുള്ളൂ. അപ്പൊ അത് ഏതൊരു ലൈനിലാണ് മോൻ അവിടെ ചേർന്നേക്കണത്, അതൊക്കെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, മനസ്സിലാണ്ടോ?
4: അപ്പൊ
3: നമ്മൾക്ക് മാനേജ്മെന്റ് ഏരിയയിൽ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ, ഒരു MBA ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. BTech ഫുഡ് ടെക്നോളജി കഴിഞ്ഞിട്ട് MTechന് സ്കോപ്പ് കുറവാണ്. അത്ര സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് അല്ലേ BTechന് പഠിക്കുന്നതിനെ മിക്കവാറൊക്കെ കവേർഡ് ആണ്. ഇനിയിപ്പോ MTech എന്ന് പറഞ്ഞ പ്രത്യേക ബ്രാഞ്ച് ഒന്നും ഇല്ല ഫുഡ് ടെക്നോളജിയിൽ. അപ്പൊ നല്ലത് ഒരു MBA ഡിഗ്രി എടുക്കാൻ പറയാ. ഓൺലൈൻ ആയിട്ട് ഇപ്പൊ ഇന്റർനാഷണൽ, അതായത് പുറത്ത് ഓവർസീസ് MBA തന്നെ കുറെ അധികം ഉണ്ട്. വലിയ യൂണിവേഴ്സിറ്റികളുടെ കുറച്ച് കോസ്റ്റ് കൂടും, അത് പഠിക്കാൻ പറയാ. അല്ലെങ്കിൽ IIMലൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒക്കെ ഓൺലൈൻ MBA മാതിരി കൊടുക്കുന്നുണ്ട്, അത് പഠിക്കാൻ പറയാ. കുറെ അധികം ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് വന്നിട്ടുണ്ട് പ്രൈവറ്റ്, അവിടെയൊക്കെ നോക്കാൻ പറയാം. നോക്കിയിട്ട് നല്ലൊരു റേറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്ത് MBA പഠിക്കാൻ പറയാം. അപ്പൊ എന്താ വെച്ചാൽ 2 കൊല്ലം നമുക്ക് ഈ പ്രൊഡക്ഷൻ ലൈനിന്റെ ഒരു എക്സ്പീരിയൻസും കിട്ടിയ ഒരു MBA ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് സെക്ടറിൽ പോകാം. ഭയങ്കര സ്കോപ്പാണ്, ശമ്പളവും കൂടുതലാണ് കേട്ടോ.
4: R&D
3: തന്നെ കുഴപ്പമില്ല, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊഡക്ഷൻ അല്ലേ.
4: അതെ,
3: ചില ബ്രാഞ്ചുകൾക്ക് MTechന് വലിയൊരു വാല്യൂ ഇല്ലാതാണ്. ഇത് വേണ്ട, ഫുഡ് ടെക്നോളജി MTech പോകണ്ട, MBA ആണ് നല്ലത് കേട്ടോ.
0: സമയം 8:14.
5: ആകാശവാണി FM വാർത്തകൾ.
0: അൻപത്തിരണ്ടാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കം. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് അല്പസമയത്തിനകം തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NEET UG പുനഃപരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 കോടിയിലേറെ രൂപ വില വരുന്ന

0: സ്വർണം പിടികൂടി. 1 കിലോയിലേറെ സ്വർണമുണ്ടായിരുന്നു. കൊല്ലം ചിന്നക്കട മേൽപ്പാലത്തിന് മുകളിൽ പുലർച്ചെ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വാഹനത്തിൽ കുടുങ്ങിയ ഓട്ടോ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്ത് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായികം: തുർക്കിയിലെ അന്റാലിയയിലെ അമ്പെയ്ത്ത് ലോകകപ്പ് മത്സരത്തിൽ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ധീരജ് ബോമദേവരിയും കുംകും ഓഹോദും സ്വർണ്ണ മെഡൽ നേടി. പുരുഷ വ്യക്തിഗത ഇനത്തിലും ധീരജ് ദക്ഷിണ കൊറിയൻ താരത്തെ തോൽപ്പിച്ച് സ്വർണ്ണമെഡൽ നേടി.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പ്രകൃതി സ്നേഹം ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുന്നു. പ്രകൃതി സൗഹൃദം എന്ന പേരിൽ ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നാൾക്കുനാൾ നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥ മോശമായിക്കൊണ്ടുമിരിക്കുന്നു. ഈ അവസരത്തിൽ പ്രകൃതിയോടുള്ള സ്നേഹവും കരുതലും എത്രമാത്രം ആത്മാർത്ഥമാകേണ്ടതുണ്ടെന്ന വാദത്തിന് ഏറെ പ്രതീക്ഷയുണ്ട്. എല്ലാം കപടമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കാലത്ത് പരിസ്ഥിതിയോടുള്ള നമ്മുടെ മമതയിലുണ്ടാകുന്ന വെള്ളം ചേർക്കൽ എങ്ങനെയാണ് നാളെ പ്രതിഫലിക്കാൻ പോകുന്നത്? നമുക്ക് ജീവിക്കാൻ സർവസ്വവും നൽകുന്ന പ്രകൃതിക്ക് നാം എന്താണ് തിരിച്ചു നൽകുന്നത്? നാം നമുക്ക് അഭയം നൽകുന്ന നമ്മുടെ വീടിനെ വൃത്തിയായി പരിപാലിക്കുന്നു. നമുക്ക് നാണം മറയ്ക്കാൻ സഹായിക്കുന്ന വസ്ത്രങ്ങളെ നാം കഴുകി വൃത്തിയായി പരിപാലിക്കുന്നു. എന്നാൽ നമുക്ക് ജീവിക്കാൻ എല്ലാം നൽകുന്ന പ്രകൃതിയെ നമ്മൾ മറന്നുപോകുന്നു. എന്താണ് പ്രകൃതി? ഒറ്റവാക്കിൽ അതിനെ നമുക്ക് നിർവചിക്കാനാവില്ല. അത്രയധികം വലുതും വൈവിധ്യപൂർണവുമായ ഒരു യൂണിറ്റാണ് പ്രകൃതി. നാം ഉൾപ്പെടെ നമുക്ക് ചുറ്റിനും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ പ്രകൃതിയുടെയും ഭാഗമാണ്. ഈ അർത്ഥത്തിൽ നാം പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ചുറ്റിനുമുള്ള സർവ്വതിനെയും സ്നേഹിക്കുക എന്നത് തന്നെയാണ്. പ്രകൃതിയുടെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പല പല തട്ടുകളായി നിലനിൽക്കുന്ന ഇവയ്ക്കോരോന്നിനും മറ്റൊന്നില്ലാതെ ജീവിക്കാനാവില്ല. പ്രകൃതി തീർത്ത അതിസുന്ദരമായൊരു ചങ്ങലയാണത്. ആ രീതിയിൽ പ്രകൃതിയിലെ ഓരോ ജീവനും സുഖമായി ജീവിക്കുവാനുള്ള വിഭവങ്ങൾ പ്രകൃതിയിൽ തന്നെ ഉണ്ട് താനും. എന്നിട്ടും നാം എന്തിനാണ് പ്രകൃതിയെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത്? ഒന്ന് ചിന്തിക്കുക. നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ മണ്ണിൽ നാം മറ്റൊരാളുടെ ഇംഗിതത്തിന് വഴങ്ങി ജീവിക്കേണ്ടി വരിക. അവർ മൂലം നമുക്കൊരു ജീവൻ പോലും നഷ്ടമാവുക പ്രകൃതിയുടെ നിയമത്തിൻ്റെ വ്യക്തമായ ലംഘനമാണത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ മറ്റൊരു പ്രകൃതി പ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന ന്യൂട്ടന്റെ 3-ാം ചലന നിയമം പ്രകൃതിയുടെ കാര്യത്തിലും ബാധകമാണെന്ന പാഠമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൗകര്യത്തിനായി നാട്ടിൽ നിന്ന് മറ്റെല്ലാ ജീവികളെയും നാം പടിയടച്ച് പിണ്ടം വെച്ചു. അവരുടെ ആവാസ സ്ഥാനങ്ങളിൽ കടന്നു കയറി ഫ്ളാറ്റുകളും ഫാക്ടറികളും നിർമ്മിച്ചു. പിന്നെ ബാക്കിയുള്ള മരങ്ങളിലും പുഴകളിലും ചേക്കേറിയ അവരെ കൊണ്ട് വണ്ടിയുടെ പുകയും ശബ്ദവും മാലിന്യവും ഒക്കെ കൊണ്ട് പിന്നെയും വീർപ്പ് മുട്ടിച്ചു. ഒടുവിൽ അവസാന ആശ്രയമായ കാട്ടിൽ അവർ അഭയം പ്രാപിച്ചപ്പോൾ നാം അവിടെയും എത്തി. കാട് വെട്ടിത്തെളിച്ചു, കായലുകൾ നികത്തി, പാടങ്ങൾ നികത്തി, വീട് വെച്ചു. ഇനി എവിടെയും പോകാനില്ലാതെ സ്വയം മരണത്തിലേക്ക് അവർ സ്വയം പോകുന്ന ഘട്ടത്തിലാണ് പ്രകൃതി ആദ്യമായി പൊട്ടിത്തെറിച്ചത്. വെറുമൊരു സൂചന മാത്രമായി. സുനാമി, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഓഖി എങ്ങനെ പല പേരിട്ട് നാം അതിനെ വിളിച്ചു. എന്നിട്ടും മനുഷ്യൻ പഠിച്ചില്ല. അതിന് കാരണമായതെന്തെന്ന് മനസ്സിലാകാതെ അവൻ അതിനെയെല്ലാം അതിജീവിച്ചു എന്ന് മേനി നടിക്കുകയാണ്. ആരെയാണ് നാം അതിജീവിച്ചത്? പ്രകൃതിയെയോ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായ പ്രകൃതിക്ക് മേലാണോ നാം വിജയം നേടിയത്? എന്തൊരു വിരോധാഭാസം.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
0: സമയം 8 മണി കഴിഞ്ഞ് 5:34 FM ഡയറിയിൽ ഇനി കേൾക്കൂ.
2: ആയുർവിചാരം. ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
4: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
2: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
4: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
4: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്
2: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 0484268516,
2: മൊബൈൽ 9847999.

0: 9732.
1: ഇന്ന് ഈ പരിപാടിയിൽ ഗൌട്ട് എന്ന അസുഖത്തെക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം.
2: ഇന്ന് ആയുർവിചാരം ചർച്ച ചെയ്യുന്നത് ഗൌട്ട് എന്ന അസുഖത്തെക്കുറിച്ചാണ്. സാധാരണ ഗൌട്ട് എന്ന അസുഖം ആർത്രൈറ്റിസിന്റെ ഒരു വകഭേദമായിട്ടാണ് പറയാറുള്ളത്. ആയുർവേദ വീക്ഷണത്തിൽ എന്താണ് ഗൌട്ട്, എങ്ങനെയാണ് ആയുർവേദം ഇതിനെ കാണുന്നത്?
3: നമുക്കറിയാം, സന്ധി വേദനകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ, പൊതുവെ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങളിൽ, ഗൌട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന, നമ്മളുടെ ഡേ ടു ഡേ പ്രാക്ടീസിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഗൌട്ട്. ഗൌട്ടിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ മെറ്റബോളിസം, പ്രത്യേകിച്ച് പ്യൂരിന്റെ മെറ്റബോളിസത്തിൽ വരുന്ന ഒരു ഡിസോർഡർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ആ യൂറിക് ആസിഡ് സന്ധികളിൽ അടിഞ്ഞുകൂടി വേദന ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഗൌട്ട് എന്ന് പറയുന്നത്. ഇതിനെ ആയുർവേദ വീക്ഷണത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇതിനെ ഞങ്ങൾ പിത്തപ്രധാനമായിട്ടുള്ള വാതരക്തം എന്നാണ് കണക്കാക്കുന്നത്, ചികിത്സിക്കുമ്പോൾ കണക്കാക്കുന്നത്. പിത്തപ്രധാനമായിട്ടുള്ള വാതരക്തം എന്ന് പറയാനായിട്ട് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും മെറ്റബോളിസം എന്ന് പറയുന്നതായിട്ടുള്ള സംഗതി, ഏത് രീതിയിലുള്ള മെറ്റബോളിസം ആയാലും ഈ ട്രാൻസ്ഫോർമേഷനെ നിയന്ത്രിക്കുന്നത് അഗ്നിയാണ്. ശരിക്കും അഗ്നി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ ജഠരാഗ്നി എന്ന് നമ്മൾ പറയും, അതല്ല. ധാതു അഗ്നി എന്ന് പറഞ്ഞ് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ലെവലിൽ സപ്തധാതുക്കളുടെ ട്രാൻസ്ഫോർമേഷനിൽ ഒക്കെ സഹായിക്കുന്ന ആ അഗ്നിയുടെ ഇമ്പയർമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ വൈകല്യം ആണ് ഇത്തരത്തിലുള്ള ഒരു ബൈ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവാനായിട്ട് ഇടവരുന്നത്. ശരിയായ രീതിയിൽ അഗ്നി പ്രവർത്തിക്കുകയാണെങ്കിൽ അളവിലുള്ള യൂറിക് ആസിഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ, എക്സസ് ആയിട്ട് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ അഗ്നിയുടെ വൈകല്യം കൊണ്ടുണ്ടാകുന്ന അസുഖം എന്നുള്ള നിലയ്ക്ക് ആ ബൈ പ്രോഡക്റ്റിന് ഒരു പിത്തജമായിട്ടുള്ള സ്വഭാവമാണുള്ളത്. അത് കാണിക്കുന്ന സിംപ്റ്റംസിനും പിത്ത സ്വഭാവമാണുള്ളത്
2: എന്ന് പറഞ്ഞാൽ സിംപ്റ്റമായിട്ട് നമുക്ക് ശരിക്കും സന്ധികളിൽ വേദന എങ്ങനെയാണ്?
3: അതിന്റെ പ്രധാനപ്പെട്ട സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന, അതിശക്തമായിട്ടുള്ള വേദന. മിക്കവാറും ഒരു ജോയിന്റിനെ വരുള്ളൂ, പല ജോയിന്റ്സിനും ഒരുമിച്ച് വരില്ല.
2: ഏതെങ്കിലും
3: ഒരു സന്ധിക്കായിരിക്കും ഇതിന്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് വരുന്നത്. അതിശക്തമായിട്ടുള്ള വേദന, പ്രത്യേകിച്ച് രാത്രി അനുഭവപ്പെടുന്ന വേദന, ചുവന്ന നിറത്തിലുള്ള നീര് വരും ആ ഭാഗത്ത്, തൊട്ടാൽ നല്ല ചൂടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പല സിംപ്റ്റംസും കൂടിയിട്ട് ഒരുമിച്ചാണ് വരിക. ഇതാണ് ഗൌട്ടിന്റെ പ്രധാന ലക്ഷണം. ഇതിന്റെ കാരണങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, പ്യൂരിൻ മെറ്റബോളിസത്തിൽ വരുന്നതായിട്ടുള്ള തകരാറാണ്, അതുകൊണ്ട് യൂറിക് ആസിഡ് ഫോം ചെയ്തിട്ട് അത് സന്ധികളിൽ അടിഞ്ഞുകൂടിയിട്ടാണ് അസുഖം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ യുറേറ്റിസ്റ്റൽസ് നമ്മൾക്കറിയാം, സന്ധികളെ കവർ ചെയ്ത ഒരു സൈനോവിയൽ ഫ്ലൂയിഡും സൈനോവിയൽ മെംബ്രെയിനും ഉണ്ട്. ഈ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ്, അത് സന്ധികളുടെ പ്രവർത്തനത്തെ വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ മെംബ്രെയിനിലാണ് ഈ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുക. അത് വന്ന് പതുക്കെ പതുക്കെ ഈ സൈനോവിയൽ മെംബ്രെയിനെ ഡാമേജ് ആക്കും. അതുപോലെ തന്നെ പതുക്കെ പതുക്കെ അത് അതിനുള്ളിലെ കാർട്ടിലേജിനെ നശിപ്പിക്കും, അതുപോലെ ബോണിനെ എഫക്റ്റ് ചെയ്യും. പതുക്കെ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ വരുന്ന ചേഞ്ചസ് ഇതുകൊണ്ട് ഗ്രാജുവലി വരും.
2: ചിലവരുടെ പാദങ്ങളിലെ തള്ളവരല് ടോ വളഞ്ഞിരിക്കുന്നതൊക്കെ കാണാം, അത് ഇതല്ലേ ശരിക്കും കാരണം?
3: യൂറിക് ആസിഡ് മാത്രമാവണമെന്നില്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്, മറ്റ് പല സന്ധിവാദങ്ങളിലും അത് കാണാം. പക്ഷേ ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിന്റെ ആദ്യത്തെ സിംപ്റ്റം മിക്കവാറും ഈ പറഞ്ഞ പോലെ മെറ്റാറ്റാർസോ ഫലഞ്ചിയൽ ജോയിന്റ് എന്ന് പറയും, അതായത് കാലിന്റെ പാദവും വിരലുമായിട്ട് ചേരുന്ന ജോയിന്റ്, പ്രത്യേകിച്ച് ബിഗ് ടോ, നമ്മുടെ കാലിൻ്റെ തള്ളവിരളിൻ്റെ ബേസിലായിട്ട് നീരും വേദനയുമായിട്ടായിരിക്കും ഇത് ആദ്യം കാണിക്കുന്ന സിംപ്റ്റം. പിന്നീട് അത് കൂടാതെ നമുക്ക് മറ്റു ജോയിൻറ്റുകൾക്ക്, ലൈക്ക് എൽബോയ്ക്കോ, അതുപോലെ ഈ കുതിഞ്ഞരമ്പ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ പുറകിൽ ഇതുപോലെ ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടിയിട്ട് വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ അസുഖത്തിൽ നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടി ചെറിയ നോഡ്യൂള് പോലെ ആ ജോയിൻറ്റിന് ചുറ്റും ഉപ്പൊങ്ങി വരും, തൊടുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള നോഡ്യൂള് പോലെ വരും, അതിനെ നമ്മൾ ടോഫി എന്നാണ് പറയുക. അങ്ങനത്തെ ചേഞ്ചസൊക്കെ ജോയിൻറ്റിന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിൽ. പിന്നെ ഡെഫിനറ്റ് ആയിട്ടും ഈ മെംബ്രെയിനെയും കാർട്ടിലേജിനെയും അതുപോലെ ബോണിനെയും ഇത് ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാച്ചുറലി ജോയിൻറ്റിൻ്റെ ഫങ്ഷനിങ് നടക്കില്ല, ചുരുക്കുക നിവർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ബുദ്ധിമുട്ട് വരും, അതിശക്തമായിട്ടുള്ള വേദനയും ഉണ്ടാവും.
2: ഈ വേദന എങ്ങനെ തുടർച്ചയായി വരികയാണോ അതോ ഇടയ്ക്കിടയ്ക്ക് വരിക കൂടുക?
3: ഇതെന്താന്ന് വെച്ചാൽ യൂഷ്വലി ഇതിന് മൂന്ന് സ്റ്റേജസാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് സിംപ്റ്റമാറ്റിക് ഹൈപ്പർ യൂറിസിമിയ എന്ന് പറയും. അതായത് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, യൂറിക് ആസിഡ് ലെവൽ കൂടുതൽ,
2: ബ്ലഡിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിരിക്കും.
3: യൂറിക് ആസിഡിന്റെ നോർമൽ ലെവൽ 2 to 7,

0: mg/dL എന്നാണ് അതിൻ്റെ ഒരു അളവ് പറയുന്നത്. ഈ 7 above യൂറിക് ആസിഡ് ഉണ്ടാവും, പക്ഷേ അത് സിംപ്റ്റം ഒന്നും കാണിക്കണമെന്ന് നിർബന്ധമില്ല. ആ ഒരു സ്റ്റേജിൽ നമുക്കൊന്നും അറിയാനും പലരും ചെക്ക് ചെയ്യുക പോലും ചെയ്യില്ല. രണ്ടാമത്തെ സ്റ്റേജിൽ അക്യൂട്ട് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ വരെ പെട്ടെന്ന് വേദനയും ഈ പറഞ്ഞ പോലെ ഒരു ജോയിൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന വേദന, അത് കാൽപാദത്തിലാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോയിൻറ്റിലാവാം. പക്ഷേ അതോടൊപ്പം സ്വെല്ലിങ്ങും അവിടെ നല്ല ചൂടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള സിംപ്റ്റത്തോട് കൂടിയിട്ട് കാണിക്കും. ആ അവസ്ഥയും കഴിഞ്ഞ അതിൻ്റെ മൂന്നാമത്തെ അവസ്ഥ, അടുത്ത അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഇതിനെ എങ്ങനെ കൊണ്ടു നടക്കും. ഈ യൂറിക് ആസിഡ് കുറച്ച് കൂടുതലുണ്ട്, അത് കുറച്ച് ആഹാരത്തിൽ നിയന്ത്രിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇങ്ങനെ പോവും. പക്ഷേ അതിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിനെ കുറയ്ക്കാതിരിക്കുമ്പോൾ ഗ്രാജുവലി അത് ഒരു ക്രോണിക് ടൊഫേഷ്യസ് ഗൗട്ട് എന്ന് പറയും. ഈ ഇതുപോലെ ഇതെല്ലാം അടിഞ്ഞുകൂടിയിട്ട് വരും. പക്ഷേ ഈ ഇതിൻ്റെ ഇടയിൽ നമുക്കിത് ഡിസപ്പിയർ ആവാം, സിംപ്റ്റം ഇല്ലാതിരിക്കാം, പെട്ടെന്നൊരു ദിവസം വേദന കൂടുതലായിട്ട് വരാം. ചില പ്രത്യേക ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇത് അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെയിൻ ആകുന്നത് ഈ ക്രോണിക് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും വരുള്ളൂ. അതിന് മുമ്പ് നമുക്ക് വന്നു പോയിരിക്കുന്ന അവസ്ഥയിലേക്കും കാണാറുണ്ട്.
1: ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, കാരണം ആർക്കൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്?
0: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റിനൽ ഡാമേജ് ആണ്. ഇതിൻ്റെ ഒരു വേറൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ കിഡ്നിയിലെ യൂറിക് ആസിഡിൻ്റെ സ്റ്റോൺസ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീനൽ ഡാമേജ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, സഡനായിട്ടുള്ള ഒരു അക്യൂട്ട് ഹൈപ്പർ യൂറിസിമിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ പോലെ വരാനും റീനൽ ഡാമേജിനും കാരണമാക്കാം അത്. എന്നാൽ ഇത് ക്രോണിക്കായി കഴിയുമ്പോഴത്തേനും ഇത് കിഡ്നിയുടെ ഉള്ളിൽ വലിയ വലിയ സ്റ്റോൺസ് ഫോം ചെയ്ത് ഉള്ളിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കിച്ച് ക്രോണിക് റീനൽ ഫെയിലിയർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ അത്രോസ്ക്ലിറോസിസ് ഒക്കെ വരുമ്പോൾ അതിൽ യൂറിക് ആസിഡിൻ്റെ അംശം കൂടി ചേർന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഹൈപ്പർ ടെൻഷനും അതുപോലെ ഇഷ്കീമി ഹാർട്ട് ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. റയറാണ്, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്.
1: അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
0: ഉണ്ട്. ലോങ്, നമ്മൾ ചികിത്സിക്കാതെ ലോങ് ടൈം ഇട്ട് കഴിഞ്ഞാൽ ഏജ് പോകും തോറും വരാൻ സാധ്യതയുള്ള അസുഖങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് വരികയും ചെയ്യും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഇതുണ്ടാക്കാനും സാധ്യതയുണ്ട്.
1: ഇത് ആർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് നേരത്തെ അറിയാൻ പറ്റുമോ?
0: ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പ്രൈമറി ഗൗട്ട് എന്ന് പറയുന്നത് മിക്കവാറും ജനറ്റിക് ആയിരിക്കും, ഫാമിലിയിലുള്ളതായിരിക്കും. ഒരു 95% ആളുകൾക്കും ഫാമിലിയിൽ ഗൗട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സിംപ്റ്റം ഇല്ലാതെ യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസിൽ ഒരു പരിധി വരെ ഓവർ പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡും ആവാം, അതുപോലെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാതെയും വരാം. അങ്ങനെ ഇത് കൂടിയിട്ട് ഈ സിംറ്റംസ് കാണിക്കുന്നത്. പിന്നെ ഒരു 5% സെക്കൻഡറി ആയിട്ട് വരും. പ്രത്യേകിച്ച് മാലിഗ്നൻ്റ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില ഡ്രഗ്സൊക്കെ ഫ്യൂച്ചറിൽ യൂറിക് ആസിഡിൻ്റെ അളവിനെ കൂട്ടാനായിട്ട് സാധിക്കും. ഇത് ഒരു വശം. പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളെ ഇതിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളെന്ത് കഴിക്കണോ, നമ്മളെന്ത് ആക്ടിവിറ്റീസ് ചെയ്യണം, ഇതെല്ലാം ഇതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ആയുർവേദത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെ നമ്മൾ അഗ്നിയുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാണുന്നതെന്ന്. ഇതിൻ്റെ ഒരു പാത്തോജനസിസ് എന്ന് പറയും, നമ്മളിതിൻ്റെ ഇത് കണക്കാക്കുന്നത് ഈ അഗ്നി മാന്ദ്യം അല്ലെങ്കിൽ അഗ്നിയുടെ വ്യത്യാസം വരുന്നത് തന്നെ വിരുദ്ധം ആയിട്ടുള്ളത്, വിദാഹിയായിട്ടുള്ളത്, നമുക്ക് യോജിക്കാത്ത ചില ആഹാര രീതി കൊണ്ട് മെറ്റബോളിസത്തിന് തടസ്സം വന്നു, അഗ്നി പ്രവർത്തനം തകരാറിലായി, യൂറിക് ആസിഡ് ഫോം ചെയ്തു. ഈ യൂറിക് ആസിഡിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതൊരു പിത്തഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പിത്തഭാവം വന്ന് സന്ധി എന്ന് പറയുന്ന കഫസ്ഥാനമാണ് എപ്പോഴും. കഫത്തിൻ്റെ സ്ഥാനത്ത് വന്ന് പിത്തം കോപിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ജനറലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പിത്തത്തിൻ്റെ സംപ്രാപ്തി വിശേഷം എന്ന് ഞങ്ങൾ പറയും. അതായത് പതുക്കെ പതുക്കെ അത് കോപിച്ച് അത് ഒരു സ്ഥാന സംശ്രയം ചെയ്യും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്ത് അത് സിംറ്റമായിട്ട് നമുക്ക് പുറത്തു വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗലക്ഷണങ്ങളെ അത് കാണിക്കും അതോടുകൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസിൽ പറയുന്ന പെയിനാകട്ടെ, അതുപോലെ റെഡ്നെസ്, സ്വെല്ലിങ് ോ ലോക്കൽ ടെമ്പറേച്ചറോ എല്ലാം തന്നെ പിത്തജമായിട്ടുള്ള വാതരക്തത്തിൽ പറയുന്ന സിംറ്റംസ്. അതായത് സ്പർശ അസഹത്വം, വേദനയാണെങ്കിൽ രാഗവർണം, അതായത് ചുവന്ന നിറത്തിൽ വരാം, അതുപോലെ നീർക്കെട്ട് വരാം, പാകം സംഭവിച്ചിട്ട് അവിടെ ലോക്കൽ ടെമ്പറേച്ചർ ഉണ്ടാവാം, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്ന സിംറ്റംസ് തന്നെയാണ് നമ്മൾ അതിലും കാണുന്നത്.
1: ഏത് പ്രായക്കാർക്കും വരാൻ ഇടയുണ്ടോ?
0: ഇത് ഏറ്റവും അധികം കാണുന്നത് ഒരു മധ്യവയസ്കർ തൊട്ടുള്ള ആളുകള്, ഒരു 30 വയസ്സിന് മേളിലേക്ക് ഇത് വരാ അധികവും കാണുന്നത്.
1: ഇത് കൂടുതൽ പുരുഷന്മാരിലാണ് കാണുക?
0: അതെ അതെ.

0: അതെ അതെ, പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. എനിക്ക് തോന്നുന്നത് അതിന് അത് ആഹാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അത് അങ്ങനെ കൂടുതൽ കാണുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ വേറൊരു സംഗതി എന്താ വെച്ചാൽ, ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ, രോഗ നിർണയം നടത്താനായിട്ട് നമുക്ക് പല ഇതുണ്ട്. ഈ പറഞ്ഞ സിംപ്റ്റംസൊക്കെ ഒരു ലക്ഷണത്തിനെ ബേസ് ചെയ്ത്, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതൊരു കാരണം. പിന്നെ ഇതിനെ നമ്മൾ വേറൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡിൻ്റെ ലെവൽ എത്രയുണ്ടെന്ന് നോക്കും. പിന്നത്തത് റേഡിയോളജിക്കൽ ടെസ്റ്റും ഉണ്ട്. നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും അടിഞ്ഞുകൂടി, ജോയിൻറ്റ് സ്ട്രക്ചറിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന്, അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് ഇതിൽ വന്നിട്ടുണ്ടോ എന്നും മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ഒരു ചികിത്സാരീതിയെ പറ്റി പറയുകയാണെങ്കിൽ, ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ പിത്തശമനവും രക്തപ്രസാദനവുമായിട്ടുള്ള ചികിത്സ ചെയ്യണം എന്നാണ് പറയുന്നത്. പിത്തജമായിട്ടുള്ള വാതരക്തത്തിൽ അപ്പോൾ പിത്തജവാതരക്ത ചികിത്സയും അതോടൊപ്പം തന്നെ പിത്താശ്മരി, ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ ഇത് കിഡ്നിയെ എഫക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സ്റ്റോണായിട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, അശ്മരി എന്നതുകൊണ്ട് സ്റ്റോണിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിത്തജ അശ്മരി ചികിത്സയും കൂടിയിട്ട് ഇതിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്.
1: പക്ഷേ നമ്മുടെ രോഗി വരുന്നത് പലപ്പോഴും കൂടിയ വേദനയായിട്ടാവില്ല, അപ്പോൾ വേദന
0: തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഔഷധങ്ങൾ അകത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ പഞ്ചകർമ്മം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്. വിരേചനമാണ് ഏറ്റവും, അതായത് പർഗേഷൻ, വയറിളക്കൽ എന്നുള്ള പ്രക്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിന് നമ്മൾ അവിപത്തി ചൂർണം, കല്യാണഗുളം, ത്രിവൃത്ത് ചൂർണം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ത്രിവൃത്ത് കഷായം വെച്ചൊക്കെ കൊടുക്കുക. അപ്പം അത് ഈ വിരേചനം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് മാസത്തിലൊരിക്കൽ വയറിളക്കുക എന്ന് ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, വൺസ് ഇത് വന്ന ആൾ അത് ഫോളോ ചെയ്താൽ പിന്നീട് ഇതിൻ്റെ അറ്റാക്ക് വരാതിരിക്കാനായിട്ട് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള വിരേചനം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രധാന ചികിത്സയാണ് രക്തമോക്ഷം എന്ന് പറയുന്ന ജലൂകാവചരണം. അട്ടയെ കൊണ്ട് പിടിപ്പിക്കുക ചെയ്യാതിൽ പ്രത്യേകിച്ച്. അപ്പം എന്താ വെച്ചാൽ സഡനായിട്ട് വേദനയും നിർക്കിട്ടും കുറയാനായിട്ട് അത് സഹായിക്കുന്നു.
1: നമുക്ക് ഈ നീരുള്ള സ്ഥലത്ത് അട്ടയെ പിടിപ്പിക്കാം.
0: അവിടെ പിടിപ്പിക്കും.
1: അട്ട ദുഷിച്ച രക്തം വലിച്ചെടുക്കും.
0: ദുഷിച്ച രക്തം മാത്രമായിരിക്കില്ല, അത് നന്നായിട്ട് വലിക്കും ബ്ലഡ്. അത് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്കുലേഷനും അവിടെ ഇമ്പ്രൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന സംഗതിയുടെ ആ ഇൻറ്റൻസിറ്റിയും വേദനയും ഇൻഫ്ലമേഷനും എല്ലാം പെട്ടെന്ന് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ആ ലോക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന ചില ലേപങ്ങൾ, എസ്പെഷ്യലി കറ്റാർവാഴയുടെ സ്വരസം ഭയങ്കര എഫക്റ്റീവാണ്. പെട്ടെന്ന് ആ നീർക്കെട്ട് കുറയാനായിട്ടൊക്കെ. അതുപോലെ തന്നെ ധാരകൾ, നാൽപ്പാമര കഷായം, ബലാഗുളിച്ച ഒക്കെ വെച്ചിട്ടുള്ള ധാര, അതുപോലെ തന്നെ കാഞ്ഞിരത്തിൻ്റെ തൊലിയിട്ട് കഷായം വെച്ച് ധാര ചെയ്യും. അതൊക്കെ പെട്ടെന്ന് പിത്തശമനവുമാണ്, പെട്ടെന്ന് ഇത് കുറയ്ക്കാനായിട്ടും നല്ലതാണ്. പിന്നെ അകത്തോട്ട് കഴിക്കുന്ന മെഡിസിൻസ്, നമ്മളെപ്പോഴും തുടക്കം എപ്പോഴും അഗ്നിദീപനമായിട്ടുള്ള ഔഷധങ്ങൾ. അപ്പോൾ അഗ്നിദീപനമാണ്, അതുപോലെ മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യുന്നതാണ് പിത്തശമനവുമാണ്, രസായനവുമാണ് ഗുളൂച്ചി, ചിറ്റമൃത് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് അതിൻ്റെ പ്രയോഗം ഇതിൽ ഒത്തിരി അസുഖങ്ങളിൽ പല സന്ദർഭങ്ങളിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ശതാവരി ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രഗ്ഗാണ്. ശതാവരി നമ്മൾ വെണ്ണ ചേർത്ത് ശതാവരി ശ്വരസം കൊടുക്കും. അതുപോലെ ശതാവരി ചിന്നരുഹാദി എന്ന് പറഞ്ഞ കഷായമുണ്ട്. അതുപോലെ തന്നെ ഗുളൂച്ചിയാദി കഷായം, ഇതെല്ലാം അഗ്നിദീപനമാണ്, പിത്തശമനമാണ്. നമുക്ക് ധൈര്യമായിട്ട് തുടക്കത്തിലേ കൊടുക്കാം. പിന്നെ ഇതിനൊരു അഗ്രൗഷധം എന്ന് പറഞ്ഞിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിംഗിൾ ഡ്രഗ് പോലെ കൊടുക്കാവുന്ന സാധനമാണ് വയൽച്ചുള്ളി, കോകിലാക്ഷകം എന്ന് പറയും. കോകിലാക്ഷകത്തിൻ്റെ ഇല തോരൻ വെച്ച് റെഗുലറായിട്ട് കുറച്ച് നാൾ കഴിക്കുകയും ഈ കഷായം ഉണ്ടാക്കി കോകിലാക്ഷകം കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീർക്കെട്ടിനും വേദനയ്ക്കുമൊക്കെ സഡനായിട്ടുള്ള ശമനം കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കൈശോര ഗുൽഗുലു, ചന്ദ്രപ്രഭ എന്നൊക്കെ പറഞ്ഞ് ഗുളിക രൂപത്തിലുള്ള സാധനങ്ങളുണ്ട്. ജനറലി നമ്മൾ ഈ അഗ്നിദീപനമായിട്ടുള്ളത്, അതുപോലെ തന്നെ പിത്തശമനം, രക്തപ്രസാദനമായിട്ടുള്ള ഔഷധങ്ങളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറൊന്ന് നെയ്യുടെ പ്രയോഗം. പ്രധാനമായ അസുഖങ്ങൾക്കൊക്കെ നെയ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നെയ്യിൽ പ്രത്യേകിച്ച് ജീവന്തിയാദി, ജീവനീയഘൃതം, അതുപോലെ തന്നെ കാരസ്കരഘൃതം, ഗുൽഗുലുതിക്തഘൃതം എന്നൊക്കെ പറയുന്ന നെയ്യുകൾ ഈ രോഗത്തിൻ്റെ ഒരു സിംപ്റ്റംസ് കുറഞ്ഞു കഴിയുമ്പോൾ ഒരു കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രസായനം പോലെ സേവിക്കുക. അത് ഈ രോഗത്തിൻ്റെ പുനർഭാവത്തെ തടയാനായിട്ടൊരു പരിധിവരെ സഹായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് എഫക്റ്റീവായിട്ട് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഗൗട്ട് എന്ന് പറയുന്നത്.
1: ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിടത്തി ചികിത്സ ആവശ്യമാണോ അതോ നമുക്ക്
0: കിടത്തി ചികിത്സ അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച്. ഈ തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോഴേക്കും ഒരു ഓസ്റ്റിയോആർത്രൈറ്റിക് ചേഞ്ച് പോലെയാവും, അവിടെ ചിലപ്പോൾ നമുക്ക് കിടന്ന് ചികിത്സിക്കേണ്ടി വരും. അല്ലാതെയുള്ള ഫസ്റ്റ് സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിലൊക്കെ നമുക്ക് ഔഷധങ്ങളെ കൊണ്ട് തന്നെ

0: ചികിത്സിക്കാവുന്ന ഇതാണ്. ഇതിൽ നമുക്കൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് കറക്ഷൻസ് വരുത്തും. നമ്മളുടെ ആഹാര രീതിയിൽ ഇതിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു സംഗതി ഓർഗൻ ആൻഡ് ഗ്ലാൻഡ് ബേസ്ഡ് മീറ്റ്, അതായത് ലിവർ കഴിക്കുക, അതുപോലെ ഹാർട്ട്, കിഡ്നി, ഇതൊക്കെ ജീവികളുടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിച്ചാൽ ഇതിനെ സഡനായിട്ട് കൂട്ടുന്നതാണ് ഈ സിംറ്റംസ്. അതൊന്ന്. പിന്നെ റെഡ് മീറ്റ്, റെഡ് മീറ്റിൽ പ്രോസസ്ഡ് റെഡ് മീറ്റ്, പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള റെഡ് മീറ്റ് ആണെങ്കിലും, അതായത് ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും പോർക്കാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനെ പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ സീ ഫുഡ്സ്, പ്രത്യേകിച്ച് ചില സീ ഫുഡ്സ്, കക്ക, ഞണ്ട് പോലത്തെ സാധനങ്ങൾ, ചെമ്മീൻ, ഐല, ഇങ്ങനത്തെയൊക്കെ ഉള്ളത് സഡനായിട്ട് ഇതിനെ കൂട്ടുന്നതാണ്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട സംഗതി ആൽക്കഹോളിക് കൺസംപ്ഷൻ, അതായിരിക്കാം എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നമുക്ക് പുരുഷന്മാർക്ക് കൂടുതലെന്ന് പറയാൻ കാരണം. ആൽക്കഹോളിക് കൺസംപ്ഷനിൽ ഈവൻ ബിയർ ആണെങ്കിലും ബിയറിലൊക്കെ പ്യൂരിൻ്റെ കണ്ടൻറ് കൂടുതലുള്ളതാണ്. പെട്ടെന്ന് ഇപ്പം ഇന്ന് കഴിച്ചാൽ നാളെ വേദന കാണുന്ന ആളുകൾ വരെയുണ്ട്, അതുപോലെ അത് കൂട്ടുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഫ്രക്ടോസൊക്കെ, ഹൈ ഫ്രക്ടോസ് ലെവലുള്ള പ്രോസസ്ഡ് ആഹാരങ്ങൾ കഴിക്കുന്ന ആളുകൾക്കും ഇത് പെട്ടെന്ന് സിംറ്റംസ് കാണിക്കും. ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ പലതും ബേസിക്കലി മനുഷ്യനെപ്പോഴും അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോഴാണ് എഫക്റ്റീവ് ആവുക, പ്രോട്ടീൻ്റെ എഫക്റ്റ് കൂടുതലിട്ടുക. അതേസമയം നമുക്ക് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളത്, ഇപ്പം നട്ട്സ്, കടല, പയർ, പരിപ്പ്, നിലക്കടല, കാഷ്യൂനട്ട്, ഇതൊക്കെ ഒരു പരിധിവരെ കൂട്ടും, കാഷ്യൂനട്ട് പ്രത്യേകിച്ച് കൂട്ടും. പക്ഷേ ഇതിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള ഉപയോഗം നമുക്ക് ആവശ്യമാണ്. അതാനും അളവിൽ കൂടുതലായിട്ട് ഇത് കഴിക്കുക, വളരെ റെഗുലറായിട്ട്, ഇപ്പോൾ കടലയൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ദിവസവും കടലയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിലൊക്കെ വേരിയേഷൻ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പോയാൽ നല്ലതാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഇതിനെ കുറയ്ക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഓറഞ്ച്, മുസമ്പി, ചെറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചാൽ ഇത് കുറയ്ക്കാനായിട്ടും വളരെ നല്ലതാണെന്ന് പറയും. പിന്നെ നിറയെ വെള്ളം കുടിക്കുക, അതും ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ നമുക്ക് ഉള്ള ആളുകൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസം കിട്ടും.
1: പ്രത്യേകിച്ച് ഈ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണോ?
0: തീർച്ചയായിട്ടും ചില ഔഷധങ്ങളെ കൊണ്ടുണ്ടാവാം. അതുകൂടാതെ നമ്മളുടെ ആഹാരത്തിൻ്റെ രീതി, ഇപ്പോൾ സ്റ്റാർച്ച് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് കൂടുതൽ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ ടെൻഡൻസി നമുക്കുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്.
1: എങ്ങനെയാണെങ്കിലും നേരത്തെ കൂട്ടി ഇത് അറിയുകയാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിലൂടെ പൂർണ്ണമായും
0: മാറ്റിയെടുക്കാൻ പറ്റും.
1: എന്തായാലും ഗൗട്ടിനെ കുറിച്ചും അതിൻ്റെ ആയുർവേദ ചികിത്സാ രീതികളെ കുറിച്ച് ഇത്രയും വിശദമായി ഇന്ന് ആയുർവിചാരത്തിൽ പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: ഗൗട്ട് എന്ന അസുഖത്തെക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടർ പി കെ ലതികയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
4: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
3: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
4: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
4: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്.
3: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 0484-262-8516,
3: മൊബൈൽ 9847-99-7321.
5: ആയുർവിചാരം.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ ബി പി എസ് ലേക്ക് ഷോ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 സഹയാത്രികയിൽ അംബികാദേവി കൊട്ടേക്കാടിന്റെ കഥ, ജാനൂട്ടി ഉഷാ വേണുഗോപാലിന്റെ കഥ, ലളിതഗാനം എന്നിവ. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, സ്വച്ഛ് ഭാരത് റൂറൽ മിഷനെക്കുറിച്ച്, കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതി, എറണാകുളം ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ സംസാരിക്കുന്നു. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാരയിൽ മോണയുടെ ആരോഗ്യം, അറിയേണ്ട കാര്യങ്ങൾ.

ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു. മൂന്ന് മണിക്കുള്ള ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി ബോൾഗാട്ടി മുളവുകാട് ദ്വീപുകൾ. 6:50 കാർഷിക ജീവനത്തിൽ ചെറുതേനീച്ചകളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏലൂരിലുള്ള കർഷകൻ ഡോക്ടർ പി ബി രാജേഷ് സംസാരിക്കുന്നു. ഓപ്പൺ പോളിനേഷൻ വിത്തുകൾ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്ന യുവ കർഷകൻ ജി വിശ്വപ്രസാദ് പങ്കെടുക്കുന്നു. രാത്രി 7:35 എഫ് എം ഈവനിംഗിൽ സമകാലികം ട്രോളിംഗ് നിരോധനം എന്ത് എന്തിന്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെട്ട പന്തിരുകലം. 8:05 യുവവാണിയിൽ ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. രാത്രി 9:00 ന്യൂസ് അറ്റ് 9. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 എം എസ് സുബ്ബലക്ഷ്മിയുടെ സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:50 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, വിദേശ് നിധി എന്ന പദ്ധതിയെക്കുറിച്ച് ഡൽഹിയിലെ. ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ലോങ് വോക്ക് ടു ഫ്രീഡം എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ഉത്തരം, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വോക്ക് ടു ഫ്രീഡം. 27 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ച മണ്ടേലയ്ക്ക് 1993 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. 1994 മുതൽ 99 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റുമായിരുന്നു. ഈ പുസ്തകത്തെ ആസ്പദമാക്കി 2013 ഒരു ചലച്ചിത്രവും നിർമ്മിക്കപ്പെട്ടു. ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണിത്. 27 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ച മണ്ടേലയ്ക്ക് 1993 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. 1994 മുതൽ 99 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റുമായിരുന്നു. ഈ പുസ്തകത്തെ ആസ്പദമാക്കി 2013 ഒരു ചലച്ചിത്രവും നിർമ്മിക്കപ്പെട്ടു. ചിന്താശകലം, ജീവിതം സ്വയം കണ്ടെത്തുന്നതിനെക്കുറിച്ചല്ല, സ്വയം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. ജോർജ് ബെർണാർഡ് ഷാ. ജീവിതം സ്വയം കണ്ടെത്തുന്നതിനെക്കുറിച്ചല്ല, സ്വയം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. ഇതോടെ ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. സ്വയം സൃഷ്ടിക്കാം നമ്മുടെ ജീവിതത്തെ. ആശംസകളോടെ നമസ്കാരം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 22 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഹലോ, VPS ലേക് ഷോർ.

ഹലോ VPS ലേക്ക് ഷോ. ഹായ്, ഗുഡ് മോർണിംഗ്. പ്രിയരെ, ഭൂമിയിലെ ഏറ്റവും വലിയ മടിയൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് നമ്മുടെ പാണ്ഡകളാണ്. 10-ാം ക്ലാസ് തോറ്റ് പണിക്കും പോകാതെ വീട്ടിലിരുന്ന് തിന്നുറങ്ങുന്നവനെ

0: പോലെയാണ് ഇവരുടെ ജീവിതം. യാതൊരു കഴിവും ഇല്ല, ഒരു പണിയും എടുക്കില്ല, എന്നിട്ടും ഇവർക്ക് ലോകം മുഴുവൻ കോടിക്കണക്കിന് ഫാൻസ് ആണ് കേട്ടോ. നമ്മളൊക്കെ പണിയെടുത്ത് നടുപൊടിയുമ്പോ യാതൊരു കൂസലുമില്ലാതെ AC റൂമിലിരുന്ന് വെറുതെ മുള തിന്നുന്ന ഈ കറുപ്പും വെളുപ്പും പൊത്തിച്ച തടിയന്മാരെ കാണുമ്പോ ശരിക്കും അസൂയ തോന്നും. തിന്നുക, ഉറങ്ങുക, വീണ്ടും തിന്നുക, ഒന്നും ചെയ്യാതെ ഇത്രയും വലിയ സെലിബ്രിറ്റിയായ വേറെ ഏത് ജീവിയുണ്ട് ഈ പ്രപഞ്ചത്തിൽ? ഇവരുടെ ഭക്ഷണ കാര്യം ആലോചിച്ചാൽ അതിലും വലിയ കോമഡി വേറെയില്ല. കരടിയുടെ വർഗത്തിൽ ജനിച്ചിട്ടും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ച മഹാന്മാരാണ് കക്ഷികൾ. കാട്ടിൽ ഇഷ്ടംപോലെ മാംസാഹാരം കിട്ടുമെങ്കിലും യാതൊരു പോഷകവും ഇല്ലാത്ത ചവച്ചാൽ പല്ല് പോകുന്ന മുളം തണ്ടുകളാണ് ഇവരുടെ ഇഷ്ട ഭക്ഷണം. വേട്ടയാടാനുള്ള മടി കൊണ്ട് മാത്രം 100 കിലോ ഭാരമുള്ള ഒരു ഭീകരൻ ജീവി ഡയറ്റിംഗ് ചെയ്യുന്ന മോഡലുകളെ പോലെ വെറും പുല്ല് തിന്ന് ജീവിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് പാണ്ട. ഈ മുള തിന്നുന്ന കാര്യവും ഒരു വലിയ ടാസ്കാണ്. അതിൽ യാതൊരു ഊർജവും ഇല്ലാത്തത് കൊണ്ട് ജീവൻ നിലനിർത്താൻ ദിവസം 14 മണിക്കൂറോളം ഇവർക്ക് മുള ചവച്ചരക്കേണ്ടി വരും. അതായത് രാവിലെ എഴുന്നേറ്റാൽ പിന്നെ വായയ്ക്ക് റെസ്റ്റ് ഇല്ല. ഇത്രയും നേരം കഷ്ടപ്പെട്ട് മുള ചവച്ചു കിട്ടുന്ന എനർജി വെച്ച് ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അടുത്ത 10 മണിക്കൂർ ഗാഢമായി ഉറങ്ങും. ഇതാണ് ഇവരുടെ ടൈം ടേബിൾ. ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോമഡി പീസുകളാണ് പാണ്ടകൾ. കഴിവില്ലെങ്കിലും പണിയെടുത്തില്ലെങ്കിലും വെറുതെ ക്യൂട്ടായിരുന്നാൽ മാത്രം മതി ലോകം നമ്മളെ സ്നേഹിക്കുമെന്ന് തെളിയിച്ചു തന്നത് ഇവരാണ്. മടിയന്മാരുടെ ഒരു അന്താരാഷ്ട്ര അംബാസഡർമാരായി ഇവരെ പ്രഖ്യാപിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മടി തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ പാണ്ട ഉറങ്ങിക്കിടപ്പുണ്ട്. പാണ്ടയുടെ സ്വഭാവമുള്ള നിങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോൾ വിളിക്കാൻ മറക്കണ്ട, ഹായ് പാണ്ട. അപ്പൊ തുടങ്ങല്ലേ ഇന്ന്? ഹലോ, VPS ലേക്ഷ്യർ, സ്പോൺസർഡ് ബൈ VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: സജിതയാണോ?
2: അതെ
0: സജിത, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് മാഷലതയാണ്.
2: ഹലോ,
0: ഹായ്. അമീറ ആരാണ്? അമീറ
2: അമീറന്റെ മോളാണ്.
0: ആ, മോള് പറഞ്ഞു ഉമ്മാനെ വിളിക്കണെന്ന്. എന്തൊക്കെയാണ് വിശേഷം?
2: നല്ല വിശേഷം.
0: എവിടെയാ താമസം?
2: ഞാൻ ഈ എടപ്പള്ളിത്തോള് വനിതാ വനിതയുടെ അടുത്താണ് എന്റെ വീട്.
0: ഓ, തിയേറ്ററിന്റെ അടുത്താണ്. എല്ലാ സിനിമയും കാണാൻ പോവോ?
2: സിനിമ കാണാൻ പോകാറില്ല, കേറിയിട്ടില്ല തിയേറ്ററിൽ.
0: അയ്യോ,
2: പിന്നെ എന്റെ കുഞ്ഞ സമയം തുടങ്ങി ഞാൻ അവളെ ഇത് കേക്കണതാണ്. 5 മണിക്കൊക്കെ മുമ്പ് സായന്തരം ഒക്കെ ഉണ്ടായില്ല, അപ്പൊക്കെ തുടങ്ങി കേക്കണതാണ്. മോളെ കല്യാണം കഴിഞ്ഞു, എപ്പോഴും 10 മണിയോളം കല്യാണം കഴിഞ്ഞു.
0: അടിപൊളി. എങ്ങട്ടാ കെട്ടിച്ചത്?
2: എഴുതിയത്തുനാട്. UCI ഒരു 3 സ്റ്റോപ്പ്.
0: ആ, ഓക്കെ. എത്ര കുട്ടികളാ?
2: എനിക്ക് 2 പേര്.
0: ആ, അമീറയും പിന്നെ
2: മോനുണ്ട് 5 വർഷത്ത്. മോൻ മൂത്തതാണ്.
0: അവനെന്താ ചെയ്യുന്നേ?
2: അവൻ സദർലൻഡിൽ ജോലി ഉണ്ടായി, ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല.
0: അതെന്താ?
2: അത് നൈറ്റ് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ ജോലി ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. BSc ഇലക്ട്രോണിക്സ് പഠിച്ചതാണ്, പാസ്സാണ്.
0: എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയും, വെറുതെ ഇരിക്കരുത് എന്ന് പറയും. പിന്നെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡ് എറണാകുളത്ത് ഹോൾസെയിൽ കടയാണ്.
0: എന്നാ പിന്നെ അവിടെ പോവാൻ പറ മോനോട്.
2: അപ്പൊ വിളിക്കോ, പോവാന്ന് പറയാം. അവിടെയും പോവില്ല. ഇതാ മോളെ എപ്പോഴാ ഇട്ടത്?
0: അതറിയില്ല. മോളെപ്പോഴോ ഇട്ടു, ഞങ്ങൾ വിളിച്ചു, അത്രേ ഉള്ളൂ. ഏത് പാട്ടാ വേണ്ടത് സജിതയ്ക്ക്?
2: എന്ത് പാട്ടേ? അവക്കെല്ലാം ഒരു പാട്ട് വെച്ചു കൊടുക്കാം. കല്യാണം കഴിഞ്ഞിട്ട് പതിയായില്ലല്ലോ.
0: അതെ, പാട്ട് വെച്ചു കൊടുക്കാമല്ലോ.
2: എല്ലാവരും മുസ്ലിം കല്യാണ പാട്ട് ഇട്ട് കൊടുക്കും.
0: ശരി, നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കൂ.
2: അസ്സലാമു
0: അലൈക്കും.
2: വാലൈക്കും സലാം.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഗുഡ് മോർണിംഗ് ബാലേട്ട.
2: ഗുഡ് മോർണിംഗ് ആശിച്ചി. എന്റെ പേര് ജയചന്ദ്രൻ. നാട്ടിൽ അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ താല്പര്യമുള്ള, വഴിയിൽ ആരെങ്കിലും കൈ കാണിച്ചാൽ വണ്ടി നിർത്തി ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് ഞാൻ.
3: സ്വന്തം തന്നെ.
2: അതെ.
3: പക്ഷേ
2: ഈ നല്ല മനസ്സ് കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള പണികൾക്ക് കൈയും കണക്കുമില്ല. അതിലേറ്റവും വലിയൊരു ആപ്പിൽ ചെന്ന് ചാടിയ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. അതൊരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു.
3: ആപ്പ് എന്ന് പറയുമ്പോ മറ്റേ ആപ്പാണ്. പുതിയ

0: ഓഫീസിലെ ജോലി കഴിഞ്ഞ് കഠിനമായ ക്ഷീണത്തോടെ ബൈക്കിൽ വീട്ടിലേക്ക് വരികയാണ് ഞാൻ. ടൗൺ കഴിഞ്ഞുള്ള ഒരു വിജനമായ റോഡിലെത്തിയപ്പോൾ ദാ വഴിയിൽ ഒരു ചേട്ടൻ നിൽക്കുന്നു. കണ്ടാൽ ഒരു 35 വയസ്സ് തോന്നും. വളരെ ദയനീയമായ മുഖഭാവത്തോടെ പുള്ളി എനിക്ക് നേരെ കൈ കാണിച്ചു. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി നിർത്താൻ എനിക്ക് ആദ്യം മടി തോന്നി. കാരണം നമ്മുടെ നാട്ടിലെ ട്രാഫിക് നിയമപ്രകാരം പുറകിലിരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് നിർബന്ധമാണല്ലോ. ഞാൻ വണ്ടി പതുക്കെയാക്കി കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ പുള്ളി കൈകൂപ്പിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, അനിയ ഒന്ന് നിർത്തണേ, അടിയന്തരമായി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. എന്റെ മോള് സീരിയസ് ആയ ആശുപത്രിയിലാണ്, ബസ് ഒന്നും കിട്ടുന്നില്ല. ഹോസ്പിറ്റൽ എന്ന് കേട്ടതോടെ എന്റെ ഉള്ളിലെ ജീവകാരുണ്യ പ്രവർത്തകൻ ഉണർന്നു. പാവം പിടിച്ച ലുക്കും കൂടിയായപ്പോൾ ഞാൻ ഒട്ടും ആലോചിച്ചില്ല, വണ്ടി സൈഡാക്കി ബ്രേക്ക് ചവിട്ടി നിർത്തി. പുള്ളി ഓടി വന്ന് വണ്ടിയുടെ പുറകിൽ കയറിയിരുന്നു. വണ്ടി എടുത്ത പാടെ പുള്ളി നന്ദി പറയാൻ തുടങ്ങി. അനിയൻ വലിയൊരു ഉപകാരമാണ് ചെയ്തത്, ഈ കാലത്ത് ഇതുപോലെ സഹായിക്കാൻ ആരുമില്ല. പുള്ളിയുടെ പുകഴ്ത്തൽ കേട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ മനസ്സിൽ വിചാരിച്ചു, നമ്മൾ കാരണം ഒരു മനുഷ്യന് സഹായമായല്ലോ എന്ന്. പക്ഷെ ആ സന്തോഷത്തിന് കൃത്യം 1.5 kilometer ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വളവ് തിരിഞ്ഞ് മുന്നോട്ട് പോയതും ദാ നിൽക്കുന്നു റോഡിന് നടുവിൽ സാക്ഷാൽ ട്രാഫിക് പോലീസ്. ചെക്കിംഗ് നടക്കുകയാണ്. പോലീസുകാരൻ ദൂരത്തു നിന്ന് തന്നെ എന്റെ വണ്ടിക്ക് നേരെ കൈ കാണിച്ചു. പുറകിലിരിക്കുന്ന ചേട്ടന് ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്റെ നെഞ്ചെടുപ്പ് പതുക്കെ കൂടാൻ തുടങ്ങി. ഞാൻ വണ്ടി പതുക്കെയാക്കി പോലീസിന്റെ അടുത്ത് നിർത്തി SI കയ്യിലെ വയർലെസ് ഒക്കെ മാറ്റിവെച്ച് ഗൗരവത്തിൽ ചോദിച്ചു, എന്താടോ പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വെക്കണമെന്നറിയില്ലേ? നിയമം എല്ലാവർക്കും ബാധകമാണ്, ഫൈൻ അടക്കണം. ഞാൻ ഉടനെ തന്നെ വളരെ വിനയത്തോടെ പോലീസിനോട് പറഞ്ഞു, അയ്യോ സാർ, പുള്ളി എന്റെ ആരുമല്ല, ഹോസ്പിറ്റൽ കേസാണെന്ന് പറഞ്ഞ് വഴിയിൽ നിന്ന് കൈനീട്ടിയപ്പോ പാവം തോന്നി ലിഫ്റ്റ് കൊടുത്തതാണ്. എനിക്ക് പുള്ളിയെ പരിചയം പോലുമില്ല സാർ. ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നോക്കുമ്പോഴാണ് അതുവരെ വളരെ പാവമായിരുന്ന ആ അജ്ഞാതൻ പെട്ടെന്ന് ബൈക്കിൽ നിന്നിറങ്ങി പോലീസുകാരന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പുള്ളി പറയാണ്, സാറേ ഇവൻ പറയുന്നത് അപ്പാടെ കള്ളമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് വെക്കാൻ ഞാൻ ഇവനോട് ഒത്തിരി പറഞ്ഞതാണ് സാർ, പക്ഷേ ഇവൻ കേട്ടില്ല. എന്റെ ഹെൽമെറ്റാ ഇവന് കൊടുത്തത്. ഇപ്പോൾ പോലീസിനെ കണ്ടപ്പോൾ ഫൈൻ അടക്കാതിരിക്കാൻ വേണ്ടി എന്നെ വഴിയിൽ നിന്ന് ലിഫ്റ്റ് കൊടുത്ത ആളാക്കി മാറ്റിയാണ്. ഇവൻ എന്റെ സ്വന്തം അനിയനാണ് സാറേ. ഞാൻ ആ കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ വായും പൊളിച്ച് പുള്ളിയെ തന്നെ നോക്കി നിന്നുപോയി. പോലീസ് എന്റെ നേരെ തിരിഞ്ഞ് കണ്ണുരട്ടി. എന്താടോ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാണോ? ദേഷ്യവും ചമ്മലും കാരണം വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അവസാനം 500 ഫൈൻ അടച്ച് ആ രസീതം വാങ്ങി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഹോസ്പിറ്റലിൽ പോകാൻ ലിഫ്റ്റ് ചോദിച്ച പുള്ളി അതാ റോഡിന്റെ മറുഭാഗത്ത് കൂടി ഓടി മറയുന്നു. ഫൈൻ അടച്ച ശേഷം വണ്ടി തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആ മാനിനെ ഓർത്ത് എന്റെ മനസ്സിൽ അത്രയും നല്ല പ്രാർത്ഥനകൾ പൂത്തുലകിയായിരുന്നു. അന്നത്തോടെ ഞാൻ ഒരു കാര്യം ശബ്ദം ചെയ്തു, ഇനി വഴിയിൽ ആര് കൈ കാണിച്ചാലും വണ്ടി നിർത്തുകയുമില്ല, ഈ ജന്മത്തിൽ ആർക്കും ലിഫ്റ്റ് കൊടുക്കുകയുമില്ല. സ്നേഹത്തോടെ ലിഫ്റ്റ് കൊടുക്കാത്ത ജയചന്ദ്രൻ, ഓടക്കാരി.
1: ജയചന്ദ്ര, അങ്ങനെ നമ്മള് കഠിനമായിട്ടുള്ള തീരുമാനമൊന്നും എടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നമുക്ക് പലർക്കും വേണ്ടി ചെയ്യേണ്ടി വരും. പക്ഷെ ഇത്തരം അപകടങ്ങളും നമ്മുടെ അടുത്ത് തന്നെ പതിയിരിപ്പുണ്ട് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതി. അല്ലാതെ പൂർണ്ണമായിട്ടും എല്ലാവരെയും സഹായിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അപ്പം സ്ഥായി ആയിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഇപ്പൊ ആദ്യം തന്നെ കത്ത് തുടങ്ങുമ്പോൾ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരു നല്ല സ്വഭാവം. അപ്പൊ സ്വയം ഒരു വിശ്വാസമുണ്ട് എനിക്ക് എല്ലാവർക്കും നല്ലത് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാൽ ആ വിശ്വാസമാണ് ഒരു പരിധിവരെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങളോ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളോ ഒന്നും മാറ്റല്ല, ഇത്തരം അപകടങ്ങളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായാൽ മതി.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ശേച്ചി ബാലേട്ട, ഇടുക്കിയിലെ മറയൂർ ഭാഗത്താണ് എന്റെ വീട്. കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞെങ്കിലും കൃഷിയിലേക്ക് തിരിയാനായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ അച്ഛന്റെ പരമ്പരാഗത തേയിലത്തോട്ടവും ഏലകൃഷിയുമെല്ലാം ഞാൻ ഏറ്റെടുത്തു. അപ്പനെയും അമ്മയെയും വിശ്രമിക്കാനും എന്റെ കുട്ടികളെ നോക്കാനും ഞാൻ വീട്ടിലിരുത്തി. കുറച്ചുനാൾ മുമ്പ് എന്റെ ഏലത്തോട്ടത്തിന്റെ നടുവിലായി കുറച്ച് പുതിയ കാപ്പിത്തൈകൾ വെക്കാൻ വേണ്ടി ഞാൻ തൂമ്പയും കൈക്കോലുമായി ഇറങ്ങിയതായിരുന്നു. തലേ ദിവസം പെയ്ത കനത്ത മഴ കാരണം മണ്ണ് നല്ലതുപോലെ കുതിർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. വലിയ പാറക്കല്ലിന്റെ വശത്തുള്ള മണ്ണ് വെട്ടിമാറ്റുന്നതിനിടയിലാണ് തൂമ്പ പെട്ടെന്ന് ഇരുമ്പിൽ തട്ടുന്നത് പോലെ ഠം എന്നൊരു ശബ്ദത്തോടെ എന്തിലോ പോയി തടഞ്ഞത്. വലിയൊരു കരിങ്കല്ലാണെന്ന് കരുതി ഞാൻ കൈക്കോൽ ഉപയോഗിച്ച് മണ്ണ് മെല്ലെ നീക്കാൻ തുടങ്ങി. ഇവരെ കൈക്കോൽ എന്ന് പറയുന്ന നമ്മളെ നാട്ടിൽ കൈക്കോട്ട് എന്നല്ലേ പറയാ. ഓക്കെ. എന്നാൽ മണ്ണ് മാറിക്കൊണ്ടിരുന്നപ്പോൾ കരിങ്കല്ലിന് പകരം ചുവപ്പ് കലർന്ന കറുത്ത നിറത്തിലുള്ള കട്ടിയുള്ള കളിമണ്ണിന്റെ ഭാഗമാണ് തെളിഞ്ഞു വന്നത്. ഒരു ഭീമാകാരമായ പാത്രത്തിന്റെ മുകൾ ഭാഗം പോലെ എന്റെ നെഞ്ചൊന്ന് ഇടിച്ചു. നാട്ടിലൊക്കെ കേട്ടിട്ടുള്ള പഴയ കാരണവന്മാരുടെ കഥകൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തി. പണ്ടുകാലത്ത് വലിയ നിധിശേഖരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് വലിയ ചെമ്പ് ഭരണികളിലാണ്. അങ്ങനെയെങ്കിൽ എന്റെ കയ്യിൽ തടഞ്ഞിരിക്കുന്നത് ഏതോ രാജാക്കന്മാരുടെ കാലത്തെ നിധിയായിരിക്കും. ഞാൻ ചുറ്റും നോക്കി. പറമ്പിൽ വേറെ ആരും ഇല്ല. കട്ടൻ ചായ എടുക്കാൻ വേണ്ടി ഭാര്യ ജാനമ്മ അടുക്കളയിലേക്ക് പോയ സമയമാണ്. വിയർത്ത് കുളിച്ചുകൊണ്ട് ഞാൻ ആ പാത്രത്തിന് ചുറ്റുമുള്ള മണ്ണ് അതിവേഗം കൈകൊണ്ട് മാറ്റി മാറ്റി എടുത്തു. അപ്പോഴേക്കും

0: കട്ടൻ ചായയുമായി വന്നു. മണ്ണിൽ നിന്നും പൊന്തി വന്ന ആ കുടത്തെ അവൾ ഭയത്തോടെ നോക്കി. ഏകദേശം 3/4 മണിക്കൂർ കഠിനമായി അധ്വാനിച്ചപ്പോൾ ആ മണ്ണിൽ നിന്നും 3 അടിയിലധികം ഉയരമുള്ള ഭീമാകാരമായ ഒരു കളിമൺ പാത്രം പുറത്തു വന്നു. അതിന്റെ മുകളിൽ വലിയൊരു കളിമൺ മൂടിയും ഉണ്ടായിരുന്നു. മൺപാത്രത്തിന്റെ വലിപ്പം കണ്ടപ്പോൾ ഞങ്ങളുടെ പേടി ഇരട്ടിയായി. അത് തുറക്കേണ്ട ചേട്ടായി, മണ്ണിലേക്ക് തന്നെ മൂടിയേക്ക് എന്നവൾ പറഞ്ഞെങ്കിലും ഞാൻ അതനുസരിച്ചില്ല. ഇതിനുള്ളിൽ നിറയെ സ്വർണ നാണയങ്ങളും പഴയ ആഭരണങ്ങളും ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. നിമിഷ നേരം കൊണ്ട് ഞാൻ ഒരു കൊടീശ്വരനായി. കൊട്ടാരം പോലുള്ള വീട് വെച്ച് ആഡംബര കാറു മേടിച്ച് ലോകം മുഴുവൻ ചുറ്റി മനസ്സുകൊണ്ട് ലോകം ചുറ്റുന്നതിനിടയിൽ തന്നെ തൂമ്പയുടെ അറ്റം വെച്ച് ഞാൻ ആ മൺമൂടി മെല്ലെ പൊന്തിക്കാൻ നോക്കി. വർഷങ്ങളായി മണ്ണിൽ കിടന്നതുകൊണ്ട് മൂടി പെട്ടെന്ന് ഇളകി മാറി. ആവേശത്തോടെ ഉള്ളിലേക്ക് നോക്കിയ ഞാൻ ഞെട്ടി. ഉള്ളിൽ സ്വർണമില്ല, വെള്ളിയുമില്ല, പകരം നിറയെ കറുത്ത മണ്ണ്, കൂടെ ചെറിയ മൺപാത്രങ്ങളും കത്തിയും. ഞാൻ അതിലേക്ക് തൂമ്പ കൈ ഇറക്കാൻ നോക്കിയപ്പോൾ ജാനമ്മ എന്നെ തടഞ്ഞു. വേണ്ട ചിട്ടായി, വല്ല പിശാചുക്കളെയും മന്ത്രം ചെയ്ത് അടക്കിയതായിരിക്കും. അത് കേട്ടപ്പോൾ എനിക്കും പേടിയായി. കുടം തുറന്ന് ഭൂതവും യക്ഷിയും പുറത്തു വന്ന ധാരാളം കഥകൾ കേട്ടാണല്ലോ വളർന്നത്. കുടം അങ്ങനെ തന്നെ മൂടി തൂമ്പയും വലിച്ചെറിഞ്ഞ് ഞങ്ങൾ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. വീട്ടിൽ വന്ന് ആദ്യ പിടിച്ചിരിക്കുമ്പോൾ ജാനമ്മ ചോദിച്ചു, ചേട്ടായി അതെങ്ങനെ പുറത്തിരുന്നാൽ കുഴപ്പമാകുമോ, കുഴിച്ചിടണ്ടേ? അപ്പോഴാണ് അക്കാര്യം ഞാൻ ഓർത്തത്. തനിയെ പോകാൻ പേടിയായതുകൊണ്ട് അയൽപക്കത്തെ ജോർജ് ചേട്ടന്റെ വീട്ടിലെത്തി കാര്യം പറഞ്ഞു. ജോർജ് ചേട്ടൻ കരുതിയത് എന്റെ പരമ്പല ആരോ കൊലപാതകം നടത്തി ശവം കുഴിച്ചിട്ടതാണെന്നാണ്. മിനിറ്റുകൾക്കകം വാർഡൻ മെമ്പറും നാട്ടുകാരും അടങ്ങുന്ന വലിയൊരു സംഘം ആളുകൾ എന്റെ പറമ്പിലേക്ക് ഓടിയെത്തി. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമമായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന റിട്ടയർഡ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗോപാലൻ സാർ ആ പാത്രത്തിനടുത്തേക്ക് നടന്നു ചെന്നു. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ആ പാത്രവും അതിന്റെ വശങ്ങളിലെ രൂപങ്ങളും പരിശോധിച്ചു. നാട്ടുകാർ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴേക്കും ഗോപാലൻ സാർ കൈപൊക്കി ഞങ്ങളെ തടഞ്ഞു. എന്നിട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരും പേടിക്കണ്ട, ഇത് കൊലപാതകവുമല്ല നിധിയുമല്ല, ഇത് നന്നങ്ങാടിയാണ്. നന്നങ്ങാടിയോ? എല്ലാവരും ഒരുമിച്ചാണ് ചോദിച്ചത്. ഗോപാലൻ സാർ നന്നങ്ങാടിയെ കുറിച്ച് വിശദീകരിച്ചു. പുരാതന പൂർവികരുടെ ശവസംസ്കാര രീതിയാണ് അത്രേ നന്നങ്ങാടി. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് മഹാശിലായുഗ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ മരിച്ചവരെ അടക്കം ചെയ്ത പാത്രമാണിത്. ഇത് കേട്ടപ്പോഴാണ് എന്റെ പരിഭ്രമം മാറിയത്. അതുവരെ കൊലപാതകത്തിന് പോലീസ് കൊണ്ടുപോകുമോ എന്ന പേടിയിലായിരുന്നു ഞാൻ. മരണശേഷവും ജീവിതമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ പൂർവികർ മരിച്ചയാൾക്ക് പരലോകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ ചെറിയ ചട്ടികളും ഇരുമ്പ് കത്തിയും അതിന്റെ കൂടെ വെച്ചിരുന്നതെന്ന് ഗോപാലൻ സാർ വിശദീകരിച്ചു തന്നു. അന്നുച്ചയാപ്പോഴേക്കും ഇടുക്കിയിലെ എന്റെ ചെറിയ പറമ്പ് ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരും പത്രക്കാരും ഒക്കെ ഓടിയെത്തി. സ്വർണനിധി കിട്ടിയില്ലെങ്കിലും 3000 വർഷം പഴക്കമുള്ള ചരിത്രത്തിന്റെ വലിയൊരു നിധിയാണ് എന്റെ തുമ്പ തുണ്ടിൽ തടഞ്ഞതെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ഭയം മാറി വലിയൊരു അഭിമാനമാണ് തോന്നിയത്. സ്നേഹത്തോടെ ചാക്കോച്ചൻ, ഇടുക്കി.
1: ചാക്കോച്ചന്റെ കത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടായിരിക്കും
0: നമ്മളെങ്ങനെ നിധി പ്രതീക്ഷിച്ചിരിക്കും.
1: നമ്മളെങ്ങനെ നിധി കിട്ടോ കിട്ടോ, കാരണം പുള്ളിക്ക് നിധി കിട്ടിയാൽ ആ നിധി കിട്ടിയ കത്ത് വായിച്ചവരും നമുക്കും പറയാലോ.
0: അതെ.
1: അപ്പൊ അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് നന്നങ്ങാടി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് മാറിപ്പോയത്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പല നാട്ടിൽ നിന്നും പലപ്പോഴും ഇങ്ങനെ കിട്ടാറുണ്ട്. എന്റെ ഓർമ്മയിലുള്ളത് നമ്മൾ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഈ വലിയൊരു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലമുള്ള സ്ഥലമാണ് പെരിയാന്ന് പറയുന്നത്.
0: ഈ
1: സ്ഥലമുള്ള സ്ഥലം, അതിനകത്ത് നിറയെ ഈ കശുമാവിൻ തോട്ടമാണ്. അപ്പൊ ഈ കശുമാവിൻ തോട്ടത്തിലെ കൂടിയിട്ട് ആ മേഖലയിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ JCB
0: വന്നിട്ടുള്ള
1: വൃത്തിയാക്കുകയാണ്. ആ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പാറപ്പുറത്തൊരു സംഭവം പ്രത്യക്ഷപ്പെടുകയാണ്. രണ്ട് രൂപങ്ങൾ, അതായത് ആ ശിലയിൽ കൊത്തിവെച്ചിരിക്കുന്ന രൂപം, ആ രൂപത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ കുഴി. ആ കുഴിയിൽ നിന്ന് മണ്ണ് ജസ്റ്റ് വാരിയെടുക്കുമ്പോഴേക്കും നിറയെ വെള്ളം, അത്രയും മുകളിലാണത്. അപ്പോ എല്ലാവർക്കും അതിശയായി, പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടേ ഇല്ല, എല്ലാവരും കാണാൻ പോയി. അപ്പൊ നമ്മുടെ അവിടെ കുറച്ച് പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു പണ്ട് ഇവിടെ മണവാളൻ പാറ, മണവാട്ടിപ്പാറ എന്നൊക്കെയാണ് പറയുന്നത്, അവരുടെ രൂപങ്ങളാണ് ഇവിടെ, അതെ ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് എത്രയോ രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. വളരെ സന്തോഷം.

0: കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യര് മരിക്കില്ലായിരുന്നു അത്രേ. ഒരു പക്ഷേ അന്ന് നല്ല ഭക്ഷണവും അധികം രോഗങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കല്ലോ. കൊറേ വയസ്സാകുമ്പോ ഇവരിങ്ങനെ ചെറുതായി പോയിട്ട് ഭരണിയിലിടുവായിരുന്നു അത്രേ. ആ അങ്ങനെ തുള്ളി കളിക്കുന്ന ഇവരെ കൊണ്ട് ഉപദ്രവമായിട്ടേ അങ്ങനെയൊക്കെയാണ് ഇവരില്ലാണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്.
1: കാലനില്ലാത്ത
0: കാലം എന്ന്
1: പറയുന്ന ഒരു കവിതയുണ്ട്.
0: ആ
1: മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ ഇവർക്കുണ്ട്, മുത്തച്ഛൻ മരിച്ചില്ല,
0: മുത്തച്ഛൻ
1: 500 വയസ്സായ ഒരു അപ്പൂപ്പേൻ ഇരിക്കുന്നു, കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പേൻ അവർക്കുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുള്ള കവിത ഓർമ്മയുണ്ട്.
0: എന്തെങ്കിലൊക്കെ തമാശ പറയുമ്പോ നമ്മള് വീട്ടിലൊക്കെ ഇപ്പൊ അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, വലിയച്ഛനും വലിയമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ ചീത്ത പറഞ്ഞാൽ നമ്മള് പറയും ഭരണി പിടിച്ചിടൂട്ടോ എന്ന് പറഞ്ഞ് തമാശയാക്കിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ അതുകൊണ്ട് ഭരണിയിലിടണ്ടെങ്കിൽ
1: അതാണ് ഈ പ്രശ്ന ചിന്തയിലൊക്കെ ഒരു ഗുരുത്വദോഷം കാണുന്നല്ലോ.
0: ഒരു ഗുരുത്വദോഷവും ഇല്ല, ഇതൊക്കെ തമാശയാണ്. തമാശയായിട്ട് എടുക്കാൻ പറ്റണം മാലേട്ടാ. അപ്പൊ എന്തായാലും ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് വീണ്ടും നല്ല കത്തുകളുമായി നാളെ ഒത്തുകൂടാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9:05 5 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആരംഭിക്കുന്നു. ചലച്ചിത്രഗാനങ്ങൾ. ചെറുവിളക്കത്ത് വീട്ടിൽ മാനുവൽ സത്യനേശൻ നായർ. അനശ്വര നടൻ സത്യൻ്റെ 55-ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലയാള ചലച്ചിത്രരംഗം സിംഹാസനം നൽകിയ ഒരേയൊരു നടൻ. ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമർപ്പിക്കുന്നു ആ മഹാനടനു മുന്നിൽ. 1912 നവംബർ 9 തിരുവിതാംകൂറിൽ ജനനം. 2-ാം ലോക മഹായുദ്ധകാലത്ത് സൈനിക സേവനം, പോലീസ് സേവനം, ഇതിനുശേഷം അഭിനയരംഗത്തേക്ക് വന്നു. നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചു. 1951 ത്യാഗസീമയിലൂടെ സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ ആ ചിത്രം പുറത്തുവന്നില്ല. 1952 പുറത്തിറങ്ങിയ ആത്മസഖിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. എങ്കിലും വഴിത്തിരിവായത് മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായ നീലക്കുയിലിലാണ്. പിന്നീട് മരിക്കുന്നതുവരെ അഭിനയരംഗത്ത് തുടർന്നു. എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ ജീവൻ തുടിക്കുന്ന സ്വാഭാവിക അഭിനയശൈലി, സംഭാഷണ ചാരുത, കലർപ്പില്ലാത്തതിനെ എന്നും സ്നേഹിച്ച മലയാളികൾ സത്യനെ അനശ്വര നടൻ എന്ന് വിളിച്ചു. 1969 1971 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഈ ഗാനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സബരിയോടൊപ്പം നമുക്ക് കൂടാം എഫ് എം മോർണിംഗ് സെലക്ഷൻസിലൂടെ. നീലക്കുയിലിലെ ഗാനം തന്നെ കേൾക്കാം ആദ്യം. ജാനമ്മ ഡേവിഡിൻ്റെ ആലാപനം, പി ഭാസ്കരൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് കെ രാഘവൻ.

ചെമ്മീനിലെ പളനിയെ മലയാളികൾക്ക് മറക്കാൻ സാധിക്കുമോ? ഇതാ ചെമ്മീനിലെ ഗാനം, യേശുദാസും പീലിയിലെയും സംഘവും ആലപിച്ചത്. ഗാനശില്പികൾ വയലാർ, സലിൽ ചൗധരി.

പി കേശവദേവിൻ്റെ രചനയിലെ ഓടയിൽ നിന്നിലെ പപ്പുവിനെ നമ്മൾ ഹൃദയത്തോട് ചേർത്തു. വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിലെ ഗാനം യേശുദാസ് ആലപിച്ചത്.

യക്ഷി എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകി ആലപിച്ചത് വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ഇത്. മലയാളത്തിലെ മനഃശാസ്ത്രത്തെ ആസ്പദമാക്കിയുള്ള ആദ്യ ചിത്രം. ശ്രീനിവാസൻ എന്ന കോളേജ് അധ്യാപകനെയാണ് സത്യൻ അവിസ്മരണീയമാക്കിയത്.

അനുഭവങ്ങൾ പാളിച്ചകൾ, യേശുദാസ് പടയക്കാനം, വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിലെ ഗാനം. ചെല്ലപ്പൻ എന്ന തൊഴിലാളിയെ തന്റെ അസാധ്യാഭിനയത്തിലൂടെ അനനുകരണീയമാക്കി സത്യം.

തച്ചോളിയോദ്യനിൽ തച്ചോളിയോദ്യനായി മനം കവർന്നു സത്യൻ. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം, എസ് ജാനകി പാടിയ ഗാനം. 1964 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: പ്രിയ ശ്രോതാക്കളെ, സിനിമാ നിർമ്മാതാവും സംവിധായകനുമായി നിറഞ്ഞു നിന്ന കുഞ്ചാക്കോ എന്ന മാളിയമ്പുരക്കൽ ചാക്കോ കുഞ്ചാക്കോയുടെ ചരമവാർഷിക ദിനം കൂടിയാണ് ഇന്ന്. 1912 February 19 ജനനം. കേരളത്തിലെ ആദ്യ ചലച്ചിത്ര സ്റ്റുഡിയോ ആയിരുന്ന ഉദയോസ് സ്റ്റുഡിയോയുടെ സഹസ്ഥാപകനുമാണ് കുഞ്ചാക്കോ. ആദ്യ ചിത്രം വെള്ളി നക്ഷത്രമായിരുന്നു. തന്റെ ചിത്രങ്ങളിലൂടെ നിരവധി ചലച്ചിത്ര താരങ്ങളെ വാർത്തെടുത്തു. 75-ലധികം ചിത്രങ്ങൾ നിർമ്മിച്ചു. കുഞ്ചാക്കോയെയും ഓർക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസിലൂടെ. കുഞ്ചാക്കോ നിർമ്മിച്ച് സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ഇനി ഭാര്യ എന്ന ചിത്രത്തിൽ യേശുദാസും പി ലീലയും രേണുകയും ആലപിച്ചത്. ബെന്നിയായി സത്യനും ലീലയായി രാഗിണിയും നിറഞ്ഞാടിയ ചിത്രം. വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം.

വിഹാരി. ചിത്രം ആയിഷ, എ എം രാജയും പി സുശീലയും ആലപിച്ചത്. ഗാനരചന വയലാർ, സംഗീതം ആർ കെ ശേഖർ.

0: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ദത്തുപുത്രൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്, യേശുദാസ് ആലപിച്ചത്. വയലാറിൻ്റെ വരികൾ ജി ദേവരാജൻ്റെ സംഗീതം.

0: try on the waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. 15th രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപോ വേർദെ. 16th പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഈജിപ്ത്. പുലർച്ചെ 3:30 സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ. രാവിലെ 9:30 ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

പ്രിയ ശ്രോതാക്കളെ, സമയം 9 മണി കഴിഞ്ഞ 42:18 FM മോർണിംഗ് സെലക്ഷൻസിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നടൻ സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ. കരിനിഴൽ ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനശില്പികൾ വയലാർ ജി ദേവരാജൻ, ഗായകൻ യേശുദാസ്.

വയലാർ രചിച്ച് ജി ദേവരാജന് ഈണമിട്ട മറ്റൊരു ഗാനം ശരശയ്യ എന്ന ചിത്രത്തിൽ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ, പി മാധുരി.

0: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
1: എന്നാ രഹസ്യമാ പറയേണ്ടത് തങ്കമ്മേ?
0: ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
1: ഓ, അതോ? അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
0: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
1: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
0: മറക്കാതെ കേൾക്കണേ.
1: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ?
0: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
2: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം മൂലധനം എന്ന ചിത്രത്തിൽ P ഭാസ്കരൻ രചിച്ച്, G ദേവരാജൻ സംഗീതം പകർന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, നടൻ സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 10:15.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം.

0: കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്
1: ആകാശവാണി കൊച്ചി FM 102.3.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ റാം മോഹൻ നായിഡു പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി.

രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ റാം മോഹൻ നായിഡു പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രി CP ജോണും ഉദ്ഘാടന ചടങ്ങിനുശേഷം KSRTC പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് മന്ത്രി CP ജോൺ. സൌജന്യ യാത്രാ പദ്ധതി കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണയും കോഴിക്കോട്ട് MK രാഘവൻ MP കണ്ണൂരിൽ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര ഉറപ്പാക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ UDF ഗവൺമെന്റ് വാഗ്ദാന ലംഘനം നടത്തിയെന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധ മാർച്ചുകൾ. എല്ലാ KSRTC ബസ്സുകളിലും സൌജന്യ യാത്ര എന്നത് നിഷേധിച്ച് ഓർഡിനറിയിൽ മാത്രമാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. CMRL എക്സാലോജിക് മാസപ്പടിക്കേസിൽ ED സമൻസ് CMRL കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ 59 മിനിറ്റും 45 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടികൾക്കാം റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായിരുന്നല്ലോ. രക്തദാനത്തിന്റെ മഹത്വവും അതിന്റെ ഗുണവിശേഷങ്ങളും അതോടൊപ്പം തന്നെ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായി നാം ആചരിക്കുകയുണ്ടായി. എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തിയും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
2: ഈ വർഷത്തെ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ 2026 തീം എന്ന് പറയുന്നത് വൺ ഡ്രോപ്പ് ഓഫ് ഹ്യൂമനിറ്റി ഗിവ് ബ്ലഡ് സേവ് ലൈഫ്സ്, അതായത് മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക ബ്ലഡിലൂടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നാണ് 2026 വേൾഡ് ബ്ലഡ് ഡോണേഴ്സിന്റെ തീമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മളെ സംസ്ഥാനത്ത് ഏകദേശം ഒരു വർഷം 634,000 യൂണിറ്റ് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതായത് 634,000 ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അതിൽ അത്രയും ഡിമാൻഡ് ഉണ്ടായിന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് അതിനെ തന്നെ നമുക്ക് 4 ഘടകങ്ങളായി തിരിക്കാം. നമുക്ക് അതിൽ പ്ലാസ്മ എടുക്കാം, പ്ലേറ്റ്ലെറ്റ് എടുക്കാം, ക്രയോ എടുക്കാം. ഇത്രയും ഘടകങ്ങൾ ഒരുപക്ഷെ 4 പേർക്കാർക്കും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരാൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്ര ഡിമാൻഡ്, അതായത് 634,000 × 3 അല്ലെങ്കിൽ 4 എന്നുള്ള രീതിയിലായിരിക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ആൾക്കാർക്ക് ഇത് ഗുണപ്പെട്ടു എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്.
1: സർ, ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്കിടയിൽ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്.

0: യൂത്ത് അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജുവലി കൊടുക്കാൻ പറ്റും. അപ്പൊ അത്രത്തോളം നമ്മൾ സമൂഹത്തിന് നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രോജക്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ് 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നത് റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സാർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
0: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ചെയ്ത് ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെ കൊണ്ട് സാധിക്കുന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ടും ഞങ്ങൾ കൃത്യമായിട്ട് അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സാർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
0: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB കൗണ്ട് നോക്കും. 12.5 മിനിമം HB കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പം നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ നമ്മൾ ഇതോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക്

0: മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
1: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മളെ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
0: സർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ലാന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റില് ഇത് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയെക്ക് ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസന്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനാണ്, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ടെന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും, രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേങ്കിൽ എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയെ, സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
0: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
1: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെന്റർ, ലൈസൻസ്ഡ് ബ്ലഡ് സെന്ററുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്, DH താലൂക്ക് ആശുപത്രി ഉണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ലൈസൻസിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ, ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെന്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്നവർ തന്നെ പൗരന്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മൾ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് 6 ആഴ്ച നമ്മളെ ബ്ലഡ് സെന്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെന്റർ പ്രവർത്തിക്കേണ്ടത് 24 hours ആണ്. 24 മണിക്കൂറും ബ്ലഡ് സെന്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂർ.

0: അത് ഏത് വാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷെ ബ്ലീഡിംഗ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു ഒരു മണി കഴിഞ്ഞു, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, ഒരു മണി കഴിഞ്ഞ് ഒരു രണ്ട് മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആകും അന്ന്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെന്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെന്റർ ഷോർട്ടേജ് വരുന്ന ആ മൊമെന്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: സർ, ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെന്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി യേശുദാസ് പാടിയ ഗാനം, വയലാറിന്റെ വരികൾ വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, ചിത്രം കുറ്റവാളി

അടുത്തകനം കടൽപ്പാലം എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ചത്. ജി ദേവരാജന്റെ സംഗീതം, രചന വയലാർ.

1970 ഫെബ്രുവരിയിൽ സത്യന് രക്താർബുദം സ്ഥിരീകരിച്ചു. എന്നിട്ടും അഭിനയം തുടർന്നു. 1971 ജൂൺ 15 പുലർച്ചെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു തന്റെ 59-ാം വയസ്സിൽ. അതിനുശേഷം എത്രയെത്ര നടന്മാർ വന്നു പോയി, പക്ഷേ സത്യൻ സൃഷ്ടിച്ച അഭിനയത്തിന്റെ മർമ്മമറിഞ്ഞ പ്രതിഭ

ഇതിന് പകരം വയ്ക്കാൻ മറ്റാരും വന്നില്ല. ആ സിംഹാസനം ഇന്നും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി. ചിത്രം കര കാണാ കടൽ, പി സുശീല ആലപിച്ചത്, വയലാറിൻ്റെ വരികൾ ജി ദേവരാജൻ്റെ സംഗീതം.

സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 30 സെക്കൻഡും. സേവന വാർത്തകൾ. എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ നടത്തുന്ന 10 മാസം ദൈർഘ്യമുള്ള സൗജന്യ സ്റ്റെനോഗ്രാഫി ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് പരിശീലന പരിപാടി ഈ മാസം അവസാന വാരത്തോടെ തൃപ്പൂണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ CGC ഓഫീസിൽ ആരംഭിക്കുന്നു. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ ഈ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും SSLC പാസ്സായിട്ടുള്ളതും 18-നും 41-നും മധ്യേ പ്രായവുമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരിശീലന കാലയളവിൽ നിയമാനുസൃത സ്റ്റൈപ്പൻഡും സൗജന്യ പഠനോപകരണങ്ങളും നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി 04842314 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04842314. താല്പര്യമുള്ളവർ ബയോഡാറ്റ ഇനി പറയുന്ന വിലാസത്തിലേക്ക് ഇമെയിൽ മുഖേന അയയ്ക്കാം. CGCEKM.EMP.LBR@kerala.gov.in CGCEKM.EMP.LBR@kerala.gov.in ആകെ ഒഴിവുള്ള സീറ്റുകൾ 20. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം നാളെ മുതൽ ലഭ്യമാകും. നാളെ മുതൽ ഈ മാസം 30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. July 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്കുള്ള തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് www.sc.census.gov.in പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസ സ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം

0: നൽകാം. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എച്ച് എന്ന് തുടങ്ങുന്ന 11 അക്ക പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ ഐ ഡി ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ഐ ഡി കൈമാറിയാൽ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഈ മാസം 30 വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കും.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരം കിലെ IAS അക്കാഡമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in/kile-IAS academy എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസിളവ് ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 0471-247-99-66 0471-247-99-66 മറ്റൊരു നമ്പർ 80-75-76-85-37 ഇമെയിൽ വിലാസം kile-IAS academy@gmail.com kile-IAS academy@gmail.com വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.kile.kerala.gov.in/kile-IAS academy. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ, ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 13,890 രൂപ നിരക്കിലും പവന് 111,120 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ ഇതേ സമയത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 48 സെക്കൻഡും. ചിത്രമഞ്ജരി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

രാജ ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൽ നദീം ശ്രാവൺ ഈണം നൽകി. അൽക യാഗ്നിക്കും കുമാർ സാനുവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം ഉണ്ണിമേനോനും ശ്രീനിവാസും ചിത്രയും പാടിയത്. രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ, ചിത്രം മിൻസാര കനവ്.

സമീറിന്റെ വരികൾക്ക് നദീം ശ്രാവൺ ഈണം പകർന്ന ഗാനം കുമാർ സാനുവും അനുരാധ പത്വാളും പാടിയത്. ചിത്രം ഫൂൽ ഓർ കാണ്ടേ.

ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രമഞ്ജരി സമാപിച്ചു. നാട്ടുവിശേഷം. ഇടപ്പള്ളി

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രമഞ്ജരി സമാപിച്ചു. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ കുട്ടികളുടെ സർഗസന്ധ്യ ഇന്ന് വൈകുന്നേരം 6 മണിക്ക്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 മൊബൈൽ നമ്പർ 9446-455-888 എന്ന നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി FM വാർത്തകൾ.
0: കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഷില്ലോങ് സന്ദർശിക്കും. ഷില്ലോങ്ങിലെ മാവ് കാസിയാങ്ങിൽ ലാരിറ്റി പെർഫോമൻസ് സെന്ററിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഉച്ചകോടിയും പ്രദർശനവും ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ബസ്സുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണ് സ്ത്രീകളുടെ സൌജന്യ യാത്രയെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പൌരസമൂഹത്തിന്റെ സ്വത്താണ് KSRTC എന്നും ഡിപ്പോകൾ ജനകീയ ഡിപ്പോകളാക്കി മാറ്റി പരിപാലിക്കുമെന്നും മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് KSRTC പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, ആകാശവാണി FM റേഡിയോ, കാർഷിക പരിപാടിയായ ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കം, വിളവിന്റെ വിസ്മയം എന്ന സമഗ്ര പച്ചക്കറി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മന്ത്രി T സിദ്ദിഖ് പരമ്പരയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. സെൻസസ് 2027 ഭാഗമായ 1-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ വിവരശേഖരണത്തിന് വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. തുർക്കിയിലെ അന്റാലിയയിലെ അമ്പെയ്ത്ത് ലോകകപ്പിൽ ആദ്യ വ്യക്തിഗത സ്വർണമെഡലും റീകോർ മിക്സഡ് ടീം ഇനത്തിൽ 2-ാം സ്വർണമെഡലും നേടിയ ധീരജിനെയും സഹതാരങ്ങളെയും ആന്ധ്രാപ്രദേശ് ഗവർണർ S അബ്ദുൾ നസീർ അഭിനന്ദിച്ചു. ഈ നേട്ടം ആന്ധ്രാപ്രദേശിനും രാജ്യത്തിനും അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് F മത്സരത്തിൽ സ്വീഡൻ ടുണീഷ്യയെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദയെ നേരിടും.
4: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:51 ഇപ്പോൾ

0: ആദ്യം അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ ജാനൂട്ടി.
1: കാർ ഇടവഴി തിരിയുന്നിടത്ത് എത്തിയപ്പോൾ അയാൾ ചില്ലു താഴ്ത്തി പുറത്തേക്ക് നോക്കി. ഇവിടെയായിരുന്നു ജാനൂട്ടിയുടെ വീട്. അതിപ്പോൾ കാണുന്നില്ല. അവളുടെ വീട് നിന്നിരുന്ന സ്ഥലത്ത് കുട്ടികൾ പന്തു കളിക്കുന്നു. അയാൾ നിരാശയോടെ ചില്ലടച്ചു. ആളൊഴിഞ്ഞ പറമ്പിലെ നാലുകെട്ടിനു മുന്നിൽ കാർ നിർത്തി അയാളിറങ്ങി. പുരയിടം നോക്കുന്ന അപ്പുണ്ണി അയാളെ കാത്തവിടെ നിന്നിരുന്നു. വീട്ടിലേക്കു കയറിയപ്പോൾ അയാളുടെ മനസ്സു വിങ്ങി. വർഷങ്ങളെത്രയായി താനീ വീട്ടിൽ കാലുകുത്തിയിട്ട്. നടുത്തളത്തിൽ ചിരിച്ചു നിൽക്കുന്ന അമ്മയുടെ ചിത്രത്തിനു മുന്നിൽ അയാൾ നിർനിമേഷനായി നോക്കി നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒടുവിൽ താൻ അമ്മയുടെ അടുത്തെത്തി. ചായ വാങ്ങി വരാം. അപ്പുണ്ണി പാത്രമെടുത്തു. വേണ്ട, അവൾ പോയതിൽ പിന്നെ ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല. കടുപ്പം കുറഞ്ഞു, മധുരം കൂടി എന്നൊക്കെ പറഞ്ഞു ചാടിക്കാൻ അവളില്ലല്ലോ. അയാൾ ബാഗിൽ നിന്നും ജ്യൂസ് എടുത്തു. രണ്ടു ദിവസം കഴിഞ്ഞ ഒരാൾ പണിക്കു വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളൊന്ന് മൂളി, വസ്ത്രം മാറി. ഞാനൊന്ന് കുളത്തിൽ കുളിക്കട്ടെ, എത്ര കാലമായി. രാത്രിക്ക് ഭക്ഷണം വാങ്ങി വരാം. അപ്പുണ്ണി വണ്ടിയെടുത്തു. അയാൾ വളപ്പിലേക്ക് നടന്നു. സൂര്യൻ ചക്രവാളത്തിൽ മറയാൻ തുടങ്ങി. സർപ്പക്കാവിനോട് ചേർന്നുള്ള കുളക്കടവിലേക്കയാൾ ചെന്നു. നിറയെ താമരമൊട്ടുകൾ കാറ്റിലാടുന്നു. താമരപ്പൂവുകൾ തൊഴുകയോടെ അഹസ്കരനെ യാത്രയാക്കി. ഓർമ്മയുടെ സുഗന്ധമ്പേറിയ കൊച്ചു കാറ്റ് അയാളെ തഴുകിയുണർത്തി. ജാനൂട്ടി പതിവായി തന്നെ കാത്തു നിന്നിരുന്നത് ഈ കുളക്കടവിലായിരുന്നു. കുളത്തിലിറങ്ങാൻ അവൾക്കു പേടിയായിരുന്നു. തന്നെ കാണുമ്പോൾ അവളുടെ മുഖം തുടുക്കും. താമരപ്പൂ പറിച്ചു കൊടുക്കുമ്പോൾ അവളുടെ കവിളിൽ വിരിയുന്ന നുണക്കുഴിപ്പൂക്കൾ നോക്കി നിൽക്കാൻ തനിക്കിഷ്ടമായിരുന്നു. ഓടിപ്പോകുന്ന അവളുടെ കൊലുസിൻ്റെ കിലുക്കം ഇന്നും തൻ്റെ ചെവിയിൽ തങ്ങി നിൽപ്പുണ്ട്. കോളേജ് പഠനം മതിയാക്കി ഒരു പരിചയക്കാരൻ്റെ കൂടെ ബോംബെക്ക് പോകാൻ താൻ തീരുമാനിച്ചു. നിറമിഴികളുമായി ജാനൂട്ടി തന്നെ കാത്തുനിന്നു. ജോലിയൊക്കെ ശരിയായി. ഞാൻ വരുമ്പോഴേക്കും ജാനൂട്ടി കല്യാണം കഴിച്ചു പോകുമോ? തൻ്റെ ചോദ്യം കേട്ട് അശ്രുധാരയാൽ അവളുടെ കവിളുകൾ കുതിർന്നു. കണ്ണീർ തുടയ്ക്കാൻ നീട്ടിയ തൻ്റെ കൈ പിടിച്ചവൾ തെരുതെരേ ഉമ്മ വെച്ചു. ഏട്ടൻ വരുന്നതുവരെ ജാനൂട്ടി കാത്തിരിക്കും. ആത്മവിശ്വാസത്തോടെയാണ് അവൾ പറഞ്ഞത്. തുടക്കത്തിൽ ബോംബെയിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൻപുറത്തു നിന്നും പട്ടണത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ വേരുപിടിക്കാൻ സമയമെടുത്തു. പശുവിനെ വളർത്തിയും കൃഷി ചെയ്തുമൊക്കെയാണ് അമ്മ വട്ടച്ചിലവുകൾ നടത്തിയിരുന്നത്. അമ്മയുടെ കഷ്ടപ്പാടിന് ഒരറുതി വരുത്തണമെന്ന് അന്നേ ആഗ്രഹിച്ചതാണ്. ഒരു വർക്ക്ഷോപ്പിൽ ഹെൽപ്പറായിട്ടാണ് താൻ ആദ്യം ജോലിക്കു കയറിയത്. സ്ക്രൂഡ്രൈവറും സ്പാനറുമൊക്കെയായി സമരസപ്പെടുവാൻ കുറച്ച് സമയമെടുത്തു. മറ്റു ജോലിക്കാരോടൊപ്പം ഒരു ചെറിയ മുറിയിലാണ് താമസിച്ചിരുന്നത്. മാസം തോറും അമ്മയ്ക്ക് പണമയക്കുമ്പോൾ ബാങ്കിൽ നിന്നും എടുത്തു കൊടുത്തിരുന്നത് അവളായിരുന്നു. അമ്മ അതിൽ നിന്നും കുറച്ചു രൂപ അവളുടെ കയ്യിൽ നിർബന്ധിച്ച് വച്ചു കൊടുത്തിരുന്നു. അമ്മയ്ക്കവളെ അത്രയ്ക്കിഷ്ടമായിരുന്നു. രണ്ടു മൂന്ന് വർഷം കുഴപ്പമില്ലാതെ കടന്നുപോയി. ഇടയ്ക്ക് താൻ നാട്ടിൽ വന്നപ്പോൾ അവൾ ഉത്സാഹവതിയായി കാണപ്പെട്ടു. തൻ്റെ കൂടെ വരാൻ അവൾ തയ്യാറായിരുന്നു. പക്ഷേ അവളെയും കൊണ്ട് മാറി താമസിക്കുവാനുള്ള പ്രാപ്തി തനിക്കില്ലായിരുന്നു. ഏതാനും മാസങ്ങൾക്കു ശേഷം ഒരിക്കൽ അമ്മയുടെ കത്ത് വന്നപ്പോൾ താൻ ചങ്കുപൊട്ടിക്കരഞ്ഞു. അമ്മയ്ക്കയക്കുന്ന കത്തിലൂടെയാണ് താൻ അവളുമായി ബന്ധപ്പെട്ടിരുന്നത്. ജാനൂട്ടി ഇപ്പോൾ വരാറില്ലെന്നും അവൾക്ക് കല്യാണാലോചനകൾ നടക്കുന്നുണ്ടെന്നും അമ്മ എഴുതിയിരുന്നു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ താൻ ശ്വാസം മുട്ടിനിന്നു. അമ്മ തനിക്കായി അവളെ ചോദിച്ചെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ല. അവളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കണമെന്നാണ് അവർ പറഞ്ഞത്. അവരെ കുറ്റം പറയാനാ

പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് അംബികാദേവി കൊട്ടേക്കാട്ട്, ഉഷാ വേണുഗോപാൽ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ, ലളിതഗാനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

ആകില്ല. തനിക്കു സാമ്പത്തിക സ്ഥിരത ആയിട്ടില്ല. ഉള്ളതൊരു പഴയ വീടാണ്. അപ്പോ പിന്നെ എങ്ങനെയാണ് അവരുടെ മകളെ തനിക്കു തരുക? എന്നാലും ജാനൂട്ടിയെ നഷ്ടപ്പെടുന്ന കാര്യം ഓർക്കാനേ വയ്യ. അന്നവൾ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാകും. പാവം. വർഷങ്ങൾ പലതു കഴിഞ്ഞപ്പോൾ ബോംബെ ജീവിതം പച്ചപിടിച്ചു. അമ്മയുടെ ആഗ്രഹപ്രകാരം പഴയ വീട് പൊളിച്ച് നാലുകെട്ടു തന്നെ പണിയിച്ചു. ജാനൂട്ടിക്ക് താമസിക്കാൻ വലിയ വീട് വേണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. ഇനി അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. എന്നാലും താമരപ്പൂക്കളുമായി തൻ്റെ മുന്നിൽ നിന്നിരുന്ന അവളെ മറക്കുവാൻ തനിക്കാവുന്നില്ല. അടുത്ത ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലി അവരുടെ മകളെ തനിക്കായി പ്രപ്പോസ് ചെയ്തു. തൻ്റെ ജാതിയോ കുലമോ ഒന്നും അവർ തിരക്കിയില്ല. അമ്മയ്ക്കും സമ്മതമായി. തന്നോടൊപ്പം ബോംബെക്ക് വരുവാൻ എത്ര നിർബന്ധിച്ചിട്ടും അമ്മ വന്നില്ല. ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ അവളുടെ വീട് അടഞ്ഞുകിടക്കുന്നത് കണ്ടു. വീട് വിറ്റവരെല്ലാം പട്ടണത്തിലേക്ക് പോയെന്നാണ് അമ്മ പറഞ്ഞത്. തൻ്റെ കുഞ്ഞിനെ കാണുവാൻ അമ്മ അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവളെ പ്രസവത്തിന് കൊണ്ടുവരും മുന്നേ അമ്മ പോയിക്കളഞ്ഞു. അമ്മയെ കാർന്നു തിന്നിരുന്ന ക്യാൻസർ അമ്മയുടെ ജീവൻ അപഹരിച്ചു. കൂടെയില്ലായിരുന്നതുകൊണ്ട് അമ്മയുടെ വല്ലായ്മകൾ ഒന്നും താൻ അറിഞ്ഞിരുന്നില്ല. അമ്മ അറിയിച്ചതുമില്ല. കുറേ പണമയച്ചു കൊടുത്താൽ എല്ലാമായി എന്ന ചിന്തയായിരുന്നു തനിക്ക്. അമ്മയില്ലാത്ത വീട്ടിലേക്ക് പിന്നെ പോകാൻ മനസ്സനുവദിച്ചില്ല. ജനിച്ചു വളർന്ന ഗ്രാമം തനിക്കന്യമായി. ഓർമ്മകൾ പലതും നൊമ്പരപ്പൂക്കളാണ്. വർഷങ്ങൾ ഓടിയോടിപ്പോയി. തൻ്റെ മക്കൾ അവർക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്തു. ഒരു വിശ്രമജീവിതം കൊതിച്ച തന്നെ വിധി വീണ്ടും തോൽപ്പിച്ചു കളഞ്ഞു. മൂന്ന് പതിറ്റാണ്ട് നിഴല് പോലെ കൂടെ നിന്ന പാതിമെയ്യും തന്നെ വിട്ടുപോയി. ഏകാന്തതയുടെ ചുഴിയിൽപ്പെട്ട് മനസ്സു തളർന്നു. മക്കൾക്കൊന്നിനും നേരമില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ടു കാര്യമില്ല. അവർക്കവരുടേതായ കുടുംബ പ്രാരാബ്ധമുണ്ട്. ഫ്ലാറ്റിൽ തനിച്ചായപ്പോൾ മടുപ്പു തോന്നി. മരിക്കുന്നത് അമ്മയുറങ്ങുന്ന മണ്ണിൽ ആകണമെന്ന് തീരുമാനിച്ചു നാട്ടിലേക്ക് പോന്നത്. തണുത്ത കാറ്റുവീശി. ഇരുൾ പരന്നു. ഓർമ്മച്ച് പടച്ചുവെച്ച് അയാൾ കുളത്തിലേക്കിറങ്ങി. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുണ്ണിയോടയാൾ നാട്ടുവിശേഷങ്ങൾ ചോദിച്ചു. കൂട്ടത്തിൽ ജാനുവിനെ പറ്റിയും അന്വേഷിച്ചു. ആ തള്ളയുടെ കാര്യം കഷ്ടാണ്. അവരിപ്പോ ഏതോ മാനസികാരോഗ്യ കേന്ദ്രത്തിലാ. ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി അയാൾ ചുമച്ചു. സ്വൽപ്പനേരത്തെ മൗനത്തിനു ശേഷം അയാൾ സംസാരം തുടർന്നു. അപ്പോ അവരുടെ മക്കൾ? മക്കളോ? പഠിത്തം കഴിഞ്ഞ് രണ്ടും കൂടി നാടുവിട്ടു. കൂടുതൽ പഠിത്തമുണ്ടായാൽ അങ്ങനെ എങ്ങാണ്ടും രാജ്യത്ത് പോകും. പിന്നെ നാടും വേണ്ട, വീടും വേണ്ട, പെറ്റമ്മേ വരെ വേണ്ടെന്നാകും. അവർ താമസിക്കുന്ന സ്ഥലം നിനക്കറിയോ? ഇല്ല, നമ്മുടെ മെമ്പർക്കെല്ലാം അറിയാം. അയാൾ നെറ്റി തടവി. പാവം, അറിയാതൊരു വാക്ക് പുറത്തു ചാടി. അപ്പുണ്ണി തനിക്കറിയാവുന്ന കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. നല്ല നിലയിൽ ജീവിച്ചതാ. ഭർത്താവും മരിച്ചു, മക്കളും അടുത്തില്ലാണ്ടേ അതിൻ്റെ മനസ്സ് താളം തെറ്റി. എല്ലാവരും കൂടി അതിനെ പ്രാന്തിയാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തു പറയണമെന്നറിയാതെ അയാൾ വിഷമിച്ചപ്പോൾ അപ്പുണ്ണി ബാക്കി കൂടി പറഞ്ഞു. പിന്നെ ആയമ്മയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വത്തൊക്കെ അടിച്ചു മാറ്റിയെന്നും പറയണ കേട്ടു. ആർക്കറിയാം? മക്കൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്കാ ഛേദം? എല്ലാം കേട്ട് അയാളുടെ ഉള്ളുനീറി. ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു. താൻ ജീവിച്ചിരിക്കുമ്പോൾ ജാനൂട്ടി അനാഥയാവില്ല. ആർക്കും വേണ്ടാത്തൊരാളായി എന്ന് തോന്നുമ്പോൾ ആരുടെ മനസ്സാണ് തകരാതിരിക്കുക? ഇതുപോലെ എത്രയെത്ര പേരുണ്ടാകും. ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ മുന്നോട്ടു വരേണ്ടതാണ്. ജാനൂട്ടിയുടെ മക്കളുമായി ബന്ധപ്പെടാൻ ഒന്ന് ശ്രമിക്കാം. മെമ്പർ മുഖാന്തിരമോ എങ്ങനെയായാലും വേണ്ടില്ല. അവളെ കൂട്ടിക്കൊണ്ടുവരണം, ചികിത്സിപ്പിക്കണം. വയസ്സുകാലത്ത് ആരോരുമില്ലാതെ രോഗിയായി
ഒടുങ്ങേണ്ടി വരുന്നത്.

0: എത്ര കഷ്ടമാണ്. തൻ്റെ ശേഷിച്ച സമ്പാദ്യം ഇങ്ങനെയുള്ളവരെ സഹായിക്കാനായി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. താൻ കുറച്ചു നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. രാത്രി ഉറങ്ങാൻ കഴിയാതെ അയാൾ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. ധൃതിയിൽ കുളിച്ചൊരുങ്ങി പുറത്തേക്കിറങ്ങി. നുണക്കുഴിപ്പൂക്കളുമായി കാത്തു നിൽക്കുന്ന നിഷ്കളങ്കയായ ജാനൂട്ടിയുടെ രൂപമായിരുന്നു അപ്പോൾ അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത്.
1: നിങ്ങൾ കേട്ടത് ജാനൂട്ടി, അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിച്ച കഥ. ഇനിയൊരു ലളിതഗാനം കവലം നാരായണ പണിക്കർ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തി, കെ എസ് ചിത്ര പാടിയത്.

0: ഇനി ഉഷ വേണുഗോപാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ എല്ലാം വെറുതെ.
1: പതിവ് പോലെ രാവിലെ ഒരു ഗ്ലാസ് നിറയെ ചൂട് ചായയുമായി ഇറയത്ത് വന്നിരുന്നു. ചായ ഊതിക്കുടിച്ചുകൊണ്ട് മൊബൈൽ കയ്യിലെടുത്തു. അവിചാരിതമായി ജലജയുടെ ഒരു സന്ദേശം കണ്ണിൽപ്പെട്ടു. മോളെ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കൂടെ പഠിച്ച നന്ദകുമാറിനെ? അവൻ ഇന്നലെ രാത്രി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓർക്കുന്നു, ജലജ, കോശി, നന്ദു, ലത, കുറച്ചുപേരെ മാത്രം. കൂടെ പഠിച്ച പ്രിയപ്പെട്ട കുറച്ചുപേരുടെ രൂപം മനസ്സിൽ മിന്നിമറഞ്ഞു. പലരുടെയും മുഖം എത്രമാത്രം ശ്രമിച്ചിട്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അവർ മറവിയുടെ ആഴങ്ങളിലേക്ക് പോയി മറിഞ്ഞിരിക്കുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് നന്ദു ഓട്ടോഗ്രാഫിൽ എഴുതിയത് ഓർമ്മയിലെത്തി. ഓമനത്താമരപ്പൂവിൽ അന്നൊരോമന സ്വപ്നമായെത്തി, ആശാമധുരമാം ഭാവനയെങ്കിലോ. എത്ര ആലോചിച്ചിട്ടും വരികൾ മുഴുവനാക്കാൻ സാധിക്കുന്നില്ല. ഗ്ലാസ് താഴെ വച്ച് മുട്ടുകളിൽ മുഖമമർത്തി ഇരുന്നു. വിവാഹം കഴിഞ്ഞ് നാടുവിട്ടതാണ്. പിന്നെ ഒരു തരം അലച്ചിലായിരുന്നു. കുടുംബം, കുട്ടികൾ, ജോലിത്തിരക്ക്, അങ്ങനെ ഒരു തരം യാന്ത്രിക ജീവിതം. കോലാഹലങ്ങളില്ലാതെ, അന്യോന്യം പ്രിയങ്ങൾ കണ്ടെത്താതെ, സമാന്തര രേഖകൾ പോലെ കുറേ ബന്ധങ്ങൾ. 35 വർഷത്തിലേറെ ആരൊക്കെയോ എവിടെയെന്നോ എങ്ങനെയെന്നോ അന്വേഷിച്ചില്ല. കോളേജിൽ പഠിക്കുന്ന യൗവനകാലത്ത് കൂട്ടുകാരുടെ പ്രിയങ്ങളും അപ്രിയങ്ങളും മനസ്സിലാവുവാൻ തുടങ്ങി. അപ്പോൾ ഇഷ്ടങ്ങൾ അനുസരിച്ച് പലരും പലതും കൈമാറിയിരുന്നു. അന്ന് നന്ദു സമ്മാനിച്ച പേന ഇന്നും ഓർക്കുന്നു. ഓരോ തവണ ഞെക്കുമ്പോഴും പ്രിയപ്പെട്ട ചെറിയ വാചകം തെളിഞ്ഞുവരുന്ന പേന, ഐ ലവ് യു, യുവേഴ്സ് ഫോർ എവർ. പിന്നെയും രണ്ട് വരികളുണ്ടായിരുന്നു, അതും മറന്നു. പല കാര്യങ്ങളും ഓർമ്മയിൽ തെളിഞ്ഞുവരാത്ത കാലം. ഈശ്വരാ, എന്താ ഇങ്ങനെ? ഇത് ഏത് രോഗത്തിൻ്റെ തുടക്കമാണ്? താനും അൾസിമേഴ്സ് രോഗത്തിന് അടിമപ്പെട്ടു വരികയാണോ? എല്ലാം വെറുതെയെന്നറിഞ്ഞു തുടങ്ങിയ സമയത്താണ് ജോലിയിൽ നിന്നും സ്വയം വിരമിച്ച് നാട്ടിലെത്തിയത്. എല്ലാ ബന്ധങ്ങളും പുറകിൽ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക്. അപ്പോഴേക്കും കുട്ടികൾ ചിറകുവിരിച്ച് വിദേശത്തേക്ക് പറന്നകന്നിരുന്നു. ഭാഗത്തിൽ കിട്ടിയ ചെറിയ വീട് ഒന്ന് മിനുക്കി താമസവും തുടങ്ങി. സുഖമുള്ള നൊമ്പരവുമായി 5 വർഷം ഒറ്റയ്ക്ക്. വർഷങ്ങൾ ഓടുകയായിരുന്നു. ജീവിതമെന്ന ഘടികാരത്തിലെ ഒരൊറ്റ ബിന്ദുവിൽ ഉറച്ചു നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടു സൂചികളായിരുന്നു താനും ശ്രീനിയും. ആര് ആരെ പിന്തുടരുന്നെന്ന് രണ്ടു പേർക്കും അറിയില്ലായിരുന്നു. അതങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സൂചികൾ നിശ്ചലമായി. അപ്പോഴെല്ലാം ചെറിയ വാക്കുകൾ, മക്കളുടെ വളർച്ച, വിവാഹം, ജോലിയിലെ പ്രമോഷൻ തുടങ്ങി പല സംഭവങ്ങളും ഘടികാരത്തിൻ്റെ താക്കോലായി മാറി. വീണ്ടും സൂചികൾ ചലിക്കാൻ നിർബന്ധിതമായി. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒന്നിനോടൊന്ന് ഒട്ടി നിന്നിരുന്ന സൂചികൾ പതുക്കെ പതുക്കെ മുന്നോട്ടു നീങ്ങി. എന്നാലത് 6 മണിയിലെത്തി നിശ്ചലമാകുകയായിരുന്നു. രണ്ടു സൂചികളും രണ്ട് ദിശയിലേക്ക് മുഖം തിരിച്ചു നിന്നു. അതിനിടയിലേക്ക് ഒരു സെക്കൻഡ് സൂചി കയറി വന്നപ്പോൾ ഘടികാരത്തിന് താക്കോൽ കൊടുക്കുവാൻ പ്രിയമുള്ളത് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ മനസ്സൊന്ന് തേങ്ങി, എല്ലാ ബന്ധങ്ങളും വെറുതെയാണെന്ന്. പരിഭവമോ പരാതിയോ ഇല്ലാതെ പിന്മാറുകയായിരുന്നു. പലതവണ പറ്റിച്ചൊരാളിൽ നിന്ന് സമാധാനം, സന്തോഷം, സത്യം, വിശ്വാസം, ഇതൊന്നും പ്രതീക്ഷിക്കരുത്. അവർക്ക് വേണ്ടി കളഞ്ഞ സമയം പിന്നീട് നിങ്ങൾക്ക് വെറുക്കപ്പെട്ട ഓർമ്മകളാകും. വായിച്ച പുസ്തകത്തിലെ വരികളാണ്. എത്ര ശരിയാണ്, തൻ്റെ ഓർമ്മകളെല്ലാം വെറുക്കപ്പെട്ടതാണ്. തലയുയർത്തി വീണ്ടും മൊബൈൽ കയ്യിലെടുത്തു. എന്തോ ഓർത്തിട്ടെന്ന പോലെ ഒരാഴ്ച മുമ്പേ വന്ന ഒരു സന്ദേശം തിരയുവാൻ തുടങ്ങി. പിന്നീട് കണ്ണിലും മനസ്സിലും ഉടക്കി നിന്ന സന്ദേശം പലവട്ടം വായിച്ചു. ചിലരെ നമുക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ, സ്വന്തമാക്കാൻ കഴിയില്ല. എങ്കിലും അവരെ നഷ്ടപ്പെടുത്താതെ മനസ്സിൽ സൂക്ഷിക്കും മരണം വരെ. നന്ദു. വെറുതെ നന്ദുവിനെ അന്വേഷിക്കാനും കാണുവാനും മനസ്സ് ആഗ്രഹിച്ചെങ്കിലും വിവേകം പിന്നോട്ട് വലിച്ചു. എന്നോ പറയേണ്ടിയിരുന്ന ഒരു

പ്രണയം, പറയാൻ മടികാട്ടിയ സ്നേഹം, വൈകിയ വേളയിൽ എന്തിനീ രണ്ടു വരി സന്ദേശം? അതും വെറുതെ ഒരു സുഹൃത്ത് ബന്ധമെന്ന് പലവട്ടം പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്തി. പകുതി കുടിച്ചു കഴിഞ്ഞ ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. വേഗം തന്നെ തയ്യാറായി വീട് പൂട്ടിയിറങ്ങി. ആദ്യം കണ്ട ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു. വൈകിപ്പോകുമോ എന്ന ഭയം ആയിരുന്നു മനസ്സിൽ. ഒരു നോക്ക് കാണുവാൻ സാധിക്കുമോ? ഒരു വളവ് തിരിഞ്ഞപ്പോൾ റോഡിലെ വൈദ്യുതി തൂണിൽ ഒരു ചരമക്കുറിപ്പ്. പുൽമേട്ടിൽ വീട്ടിൽ നന്ദകുമാർ, വയസ്സ് 75. ഫോട്ടോയിലേക്ക് ഒന്നു നോക്കി. പണ്ടത്തെ നന്ദകുമാറല്ല. ചുരുണ്ട മുടിയുടെ സ്ഥാനത്ത് കഷണ്ടി കയറിയിരിക്കുന്നു. നല്ലതുപോലെ തടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എവിടെയെങ്കിലും വച്ച് കണ്ടിരുന്നെങ്കിൽ തിരിച്ചറിയൽ അസാധ്യമായേനെ. കയറി ചെല്ലുമ്പോൾ ബലിയിടൽ തുടങ്ങുന്നതേയുള്ളൂ. സമയമായി, വേഗമാകട്ടെ. ബലിയിടുന്ന കുട്ടികളെവിടെ? കർമ്മങ്ങൾ ചെയ്യിക്കുന്ന ആളുടെ ശബ്ദം ഉയർന്നു കേട്ടു. 4-5 ആൺകുട്ടികൾ തിടുക്കത്തിൽ നിരയായി വന്ന് നിന്നു. തല കുളിക്കാൻ നിൽക്കണ്ട, പൈപ്പിൻ്റെ ചുവട്ടിൽ പോയി കൈകാലുകൾ കഴുകിക്കോളൂ. പിന്നെ തലയിൽ ഇത്തിരി വെള്ളം തളിച്ചോളൂ. ഇത്രയും പറഞ്ഞ് ഉടുക്കുവാനുള്ള പുതിയ തോർത്തുമുണ്ട് അവരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി. ഇതിലാരായിരിക്കും നന്ദുവിൻ്റെ മകൻ? ഇല്ല, നന്ദുവിൻ്റെ ഛായയുള്ള ഒറ്റ കുട്ടിയെയും കണ്ടില്ല. പതുക്കെ വാതിലിൻ മറയിലേക്ക് ഒതുങ്ങി നിന്നു. ഇതിനിടയിൽ മൊബൈൽ വീഡിയോയിൽ കുടുങ്ങിയിരിക്കുന്ന കുറച്ച് സ്ത്രീകളും. സുമിത്രേ, കുറച്ച് പഴന്തുണി ഇങ്ങ് എടുത്തോളൂ, കുറച്ച് എണ്ണയും. തലക്കിലുള്ള തിരി കരിന്തിരി കത്തണ്ടാട്ടോ. തല മുഴുവൻ നരച്ച ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു. സുമിത്ര ഒരു മുറിയിൽ നിന്നിറങ്ങി അടുത്ത മുറിയിലേക്കും പിന്നീട് അടുക്കളയിലേക്കും പോകുന്നത് കണ്ടു. വന്ന് താമസിക്കുന്നവരല്ലേ, ആർക്കൊന്നും അറിയില്ലല്ലോ. ഇവിടെ വീട്ടു സാമാനങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുപോലും ഈ കുട്ടിക്കറിയില്ല. ആത്മഗതമെന്നപോലെ വീണ്ടും അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ദുഃഖമറിയിക്കാൻ എത്തുന്നവർ സുമിത്രയുടെ അരികിലെത്തി കയ്യിലോ തോളത്തോ പിടിച്ച് തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നു. ഒന്നും പറയാതെ കുറച്ചു നേരം സുമിത്ര ഇറ്റു വീഴാൻ നിൽക്കുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ച് അകത്തേക്ക് നടന്നുപോയി. ആൾക്കൂട്ടത്തിൽ നിന്നും മാറി തനിയെ നിൽക്കുന്ന തന്നെ സംശയത്തോടെ പലരും നോക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണെന്നാ തോന്നുന്നത്. പണ്ട് നന്ദുവിൻ്റെ കൂടെ ജോൽപൂരിൽ ജോലി നോക്കിയിരുന്നവരായിരിക്കും തന്നെ പറ്റിയാണ് പറയുന്നത്, കേട്ടതായി ഭാവിച്ചില്ല. അച്ഛൻ്റെ പേരും നാളും മനസ്സിലോർത്ത് എള്ളും പൂവും ചന്ദനവും എടുത്ത് 3 പ്രാവശ്യം അർപ്പിക്കൂ. ശ്രദ്ധ വീണ്ടും അങ്ങോട്ട് മാറി. അന്താളിച്ചിരിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ മനസ്സിലായി, ഇതാണല്ലേ നന്ദുവിൻ്റെ മകൻ. നന്ദുവിൻ്റെ ഒരു ഛായയുമില്ല. ഇവൻ സുമിത്രയെ വാർത്തു വച്ചിരിക്കുകയാണ്. ഒരാൾ തിടുക്കത്തിൽ ഓടി വന്ന് അവൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. നാള് പറഞ്ഞതാകാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാളെന്തെന്നറിയില്ലല്ലോ, എല്ലാം അക്കങ്ങൾ മാത്രം. എന്തായാലും 15 മിനിറ്റിനുള്ളിൽ ചടങ്ങുകൾ അവസാനിച്ചു. ഇനി ആർക്കെങ്കിലും മുഖം കാണാനുണ്ടോ? മൂടാൻ പോകുന്നു. ആരും പോകുന്നതായി കണ്ടില്ല. ഒന്ന് മാറിക്കേ, ചേച്ചി ഒന്നുകൂടി കണ്ടോട്ടെ. സുമിത്രയെ കൂട്ടി ഒരാൾ എത്തി. സുമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞതല്ലാതെ ഒരു പൊട്ടിക്കരച്ചിലോ തേങ്ങിക്കരച്ചിലോ ഉണ്ടായില്ല. ചിതയിലേക്ക് എടുക്കലും ദഹിപ്പിക്കലും തുടങ്ങിയപ്പോൾ തന്നെ പലരും യാത്ര പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങി. അടുത്ത ബന്ധുക്കളും അയൽക്കാരുമായി കുറച്ചുപേർ അവിടെ നിന്നു. അനുചേട്ടൻ കാറുമായാണ് വന്നത്, ഞങ്ങളൊന്ന് വെളിയിൽ പോയി വരാം, സുമിത്രയോടെന്ന പോലെ പറഞ്ഞ് ആൺകുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ബലിയിടുന്ന കുട്ടികൾ വെളിയിൽ നിന്ന് ആഹാരം കഴിക്കാൻ പാടില്ല എന്തോ മനസ്സിലാക്കിയ പോലെ വയസ്സായ മുത്തശ്ശി പറഞ്ഞു. അവിടെ നിന്നിരുന്നവരാരും ഒന്നും പറഞ്ഞില്ല, സുമിത്ര പോലും. തൻ്റെ മനസ്സ് ആകെ ഒരു ഖനം വെച്ചതുപോലെ തോന്നി. ജലജ പറഞ്ഞറിഞ്ഞതാണ്, ഒരു മാസത്തിലേറെയായി നന്ദു വെന്റിലേറ്ററിലായിരുന്നു. കൃത്രിമ ശ്വാസത്തിലായിരുന്നു ജീവിതം. പാവം, താൻ എഴുതി വച്ചിരിക്കുന്ന ലിവിംഗ് വിൽ മനസ്സിലേക്ക് ഓടിയെത്തി. മരണത്തിനുള്ള സമ്മതപത്രം. വെറുതെ എന്തിനായിട്ടായിരുന്നു ഈ ചടങ്ങുകൾ? എല്ലാവർക്കും ധൃതിയാണ്, എല്ലാം ഒരു ഷോർട്ട് കട്ട്. സുമിത്ര പതുക്കെ ഒരു സംശയത്തോട് അടുത്തു വന്നു. അപ്പോൾ അവളുടെ കൈകൾ താനൊന്ന് മുറുകെ പിടിച്ചു. ഉഷയല്ലേ? ഇങ്ങോട്ടായിരുന്നു ചോദ്യം. നന്ദു പറഞ്ഞിട്ടുണ്ട്, രൂപം മനസ്സിലുണ്ട്. വേറൊന്നും പറയാതെ കൈകൾ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് അവൾ അകത്തേക്ക് തന്നെ നടന്നു നീങ്ങി. അത്ഭുതപ്പെട്ടു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സുമിത്രയ്ക്ക് എങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? നന്ദു എന്തായിരിക്കും പറഞ്ഞിരിക്കുക? ആരെന്നായിരിക്കും പറഞ്ഞിരിക്കുക? ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് സുമിത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ? എന്തായാലും ഈ യാത്ര വേണ്ടായിരുന്നു. എന്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടു? വേണ്ടാത്ത ഒരു യാത്ര. കത്തിയമർന്ന സ്നേഹത്തിൻ്റെ കരിക്കട്ട മുഖം ഓർമ്മയായി ഇനി മരണം വരെ കൊണ്ടു നടക്കണം.

0: ആവശ്യമില്ലാതെ വെറുതെ തലയിലേറ്റിയ ഒരു ശാപവുമായി പടിയിറങ്ങി. തിരിഞ്ഞെന്ന് നോക്കാൻ പോലും മനസ്സ് പേടിച്ചു. താൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്രനാളും കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാതെ മാറി നടന്നതോ? അതോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നോക്ക് കാണാൻ വന്നതോ? ഒന്നും മനസ്സിലാകുന്നില്ല. കയ്യിലിരുന്ന കൊട ഒന്ന് നിവർത്താൻ പോലും മറന്ന് ബസ് വരുന്നതും കാത്തവൾ പൊരിവേലത്ത് നിന്നു. അപ്പോഴും മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു, ഈ യാത്ര വേണ്ടിയിരുന്നില്ല, എല്ലാം വെറുതെ. പതുക്കെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് അവൾ അറിഞ്ഞു. തളർന്ന് ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹത്തിൻ്റെ അദൃശ്യകരങ്ങൾ താങ്ങായി നീണ്ടുവരുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു.
1: എല്ലാം വെറുതെ. ഉഷ വേണുഗോപാൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നിർവഹണം ലൗലി, സഹായം കെ.വി. ലീല.

0: आखिर खेलोगे किसके साथ?
1: उस घर में सिर्फ वही है। उसके बाद एक मुन्नी हुई थी, उसकी छोटी बहन, मगर माँ की पलकें भीग गईं। उसकी माँ रो रही है। अप्पू नहीं जान सका कि माँ क्यों रो रही है। क्या कंचा खरीदने से? ऐसा तो नहीं हो सकता। तो फिर उसकी आंखों के सामने बूढ़ा दुकानदार और कार का ड्राइवर खड़े खड़े हंस रहे थे। वे सब पसंद करते हैं, सिर्फ माँ को कंचे क्यों पसंद नहीं आए? शायद कंचे अच्छे नहीं हैं। बस्ते से आंवले जैसे कंचे निकालते हुए उसने कहा,
2: बुरे कंचे हैं, है ना?
0: नहीं, बहुत अच्छे हैं।
2: देखने में बहुत अच्छे लगते हैं ना?
0: बहुत अच्छे लगते हैं।
1: वो हंस पड़ा। उसकी माँ भी हंस पड़ी, आंसू से गीले माँ के गाल पर अपना गाल सटा दिया। अब उसके दिल से खुशी छलक रही थी।
3: तो श्रोताओ, अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अपने मित्र अजीत
4: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
3: नमस्कार।
5: उमंग उमंग उमंग उमंग।
6: श्रोताकൾ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
7: ആകാശവാണി FM വാർത്തകൾ.
6: സാമ്പത്തിക രംഗത്ത് രാജ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ മൈൻഡ് ടു മൈൻഡ് ഉച്ചകോടി 2026 സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 12 വർഷത്തിനിടെ സാമ്പത്തിക സുരക്ഷിതത്വവും മെച്ചപ്പെട്ട സൌകര്യങ്ങളും പുതിയ അവസരങ്ങളും നൽകി മധ്യവർഗത്തിനെ ശക്തമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. വിവിധ പദ്ധതികളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ 15 ദിവസത്തെ സെൽഫ് എന്യുമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ KBiju sc.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി 7 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടിയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽനൂറ്റാണ്ടിന് ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,800 രൂപ കൂടി 111,120 രൂപയായി. പ്രമുഖ നാടക പ്രവർത്തകൻ രാധൻ കണ്ണപുരം കണ്ണൂരിൽ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. 40 വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന രാധൻ കണ്ണപുരം ആകാശവാണിയിൽ എ ഗ്രേഡ് കലാകാരനായിരുന്നു. FIH ഹോക്കി വനിതാ നേഷൻസ് കപ്പ് പൂളെ മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയെ പരാജയപ്പെടുത്തി. നാളെ ഇന്ത്യ ജപ്പാനെ നേരിടും.
7: ആകാശവാണി FM വാർത്തകൾ.
6: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സ്വച്ഛ് ഭാരത് റൂറൽ മിഷനെക്കുറിച്ച്, കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതി, എറണാകുളം ഡെപ്യൂട്ടി കോഡിനേറ്റർ

0: നെറ്റർ ആദർശ് പി കുമാർ സംസാരിക്കുന്നു. തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, മുളവുകാട് ദ്വീപുകൾ ബോൾഗാട്ടി, 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. ചെറുതേനീച്ചകളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏലൂരിലുള്ള കർഷകൻ ഡോക്ടർ പി ബി രാജേഷ് സംസാരിക്കുന്നു. തുടർന്ന് ഓപ്പൺ പോളിനേഷൻ വിത്തുകൾ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്ന യുവ കർഷകൻ ജി വിശ്വപ്രസാദ് പങ്കെടുക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9:00 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം. ട്രോളിംഗ് നിരോധനം എന്ത്, എന്തിന്? 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയപ്പെട്ട പന്തിരുക്കുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യഭാഗം. തുടർന്ന് സേവന വാർത്തകൾ 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം. 8:50 മഹിത മലയാളം എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, സംവിധായകൻ അഖിൽ അനിൽകുമാർ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 എം എസ് സുബ്ബലക്ഷ്മിയുടെ സംഗീത കച്ചേരി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, വിദേശ് നിധി എന്ന പദ്ധതിയെക്കുറിച്ച് ഡൽഹിയിലെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12:00 കഴിഞ്ഞ് 6:24.
1: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
2: നമസ്കാരം. എൻ്റെ പേര് ആദർശ് പി കുമാർ. ഞാൻ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എറണാകുളത്തിൻ്റെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയറാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്വച്ഛ ഭാരത് മിഷനെ കുറിച്ചാണ്. സ്വച്ഛ ഭാരത് മിഷൻ എന്ന് പറയുമ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. അതായത് അത് സ്റ്റാർട്ട് ചെയ്തത് 2014 ലോഞ്ച് ചെയ്തത്, 2nd October ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നഗരങ്ങളെ അതുപോലെ തന്നെ ഗ്രാമങ്ങളെയും വെളിയിട വിസർജ്ജ മുക്തമാക്കുക എന്നുള്ള ഒരു പർപ്പസിലാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിന് ഉള്ള സംവിധാനങ്ങളായ വ്യക്തിഗത ഗാർഹിക ശൗചാലയങ്ങൾ ഇപ്പം രണ്ടായിട്ടുണ്ട്. അതായത് സ്വച്ഛ ഭാരത് മിഷൻ തന്നെ, സ്വച്ഛ ഭാരത് മിഷൻ ഗ്രാമീണുണ്ട്, സ്വച്ഛ ഭാരത് മിഷൻ അർബൻ ഉണ്ട്. സ്വച്ഛ ഭാരത് മിഷൻ ഗ്രാമീണിൽ വ്യക്തിഗത ഗാർഹിക ശൗചാലയം എന്നുള്ള ഒരു യൂണിറ്റ് നമ്മൾ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ അതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് 15,400 രൂപയാണ്. അതിൽ തന്നെ സ്വച്ഛ ഭാരത് മിഷന്റെ വിഹിതം 12,000 രൂപയും ശേഷിക്കുന്ന 3,400 രൂപ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വിഹിതവുമാണ് ഈ പ്രോജക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അർഹിക്കുന്ന ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രകാരം നമ്മൾ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഖേന ഈ പ്രോജക്റ്റ് നടപ്പാക്കുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഘടകം പൊതു ശൗചാലയങ്ങളാണ്. പൊതു ശൗചാലയങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സുകൾ എന്ന് നമുക്കിതിനെ പറയാം. കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സുകൾ നമുക്ക് ഈ സ്വച്ഛ ഭാരത് മിഷൻ ഗ്രാമീൺ പദ്ധതിയിലൂടെ നമുക്ക് ആശുപത്രികൾ, സ്കൂളുകൾ, പൊതുയിടങ്ങൾ, ആ തരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ വിഹിതം എന്തെന്നാൽ 70% SBM സ്വച്ഛ ഭാരത് മിഷൻ ഫണ്ടും 30% തദ്ദേശ സ്ഥാപന വിഹിതവുമാണ് ഈ പ്രോജക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഖരമാലിന്യ സംസ്കരണത്തിനായിട്ട് നമ്മുടെ സ്വച്ഛ ഭാരത മിഷൻ പദ്ധതി പ്രകാരം മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ MCFകൾ എന്ന് പറയുന്ന പ്രോജക്റ്റുകൾ നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ്. മിനി MCF എന്ന് പറയുമ്പോൾ മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്നാണ്.

0: നമ്മളതിനെ പറയുന്നത്. എം സി എഫുകൾ എന്ന് പറയുമ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കുറഞ്ഞത് 1000 വിസ്തൃതി കൂടിയ ഒരു എം സി എഫ് എങ്കിലും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മിനി എം സി എഫുകളുണ്ട്. മിനി എം സി എഫുകൾ എന്ന് പറയുമ്പോൾ ഹരിതകർമ്മസേന അംഗങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യം ശേഖരിച്ചു വെക്കുന്നതിന് വാർഡ് തലത്തിൽ മിനി എം സി എഫുകൾ നമ്മൾ സ്ഥാപിക്കണം. ഈ മിനി എം സി എഫുകളിൽ നിന്നുള്ള അജൈവ മാലിന്യമാണ് എം സി എഫുകളിൽ ശേഖരിക്കുന്നത്. അതുപോലെ വാഹനങ്ങൾ നമുക്ക് പ്രോജക്റ്റ് വെക്കാം. അത് ഓരോ പഞ്ചായത്തുകൾക്ക് വാഹനങ്ങൾ പ്രോജക്റ്റ് വെക്കാം. ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള വാഹനങ്ങളാണ് അജൈവ മാലിന്യം ശേഖരിച്ച് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ വാഹനങ്ങൾ. അതോടൊപ്പം തന്നെ ജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് എയറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് തുമ്പൂർ മൂഴി എന്ന് പറയുന്ന സംവിധാനം നമുക്ക് സ്കൂളുകളിൽ സെറ്റപ്പ് ചെയ്യാം. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ സെറ്റപ്പ് ചെയ്യാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സെറ്റപ്പ് ചെയ്യാം. ആ തരത്തിൽ നമുക്ക് ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് തുമ്പൂർ മൂഴി മോഡല് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഘടകമാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റുകൾ. അത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അഥവാ നമ്മളതിനെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി എന്നുള്ള സംവിധാനങ്ങൾ വഴിയും നമുക്ക് ഈ സ്വച്ഛ ഭാരത് മിഷനിൽ പ്രോജക്റ്റ് ഏറ്റെടുക്കാവുന്നതാണ്. അത് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് നമ്മൾ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നത്. അത് ഒരു യൂണിറ്റിന് 1,600,000 രൂപ SBM സ്വച്ഛ ഭാരത് മിഷൻ ഗ്രാമീൺ ഫണ്ടിൽ നിന്ന് ലഭ്യമാണ്. അതോടൊപ്പം ദ്രവമാലിന്യ സംസ്കരണത്തിനായി, ദ്രവമാലിന്യം എന്നോ അഥവാ ലിക്വിഡ് വേസ്റ്റ് എന്ന് നമുക്കതിനെ പറയാം, ദ്രവമാലിന്യ സംസ്കരണത്തിനായിട്ട്, അതായത് രണ്ട് തരത്തിലാണ് ദ്രവമാലിന്യം. ഗ്രേ വാട്ടർ എന്നും പറയും. ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിന് അതുപോലെ നമ്മുടെ ബാത്റൂമുകളിൽ നിന്ന് വരുന്ന മലിനജലം. രണ്ടാമത്തെയാണ് ബ്ലാക്ക് വാട്ടർ. ബ്ലാക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യ വിസർജ്ജം കലർന്ന വെള്ളത്തിനെയാണ് നമ്മൾ ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേ വാട്ടറിനെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് നമുക്ക് സോക്ക് പിറ്റുകളൊക്കെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് എടുക്കാം. ആ തരത്തിൽ ഇതിൻ്റെ ഒരു കൂടുതൽ ഗ്രേ വാട്ടർ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവാർഡ്സ് പോലെയുള്ള പ്ലാന്റ്, ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം പോലെയുള്ള സംവിധാനങ്ങൾ SBM ഫണ്ട് വഴി നമുക്ക് പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നമുക്ക് കക്കൂസ് മാലിന്യം അല്ലെങ്കിൽ സെപ്റ്റേജ് മാലിന്യം, ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ FSTP എന്ന് പറയും. FSTP സംവിധാനം നമുക്ക് പ്രോജക്റ്റ് എടുക്കുന്നതിന് ജില്ലാതലത്തിൽ ഒരു ജില്ലയ്ക്ക് നമുക്ക് പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ തരത്തിൽ SBM സ്വച്ഛ ഭാരത് മിഷൻ ഗ്രാമീണിന്റെ, അതായത് നമുക്ക് കംപ്ലീറ്റ് ക്ലീനിനെസ് ഉറപ്പാക്കുന്നതിന് വിവിധ പ്രോജക്റ്റുകളാണ് ഈ തരത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അതിന്റെ സ്വച്ഛ ഭാരത് മിഷൻ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രൽ ഫണ്ട് 60% സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ 40% വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തിഗത ഗാർഹിക ശൗചാലയം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതായിട്ടുള്ള അവർ പറയുന്നുണ്ട് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ. അപ്പോൾ ആ എലിജിബിലിറ്റി തീർച്ചയായിട്ടും നമ്മളൊന്ന് അതിലൂടെ കടന്നു പോയതിന് ശേഷം നമ്മൾ ആ പഞ്ചായത്തുകളിലേക്ക്, പഞ്ചായത്തുകൾക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് പ്രധാനമായിട്ടും ഈ വ്യക്തിഗത ഗാർഹിക ശൗചാലയത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥരായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കൊന്നെങ്കിൽ നമ്മുടെ ആധാറും അതുപോലെ തന്നെ അതിൻ്റെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫോമും ഉണ്ട്. അപ്പോൾ ഈ ഫോമും ഫില്ല് ചെയ്ത് നമ്മുടെ ആധാറിൻ്റെ കോപ്പിയും ഇതെല്ലാമായിട്ട് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അത് അടുത്ത പ്രോജക്റ്റിലേക്ക്, അതായത് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ നമ്മളെ ഉൾപ്പെടുത്തി, അതിനുശേഷം നമ്മളെ പ്രോജക്റ്റ് നിർവഹണം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ആ നിർവഹണം പൂർത്തിയായതിന് ശേഷം 12,000 രൂപ SBM ഫണ്ടും അതോടൊപ്പം തന്നെ 3,400 രൂപ പഞ്ചായത്ത് വീതവും തന്ന് 15,400 രൂപ ഒരു യൂണിറ്റ് എന്ന ക്രമത്തിൽ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിലേക്ക് സംസ്ഥാന ശുചിത്വ മിഷന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0471-231-9831, 0471-231-2730 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.
1: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്ററായ ആദർശ് പി കുമാറാണ്.
2: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
3: ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം.

0: യുടെ മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 50-55, മറുനാടൻ 46-50, പയർനാടൻ 55-60, മറുനാടൻ 35-40. ഇനിയൊരു നാടനിനം മരച്ചീനി 26-28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര, പച്ചയും ചുവപ്പും 38-42, കുമ്പളങ്ങ 18-22, പാളയംതോടൻ 30-35, റോബസ്റ്റ 30-36, ബീട്രൂട്ട് 46-52, പാവയ്ക്ക 39-45, വഴുതന 45-52, ക്യാബേജ് 47-52, ക്യാരറ്റ് 70-75, കോളിഫ്ലവർ 36-42, കൂർക്ക 55-60, ചേമ്പ് വലുത് 68-75, ചേമ്പ് ചെറുത് 38-45, മുരിങ്ങക്കായ 95-100, ചേന 30-35, ബീൻസ് 95-100, ഇഞ്ചി 147-152, പച്ചമുളക് 50-55, ചെറുനാരങ്ങ 1 3 രൂപ, 4 രൂപ, കോവയ്ക്ക 47-55, പച്ചമാങ്ങ 35-40, ചെറിയുള്ളി 60-65, ഉരുളക്കിഴങ്ങ് 27-32, മത്തൻ 22-26, പടവലം 36-42, തക്കാളി 54-60, അമരപ്പയർ 65-70. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90-20-620-630.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജയചന്ദ്രനും സിന്ധുവും പാടിയത്. രചന സി രാമചന്ദ്രമേനോൻ, സംഗീതം എ അനന്ത പത്മനാഭൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. സംസ്കൃത സർവകലാശാലയിൽ ആയുർവേദ പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പിയിൽ ഡിപ്ലോമ പ്രോഗ്രാമിന് അപേക്ഷിക്കാം. പ്ലസ് ടു അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം. ശാരീരികക്ഷമത, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പ്രായം 2026 June 1 17 to 35 മധ്യേ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. അടിസ്ഥാന യോഗ്യത +2. SC/ST/OEC വിഭാഗക്കാർക്ക് സൗജന്യ പഠനം. www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം മുഖേനയോ അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0492225667. നമ്പർ ഒരിക്കൽ കൂടി 0492225667.
3: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
4: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 കോഴ്സിന്റെ കാലാവധി. +2 അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തത്തുല്യ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രായം 2026 June 1 17 to 35 മധ്യേ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ August 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി 30 മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒറ്റപ്പാലം താലൂക്ക് ശ്രീ തൃപ്പൂറ്റ ദേവസ്വത്തിൽ ട്രസ്റ്റി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ 30 വൈകുന്നേരം 5 മുൻപായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും

0: തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കും. തൊടുപുഴ മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ദീർഘകാലമായി കുടിശ്ശികയായ വായ്പകൾ അടച്ചു തീർക്കുന്നതിനായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അദാലത്ത് ഈ മാസം 18-ാം തീയതി മുതലക്കോടം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ രാവിലെ 10 മണി മുതൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04-862-222-731. നമ്പറൊരിക്കൽ കൂടി 04-862-222-731. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7-വയസ്സുകാരൻ. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ്പ് വെർദെക്കെതിരെ. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ 2-ാം പദത്തിൽ സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യമെന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
2: സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് 1 മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ് സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്.
1: നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയും ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗമായ സംസ്ഥാനത്ത് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. 2 ഘട്ടമായാണ് സെൻസസ് നടത്തുന്നത്. 1-ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ July 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയുടെയാകും നടക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
3: സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി

0: സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ് ഓപ്പറേഷൻസ് ആണ്. 2027 ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെൽഫ് എന്യൂമറേഷൻ ആണ്. നേരത്തെ ഉള്ള സെൻസസിലൊന്നും സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. നല്ലൊരു ജനകീയ മൂവ്മെന്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
1: എസ് ഇ ഡോട്ട് സെൻസസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിൽ കയറി വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ ഫീൽഡ് എന്യൂമറേറ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സെൻസസ് വിവരശേഖരണത്തിന് 61,282 എന്യൂമറേറ്റർമാർ, 10,189 സൂപ്പർവൈസർമാർ എന്നിവരെ സജ്ജരാക്കി. സെൻസസിന്റെ ഭാഗമായുള്ള ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരശേഖരണത്തിനായി വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 7,105 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യഘട്ട വിവരശേഖരണത്തിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുടെ കൃത്യത എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. എന്യൂമറേറ്റർമാർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. സെൻസസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്.
1: പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്നു മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള ഒന്നാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ ഒന്നാം അലോട്ട്മെന്റും ഇന്ന് admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജൂൺ 17 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി.
1: നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം പ്രവേശനം പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന കളിയിൽ ടുണീഷ്യയെ 1-5 ഗോളിന് സ്വീഡൻ പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്ക് ശബരിമല ക്ഷേത്രം നട തുറന്നു. മിഥുനമൊന്നായ ഇന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിച്ചു. ഈ മാസം 19 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,118 പോയിന്റ് ഉയർന്ന് 76,664 നിഫ്റ്റി 337 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,800 രൂപ കൂടി 1,11,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്ത.

0: വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ്പ് വെറുതെക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: മോളയുടെ ആരോഗ്യ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു.
1: നമ്മുടെ വായുടെയും ശരീരത്തിന്റെയും പൊതുവായുള്ള ആരോഗ്യത്തിന് മോണയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. പല്ലുകളെ താടിയെല്ലുമായി ബന്ധിപ്പിക്കുന്ന ഇളം പിങ്ക് നിറത്തിൽ പല്ലുകൾക്ക് ചുറ്റും ചേർന്നിരിക്കുന്ന മൃദുവായ കലയാണ് മോണ. ഇവ പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുവാനും ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുവാനും നമ്മെ സഹായിക്കുന്നു. വായ്ക്കുള്ളിലെ രോഗങ്ങളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് മോണരോഗം. മോണയെയും അനുബന്ധ ഭാഗങ്ങളെയും ബാധിക്കുന്ന അസുഖങ്ങളെയാണ് പൊതുവായി നമ്മൾ മോണരോഗം എന്ന് പറയുന്നത്. പല കാരണങ്ങളാൽ മോണരോഗം ഉണ്ടാകുമെങ്കിലും പല്ലിൽ പറ്റിയിരിക്കുന്ന ഡെന്റൽ പ്ലാക്ക് എന്ന നേർത്ത പാടയാണ് ഇതിൽ പ്രധാനം. വായ ശുചിയാക്കാതിരുന്നാൽ ഈ പാടയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുകയും അത് ക്രമേണ കട്ടിയായി ടാർട്ടാർ അഥവാ കാൽക്കുലസ് ആയി രൂപപ്പെടുകയും ചെയ്യും. ഇതിലെ അണുക്കൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥങ്ങൾ മോണയിൽ വീക്കമുണ്ടാക്കും. മോണ ചുവന്നു തുടുക്കുകയും മോണയിൽ വേദനയും രക്തസ്രാവവും ഉണ്ടാവുകയും ചെയ്യും. ഇതിനെയാണ് ജിഞ്ചൈവൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് മോണരോഗത്തിന്റെ ആദ്യഘട്ടം. ഇത് ചികിത്സിക്കാത്ത പക്ഷം അണുബാധ താഴേക്ക് അസ്ഥിയിലേക്ക് വ്യാപിക്കും. ക്രമേണ മോണ താഴേക്കിറങ്ങുകയും പല്ലിനും മോണയ്ക്കും ഇടയിലുള്ള വിടവ് വർദ്ധിച്ച് പല്ലിന് ഇളക്കമുണ്ടാവുകയും പല്ല് പതിയെ കൊഴിഞ്ഞു പോകാനും കാരണമാവും. ഇതിനെയാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. വായ ശുചിയായി സൂക്ഷിക്കുകയും 6 മാസത്തിലൊരിക്കൽ ഡെന്റൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നതും ദന്ത സംരക്ഷണത്തിനും മോണയുടെ രോഗങ്ങളെ തടയാനും ഒരു പരിധിവരെ നമ്മെ സഹായിക്കും. വായുടെ ശുചിത്വം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനം ദിവസം 2 നേരമുള്ള ടൂത്ത് ബ്രഷിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റയുടനെയും രാത്രി കിടക്കുന്നതിനു മുൻപും നിർബന്ധമായും പല്ല് തേക്കണം. അതുപോലെ ഓരോ തവണയും ഭക്ഷണശേഷം വായ കഴുകുവാനും ശ്രദ്ധിക്കണം. ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് വേണം പല്ലുകൾ വൃത്തിയാക്കാൻ. വിരലുകൊണ്ട് പല്ല് തേക്കുന്നത് കൊണ്ട് പല്ലിടകൾ വൃത്തിയാകില്ല. അതുപോലെ കുമിക്കരി, ഉപ്പുപൊടി എന്നിവയുടെ ഉപയോഗം പല്ലിന്റെ തേയ്മാനം വർദ്ധിപ്പിക്കും. പല്ല് തേക്കുമ്പോൾ ടൂത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് മോണയിൽ നിന്ന് പല്ലിലേക്ക് വേണം ചലിപ്പിക്കാൻ. അതായത് മേൽത്താടിയിലെ പല്ലുകൾ മോണയിൽ നിന്ന് പല്ലിലേക്ക് താഴേക്കും കീഴ്ത്താടിയിലെ പല്ലുകൾ മോണയിൽ നിന്ന് മുകളിലേക്ക് പല്ലിലേക്കും വേണം വൃത്തിയാക്കാൻ. പല്ലുകളുടെ എല്ലാ വശങ്ങളും ചവയ്ക്കുന്ന പ്രതലവും ബ്രഷ് ചെയ്യണം. ഒരുപാട് സമയം ബ്രഷ് ചെയ്യുന്നതും ഒരുപാട് ശക്തിയായി ബ്രഷ് ചെയ്യുന്നതും പല്ലിന് തേയ്മാനം ഉണ്ടാക്കും. ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്തു എന്നതിനേക്കാൾ ശരിയായ രീതിയിൽ തന്നെയാണോ ബ്രഷ് ചെയ്തത് എന്നതാണ് പ്രധാനം. അഴുക്ക് നീക്കം ചെയ്യാൻ ആവശ്യത്തിനു മാത്രമുള്ള ബലമുപയോഗിച്ച് ശരിയായ രീതിയിൽ 2 മിനിറ്റ് പല്ലുകൾ ബ്രഷ് ചെയ്താൽ മതിയാകും. അമിത ബലവും തെറ്റായ ബ്രഷിംഗ് രീതിയും പല്ലിന് തേയ്മാനവും മോണകൾക്ക് ക്ഷതവും ഉണ്ടാക്കും. അതുമാത്രമല്ല, പല്ലിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് മുഴുവനായി നീക്കം ചെയ്യുകയുമില്ല. പല്ലിന് തേയ്മാനവും പുളിപ്പും അനുഭവപ്പെടുന്നവർ മൃദുവായ ബ്രഷ് തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. ബ്രഷിന്റെ ബ്രിസിൽസ് പല്ലുകളുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലുള്ള ടൂത്ത് ബ്രഷ് വേണം ഉപയോഗിക്കാൻ. പല്ലുകൾ ബ്രഷ് ചെയ്തതിനു ശേഷം നാവിന്റെ ഉപരിതലവും ബ്രിസിൽസ് കൊണ്ട് സാവധാനം വൃത്തിയാക്കണം. ടൂത്ത് ബ്രഷ് ഉപയോഗശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി ടൂത്ത് ബ്രഷ് കവറിലോ ബോക്സിലോ അടച്ചു സൂക്ഷിക്കുക. ബ്രിസിൽസ് കേടായി തുടങ്ങുമ്പോൾ തന്നെ പുതിയ ബ്രഷ് വാങ്ങി ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണം. പരസഹായമില്ലാതെ ബ്രഷ് ചെയ്യാൻ സാധിക്കാത്തവർക്കായി ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. ഒരു ഡെന്റൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ മൗത്ത് വാഷ്, മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്നിവയും മോണയുടെ ആരോഗ്യം നിലനിർത്താൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മൃദുവായി വിരൽ കൊണ്ട് മോണ മസാജ് ചെയ്യുന്നത് മോണയിൽ രക്തഓട്ടം കൂടാനും മോണവീക്കം കുറയ്ക്കാനും സഹായിക്കും. ബ്രഷിംഗ് കൊണ്ട് വൃത്തിയാക്കാൻ സാധിക്കാത്ത പല്ലിടകൾ വൃത്തിയാക്കും.

0: ഡെന്റൽ ഫ്ലോസ്, ഇന്റർഡെന്റൽ ബ്രഷ് എന്നിവ ഉപയോഗിക്കാം. ഈർക്കിൽ പിൻ എന്നിവ കൊണ്ട് പല്ലിടകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത് മോണയിൽ മുറിവും വീക്കവും ഉണ്ടാക്കും. ദിവസം ഒരു തവണ നിർബന്ധമായും ഡെന്റൽ ഫ്ലോസിംഗ് ചെയ്യുന്നത് മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. നൂലുപോലെയുള്ള സ്ട്രിംഗ് ഫ്ലോസുകൾ കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്ത് രണ്ട് ചൂണ്ടുവിരലിലായി ചുറ്റി പല്ലിടകളിലേക്ക് ഇറക്കി സാവധാനം വെളിയിലേക്ക് ചലിപ്പിച്ച് പല്ലിടകളിൽ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണശകലങ്ങൾ വൃത്തിയാക്കാം. ഹാൻഡിലോട് കൂടിയ ഫ്ലോസും ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ വാട്ടർ ഫ്ലോസറുകളും ലഭ്യമാണ്. പല്ലിടകളിലേക്ക് ഉയർന്ന പ്രഷറിൽ ഒരു നോസിൽ വഴി വെള്ളം പമ്പ് ചെയ്ത് പ്ലാക്കും ഭക്ഷണ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്ന രീതിയാണിത്. ഫ്ലോസിംഗ് ഒരിക്കലും ബ്രഷിംഗിന് പകരമല്ല. രണ്ടു തവണ ബ്രഷിംഗും ഒരു തവണ ഡെന്റൽ ഫ്ലോസിംഗും ചെയ്യുന്നത്, അതായത് ദിവസം വെറും 6 മിനിറ്റ് മതിയാകും. 2 നേരം 2 മിനിറ്റ് വെച്ച് ബ്രഷിംഗും 1 നേരം 2 മിനിറ്റ് ഫ്ലോസിംഗും. ഇങ്ങനെ 6 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ വായുടെ ശുചിത്വം നിലനിർത്താൻ സാധിക്കും. കൂടുതൽ ഇടയകലമുള്ള പല്ലുകൾ വൃത്തിയാക്കാൻ ഇന്റർഡെന്റൽ ബ്രഷുകൾ ഉപയോഗിക്കാം. ബോട്ടിലുകൾ ക്ലീൻ ചെയ്യുന്ന ബ്രഷിന്റെ ചെറിയ മാതൃകയിലുള്ള ഇവ പല്ലിടകളിലേക്ക് കയറ്റി വൃത്തിയാക്കാൻ സാധിക്കും. കുട്ടികളുടെ വായുടെ ശുചിത്വം രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ ടൂത്ത് ബ്രഷിംഗിൽ മുതിർന്നവരുടെ ഒരു മേൽനോട്ടം ഉണ്ടാവണം. കുട്ടികൾ 2 നേരം കൃത്യമായി ബ്രഷ് ചെയ്തു എന്നും വീട്ടിലും സ്കൂളിലും ഓരോ തവണയും ഭക്ഷണശേഷം വായ ശുചിയാക്കി എന്നുള്ളതും ഉറപ്പുവരുത്തണം. കുട്ടിയുടെ വായിൽ നിന്ന് ദുർഗന്ധം വരിക, ആഹാരശകലങ്ങൾ പല്ലുകളിൽ പറ്റിപ്പിടിച്ച് കാണുക, ബ്രഷ് ചെയ്തു തുപ്പുമ്പോൾ രക്തക്കറ ഉണ്ടാവുക എന്നത് ബ്രഷിംഗ് ശരിയായ രീതിയിലല്ല എന്നതിന്റെ ലക്ഷണമാണ്. വായുടെ ശുചിത്വം പരിപാലിക്കുന്നതിനോടൊപ്പം ആവശ്യത്തിന് പച്ചക്കറികൾ, നാരടങ്ങിയ ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ അടങ്ങിയ പോഷക സമ്പുഷ്ടമായ സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നിവ മോണയ്ക്ക് ബലം കൂട്ടാൻ സഹായിക്കും. ഓറഞ്ച്, നെല്ലിക്ക, നട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും മോണയുടെ ആരോഗ്യത്തിന്റെ പ്രധാന ശത്രുവാണ്. ഇവ മോണയിലേക്കുള്ള രക്ത ഓട്ടം കുറയ്ക്കും. മോണയുടെ ആരോഗ്യം നിലനിർത്താൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. അതുപോലെ സ്ട്രെസ്, അതായത് അമിതമായ മാനസിക സമ്മർദ്ദം, മോണയുടെ പ്രതിരോധ ശക്തി കുറയ്ക്കും. അതിനാൽ മാനസിക സംഘർഷം കുറച്ചുള്ള ജീവിത ശൈലികൾ അനുവർത്തിക്കുക. നല്ല വ്യായാമം, ഉറക്കം ഒക്കെ ശീലമാക്കുക. പ്രമേഹം, ഹൃദ്രോഗം എന്നിവയുള്ളവരിൽ മോണയുടെ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. ഗർഭിണികളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ പലപ്പോഴും മോണരോഗം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇത് പലപ്പോഴും നവജാത ശിശുവിന്റെ ഭാരക്കുറവ്, കാലം തികയാതെയുള്ള പ്രസവം എന്നിവയ്ക്ക് വഴിതെളിക്കാം. അതുകൊണ്ട് ഗർഭധാരണം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തി ഗർഭിണിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കണം. വീട്ടിൽ എത്ര ശ്രദ്ധിച്ചാലും ചിലർക്ക് പല്ലിൽ കട്ടിയായി അഴുക്ക് അടിഞ്ഞുകൂടാം. ഇത് സാധാരണ ബ്രഷിംഗ് കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. അതിനാൽ 6 മാസത്തിലൊരിക്കൽ ഒരു ഡെന്റൽ ഡോക്ടറെ കണ്ട് പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യസ്ഥിതി പരിശോധിപ്പിക്കണം. പല്ലിൽ അഴുക്കടിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിലിംഗ് അഥവാ പല്ല് ക്ലീൻ ചെയ്യുന്ന പ്രക്രിയ വഴി ഇത് മാറ്റുക. ഇത് ദന്താരോഗ്യം നിലനിർത്താനും വായിലുണ്ടാകുന്ന രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് തീവ്രമാകാതെ ലളിതമായി ചികിത്സിച്ച് ഭേദമാക്കാനും സഹായിക്കും. മോണയിൽ നിന്ന് രക്തസ്രാവം, വീക്കം, വേദന, വായ്നാറ്റം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡെന്റൽ ഡോക്ടറെ സമീപിക്കണം. മോണരോഗം തുടക്കത്തിൽ ചെറുതായി തോന്നുമെങ്കിലും അവഗണിച്ചാൽ അത് പല്ല് കൊഴിഞ്ഞു പോകുവാൻ വരെ കാരണമാകാം. മോണയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും മോണരോഗങ്ങളുടെ ഗൌരവത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും മെയ് 12 അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനം, വേൾഡ് ഗം ഹെൽത്ത് ഡേ ആയി ആചരിക്കുന്നു. പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യത്തിനായി ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കുക. നമ്മുടെ ചെറിയൊരു ശ്രദ്ധയും സമയവും മതി ആരോഗ്യമുള്ള മോണയ്ക്കും ആരോഗ്യമുള്ള പുഞ്ചിരിക്കും.
1: മോണയുടെ ആരോഗ്യ സംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വിഴിഞ്ഞം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ കീർത്തി ചന്ദ്.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക്

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ 49:37. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസറിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസറിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
1: 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ USഉം ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു.

0: അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ കെഎസ്ആർടിസി ബസുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
2: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 വരെയാണ്. അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൗസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റ എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യയെ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21 യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ

മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആയ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ് 41 സെക്കൻഡ്. ഗാനോത്സവം.

പ്രിയ ശ്രോതാക്കളെ, 1979 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം വാർഡ് നമ്പർ 7. ഗാനരചന ചിറയൻകീഴ് രാമകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന ഗാനം എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം പിച്ചാത്തി കുട്ടപ്പൻ

എസ് പി ബാലസുബ്രഹ്മണ്യവും ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണ് ഇനി. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ചിത്രം ഇഷ്ടപ്രാണേശ്വരി.

1979 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യൂസഫ് അലി കേച്ചേരിയും കെ ജെ ജോയിയും ചേർന്നൊരുക്കിയ ഒരു ഗാനം കേൾക്കാം, ജയചന്ദ്രൻ പാടിയത്. ചിത്രം സുഖത്തിന്റെ പിന്നാലെ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426387 അല്ലെങ്കിൽ 04842426397 അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. ചിന്തി.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഇനി ശുദ്ധികലശം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും അമ്പിളിയും പാടിയത്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 944-6455-888 എന്ന നമ്പറിൽ വിളിക്കുക. ഗാനോത്സവം തുടരുന്നു. 1979 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യേശുദാസും മാധുരിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹൃദയത്തിൻ്റെ നിറങ്ങൾ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

അവൾ നിരപരാധി. ഈ ചിത്രത്തിൽ കൊച്ചിൻ ഇബ്രാഹിം പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് എ ടി ഉമ്മർ.

1979 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഗാനോത്സവം സമാപിച്ചു.

0: സേവന വാർത്തകൾ. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തെരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തെരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസസ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്ക പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഈ മാസം 30 വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കോട്ടയം ഏറ്റുമാനൂർ ITIയിൽ ടെർണർ ട്രേഡിൽ ഓപ്പൺ ഇഴവ വിഭാഗങ്ങളിൽ നിന്ന് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 17 നടക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTECഉം 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ടെർണർ ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 17 രാവിലെ 10 സർട്ടിഫിക്കറ്റുകളുമായി ഏറ്റുമാനൂർ ITIയിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 04-81-253-5562 നമ്പർ ഒരിക്കൽ കൂടി 04-81-253-5562.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ചാത്തന്നൂർ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് സ്പേസ് സ്കിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത ഇംഗ്ലീഷ് ഭാഷയിൽ 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദവും BEd സെറ്റ് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 16, അതായത് നാളെ രാവിലെ 10 അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400006484. നമ്പർ ഒരിക്കൽ കൂടി 9400006484.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: പട്ടാമ്പി താലൂക്കിലെ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 17 വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോറവും മറ്റ് വിവരങ്ങളും ഓഫീസിൽ ലഭിക്കും. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധിതല ചർച്ച ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് ചർച്ചകൾ നടത്തും. രാജ്യത്തിന്റെ വികസനത്തിൽ എണ്ണമറ്റ സംഭാവന നൽകുന്ന മധ്യവർഗത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞു.

0: ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സൌജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ മലപ്പുറത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കെ എസ് ആർ ടി സിയിൽ ബസ് വാങ്ങിയതിൽ അഴിമതി ഉണ്ടായെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാർ. സിബിഐയുടേതുൾപ്പെടെ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി ഓച്ചിറ പടനിലത്ത് അല്പസമയത്തിനകം ആരംഭിക്കും. ഓച്ചിറക്കളിയുടെ ഭാഗമായ കരഘോഷയാത്ര പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് 10th ഇന്ത്യൻ അത്ലറ്റിക് സീരീസിൽ വനിതകളുടെ ഹൈജമ്പ് മത്സരത്തിൽ പൂജാ സിംഗ് 1st സ്ഥാനം നേടി. ഹോങ്കോങ് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പൂജാ സിംഗ് ദേശീയ റെക്കോർഡ് നേടിയിരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും വെളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446455888. മറ്റ് നമ്പറുകൾ 0484242638 0484243917. വെളിത്തിരയിലെ ആദ്യ കോളർ ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്?
2: ഹലോ, ആശ.
1: ആശ എവിടുന്നാണ്?
2: തിരുപ്പുണിത്തുറയിൽ നിന്ന്.
1: ആശയാണ് അല്ലേ? ആശ എന്താണ് ചെയ്യുന്നത്?
2: ഞാൻ പൂജാക്കടയിൽ വർക്ക് ചെയ്യണേ.
1: എന്ത് കട?
2: പൂജാക്കട.
1: പൂജ, പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കട അല്ലേ?
2: അമ്പലങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ.
1: അതെ അതെ അതെ. ഏതെങ്കിലും അമ്പലത്തിനോട് അടുത്താണോ?
2: അമ്പലത്തിന്റെ അടുത്ത് തന്നെയിട്ട്.
1: പൂർണ്ണ ത്രേസ്യത്തെ
2: ലീലാ സിൽക്കിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരും.
1: ഓഹോ, അവിടെ സ്വന്തമായിട്ടാണോ കട?
2: ഇല്ല ഇല്ല ഇല്ല ഇല്ല
1: അല്ല അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: പാട്ട് മറ്റേ
1: അനശ്വരത്തിലെ താരാപഥം.
2: താരാപഥം,
1: അനശ്വരത്തിലെ താരാപഥം. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് പിള്ളേരുണ്ട്.
1: ആ പിള്ളേരൊക്കെ?
2: പിള്ളേര് മൂത്താള് ഇൻഫോ പാർക്കിൽ പോണം.
1: ആ ആ,
2: മോനാണ്. പിന്നെ മോള് ഒരു പി എഫിന്റെ ഓഫീസിൽ പോണ്, തിരുപ്പുണിത്തുറ തന്നെ.
1: ഓഹോ,
2: അഞ്ജന.
1: ആ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ചേട്ടൻ രാമേന്ദ്രൻ.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഹസ്ബൻഡ് വർഷോപ്പില് മെക്കാനിക്.
1: ആ മെക്കാനിക്. അപ്പോ പിന്നെ പാട്ടുകളൊക്കെ എത്തരം പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
2: എല്ലാ പാട്ടും ഇഷ്ടമാണ്.
1: ആ
2: പാട്ട് കേൾക്കണ കൂടുതൽ ഇഷ്ടം.
1: ഇളയരാജ മ്യൂസിക് ഇഷ്ടമാണോ? ഇളയരാജ ഇഷ്ടമാണോ? എല്ലാരും ഇഷ്ടം.
2: സ്റ്റാഫിന്റെ പേരൊക്കെ പറയട്ടെ?
1: ഓ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: മുതലാളിയുടെ പേര് മുരളി എന്നാ.
1: ആ മുരളി.
2: ബാലൻ ചേട്ടൻ.
1: ആ
2: അനിൽ.
1: ആ
2: ഉണ്ണി ചേട്ടൻ.
1: ഓ
2: പിന്നെ ലില്ലി ചേച്ചി.
1: ഇത്രയൊക്കെ ആൾക്കാരുണ്ടോ അവിടെ? വലിയ വലിയ ഷോപ്പാണോ? വലിയ ഷോപ്പാണോ?
2: തുണിക്കടയുണ്ട്.
1: ഓ, അത് രണ്ടും കൂടെ കമ്പൈൻ ഇതാണ്.
2: പിന്നെ പോർത്തൊക്കെ ആയിട്ട് ഇരിക്കാൻ, പിന്നെ ശബരിമലയുടെ സാധനങ്ങളുണ്ട്. ഷേർലി, ഗീത, പിന്നെ മാലു, വീണ,
1: ഇത്രയും പേരുണ്ട്. ഭയങ്കര ലിസ്റ്റ് ആണല്ലോ.

0: കിട്ടിയാൽ പറയാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണോ? വിളിക്കാറുണ്ടോ ഈ പരിപാടിയിൽ വിളിക്കാറുണ്ടോ? ഈ പരിപാടിയിൽ വിളിക്കാറുണ്ടോ? ഓ ഓ, അക്കാലത്ത് വിളിച്ചാണ് അല്ലേ. ഓക്കെ ഓക്കെ.
1: പിന്നെ പാട്ടൊക്കെ പാടാൻ അറിയാം.
0: അപ്പോ നമുക്ക്
1: പാടിക്കോട്ടെ ആലുവരി.
0: ആ എന്നാ പാടിക്കോളൂ. ഏതാ പാട്ട് പാടുന്നത്?
1: ഇത് തന്നെ പാടാം, ധാരാത്തവ.
0: ആ എന്നാ ശരി. ഓക്കെ, വേഗം പാടൂ.

അത് പകുതിയും മൂളിപ്പാട്ട് പോലെ ആയിപ്പോയി. കോൺഫിഡൻസ് കുറച്ചുകൂടെ വേണം. പാടുമ്പോ ഡയറക്റ്റ് പേടിയൊന്നും പാടില്ല. പാടണം എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ട പോലെ നല്ല പ്രകാശമാനമായിട്ട് വരണം എല്ലാം ശബ്ദമൊക്കെ. ഇത് ആദ്യത്തെ രണ്ട് ലൈന് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെറും മൂളിപ്പാട്ടായിപ്പോയി. അപ്പോ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നന്നായിട്ട് പാടാം. ഓക്കെ ഓക്കെ, എന്നാൽ നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക്
1: ഹലോ.
0: സ്വാഗതം. ആരാണ്?
1: നമസ്കാരം സർ.
0: പേരെന്താ
1: ഞാൻ
0: പറഞ്ഞ? കേട്ടില്ല.
1: ഗ്രേസി.
0: ഗ്രേസി, എവിടുന്നാണ്?
1: കടവന്ത്രന്നാ വിളിക്കുന്ന.
0: അതെയോ, എന്ത് ചെയ്യുന്നു ഗ്രേസി?
1: ഞാൻ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോം നേഴ്സ് പോലത്തെ ഒരു ജോലിയാണ് സാറേ.
0: ഹോം നേഴ്സ്.
1: അപ്പോ ഒരമ്മനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കിടപ്പൊന്നുമല്ല, ആള് നടക്കണേക്കെയാണ്, എന്നെ നോക്കണം, പിന്നെ വീട്ടിലെ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കണം അതിന്.
0: അങ്ങനെയൊക്കെയാണ് അല്ലേ? ആ വീട്ടിലെ ആള് വേറെ ആരും ഇല്ല? ഇവരൊറ്റയ്ക്കാണോ?
1: അമ്മ ഒറ്റക്കാണ്, മോൻ ഇളയത് അമേരിക്കയിലെ ഭാര്യയും സിറ്റിലാണ്, ഒരാള് ഭോപ്പാലിൽ.
0: ഓ,
1: അമ്മനെ നോക്കാൻ ഒരു വരുമാനം എനിക്കുമായി.
0: അതെ അതെ അതെ,
1: ഭർത്താവില്ല. ഭർത്താവില്ല,
0: ഒട്ടുമിക്ക ഫാമിലികളിലും ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ. മക്കളൊക്കെ വേറെ വേറെ സ്ഥലത്താവുമ്പോൾ അമ്മമാരെ
1: അമ്മ
0: നോക്കാൻ. അതെ
1: ഒറ്റ.
0: അതെ. അല്ല, ഇങ്ങനെയൊരു സൗകര്യമുള്ളത് നല്ലതാണ് അല്ലേ? ഹോം നേഴ്സസ്.
1: എനിക്കും നല്ലതാണ്.
0: അതെ അതെ.
1: എനിക്ക് ഭർത്താവ് മരിച്ചുപോയി.
0: ഓ, ആ ഹാ ഹാ.
1: അപ്പൊ മകനും ഉണ്ടായത് ഇപ്പൊ 31 വയസ്സുണ്ടായി. അയാള്
0: അതെ.
1: ഈ കോവിഡിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തതിന് ശേഷം
0: ആ,
1: കുറേശ്ശെ അയാൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്ന്
0: മകനോ?
1: തലയിറങ്ങി. ആ മകൻ
0: ഓഹോ,
1: തലയിറങ്ങി വീണ് മരിച്ചുപോയി. അപ്പൊ അത്
0: അയ്യോ.
1: ഉണ്ടായിരുന്നു. പിന്നെ
0: അപ്പം
1: മകളുള്ളത് കൊടുങ്ങല്ലൂർ കെട്ടിച്ചേക്കുന്നു.
0: ഓ, അവിടെ ഉണ്ട് അല്ലേ മകള്? ആ, അപ്പൊ
1: കുട്ടികളും.
0: ഒരു എൻഗേജ്മെന്റുമായി, അതേപോലെ തന്നെ
1: അതെ അതെ,
0: വരുമാനമായി അല്ലേ?
1: അതെ. നമുക്കും ഒറ്റക്കൊരു ഇരുത്തിയിരുന്ന് പാർക്കിന്നും വേണ്ടല്ലേ, ഇവിടെ കൂടെ ഒരു
0: അതെ
1: നമുക്ക്
0: അതെ
1: ആ ഒരു സംരക്ഷണം കിട്ടുകയും ചെയ്യും.
0: അതെ അതെ,
1: അങ്ങനെ
0: നല്ലൊരു
1: അങ്ങനെ
0: കാര്യമായി. അത് നല്ലൊരു കാര്യമായി. അപ്പോ
1: വരുമാനവുമുണ്ട്.
0: മകളാണല്ലേ? അല്ലേ, മകള് കൊടുങ്ങല്ലൂരാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്?
1: കൊടുങ്ങല്ലൂര്. അയാൾക്കൊരു ജോലിയൊക്കെ ഉണ്ട്, ക്രാഫ്റ്റിലെ ഒരു അക്കൗണ്ടൻസ് ഒക്കെ ആയിരുന്നു.
0: ഓക്കെ ഓക്കെ.
1: അങ്ങനെ അങ്ങനെ
0: അപ്പൊ ആ വീട്ടിൽ തന്നെയാണ് താമസം അല്ലെ? പോയി വരികയാണോ ചെയ്യാ?
1: ഇല്ല, ഇവിടെ തന്നെ നിക്കണം.
0: വീട്ടിൽ തന്നെ നിക്കണം. ഓക്കെ.
1: ഈ അമ്മയുടെ കൂടെ അമ്മനെ നോക്കി നിക്കാണ് ഞാൻ.
0: ഓക്കെ. അമ്മക്ക് എങ്ങനെ, ആരോഗ്യമൊക്കെ എങ്ങനെ?
1: 90 വയസ്സുണ്ട്. എന്നാലും ആള് ഓടിയൊക്കെ നടക്കുന്ന ആളാണ്.
0: നടക്കുന്ന ആളാണ് അല്ലേ? ഒരു
1: കുഴപ്പമൊന്നുമില്ല.
0: ശ്രദ്ധ മാത്രം മതി.
1: ശ്രദ്ധയും വേണം. നമ്മൾ അവർക്ക് ഭക്ഷണമൊക്കെ
0: ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം.
1: കൊടുക്കണം. അത് തന്നെ,
0: മരുന്നുണ്ടെങ്കിൽ മരുന്നും അല്ലേ?
1: മരുന്നും ഒക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരു ഇതില്.
0: ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് സിനിമ അറിയില്ല. താരക
0: ചൂള ചൂള എന്ന ചിത്രത്തിലെ സത്യനന്ദിക്കാടിന്റെ വരികളാണ്. സത്യനന്ദിക്കാടിനെ അറിയില്ലേ? സിനിമാ സംവിധായകൻ. അദ്ദേഹം ആദ്യം കവിയായിട്ടാണ് വന്നത്. അപ്പം അദ്ദേഹം എഴുതിയ കവിതയാണ്, അദ്ദേഹം എഴുതിയ പാട്ടാണ്. അത് രവീന്ദ്രൻ മാഷാണ് അത് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: കേൾക്കാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.

0: ഹലോ വെള്ളിത്തിര. ഹലോ.
1: ഹലോ, കൃഷ്ണ സാറല്ലേ?
0: അതെ, ആരാണ്?
1: ഞാൻ കൊക്കോതമംഗലത്ത് നിന്നാണ്, ചേർത്തല കൊക്കോതമംഗലത്ത് നിന്ന് പുഷ്പ.
0: പുഷ്പ?
1: അതെ.
0: കോതമംഗലം. അപ്പൊ അവിടെയൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ പാട്ടൊക്കെ?
1: കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്.
0: എങ്ങനെ, റേഡിയോ തന്നെയാണോ അല്ലെങ്കിൽ മൊബൈലിലാണോ?
1: റേഡിയോയാണ്, റേഡിയോ.
0: റേഡിയോയിൽ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ.
1: സാറിനെ കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും വിളിക്കും, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല.
0: അതൊക്കെ അങ്ങനെ കിട്ടും, അതാണ്.
1: എന്താ
0: ചെയ്യുന്നത്?
1: രണ്ടു മൂന്ന് പേരെ കിട്ടി, പക്ഷെ സാറിനെ, സാറ് വിളിക്കുമ്പോഴൊക്കെ ഞാൻ നോക്കും, പക്ഷെ ഇതുവരെ കിട്ടിയില്ല.
0: പുഷ്പ എന്താ ചെയ്യുന്നത്?
1: ഇപ്പൊ തൊഴിലോടൊപ്പോഴോ അപ്പോഴൊക്കെ പോകും, ഇപ്പം പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല.
0: അതെ അതെ, മഴ പെയ്തുകൊണ്ട് തൊഴിലുറപ്പ് പരിപാടിയൊക്കെ കുറച്ചു കാലം ഉണ്ടാവില്ല അല്ലേ?
1: അതെ അതെ,
0: മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ജൂലൈയിലേ തുടങ്ങുള്ളൂ എന്നാ പറഞ്ഞത്.
0: അതെ അതെ അതെ അതെ, ഒരു ഒരു ചെറിയ ഗ്യാപ്പ്.

0: പൂ വേണ്ടി വരും അല്ലേ.
1: അതെ അതെ.
0: അപ്പോൾ പിന്നെ ഈ ഗ്യാരണ്ടി ചെയ്യുന്ന അത്രയും ദിവസമൊക്കെ കിട്ടുമോ വർഷത്തിൽ?
1: ഇല്ല ഇല്ല, 100 ദിവസം പറഞ്ഞിട്ട് 60 70
0: അത്രയൊക്കെ കിട്ടുള്ളൂ അല്ലേ.
1: അതെ അതെ.
0: തുടർച്ചയായിട്ട് എത്ര ദിവസം കിട്ടും?
1: എന്തോ
0: തുടർച്ചയായിട്ട് എത്ര ദിവസം കിട്ടും?
1: തുടർച്ചയായിട്ട് ഇപ്പൊ 100 ആണ് പറഞ്ഞിരുന്നത്.
0: അല്ല, തുടർച്ചയായിട്ട് 100
1: പറഞ്ഞിട്ടുണ്ട്.
0: അല്ലല്ലോ,
1: അതെ.
0: തുടർച്ചയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല അല്ലേ.
1: ഇല്ല ഇല്ല.
0: ഇല്ല. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ 2 മക്കള്. രണ്ടുപേരും കല്യാണം കഴിച്ച ഒന്ന് മോളാണ്.
0: ഓ അതെയോ.
1: അരൂര് കെട്ടിയിരിക്കണം.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: 2 മക്കളുണ്ട്, മകന് 2 പേര്, മോക്കൊരാള്.
0: ഓഹോ, ഓക്കെ ഓക്കെ. അപ്പൊ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ഇവിടെ ഈ വാരനാട് ഒരു കമ്പനി ഉണ്ട് സാറേ, അവിടെ സെക്യൂരിറ്റി ആയിട്ട് പോവാ.
0: ഓ, അപ്പൊ പാട്ട് കേൾക്കും അല്ലേ? പാട്ടൊക്കെ ഇഷ്ടാ?
1: അതെ അതെ, പാട്ട് ഞാൻ കേൾക്കും. എനിക്ക് റേഡിയോ നേരത്തെ മുതലേ ഭയങ്കര ഇഷ്ടമാണ്.
0: റേഡിയോ ഇങ്ങനെ
1: കുറെ
0: കാലമായി കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ. കൊച്ചിയിൽ തന്നെയാണോ കേൾക്കുക?
1: ആ, കൊച്ചി FM ആണ് കേൾക്കുന്നത്. വെള്ളിത്തിര കേൾക്കും.
0: വിളിക്കാൻ ശ്രമിക്കും, കിട്ടാറില്ല.
1: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. രാവിലെ 6 മുതൽ 5:50 മുതൽ വെക്കും.
0: അപ്പം നല്ലൊരു റേഡിയോ ലിസണർ ആണല്ലേ.
1: അതെ അതെ.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് വേണ്ടത് അദ്വൈതത്തിലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്നുള്ള പാട്ട്.
0: ഓക്കെ ഓക്കെ, അത് വെച്ച് തരാം. നമുക്ക് പാട്ട് കേൾക്കാം എന്നാല്.
1: ആ, കേൾക്കാം കേൾക്കാം. ശരി.

0: ഹലോ, വിളിത്തിരയിലേക്ക്
1: ഹലോ, ഇത്
0: സ്വാഗതം.
1: സുഖമായോ?
0: ആരാണ്?
1: ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് പാട്രിക്, പാരമൗണ്ട് കൺസ്ട്രക്ഷനിൽ നിന്ന്.
0: എന്താ പേരെന്താണ്?
1: പാട്രിക്, പാട്രിക്.
0: ക്ലിയർ ആയില്ല.
1: പാട്രിക്, PATRIC.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ.
1: ആ,
0: എന്തൊക്കെ?
1: പാരമൗണ്ട് കൺസ്ട്രക്ഷനിൽ നിന്നാണ്
0: ഏ
1: ഒറ്റപ്പാലം. പാരമൗണ്ട് കൺസ്ട്രക്ഷൻ
0: ആ ആ
1: ഒറ്റപ്പാലം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ?
1: അവിടെ നിന്ന് വർക്ക് ചെയ്യാം. എന്റെ വീട് കൈതാരാണ്, പറവൂരാണ്. കൈതാരാണ് വീട്.
0: ഓ,
1: കൊറേ നാളായി വിളിച്ചിട്ട്
0: കിട്ടാറില്ല അല്ലേ?
1: കിട്ടാറില്ല, അത് നമുക്കറിയാലോ. 3 മാസം കഴിഞ്ഞ് വിളിക്കാൻ പറ്റുമെന്നല്ല. ഞാൻ കേൾക്കുന്ന എല്ലാ പരിപാടിയും കേൾക്കുന്ന ഞാൻ ഇത് ആൾക്കാരുണ്ട്, ഓർമ്മ ചിന്തയിലൊക്കെ കപ്പ വെക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്.
0: വിളിച്ചുകൊണ്ടിരുന്നാലേ പുതിയ പുതിയ ആൾക്കാർക്ക് കടന്നു വരാനുള്ള അവസരം.
1: ചെറിയ ജയപാറ ആലങ്ങാട്, അങ്ങനെ മുളഞ്ഞൂര്,
0: പേരൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, എന്നാലും അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്.
1: ആ, അവരൊക്കെ എല്ലാവരും അറിയുന്നവരാണ്. നമ്മൾ കേൾക്കുന്നതുകൊണ്ട് എല്ലാവരും ഇത് അറിയുന്ന. അപ്പൊ കൊറേ നാളായി, 2-3 വർഷമായി ഞാൻ എനിക്ക് വിളിച്ചിട്ട് കിട്ടാതെ.
0: അപ്പൊ
1: ഇന്ന് ലീവാണ്, ഇന്ന് പോയില്ല.
0: ഓ, ഇന്ന് വീട്ടിലാണോ? ഇന്ന് വീട്ടിലാണ്?
1: ആ, ഇന്ന് ഞാൻ റൂമിലാണ്. റൂമിലാണ്?
0: ആ, റൂമിലാണ് അല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫ്,
0: ആ,
1: മക്കളും.
0: ഏത് പാട്ടാ വേണ്ടത്?
1: മൗനരാഗ പൈങ്കിളീതാൻ ചിറക് വിടാവുന്നുണ്ട്.
0: ആ, ശുദ്ധി കലശത്തിലെ പാട്ട്.
1: ആ ആ, അപ്പൊ ആ പാട്ട് കല്ലുവഴിയില് അശ്വജിത്ത് കുടുംബത്തിനും വേണ്ടി
0: ഡെഡിക്കേഷൻ അല്ലേ.
1: ആ, അമൃത TVയിലെ കോമഡി ഷോയിൽ ഒരു അശ്വജിത്ത് എന്ന് പറഞ്ഞൊരു കുട്ടി പരിപാടി
0: അവതരിപ്പിക്കുന്നുണ്ട്. അല്ല, അപ്പം പിന്നെ ഈ ഈ പടം കണ്ടിട്ടുണ്ടോ? ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? ശുദ്ധി കലശം
1: പടം കാണാൻ പോകാറില്ല, പക്ഷെ എന്നാ റൂമിൽ ഇരുന്നിട്ട് ഞാൻ
0: പാട്ട് കേൾക്കും. പാട്ട് കേൾക്കും അല്ലേ?
1: പാട്ട് കേൾക്കും, പിന്നെ മറ്റുള്ള ആരോഗ്യ പരിപാടികള്, ഓർമ്മ എന്ത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കേൾക്കും.
0: ഈ ചിത്രം അക്കാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് പടമായിരുന്നു, ശുദ്ധി കലശം. മധു മധു ഒക്കെ അഭിനയിച്ച പടമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന. അപ്പം ജാനകി പാടിയതാണ്, ശ്യാമാണ് സംഗീതം. അപ്പോ പാട്ട് കേൾക്കാം നമുക്ക്. ഓ,
1: തീർച്ചയായിട്ടും
0: ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഈ പാട്ട് കേട്ടു.
1: ശരി.

0: ഹലോ വെള്ളിത്തിര.
1: ഹലോ,
0: ഹലോ, ആരാണ്?
1: പള്ളുരുത്തി എന്ന സിന്ധുവാണ്.
0: സിന്ധു.
1: അതെ.
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷം പള്ളുരുത്തി?
1: ആ, നല്ല വിശേഷം.
0: ജോലിയിലാണോ?
1: ജോലിയിലാണ്, തയ്യലുണ്ട്, തയ്ച്ചോണ്ടിരിക്കുന്നു.
0: ഓ, തയ്യലാണല്ലേ. ആ ആ, എങ്ങനെ?

0: ഒരുപാട് പേരുണ്ട് അവിടെ.
1: ഇല്ല ഇല്ല, ഞാൻ വീട്ടിലിരുന്നാ ഇപ്പൊ പുറത്തു പോയിരുന്നതാണ്, ഇപ്പൊ പോണില്ല, ഞാൻ വീട്ടിലിരുന്നാ ഇപ്പൊ ചെയ്യണത്.
0: വീട്ടിലിരുന്ന് തന്നെയാണ് അല്ലേ? ആ, അപ്പൊ അവിടെ കൊണ്ടു തരും ആൾക്കാർ.
1: അതെ അതെ.
0: നല്ല തയ്യലാണോ? എങ്ങനെയുണ്ട് അഭിപ്രായം?
1: അത്യാവശ്യം
0: അത്യാവശ്യം
1: കിട്ടണുണ്ട് വീട്ടില്.
0: ഏ,
1: അത്യാവശ്യം തയ്യല് കിട്ടണുണ്ട് വീട്ടില്.
0: ഓ, ജോലി ഉണ്ടല്ലേ ഇഷ്ടം പോലെ.
1: ആ ഉണ്ട്.
0: ആ, വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്?
1: അച്ഛൻ്റെ ഞാനും മാത്രമേ ഉള്ളൂ.
0: അതെയോ? മക്കളൊക്കെ?
1: കുട്ടികളില്ല.
0: ആ, അപ്പോ പിന്നെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ചെറിയ ഐലൻഡിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു.
0: ആ ആ ഓക്കെ. അപ്പം പാട്ടുകളൊക്കെ ഇഷ്ടമാണ് അല്ലേ?
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, രാവിലെ റേഡിയോ വെക്കാറുണ്ട്.
0: ആ ആ ആ അപ്പം നമുക്ക് പാട്ട് ഏതായിരുന്നു ചോദിച്ചത്?
1: കൃഷ്ണന്റെ പാട്ട് ഏതെങ്കിലും വെച്ചാണ്.
0: കൃഷ്ണന്റെ പാട്ടോ?
1: അതെ.
0: അപ്പോ
1: പഴയ പാട്ട്.
0: അല്ല, ഇവിടെ ഒരു പാട്ട് നേരത്തെ ചോദിച്ച ഏതെങ്കിലും ഒരു പഴയ പാട്ട് എന്നല്ലേ പറഞ്ഞത്? ആ, അതായാലും മതി അല്ലേ. അപ്പൊ അടുത്ത ആരെങ്കിലും കൃഷ്ണന്റെ പാട്ട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചോയ്സ് മാറിയില്ലേ.
1: ആ, അതെ.
0: ഇനിയിപ്പോ ഒരു കൃഷ്ണന്റെ പാട്ട് വരട്ടെ അടുത്ത ആള് ചോദിക്കുമ്പോ അല്ലേ. ആ, ഒരു ഒരു പാട്ട് പോയി, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പോയി. ആ, അത് കേട്ടില്ലേ? ആ,
1: പിന്നെ രാജസ്ഥാനെ വിളിച്ചിട്ടുണ്ടായി ഒരു പ്രാവശ്യം, വിളിച്ചപ്പോ രാജസ്ഥാനെ.
0: അതെയോ?
1: മൂന്നായി.
0: എന്താണ്?
1: മൂന്നാല് വർഷം മുമ്പായിരുന്നു.
0: ഓ,
1: പിന്നെ ശ്രമിച്ചോണ്ടിരിക്കും, കിട്ടാതെ പിന്നെ ടൈം അങ്ങനെ പോവും.
0: ആ, അപ്പോ ഈ പാട്ട് കേൾക്കാം, നമ്മളൊരു നല്ല പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, കേൾക്കാം.
1: താങ്ക് യു.

0: ഹലോ വെള്ളിത്തിര.
1: ഹലോ, നമസ്കാരം. എന്തൊക്കെയാ സാറേ?
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ ഷാജു മാലാന്തരം, മടത്തമ്പടിയിൽ.
0: ഷാജു. എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: നല്ല വിശേഷങ്ങൾ ഇവിടെ.
0: മഴയൊക്കെ ഉണ്ടോ?
1: ഇല്ല, 2 ദിവസമായിട്ട് മഴ ഇല്ലേ ഇപ്പോ ഇവിടെ.
0: 2 ദിവസമായിട്ട് മഴ ഇല്ല അല്ലേ? കുറച്ചൊന്ന് മാറി
1: അതെ അതെ,
0: നിൽക്കുന്നുണ്ട്.
1: ആ
0: ഇവിടെ
1: മഴ
0: ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്, പക്ഷെ മഴ കുറച്ച്
1: ഇവിടെ
0: കുറവാണ്.
1: നല്ല വെയിലാണ് ഇപ്പോ. 2 ദിവസമായിട്ട് മൂടിക്കെട്ടി നിൽക്കണില്ല, ഇവിടെ നല്ല വെയിലാണ് ഇപ്പോ.
0: നല്ല വെയിലാണ് അല്ലേ? എന്താ ചെയ്യുന്നത് ഷാജു?
1: ഞാൻ പറഞ്ഞു, നമ്മൾ സംസാരിച്ചു സാറായിട്ട്. ഞാൻ ആകാശവാണി, സാറ് ഇവിടെ കാലിക്കറ്റിലുള്ളപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
0: എവിടെ?
1: കാലിക്കറ്റിൽ സാർ ഉണ്ടായിരുന്നില്ലേ, കോഴിക്കോട്
0: ആ
1: ആകാശവാണി. അപ്പോഴും സംസാരിച്ചിട്ടുള്ള ആളാണ്.
0: സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: അതെ അതെ, ഇഷ്ടം പോലെ. എനിക്ക് ഇലക്ട്രോണിക്സ് ടി വി റേഡിയോ ഒക്കെ സർവീസിങ് ഞാൻ പറഞ്ഞു സാറിനോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും.
0: റിപ്പയറാണ് അല്ലേ?
1: റിപ്പയർ.
0: എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന്
1: ഞാൻ
0: ഇങ്ങനെ റേഡിയോ റേഡിയോ റിപ്പയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്
1: മുമ്പറി എനിക്കറിയാം സാർ.
0: കുറേ കാര്യങ്ങളൊക്കെ അന്ന് സംസാരിച്ചിരുന്നു നമ്മൾ റേഡിയോ റിപ്പയറിങ്ങിനെ കുറിച്ച്. ഇപ്പോൾ റേഡിയോ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരില്ല, കുറഞ്ഞു പോയി. കാരണം ആരും റിപ്പയർ ചെയ്യുന്നില്ല, കേടുവന്നാൽ പുതിയൊന്ന് വാങ്ങി വെക്കുകയല്ല, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. ഇപ്പൊ എല്ലാ എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലോ. പണ്ടൊക്കെ പേനയിൽ മഷി നിറച്ചല്ലേ എല്ലാരും എഴുതിക്കൊണ്ട്. അതെ അതെ അതെ അതെ, പണ്ട് നമ്മളൊക്കെ അങ്ങനെയൊക്കെയല്ലേ
1: എഴുതിക്കൊണ്ടിരുന്നത്.
0: അതൊരു ഭയങ്കര വലിയൊരു കിട്ടലാണ്. ഹീറോ അല്ലേ,
1: ഹീറോ
0: ഹീറോ പെന്ന്, പാർക്കർ, അങ്ങനെയുള്ള പെന്നുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വളരെ ദുർലഭമായിട്ട് കിട്ടുന്ന സംഗതിയാണ്. ഇപ്പൊ അത് നേരെ എഴുതി കഴിഞ്ഞ് മഷി തീർന്നു കഴിഞ്ഞാൽ അടുത്ത റീഫിൽ. പണ്ട് അതിന്റെ ഇടക്കാലത്ത് റീഫിൽ ഉണ്ട്, ഇപ്പൊ റീഫിലും ഇല്ല. ഇപ്പൊ പുതിയ പെന്ന തന്നെ വാങ്ങാം. കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വരികയാണ് ഓരോരോ കാര്യം. സുഖമായിട്ട് പോകുന്നോ കാര്യങ്ങൾ? അപ്പൊ ഇന്ന് ഏത്
1: കള്ളിച്ചെല്ലമ്മേല് നമ്മുടെ ഭാവഗായകൻ
0: ജയചന്ദ്രന്റെ
1: സർവാടിയ കരിമുകിൽ കാട്ടിലെ
0: കരിമുകിൽ കാട്ടിലെ
1: ഈ പാട്ട് ഞാൻ നമ്മുടെ ജയചന്ദ്രൻ ഇഷ്ടപ്പെട്ട നമ്മുടെ ശ്രോതാവുണ്ട്, ആന്റണി കടവന്തറ. ആള് ജയചന്ദ്രന്റെ ആരാധകനാണ്.
0: ഓഹോ,
1: ആൾക്ക് വേണ്ടി ഈ പാട്ട് സമർപ്പിക്കണേ.
0: ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെയുള്ളവരുടെ പ്രത്യേകിച്ച് അങ്ങനെ താല്പര്യങ്ങളുള്ളവർക്ക് സമർപ്പിക്കുമ്പോ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ?
1: ജയചന്ദ്രന്റെ
0: അതെ അതെ അതെ. അല്ല, ജയചന്ദ്രന്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ് കൂടിയാണ് ഈ പാട്ടും. രാഘവമാഷ്ട ട്യൂണും ഒക്കെ ആയിട്ട് അല്ലേ, കളിച്ചെല്ലമ്മ, ഭാസ്കര മാഷ്ട വരികൾ.
1: അപ്പൊ
0: ആ പാട്ട് കേൾക്കാം നമുക്ക്.
1: ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ
0: ശരി.
1: ഓക്കെ സാർ.

0: ഹലോ, വെള്ളിത്തിര
1: ഹലോ, അമ്പലമേട്ടിൽ നിന്ന് എം ഡി ജോർജ് ആണ്.
0: എം ഡി ജോർജ്.
1: എം ഡി ജോർജ്?
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷം? അമ്പലം മുകളാണോ?
1: നല്ല വിശേഷം. അമ്പലം അടുത്തടുത്താണ്, അര കിലോമീറ്ററിന് വ്യത്യാസമുള്ളൂ.
0: അതിൻ്റെ അടുത്ത് തന്നെയാണ് അല്ലേ? ആ, എന്താ ചെയ്യുന്നത്?
1: ഞാൻ സിനിമാ ഓഡിഷൻ ഓപ്പറേറ്റർ ആയിരുന്നു.
0: അതെയോ?
1: പോകുന്നില്ല.
0: അപ്പൊ ധാരാളം സിനിമകൾ കണ്ടു കാണുമല്ലോ.
1: അയ്യോ, ആരാണ്? ഏതാണ്ട് 20 കൊല്ലത്തോളം.
0: എല്ലാ സിനിമ ഒരുവിധം എല്ലാ സിനിമകളും കണ്ടു കാണും അല്ലേ?
1: എനിക്ക് ജോലിയുടെ ഭാഗമാണല്ലോ, എന്നാലും നമ്മൾ സിനിമ കാണാറുണ്ട് മിക്കവാറും.
0: എവിടെയായിരുന്നു?
1: ഞങ്ങൾ അടുത്ത് തന്നെ അമ്പലമേട് തന്നെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, തൃപ്പൂണിത്തുറ സെൻട്രൽ തിയേറ്ററിന്റെ ഉടമ തന്നെ.
0: ഓ ഹോ, അവിടെ റിലീസ് തിയേറ്റർ ആയിരുന്നോ അല്ലെങ്കിൽ സെക്കൻഡ്?
1: അല്ല, അത് സി ക്ലാസ് ആയിരുന്നു.
0: സി ക്ലാസ്?
1: തൃപ്പൂണിത്തുറ
0: സി ക്ലാസ് ആണ് അല്ലേ?
1: കാണുന്നത്.
0: ആ, എന്നാലും ഒരുവിധം എല്ലാ പടങ്ങളും കാണാം. രണ്ടാമത്തെ റിലീസിംഗ് ആയിട്ട് അവിടെ വരുമല്ലോ അല്ലേ? കുറെ ജോലിയുടെ ഭാഗമാകുമ്പോൾ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോകും അല്ലേ? നമ്മള് ജോലി മാത്രമാകുമ്പോഴേ സ്ഥിരമായിട്ട് അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മറ്റ് താല്പര്യത്തോടു കൂടി വന്ന് കാണുന്ന പോലെ അല്ലല്ലോ അല്ലേ? താല്പര്യത്തോട് വന്ന് കാണുന്ന പോലെ അല്ലല്ലോ ജോലിയാവുമ്പോ. ആ ഹാ ഹാ, അപ്പോ ഒന്ന് തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഒരു മടുപ്പൊക്കെ വരും. അതെ അതെ അതെ. ഇപ്പൊ എത്ര കാലായി ഇപ്പൊ ജോലിയൊക്കെ ഉപേക്ഷിച്ച്? എത്ര കാലായി?
1: 91-ൽ നിർത്തിയാണ്.
0: ഓ, അതെയോ? അത്രയും നേരത്തെ നിർത്തിയാണ്?
1: അത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറക്കാൻ പോയായിരുന്നു.
0: ഓഹോ, അപ്പൊ അതുവരെയുള്ള സിനിമകളെ പറ്റിട്ടൊക്കെ നല്ല ധാരണയുണ്ടാവും. അതുവരെയുള്ള സിനിമകളെ പറ്റിട്ടൊക്കെ നല്ല ധാരണയുണ്ടാവും.
1: ധാരണയുണ്ട്. 65 മുതൽ 90 വരെ സിനിമകളെ മിക്കവാറും പാട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വൈകാത്ത
0: എല്ലാം അറിയാമല്ലോ അല്ലേ? അപ്പോ ഏത് ഏത് പാട്ടാ വേണ്ടത് ഇന്ന്?
1: എനിക്ക് സത്യൻ മാഷിന്റെ ചരമവാർഷികയാണല്ലോ, താര എന്ന സിനിമയിലെ കാളിദാസൻ മരിച്ചു എന്നുള്ള പാട്ടുണ്ട്.
0: ഓ, ആ പാട്ട് വെച്ച് തരാം.
1: ഓടിച്ചു പടങ്ങളാണ്.
0: വയലാർ ജി ദേവരാജന്റെ മാന്ത്രിക ട്യൂണാണ് അല്ലേ?

0: താര താര എന്ന ചിത്രത്തിലെ പാട്ട്.
1: താരത്തില്.
0: ഇന്ന് ഇന്ന് കംപ്ലീറ്റ് താരങ്ങളാണ്. ഇന്ന് വെള്ളിത്തിര തുറന്നതിന് ശേഷം മുഴുവൻ താരങ്ങളെ പറ്റിയിട്ടുള്ള പാട്ടുകളാണ്. ഇപ്പം
1: 55-ാമത്തെ വാർഷികമാണല്ലോ.
0: ചിത്രവും താരയായി. അപ്പം നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി, ആയിക്കോട്ടെ.
0: ശരി ശരി.

0: ഹലോ, വിളിത്തിര.
1: ഹലോ ഹലോ,
0: ഹലോ, ആരാണ്?
1: കോടാലി എന്നാണ്.
0: കേൾക്കുന്നില്ല.
1: കോടാലി കോടാലി മട്ടത്തൂർ പഞ്ചായത്ത്
0: എന്താ പേരെന്താണ്?
1: തിലകൻ.
0: തിലകൻ. കോടാലി സ്ഥലത്തിൻ്റെ പേരാ?

0: ഇതൊക്കെ എന്താ
1: പഞ്ചായത്ത്
0: ചെയ്യുന്നത്?
1: ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എനിക്ക് ചെറുതായിരുന്നു, വയ്യാതിരിക്കുക.
0: വയ്യാതിരിക്കുകയാണല്ലേ. ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ട്.
0: അവരൊക്കെ അടുത്ത് തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ മക്കളൊക്കെ അവിടെ തന്നെ ഉണ്ടോ?
1: പാട്ട് കേൾക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ.
0: പാട്ട് കേൾക്കുന്ന നമ്മളെ ഒരു ഇതാണ് അല്ലേ.
1: ആ പിന്നെ അയൽക്കത്ത് രണ്ട് മൂന്ന് വീട്ടുകാരുണ്ട്, അത് ഞാൻ ഉറക്കി.
0: ഒറ്റക്കിരുന്ന് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ പാട്ടിലേക്ക് അങ്ങോട്ട് അഴിഞ്ഞു ചേരാമല്ലോ അല്ലേ.
1: ഇനിയിപ്പോ ഭാര്യ വന്നാൽ തന്നെ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ആള് ഇപ്പൊ കണക്ഷൻ എടുത്തിട്ടുണ്ട്, ടിവിയില ടേബിൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുള്ള പാട്ട് കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ റൂം അടച്ചിട്ട്
0: പാട്ട് കേൾക്കും. പാട്ട് കേൾക്കും. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുന്ന നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ട? അവസാനത്തെ കോളറാണ്, സമയം അധികമില്ല, അതുകൊണ്ട് പാട്ട് കേൾക്കാം.
1: ഞാൻ ചോദിച്ചത് ആത്മാവിനെ ഭൂവിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമുള്ളൂ, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, ആത്മാവുമായുള്ള ഒരു ആത്മബന്ധം, പക്ഷെ അതില്ല എന്ന് പറഞ്ഞു. അപ്പൊ പൊന്നാമ്പുറം കോട്ടയിലെ വള്ളിയൂർ കാവിലെ കന്നിക്ക് വയനാടൻ പുഴയിലും നാരാട്ടുന്നുള്ള
0: പാട്ട് നമുക്ക് കേൾക്കാം. വേഗം കേൾക്കാം.
1: റെഡിക്കേറ്റ് പറയട്ടെ?
0: അയ്യോ സമയമില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന്. ഇനി അടുത്ത തവണ ഡെഡിക്കേഷൻ ഒക്കെ പറയാം. ഓക്കെ,
1: രണ്ടാളുടെ പേര് പറയാം.
0: ഓ ശരി ശരി, പറഞ്ഞോളൂ പറഞ്ഞോളൂ.

നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം GD രാധാകൃഷ്ണപിള്ളെ, ഷീബ MK. സ്റ്റുഡിയോ സഹായം ദീപ സ്വരൂപ്.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: വിദേശ പര്യടനത്തിന്റെ ഭാഗമായി സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. പാരീസിലെ 52nd G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ

ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ. സെൻസസ് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട

0: ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുനമ്പം ഭൂമി തർക്കത്തിൽ കേരള വഖഫ് ബോർഡിന് ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ നോട്ടീസ്. ഉമീദ് പോർട്ടലിൽ ഭൂമി വിവരങ്ങൾ നൽകിയത് നിയമവിരുദ്ധമായെന്ന BJP MLA രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതിയിലാണ് നടപടി. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. എറണാകുളം കുഴിപ്പള്ളി ബീച്ചിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ തിരയിൽപ്പെട്ട് കാണാതായ 15-കാരന്റെ മൃതദേഹം കണ്ടെത്തി. എളംകുളം സ്വദേശി DA അതുലാണ് മരിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 40 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടിന്റെ നാട്ടുവഴിയുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തായ മുളവുകാട് എന്ന പ്രദേശത്തു കൂടിയാണ്. വൈപ്പിൻ ദ്വീപിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് മുളവുകാട്. എറണാകുളം നഗരത്തിൽ നിന്നും വളരെ അടുത്താണ് മുളവുകാട് എന്ന ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ബോൾഗാട്ടി പാലസും മുളവുകാടും ഈ ഒരു ദ്വീപിന്റെ രണ്ടറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര നമുക്ക് ബോൾഗാട്ടിയുടെയും മുളവുകാടിന്റെയും എല്ലാം വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടാവാം. നമുക്ക് മുളവുകാട് എന്ന ദ്വീപിന്റെ ആവിർഭാവത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മുടെ കൂടെ ഒരു അധ്യാപകൻ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: എന്റെ പേര് പീറ്റർ വിൻസെന്റ് എന്നാണ്. ഞാൻ പൊന്നാരിമംഗലത്ത് താമസിക്കുന്നു. മുളവുകാട് ദ്വീപിലെ പൊന്നാരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി ഞാനൊരു അധ്യാപകനാണ്. ഇപ്പൊ മുളവുകാട് എന്ന് പറയുന്ന പേര് വരാൻ തന്നെ കാരണം മുള എന്ന അർത്ഥത്തിലാണെന്ന് പറയുന്നു. കാരണം ഇവിടെ ധാരാളം മുളങ്കാടുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു എന്ന് പറയുന്നു. പണ്ട് കാലത്ത് ഈ മുളങ്കാടുകൾ ബാംബു ഫോറസ്റ്റ് എന്നുള്ള തരത്തിലാണ് പിന്നീട് മുളവുകാട് എന്ന പേര് വന്നത് എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. പ്രാദേശിക ചരിത്രകാരന്മാരും പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് മുളവുകാട് എന്ന് പറയുന്ന ഈ ദ്വീപിന് പേര് വന്നത്. 1341 ഒരു മഹാപ്രളയം ഉണ്ടായിരുന്നു. ആ സമയത്ത് വേമ്പനാട് കായലിന്റെ തീരപ്രദേശങ്ങളിൽ കുറെ മണ്ണ് ഇടിച്ചിലുണ്ടായി, മറ്റ് സ്വാഭാവികമായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറെ ദ്വീപുകളൊക്കെ രൂപം കൊണ്ടു. അക്കൂട്ടത്തിലാണ് ഇന്ന് കാണുന്ന മുളവുകാട് പ്രദേശവും രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. പണ്ടുകാല അന്തത്തെ മുളവുകാട് പ്രദേശം ഒരു സമുദ്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടു, കായൽ ജീവിതത്തിന്റെ ഒരു പ്രധാന പ്രദേശമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ പേരെടുത്തൊരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ, ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ, പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലേക്ക് അവരെ ആകർഷിക്കുന്ന ഒരു മനോഹര ദ്വീപായിട്ടാണ് മുളവുകാടിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബോൾഗാട്ടി പാലസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മുളവുകാട് ദ്വീപിന്റെ ഒരറ്റത്തിലായിട്ട് 1744 ഡച്ചുകാര് ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. ഡച്ചുകാരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് ബ്രിട്ടീഷുകാരുടെ വന്നപ്പോഴും ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഒരു വിശ്രമ സ്ഥലമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്, ഒരു വിശ്രമ ഗൃഹമായിട്ട് വീടായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഈ ബോൾഗാട്ടി പാലസ് ആണെന്ന് പറയും. ഇന്നും അത് ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ്. 3 വർഷവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വളരെ പ്രകൃതി രമണീയമായ, അതേപോലെ തന്നെ അതിന്റെ കെട്ടിട നിർമ്മാണ രീതി, അതിന് ചുറ്റുമുള്ള വൻവൃക്ഷങ്ങള്, കായലിന്റെ സാമീപ്യം, ഇതൊക്കെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആളുകൾ ആകർഷിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിട്ട് ബോൾഗാട്ടി പാലസ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ വൈറ്റിംഗ് പാലം വന്നപ്പോഴേ

0: ഫ്രീ പാലോം പോയി.
1: അതെ. ആ ആ
0: അത് വന്നപ്പോള് നമ്മുടെ മെയിൻ ലാൻഡുമായിട്ട് എറണാകുളം പ്രദേശവും അതേപോലെ തന്നെ ഈ കുളവുകാട്, ദ്വീപ്, വല്ലാർപാടം, പനമ്പുകാട് എന്ന് പറയുന്ന പ്രദേശം, വൈപ്പിൻ ദ്വീപ് ഒക്കെയായിട്ട് മെയിൻ ലാൻഡുമായിട്ട് ബന്ധിക്കപ്പെട്ടു. അപ്പൊ ഈ ഗോഫ്രി പാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു പാലമായിരുന്നു. 2004 ജൂൺ 4 അതിന്റെ ഓപ്പണിംഗ് നടന്നത്. അപ്പൊ അതോടുകൂടി അത് പ്രധാന കരയുമായിട്ട് ശരിക്കും പറഞ്ഞ് ബന്ധിക്കപ്പെട്ടു. വൈപ്പിൻ എന്ന് പറയുന്ന പ്രദേശം തന്നെ ശരിക്കും ഏതാണ്ട് ഫോർട്ട് കൊച്ചി മുതല് നമ്മുടെ പള്ളിപ്പുറം വരെ നീണ്ടു കിടക്കുന്ന കുറെ പ്രദേശങ്ങളാണ്. ഈ ഗോഫ്രി പാലം എന്ന് നമ്മൾ പറയുമെങ്കിലും ആ ഗോഫ്രി പാലം മാത്രമല്ല, പാലങ്ങളും റോഡും ചേർന്ന ഒരു ശൃംഖലയ്ക്ക് നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ഗോഫ്രി പാലം. ഒത്തിരി പാലങ്ങളുണ്ട്, പിന്നെ അതിനെ ബന്ധിപ്പിക്കുന്ന റോഡുകളുണ്ട്, അതെല്ലാം കൂടി കൂടിച്ചേർന്ന ആ പ്രൊജക്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഗോഫ്രി പാലം എന്ന് പറയുന്നത്. വൈപ്പിൻ ഒരു പ്രധാന വ്യാപാര കേന്ദ്രങ്ങളൊക്കെയായിരുന്നു പണ്ടുകാലത്ത്. പിന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ലോകത്തില് തന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഗ്രാമപ്രദേശോട്ടോ, ഗ്രാമപ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് വൈപ്പിനായിരുന്നു എന്ന് പറയും. ഈ വൈപ്പിൻ എന്ന പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വിപിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണല്ലോ, അതിൽ നിന്നാണ് അന്ന് ഇങ്ങനെ കുറ്റിക്കാടുകളും മുളങ്കാടുകളൊക്കെ എന്ന് പറഞ്ഞ പ്രദേശമായിരുന്നു. ഇതിൽ നിന്നാണ് വൈപ്പിൻ എന്ന് പറയുന്ന പേര് വന്നതെന്ന് പറയും. അതിനോട് ചേർന്ന് കുറെ പ്രദേശങ്ങളൊക്കെ ഉണ്ടാകും, കുറെ ദ്വീപുകളുണ്ട്, മനോഹരമായ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുണ്ട്. ഇപ്പോ വല്ലാർപാടം, പനമ്പുകാടം എന്ന് പറഞ്ഞൊരു ദ്വീപാണ്, അതിപ്പോ മെയിൻ ലാൻഡുമായിട്ട് ബന്ധിക്കപ്പെട്ടു. മുളവുകാട് വേറൊരു ദ്വീപാണ്. മുളവുകാടിന്റെ തെക്കേ അറ്റത്തെയാണ് നമ്മൾ ബോൾഗാട്ടി എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ മൂലംപുള്ളിയുണ്ട്, പിഴലയുണ്ട്, കടമക്കുടിയുണ്ട്, ചേന്നൂരുണ്ട്, അങ്ങനെ ഒത്തിരി ദ്വീപുകളുണ്ട്. ഗുണ്ടു ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ ഒരു കുഞ്ഞു ദ്വീപൊക്കെ ഉണ്ട്. കടമക്കുടിയൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായിട്ട് മാറി. കാരണം കൃത്രിമമല്ല, സ്വാഭാവികമായിട്ടുള്ള ഭംഗി, പ്രകൃതിയുടെ സ്വാഭാവിക ഭംഗി, അതിന്റെ കായലിന്റെ സാമീപ്യം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നുകരാൻ പറ്റാവുന്ന ഒരു, ശരിക്കും ടൂറിസ്റ്റ് രംഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റാവുന്ന ദ്വീപുകളാണ് ഇതൊക്കെ. ആന്തോണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ ഐലൻഡ് ഉണ്ട്, വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമ്മുടെ എറണാകുളത്തിനും ബോൾഗാട്ടി പാലസിനും തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കല്ലൂർ ദൂരത്തിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ മനോഹരമായ മറയിൽ നോക്കൊക്കെ ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദ്വീപാണ്. പക്ഷെ അതിനൊക്കെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനോഹരമായ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും. അതൊരു മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടു വരാൻ പറ്റാവുന്ന, പ്രകൃതി തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന നല്ലൊരു അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് ആ ദ്വീപ് കാണുന്ന സമയത്ത് തോന്നുന്നത്. വളരെ കുറച്ച് വീട്ടുകാരേ ഉള്ളൂ, അവരൊക്കെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്.
1: നമ്മുടെ ഇപ്പോ വൈപ്പിന് ആ താന്തോന്നി തുരുത്ത് എന്ന് പറയുന്നതാണോ?
0: താന്തോന്നി തുരുത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബോൾഗാട്ടി പാലസിനും പട്ടാളം എന്നൊക്കെ നമ്മൾ പറയും വടുതല, ഇതിനിടയിൽ കിടക്കുന്ന സ്ഥലമാണ്, ചെറിയ ദ്വീപാണ്. നമുക്ക് പോകുമെങ്കിൽ ചെറു വഞ്ചികൾ
1: മാത്രം,
0: ഇപ്പോഴും അത് മെയിൻ ലാൻഡുമായിട്ട് കണക്റ്റഡ്
1: അല്ല,
0: ചെറു വഞ്ചികളിലാണ്. ഇപ്പൊ മിക്കവാറും തന്നെ അവര് ശുദ്ധജലത്തിന് വേണ്ടി പോലും വരുന്നവരൊക്കെ വരുന്നത് കുട്ടികള്, വളരെ കുറച്ച് വീട്ടുകാരേ ഉള്ളു. പക്ഷെ അവര് ചെറിയ കുട്ടികൾ പോലും ഈ മഴക്കാലത്ത് ഇപ്പോഴും ഈ കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് അവർ സഞ്ചരിക്കുന്നത് ചെറു ബോട്ടുകളിൽ, ചെറു വഞ്ചികളിലാണ്. പിന്നെ ഒരു ഗവൺമെന്റ് ഒരു ബോട്ട് അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വളരെ ഒന്ന് രണ്ട് തുപ്പുകളെ ഇത് നടത്തും.
1: അതെ, ഞാൻ മുൻപ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുറുങ്ങോട്ട എന്ന് പറഞ്ഞൊരു ചെറിയൊരു ദ്വീപ് ഉണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ട്.
0: അതിനേക്കാൾ ചെറുതാണത്,
1: അതെ അല്ലേ?
0: കുറങ്കോട്ട കുറച്ചും കൂടി അടുത്താണ്. ശ്രീകള പറഞ്ഞ ശരിയാണ്, അത് വടുതലയോട് ചേർന്നാണ്. ഏതാണ്ട് അതേപോലെ തന്നെ വടുതലയുടെ അടുത്ത് കിടക്കുന്ന വേറൊരു ദ്വീപാണ് ഈ താന്തോന്നി തുരുത്തം.
1: വികസനം വന്നപ്പോ മുഖച്ഛായ തന്നെ മാറിപ്പോയി. പക്ഷെ പണ്ട് സർവേയൊക്കെ ചെറുപ്പകാലത്ത് കണ്ട ഒരു വൈപ്പിനും ഈ ഒരു എറണാകുളത്തിന്റെ പഴയകാല ഓർമ്മകൾ കൂടി കുറച്ചൊന്ന് പങ്കുവെക്കാമോ?
0: പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാല് ദ്വീപ് നിവാസികൾ തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധങ്ങൾ ഉണ്ടാവും. കാരണം നമ്മള് മാനസികമായിട്ട് വളരെ അടുത്തൊരു ജീവിതമായിരുന്നു. നമ്മൾ പറയില്ലേ നമ്മുടെ ഹൃദയമെടുപ്പുകൾക്ക് കരിയിലാണ് എല്ലാരും ജീവിക്കുന്നത്. കാരണം ഇവിടെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ദ്വീപിലുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾക്ക് പരസ്പരം അറിയായിരുന്നു.

0: അവര് ഏത് വീട്ടുകാരാണ്, ഏത്
1: ഉം
0: അവരുടെ വീട്ടിൽ എത്ര പേരുണ്ട്, അവരെങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. എല്ലാരും യാത്ര ചെയ്യുന്നത് ബോട്ടിനെ ആശ്രയിച്ചായിരുന്നു.
1: അതെ.
0: അപ്പൊ മിക്കവാറും തന്നെ ഒരേ സമയത്ത് തന്നെ ഈ എറണാകുളത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ജോലിക്കാരൊക്കെ ആ ബോട്ടിലുണ്ടാവും, സ്ഥിരം ഉണ്ടാവും.
1: അതെ.
0: അങ്ങനെ വളരെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു, വളരെ നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കാരണം ആശുപത്രികളിൽ എത്താനായിട്ട് നമുക്ക് വളരെ പാടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ.
1: സാറിന്റെ പഠനമൊക്കെ എവിടെയായിരുന്നു, ഏത് സ്കൂളിലായിരുന്നു?
0: ഞാൻ പഠിച്ചത് ഈ ഇവിടെ തന്നെ ഒരു ഫ്രാൻസിസ് ALP സ്കൂൾ, നമ്മുടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു ആദ്യത്തെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ ഒന്നാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ എനിക്ക് ഉള്ളതായിരുന്നു. അത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ളതായിരുന്നു. അവിടെ ആയിരുന്നു നാലാം ക്ലാസ് വരെ. അതിനുശേഷം സെയിന്റ് ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു UP സ്കൂൾ പൊന്നാനിമംഗലത്തുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പഠിച്ചത് സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലായിരുന്നു. കാരണം ഇവിടെ ഹൈസ്കൂൾ ഇല്ല,
1: ബോട്ടിലാണ്
0: പോകുന്നത്. ഞങ്ങൾ എല്ലാരും ബോട്ടിലാണ് പോകുന്നത്.
1: അത്
0: കുറെ ദൂരം നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഫ്രീ സർവീസ് ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക്. അപ്പോ ആ ഫ്രീ സർവീസിന് വേണ്ടി ഞങ്ങൾ എല്ലാം കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുന്നു. രസമായിരുന്നു. പിന്നെ അതിനുശേഷം ചെറിയ പൈസ വന്നു. പിന്നെ കോളേജിലൊക്കെ പഠിച്ചത് എറണാകുളം തന്നെ കോളേജിലൊക്കെ പഠിച്ചു.
1: ഈ വിശേഷങ്ങളുടെ കൂടെ നമുക്ക് മനോഹരമായ ഒരു പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ അടുത്ത വിശേഷത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബോൾഗാട്ടി എന്ന പ്രദേശത്താണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ചരിത്ര പ്രധാനമായ ബോൾഗാട്ടി പാലസ് ഉണ്ട്. ഈ ബോൾഗാട്ടി കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമെല്ലാം നമ്മൾ കുറച്ചു മുമ്പ് കേട്ടതാണ്. ഇനി ഇവിടെ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന നമ്മുടെ കൂടെയുള്ള ആളുടെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം.
1: പേര് ഷമി, ബോൾഗാട്ടി സ്വദേശിയാണ്. ഞങ്ങളുടെ കാരണന്മാരായിട്ട് ഇവിടെ തന്നെ ജനിച്ചു നോക്കാറ്. മുളവാട പഞ്ചായത്ത് എന്നുള്ള തെക്കേ അറ്റത്ത് ബോൾഗാട്ടി, അതായത് നമ്മളുടെ പാലസ് നിലകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇതിന് ബോൾഗാട്ടി എന്നറിയപ്പെടുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന് പഴയ കാലം തൊട്ട് ഒരു ചെറിയ ശരിക്കും ഒരു ഗ്രാമീണ ജീവിത അന്തരീക്ഷം തന്നെ ഞങ്ങളിവിടെ നിലവിൽ ഗ്രാമീണ അന്തരീക്ഷം വരുന്നു. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മളുടെ ഈ കോസരിപ്പാലം വന്നപ്പോൾ കുറേ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായത്. അതിനു മുമ്പൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും നമ്മളൊരു 6.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒറ്റ റോഡായിരുന്നു ഞങ്ങൾക്ക്. ഗ്രാമത്തിൽ ബന്ധിക്കുന്ന ആകെയുള്ള ഒരു റോഡ്, ഒറ്റ സെൻട്രൽ ലൈനിൽ കൂടി പോണ ഒരു റോഡ്. ആ റോഡിലൂടെ ഞങ്ങൾ മുളവാട് തൊട്ട് ബോൾഗാട്ടിയുള്ള ആളുകൾ രാത്രിയായാലും പകലായാലും ഒരേ ലൈനിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പരസ്പരം എപ്പോഴും എല്ലാവരെയും അറിയാം, എല്ലാവരും വീട്ടുവിശേഷങ്ങൾ അറിയാം, നാട്ടുവിശേഷങ്ങൾ അറിയാം. നമുക്ക് മുളവാട് കാര്യം നടന്നാൽ ബോൾഗാട്ടി കാര്യം നടന്നാൽ മുളവാട് അറിയാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പഴയ കാലത്തെ ആ ഒരു ആത്മബന്ധം അതിനൊരു വളരെയധികം പ്രാധാന്യമുണ്ട്. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ രണ്ട് ദ്വീപായിട്ടാണ്, വല്ലാർകുടം പരമ്പാട് അപ്പുറ പടിഞ്ഞാറ് വശം ഒരു ദ്വീപ്.
2: ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി അങ്ങനെ,
1: ജനങ്ങൾ ഇവിടെ കൂടുതലും, ഇവിടെ നമ്മൾ ദ്വീപാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ എറണാകുളം സിറ്റിയുടെ അടുത്ത് ഇറങ്ങുന്ന ദ്വീപാണത്. 2-3 മിനിറ്റ് കൊണ്ട് എറണാകുളം നഗരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിപ്പോൾ മാത്രമല്ല മുൻകാലങ്ങളിലും, ആ സമയത്തൊക്കെ ബോട്ടായിരുന്നു ഞങ്ങൾക്ക് ഏകാശ്രയം. മുളവാട് വരാപ്പുഴ തൊട്ട് എറണാകുളം വരെയുള്ള ബോട്ടുകളാണ് ഞങ്ങൾ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വെച്ചാൽ ഞങ്ങൾക്ക് കൂടി വന്നാൽ മാക്സിമം മുളവാടെന്നൊക്കെ വരുന്നവർക്ക് മാക്സിമം 20 മിനിറ്റ്, ബോൾഗാട്ടി എന്നാണെങ്കിൽ വെറും 2-3 മിനിറ്റ് കൊണ്ട് നഗരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അത് അതുമാത്രമല്ല അന്ന് യാത്രാ സൗകര്യം ഒരുപാട് ഉണ്ടെങ്കിൽ പോലും തുച്ഛമായുള്ള പൈസ കൊടുക്കുന്നതായിരുന്നു, 20 പൈസയ്ക്ക് ഉള്ള ബോട്ടിന് യാത്രാ കൂലിയായിട്ട്. പിന്നെ ഇവിടെ ഭൂരിഭാഗം ആളുകളും നഗരത്തോട് ചേർന്നുകൊണ്ടിരിക്കണത് തന്നെ കൂടുതലും നഗരത്തിലുള്ള ബിസിനസ് രംഗങ്ങളിലും അതുപോലെ ഓഫീസ് സ്ഥാപനങ്ങളിലൊക്കെയാണ് കൂടുതലും ആളുകൾ വർക്ക്. അതിലുപരി ഒരു 50% കൂടുതലും നമ്മുടെ ഈ പുഴയെ കേന്ദ്രീകരിച്ചാണ് മത്സ്യത്തൊഴിലാളികളായിട്ടും കൂലിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നത്. തൊഴിൽപരമായിട്ടാണെങ്കിൽ തന്നെ നഗരത്തോട് ചേർന്നുകൊണ്ട് എല്ലാവരും ഒരു ദാരിദ്ര്യം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് അന്നും ഇന്നും ജീവിച്ചു പോകുന്നത്.
0: ഇവിടെ എന്തൊക്കെ കൃഷിയായിരുന്നു?

0: ദ്വീപിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ
1: ഇവിടെ
0: കൃഷികൾ?
1: പൊക്കാളിപ്പാടങ്ങൾ ഒരുപാടുണ്ട്. മുളവാ പ്രത്യേകിച്ച് ബോൾഘാട്ടിലല്ല, മുളവാട് പനമ്പാട് മേഖലയിലൊക്കെ ഒരുപാട് പൊക്കാളിപ്പാടങ്ങൾ അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ കൃഷിയൊന്നും ഇറക്കുന്നില്ല, മുൻകാലങ്ങളിലോട്ട് കൃഷി ഉണ്ടായി, പൊക്കാളിപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. ആ കൃഷിയിടങ്ങൾ എൻ്റെ ഓർമ്മയിലൊക്കെ ഇപ്പം നല്ല ഇപ്പോൾ കാണുന്ന പോലുള്ള ഒരു കണ്ടം രീതിയിലാണുള്ളത്. എനിക്ക് മുന്നേയുള്ള കാലങ്ങളിൽ കൃഷി ഉണ്ടായിരുന്നാണ് എൻ്റെ അറിവുള്ളത്. അങ്ങനെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു.
0: നമ്മളോട് ഇത്രയും നേരം ഓർമ്മകളാണ് പങ്കുവച്ചത്. ഇതോടൊപ്പം നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: ശ്രോതാക്കളെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. ഇനി നമ്മുടെ കൂടെ മുളവുകാടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ഒരു എഴുത്തുകാരിയുമൊക്കെ ആയ ഈ നാടിന് ഏറ്റവും അധികം നന്നായി നെഞ്ചിലേറ്റിയ ഒരു കലാകാരിയാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
1: എന്റെ പേര് മഞ്ജു സാഗർ എന്നാണ്. ഞാനിവിടെ മുളവുകാട് ഏകദേശം വന്നിട്ട് 36 വർഷമായി. കല്യാണം കഴിച്ച് വന്നതാ.
2: എങ്ങനെയാണ് മുളവുകാട് എന്ന നാട്ടിലെ എത്തിയപ്പോ മുതലുള്ള അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ?
1: എന്റെ നാട് ശരിക്കും കരുനാഗപ്പള്ളിയാണ്. അപ്പൊ അവിടുന്ന് ഒത്തിരി വ്യത്യാസമാണ് ഇവിടെ വന്നപ്പം നമുക്ക് കാണാൻ പറ്റിയത്. ഭൂപ്രകൃതിയിലാണെങ്കിലും ഭക്ഷണത്തില് അതുപോലെ സംസാര ഭാഷ എല്ലാം ഭയങ്കര വ്യത്യാസമായിരുന്നു. അപ്പൊ അന്ന് ബോട്ട് മാത്രമായിരുന്നു ആശ്രയം നമ്മുടെ മെയിൻലാൻഡിൽ നിന്ന് മുളവുകാടൊക്കെ എത്താനായിട്ട്. അപ്പൊ മൊത്തത്തിലൊരു അമ്പരപ്പായിരുന്നു ഈ നാട്ടിലെത്തിയപ്പോ. തോടും കുളങ്ങളും ചിറയും കായലും ഒക്കെ ഉള്ളൊരു ഗ്രാമം, നല്ല പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമമായിരുന്നു. പിന്നീട് ഞാൻ എല്ലാ കാര്യത്തിലും ഞങ്ങൾ എറണാകുളം ടൗണിനെയാണല്ലോ ആശ്രയിച്ചിരുന്നത്. നമുക്ക് സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും ഒരു സിനിമ കാണാനാണെങ്കിലും ഒക്കെ നമ്മൾ എറണാകുളം ടൗണിലേക്ക് ബോട്ട് കയറി പോകുമായിരുന്നു പതിവ്. പിന്നീട് ഇവിടെ പാലം വന്ന്, പിന്നീട് റോഡ് വികസനം വന്ന്, അങ്ങനെ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം നിലനിന്നുകൊണ്ട് തന്നെ ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും അന്ന് ഇവിടെ ഗ്രാമമായിരുന്നു എങ്കിലും സാംസ്കാരികമായിട്ടൊക്കെ വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു ജനത താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. നാടക സമിതികളാണെങ്കിലും അതുപോലെ ഇവിടെയുള്ള ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാള്, ഇതൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളും അതിൽ പങ്കെടുത്തിരുന്നു. പള്ളി മുറ്റത്തും അതുപോലെ അമ്പലങ്ങളുടെ പരിസരങ്ങളിലും ഒക്കെ തന്നെ ആയിരുന്നു പരിപാടികൾ ഉണ്ടായിരുന്നത്. കാലം അതുപോലെ ഒക്കെ വളരെ ഗ്രാമത്തിന്റേതായ എല്ലാ പശ്ചാത്തലവും വളരെ ഭംഗിയായിട്ട് ഞാൻ ആസ്വദിച്ചിരുന്നു അവിടുത്തെ ഉത്സവങ്ങളും ഒക്കെ. അതുപോലെ പ്രധാനമായിട്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര്, രാഷ്ട്രീയ പ്രവർത്തകർ, ചിത്രകാരന്മാര്, മറ്റു മേഖലകളിലെ സ്പോർട്സിൽ ഒക്കെ തന്നെ വളരെയധികം ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ആളുകൾ തന്നെ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ്. ഇപ്പോഴും അതുപോലെയുള്ള കുട്ടികളൊക്കെ ലോകത്തുള്ള പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾക്ക് അറിയില്ല. പക്ഷെ ഇവരൊന്ന് പറഞ്ഞു കേൾക്കുമ്പോഴാണ് എല്ലാ തരത്തിലും സജീവമായിട്ട് ലോകത്ത് എവിടെയുമുള്ള ജനസമൂഹം മുളവുകാട് എന്നുള്ളവരുണ്ട്. ഞാൻ ചിത്രകാരിയാണ്. അതുപോലെ തന്നെ എഴുതുകയും ചെയ്യും. സമകാലീന വാരികകളിലൊക്കെ എഴുതുന്നുണ്ട്. അതുപോലെ പുസ്തകങ്ങളും കവിതാ സമാഹാരങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
2: പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലേ, അപ്പൊ അതിന്റെ പേരൊക്കെ ഒന്ന് പറയാവോ?
1: അത് നമ്മുടെ ആനുകാലികങ്ങളുണ്ടല്ലോ, മാസികകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നീട് കവിതാ സമാഹാരങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ജില്ലാ പഞ്ചായത്ത് പുറത്തിറക്കിയ 100 ഗ്രാമീണ മനുഷ്യരുടെ ഒരു കവിതാ സമാഹാരം ഇറക്കിയിട്ടുണ്ട്. അതില് ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രകലയിലാണെങ്കിലും ഒത്തിരി എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ട്, ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ നാട്ടിൽ വന്നോണ്ടാണ് കേട്ടോ, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുളവുകാട് എന്ന ഗ്രാമത്തിൽ വന്നതുകൊണ്ടും എന്റെ വീട്ടുകാർ, കുടുംബം അതിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും മാത്രമാണ് എനിക്ക് ഇതിലൊക്കെ എത്തിപ്പെട്ടാൻ പറ്റിയത്. എറണാകുളമായിട്ട് കൂടുതൽ അടുത്ത് കിടക്കുന്നത് കൊണ്ടുമാണ് അതിനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടി എന്നുള്ളതാണ്.
2: നമ്മുടെ അവിടെ മുളവുകാട് ഉള്ള ഒരു ഇപ്പോ ഇല്ലാത്ത വളരെയധികം വലിയ പ്രതിഭകളായിരുന്ന ഒരു കലാകാരന്മാരെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കാമോ?
1: പ്രധാനമായിട്ടും നമ്മുടെ പഴയകാലത്ത് എബ്രഹാം മാടമാക്കല് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു, അതോടൊപ്പം തന്നെ എഴുത്തുകാരനുമായിരുന്നല്ലോ. പിന്നെ എം ലോറൻസ് ഉണ്ട്, നമ്മുടെ ഇവിടെ തന്നെ പോന്നിക്കർ റാഫി, സബീന റാഫി, പിന്നെ നാരായണൻ എന്ന് പറഞ്ഞിട്ട് ബോൾഗാട്ടിയില് ജോണി മിറാണ്ട, ബോണി തോമസ്, ബെൻഡില ഡിക്കോത്ത്, പിന്നെ നാടൻ പാട്ട് കലാകാരന്മാര് ഷാൻ കേട്ടിട്ടുണ്ടാവല്ലോ, രജീഷ് മുളവുകാട്, അങ്ങനെ അതുപോലെ തന്നെ പാട്ട് പാടുന്ന ഗായകന്മാര് തെന്നൽ, നമ്മളെ റേഡിയോ ജോക്കി വരുന്ന തെന്നൽ, അതുപോലെ വേറെ ഒത്തിരി പാട്ടുകാരും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ പൊന്നിക്കർ റാഫിയൊക്കെ അറിയാമല്ലോ നമുക്ക്, മലയാള സാഹിത്യത്തില് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തത്ര മുതൽക്കൂട്ടായിട്ടുള്ള അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകര് ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ഭൂമികയാണ് മുളവുകാട് എന്നുള്ളത്.
2: ഈ ചിത്രകാരിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ പ്രധാനപ്പെട്ട അതുപോലെയുള്ള വർക്കുകളെ കുറിച്ച്.

0: ഞാൻ കൂടുതലും പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനിയുള്ള കാലത്ത് കൊടുക്കേണ്ടത് പരിസ്ഥിതി സംരക്ഷണമാണല്ലോ.
1: അതെ അതെ
0: എന്നാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഈ ഭൂമി നിലനിൽക്കുള്ളൂ. അത്
1: അതെ
0: ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സന്ദേശം എല്ലാ കാര്യത്തിലും എഴുത്തിലാണെങ്കിലും വരയിലാണെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. കാര്യം വെച്ചാൽ നമ്മുടെ ഇവിടെ കണ്ടൽക്കാടുകളാണല്ലോ നിറയെ, മുളവുകാട്. നമ്മുടെ തീരദേശ മേഖലയിൽ സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സസ്യവിഭാഗമാണല്ലോ കണ്ടൽക്കാടുകൾ.
1: അപ്പൊ
0: ആ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് മണ്ണൊലിപ്പ് അതുപോലുള്ള സുനാമി പോലുള്ള കടൽ ഏറ്റവും ഉപ്പുവെള്ള കയറ്റം എല്ലാം സംരക്ഷിച്ചു നിർത്താനായിട്ട്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വരകളെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് തുടർന്നുള്ള ആഗ്രഹവും. അതൊക്കെ തന്നെയാണ്. പിന്നെ സ്ത്രീ വിഷയങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഷയങ്ങളുമാണ് കൂടുതലും വിഷയമായിട്ടുള്ളത്.
1: അപ്പോ നമുക്ക് ഈ ഒരു പാട്ടിന്റെ നാട്ടുവഴിയില് നമ്മുടെ ഗണിത് സംസാരിക്കുന്നത് കൂടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടി കേൾക്കാനുള്ള
0: അതിന്റെ കാര്യം പറയണം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. എന്റെ ഹസ്ബൻഡ് യേശുദാസിന്റെ കടുത്ത ഫാനാണ്.
1: അപ്പൊ
0: അദ്ദേഹം ഈ വീടിന്റെ വാതില് പോലും, പ്രധാന വാതില് പോലും ദാസേട്ടന്റെ ചിത്രമാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് പാട്ടിനെ ഇഷ്ടപ്പെടുന്നതാണ്. എപ്പോഴും പാട്ട് വെക്കാറുണ്ട്, റേഡിയോയും കേൾക്കാറുണ്ട്. അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് പഴയ ഗാനങ്ങളാണല്ലോ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഓരോ അനുഭവങ്ങളും എല്ലാം പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അല്ലെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളും. അപ്പൊ അതിന് പി ഭാസ്കര മാഷ് എഴുതിയ ആലോല നീല വിലോചനങ്ങൾ എന്നുള്ള ആ ഗാനമാണ് എനിക്ക് എനിക്ക് പെട്ടെന്ന് പറഞ്ഞ് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ രവീഷ് സംഗീതം കൊടുത്ത ഇരു ഹൃദയങ്ങളിൽ ഒന്നായി, നവ്യസുഗന്ധം, ആ രണ്ട് ഗാനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അതൊരു പറ്റുന്നത് വെച്ചാൽ വളരെ
1: സന്തോഷമായിരിക്കും. ഞാൻ അതിലൊരു പാട്ട് വെച്ച് തന്നേക്കാം.
0: അപ്പൊ വിളിച്ചാലും ഒത്തിരി സന്തോഷം കേട്ടോ.
1: ഓക്കെ മാം, താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയിൽ മുളവുകാടിന്റെ അടുത്ത വിശേഷത്തിലേക്ക് പോകാം. മുളവുകാടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത്ര നേരം കേട്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു നാടിനെ കുറിച്ച് ഓരോരുത്തരും സംസാരിച്ചത് ഈ ഒരു നാടിന്റെ സാംസ്കാരിക തനിമയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെയാണ്. സാംസ്കാരികപരമായി ഏറെ പ്രാധാന്യത്തോടെ പണ്ട് കാലം മുതൽ തന്നെ മുളവുകാട് ബോൾഗാട്ടി പ്രദേശങ്ങൾ ആയിരുന്നുവെന്ന് നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് നമ്മൾ കേട്ടു. അതിലൊരാളായ ഒരു നാടൻ പാട്ട് കലാകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സർ, പേരൊന്ന് പറയാമോ?
1: എന്റെ പേര് ഷാൻ കുമാർ എന്നാണ്. ഷാൻ മുളവുകാട് എന്നാണ് ഇപ്പോ നാടൻപാട്ട് മേഖലയിൽ നിന്നപ്പോ അറിയപ്പെടുന്നത്. മുളവുകാട് ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതാണ്. ചെറുപ്പം മുതല് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നടന്നു. അങ്ങനെ 2010 നാടൻപാട്ട് മേഖലയിലേക്ക് ഞാൻ വന്നത്. അതിപ്പോ പെരുമാനൂർ നേരറിവ് എന്നും പറഞ്ഞ് ഒരു നാടൻപാട്ട് കലാസമിതി ഉണ്ട്. അതിലൊരു പ്രേംദാസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഒരു 14 ഒരുപാട് നാടൻപാട്ട് വേദികൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരമായിട്ടാണ് നമ്മള് വേദിയിൽ അവതരിപ്പിക്കുന്നത്.
2: ദൃശ്യാവിഷ്കാരം
1: എന്ന് പറയുമ്പോ നമ്മളിപ്പോ സ്റ്റേജില് പാട്ട് പാടുമ്പോ അതിന്റെ ഇപ്പൊ തെയ്യം, വട്ടമുടി, കരിങ്കാളി, പടയണി, അങ്ങനെ ഒട്ടനവധി കലാരൂപങ്ങളുണ്ട്. ശരിക്കും ഞാൻ ഇത്രയും വർഷമായെങ്കിലും ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു മേഖലയെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ വർഷവും നാടൻപാട്ട് കലാകാരന്മാരുടെ അവാർഡുകൾ പ്രഖ്യാപിക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2019 യുവ പ്രതിഭാ പുരസ്കാരം അക്കാദമിയുടെ ഒരു അവാർഡ് എന്നെ തേടി വന്നു. അതിനൊരു ഭാഗ്യം ഉണ്ട്. കലാ മേഖലയിലേക്ക് കൊണ്ടുവന്ന ഒരു നന്ദിയോടെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോ 2025-26 കലാഭവണി ഫൗണ്ടേഷന്റെ മണിനാഥം അവാർഡ് എറണാകുളം ജില്ലയിന്ന് ഈ വർഷത്തെ മണിനാഥം അവാർഡ് കിട്ടിയായിരുന്നു. അത് ഈ 6 മണിച്ചേട്ടനെ മരിച്ചിട്ട് 10 ആകണ ആ ദിവസം ആ സ്റ്റേജിൽ വെച്ച് ഒരുപാട് അത് നമ്മളെ ദൂരെ നിന്ന് മാറി നിന്ന് കാണാറുള്ള നാടൻപാട്ട് കലാകാരന്മാരെ ശ്രീജ കുട്ടപ്പൻ മാസ്റ്റർ, പ്രസീത ചാലക്കുടി, അങ്ങനെ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു വേദിയായിരുന്നു. അത് എനിക്കപ്പോ അവാർഡ് തന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഫിലിം ഡയറക്ടറും ആക്ടറുമായ ബിബിൻ ജോർജ് ആണ്. സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇപ്പൊ ആവേശത്തിലൊക്കെ സിനിമയിൽ പാടിക്കുന്ന പ്രണവ് ശശി പാലക്കാടിന്റെ, പ്രദീപ് പാണ്ടനാട്, രമേശ് കരിന്തലക്കൂട്ടം, അങ്ങനെ ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരന്മാര് ഷാനെ എന്ന് വിളിച്ച് അടുത്ത് ഇടപെടാനുള്ള ഒരു ബന്ധം ഈ മേഖലയിൽ വന്നപ്പോ കിട്ടി.
2: നാടൻപാട്ട് എന്ന് പറയുമ്പോ ഏതൊക്കെ തരത്തിലുള്ള പാട്ടുകളാണ്? ഈ നാടൻപാട്ടുകൾ പൊതുവെ അറിയാം, പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു നാടൻപാട്ടിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്? എങ്ങനെയാ
1: നാടൻപാട്ടിൽ ഇപ്പൊ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഓരോ ജില്ലയില് ഉള്ള കുറെ പാട്ടുകളുണ്ട്. ഇപ്പൊ തൃശ്ശൂര് ജില്ലയിലേക്ക് പോയ മുടിയാട്ടപ്പാട്ട്, വട്ടമുടിപ്പാട്ട്, ആചാരാനുഷ്ഠാനങ്ങളായിട്ടുള്ള പാട്ടുകൾ, അതെ, കൃഷിപ്പാട്ട്, തെയ്യപ്പാട്ട്, കരിങ്കാളിയുടെ പാട്ട്, പിന്നെ നമ്മുടെ പടയണി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ സ്കൂളുകളിലൊക്കെ പഠിക്കാനുള്ള ഒരു കലാരൂപമുണ്ട് പടയണിയുടെ. അപ്പൊ തന്നെ നമ്മളിപ്പോ പണ്ട് കേട്ടിട്ടുള്ള പറഞ്ഞപ്പോ പടയണി ദേവിയുടെ ഒരു കലാരൂപമാണ്. ആ കലാരൂപത്തില് ഭൈരവി, നിണഭൈരവി, പക്ഷിക്കോലം, കാലങ്കോലം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. ശരിക്കും നമ്മൾ അതിനോട് അടുത്ത് അറിഞ്ഞപ്പോഴാണ് കൂടുതൽ നമുക്കതിനെ അറിഞ്ഞ് അതിനെക്കുറിച്ച് ആ പാട്ട് വളർന്നിട്ട് ഇന്ന മേഖലയിലുള്ള പാട്ടാണ് ഇന്ന പാട്ടാണെന്നുള്ളതൊക്കെ പത്തനംതിട്ട ജില്ലക്കാരുടെ ഒരു കലാരൂപമായിട്ടാണ് പൊതുവെ അത്. അതായത് ആ വിഷ്വല് റെഡിയാക്കുമ്പോൾ തന്നെ കാണാൻ നമുക്ക് വളരെ രസമാണ്. കുരുത്തോലയിലും ഓലയിലും ഈർക്കിലൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അവർ ചെയ്യുമ്പോൾ കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ്. പത്തനംതിട്ടയൊക്കെ പണ്ട് വല്ലപ്പോഴൊക്കെ കാണുന്ന ഒരു സ്റ്റേജ്.

0: രീതികളാണ്. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ നാടൻ പാട്ട് സമിതികളും ചെയ്യാറുണ്ട് ഒട്ടം തെയ്യം എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഈ കഴിഞ്ഞ ദിവസം തന്നെ സിനിമയിലൊക്കെ ARM എന്ന് പറഞ്ഞ സിനിമയിൽ വന്നൊരു ഭൈരവൻ പാട്ട്. അപ്പൊ ഞാനിപ്പോ ഈ മേഖലയിലൊക്കെ വന്ന സമയത്ത് നാടൻ പാട്ടിലെ ജഡ്ജ്മെന്റും സ്കൂൾ കലോത്സവങ്ങളൊക്കെ ജഡ്ജ്മെന്റും പിന്നെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ നാടൻ പാട്ട് മത്സരങ്ങളിലൊക്കെ വരുന്ന പാട്ടുകളാണ് ഈ ഭൈരവൻ പാട്ട്, പിന്നെ അങ്ങനത്തെ കുറെ കൃഷിപ്പാട്ട്. ഒരുപാട് നമുക്ക് ഇപ്പോഴും എണ്ണിയാലൊടുങ്ങാത്ത കലാരൂപങ്ങള് കേരളത്തിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഒറ്റവാക്കിൽ ഇങ്ങനെ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അത്ര കലാരൂപങ്ങൾ കേരളത്തിലുണ്ട്.
1: അപ്പൊ നമ്മള് നാടൻ പാട്ടുകളുടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു രണ്ടു വരി പാട്ട് പാടാമോ?
0: ആ അതിനെന്താ, നമുക്ക് പാടുന്നതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പണ്ട് മുതലേ പാട്ടിനോട് ഇഷ്ടമുണ്ടായിട്ട് അങ്ങനെ വന്ന് ഈ നാടൻ പാട്ട് മേഖലയിൽ പെട്ടതാണ്. അപ്പൊ ഇതെല്ലാം ഒരു മൂന്നാല് വരി ഞാൻ പാടാം. ഇപ്പൊ നമ്മള് തൃശ്ശൂർ ജില്ലയിലെ ഒരു മരംകൊട്ട് പാട്ടാണ്, അതൊരു മൂന്നാല് വരി പാടാം. പണ്ട് പണ്ടേ പടുമഴക്കാലത്ത് പറഞ്ഞൊരു വാക്കാണേ എന്റെ തിരുമുറ്റത്ത് വന്നാളേ, മഞ്ഞക്കുറി വരച്ചേന്നമ്മ പീലിമുടിയെടുത്തേ, ആടിക്കളിച്ചൊരുമേ നല്ലൊരു ചന്തൻ കട്ട, മഞ്ഞക്കുറി വരച്ചേന്നമ്മ പീലിമുടിയെടുത്തേ, ആടിക്കളിച്ചൊരുമേ നല്ലൊരു ചന്തൻ കട്ട, മലവാഴിയായി പിറന്നവളെ മരംകൊട്ടിൽ പാട്ടിൽ കളിച്ചവളെ, തറയിൽ തറവാട്ടിൽ വന്ന നേരം കള്ളടിപ്പാട്ടൊന്ന് കേൾക്കാൻ, മഞ്ഞക്കുറി വരച്ചേന്നമ്മ പീലിമുടിയെടുത്തേ, നല്ലൊരു ചന്ദണ്ടട്ട.
2: നമ്മളോട് കുറേ അധികം വിശേഷങ്ങൾ പറഞ്ഞു, കൂടെ ഒരു നല്ല നാടൻ പാട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പാടിത്തന്നു. ഇനി ഇതിനോടൊപ്പം നല്ലൊരു മനോഹരമായ ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മുടെ അടുത്ത വിശേഷത്തിലേക്ക് തിരികെ എത്താം. നമ്മൾ പോൾഗാട്ടി എന്ന ഈ പ്രദേശത്തു കൂടി നടക്കുമ്പോൾ കണ്ടതാണ് ഹരിതകർമ്മസേനയിലെ രണ്ട് വനിതകളെ. അവർ അവരുടെ ജോലിയിൽ തകൃതിയായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാനിവിടെ എത്തിയത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
1: ഞങ്ങൾ 12-ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങൾ 12-ാം വാർഡ് എന്ന് പറയുന്നത് പള്ളി വരെ, ഇവിടുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വരെയാണ് 12-ാം വാർഡ്. ഞങ്ങൾ മാസത്തിൽ 1-ാം തീയതി തുടങ്ങി ഞങ്ങൾ ഇറങ്ങും. 1-ാം തീയതി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മാസം പറഞ്ഞിരിക്കുന്നത് 18-ാം തീയതി തീർക്കണമെന്നുള്ളതാണ്. ഈ ഫീൽഡ് 18-ാം തീയതി തീർത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ 18-ാം തീയതി വരുമ്പോൾ വാർഡിലെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ പറയും ഇന്ന സമയത്ത് ഞങ്ങൾ വരുന്നതാണെന്ന്. എല്ലാവരും പ്ലാസ്റ്റിക് എടുത്ത് വെച്ചേക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഇതേപോലെ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വെച്ച് നമ്മ വരുമ്പോൾ അവരുടെ കയ്യിൽ ഞങ്ങൾ മുളവാട് പഞ്ചായത്തിൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലൊരു റെസീറ്റ് ഉണ്ട്. ആ റെസീറ്റ് 50 രൂപയാണ് ഒരു വീട്ടിൽ നിന്ന് തരുന്നത്, 100 രൂപയാണ് ഒരു കടകളിൽ നിന്ന് തരുന്നത്. കടകളിൽ വേസ്റ്റ് അധികമാണെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് ചാക്കൻ കാശ് വാങ്ങിക്കും. പിന്നെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നു.
2: നിങ്ങൾ ഇതിലേക്ക് വന്നത് എങ്ങനെയാ? ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാ?
3: എന്നാ തിരഞ്ഞെടുക്കുന്ന വെച്ചാൽ, ഞാൻ ഇതുപോലെ ഒരാൾ ഒഴിഞ്ഞ സമയത്ത് തന്നെ റെജിന ചേച്ചി വിളിച്ചിട്ട് അങ്ങനെ ഞാൻ വന്നതാണ്.
1: ഞാൻ ഇവിടെ എ ഡി എസ് പ്രവർത്തനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹരിതകർമ്മസേനയുടെ ഒരു ഇത് വന്നത്, ഇങ്ങനെ പ്ലാസ്റ്റിക് എടുക്കണത്. അപ്പം ആരും തന്നെ ഇല്ലായിരുന്നപ്പോൾ ഞങ്ങൾ എ ഡി എസ്മാരെല്ലാവരും കൂടി തന്നെ ഇതിനകത്തേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ കൂടെ വേറൊരു കൊച്ചായിരുന്നു ഇവിടെയുള്ള. അപ്പം അതിന് അംഗനവാടിയിലേക്ക് കിട്ടിയ കാരണം എനിക്ക് ഇയാളെ ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുത്തതാണ്. പഞ്ചായത്തിൽ അപേക്ഷ വെച്ച് ഇയാളെ ഞാൻ എടുത്ത് എൻ്റെ കൂടെ ഇയാൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു.
2: അപ്പൊ
1: നിങ്ങൾ 5-ാമത്തെ വർഷമാണ് ഇപ്പൊ ഇത്.
2: 5 വർഷമായി.
1: നല്ല രീതിയിൽ തന്നെയാണ് സഹകരണം. ആരും തന്നെ മോശമായിട്ടുള്ള ഒരിതില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ അവര്, അതായത് നമ്മൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവര് കറക്റ്റായിട്ട് എല്ലാ സാധനവും എടുത്തു വെക്കും. എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ എടുത്തു വെച്ചോട്ടാന്ന് പറയും. അപ്പൊ അവരത് എടുത്തു വെച്ചേക്കും.
2: നിങ്ങളിപ്പോ സ്ഥിരമായിട്ട് ഈ ഒരു പ്രദേശത്ത് കൂടെ തന്നെ വരുന്ന? അങ്ങനെയാണോ?
1: അങ്ങനെ വരാൻ പാടുള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങളെ പോലെ തന്നെ ഒരു 2 പേര് 11-ാം വാർഡിലുണ്ട്. ഇത് 12-ാം വാർഡാണ്. 11-ാം വാർഡ് എന്ന് പറയുമ്പോഴേക്കും പള്ളി ഭാഗം, കിഴക്ക് ഭാഗമാണ് 12, പടിഞ്ഞാറ് ഭാഗം 11-ാം വാർഡാണ്. അങ്ങനെയാണ്. അപ്പൊ അവർക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങൾ ഈ പള്ളിയുടെ കിഴക്കേ ഭാഗം തുടങ്ങി എടുത്തുകൊണ്ട് പോരും.
2: അപ്പൊ ഓരോരോ പ്രവർത്തനങ്ങളായിട്ട് ആഴ്ചയിൽ, എല്ലാ ആഴ്ചകളിലും ഇതുപോലെ?
1: എല്ലാ ആഴ്ചയിലും അല്ല, ഞങ്ങൾക്ക് മാസം പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെ തീർത്തിരിക്കണം. 18 അല്ല 15 ആണ്. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പൊ 18-ാം തീയതി വരെ ഞങ്ങൾക്ക് സമയം തന്നേക്കണം. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇത് തീർത്ത് ഈ പൈസ ബാങ്കിൽ അടച്ച് ഈ റെസീറ്റ് കുറ്റി കൊണ്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കും. പഞ്ചായത്ത് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് സാലറി തരുന്നത്.
2: അപ്പൊ ആ ഒരു 18 ദിവസത്തിന്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ?
1: ഫാനും മോശമായ കമ്പ്യൂട്ടർ, അതുപോലെ ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാനാണ് ഞങ്ങൾക്ക് ഈ മാസം തന്നേക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് അതൊരു ദിവസം തന്നിട്ടുണ്ട്. 16-ാം തീയതിയാണ് ഞങ്ങൾക്ക് അതിനൊരു ഡേറ്റ് തന്നേക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം ഈ വീട്ടുകളിലുള്ള മോശമായ സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്നതാണ്.
2: ഇതിപ്പോ പഞ്ചായത്തിന്റെയാണ്, മുളവുകാട് പഞ്ചായത്ത് അല്ലേ?

0: പിന്നെ ഞങ്ങൾക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് എന്തനുകൂല്യങ്ങളും കിട്ടുള്ളൂ. ഞങ്ങളെ കൂടി സഹകരിക്കണം എന്നുള്ള ഒരു തെളിവാണ് ഈ കാർഡ്. ഈ കാർഡ് ഇല്ലാണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കും എന്തുകൊണ്ടാണ് അവർ കാർഡ് കൊടുക്കാത്തതെന്നും അവർ സഹകരിക്കുന്നില്ലേന്ന് ചോദിക്കും. അവരെ കൊണ്ട് അത് ഫൈൻ അടിപ്പിച്ച് നമ്മളുടേൽ അംഗത്വം ചോദിപ്പിക്കും. അതാണ് പഞ്ചായത്ത് നമ്മളോട് സഹകരിച്ച് ചെയ്യുന്ന കാര്യം.
1: ഇത് ഇതിൽ കണ്ടില്ലേ, ഈ മാസങ്ങൾ, ഈ ഒരു മാസങ്ങളിൽ മാത്രമാണോ ഇത് എടുക്കുന്നത് അല്ലേ?
0: ഞങ്ങൾ ഈ മാസം പ്ലാസ്റ്റിക് എടുക്കും, അതിന്റെ കൂടെ ആ മാസം തന്നെ ഈ
1: സാധനങ്ങൾ എടുക്കും.
0: തുണികള് ഇപ്പൊ കുപ്പിച്ചില്ലായിരുന്നു കഴിഞ്ഞ മാസം ഞങ്ങൾ എടുത്തത്. കഴിഞ്ഞ മാസം ഞങ്ങൾ കുപ്പിച്ചില്ല എടുത്ത്, പിന്നെ ഈ മാസം കുപ്പിച്ചില്ല എന്ന് പറയുന്നത് ചില്ലു കുപ്പികള് പൊട്ടിയ സാധനങ്ങളെല്ലാം എടുക്കും. പിന്നെ തുണികള്, പഴം തുണികളെല്ലാം ഉപയോഗിക്കണം. അതിൽ ഉപയോഗിച്ചല്ലെങ്കിൽ ഞങ്ങളെല്ലാം കെട്ടി ഇതേപോലെ ചാക്കി കെട്ടി അഴിച്ചു കൊടുക്കും.
1: മാലിന്യ സംസ്കരണ രംഗത്ത് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും സമൂഹത്തിന് അവർ ചെയ്യുന്ന സഹായങ്ങളെ കുറിച്ചും എല്ലാമാണ് ഇനി ഈ വിശേഷങ്ങളുടെ കൂടെ നമുക്കൊരു നല്ല പാട്ട് കൂടി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ മുളവുകാട്, ബോൾഗാട്ടി എന്നീ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ പുതുമയാർന്ന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുചേരാം.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ,
0: നിർവഹണം റിയ, സഹകരണം സി കെ ശ്രീകല.

0: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
1: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
0: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30 ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
2: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മുതൽ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ 0944-645-5888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മുതൽ.
3: Giant of waves. Let's play football.
4: FIFA World Cup 2026 updates. It's the World Cup time. 15th രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപോ വേർദെ. 16th പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഈജിപ്ത്. പുലർച്ചെ 3:30 സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ. രാവിലെ 9:30 ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്.
5: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: ആകാശവാണി FM വാർത്തകൾ.
1: വിദേശ പര്യടനത്തിന്റെ ഭാഗമായി സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. പാരീസിലെ 52-ാമത് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. 15 സെൽഫ് എന്യുമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായി വിപുലമായ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച് മന്ത്രി K. മുരളീധരൻ. ഭക്തർക്കായി വെർച്വൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തുമെന്നും വികസന പദ്ധതികൾ 3 പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. ഇടുക്കി ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ

ത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുനമ്പം ഭൂമി തർക്കത്തിൽ കേരള വഖഫ് ബോർഡിന് ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ നോട്ടീസ്. ഉമീദ് പോർട്ടലിൽ ഭൂമി വിവരങ്ങൾ നൽകിയത് നിയമവിരുദ്ധമായാണെന്ന ബി ജെ പി എം എൽ എ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതിയിലാണ് നടപടി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറൂഗെ പോരാട്ടം.

0: 12:30 പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറുഗെ പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 26 സെക്കൻഡും.

പ്രിയമുള്ളവരെ, കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ വിരിയുകയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും നിങ്ങളുടെ ഡെഡിക്കേഷൻസ് അയക്കുവാനും നാലുമണിപ്പൂക്കളിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ്: 9446454558. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്.

അപ്പൊ പ്രിയമുള്ളവരെ, നമുക്കിനി മെസ്സേജുകളിലേക്ക് പോകാം. ആദ്യത്തെ മെസ്സേജ് ഇതാണ്: എൻ ഇനിയ നാലുമണി പൂവേ, രാജാമണി, കവിത, ശ്രീകർഷക, ഫ്രം കീഴാന്തൂർ, കാന്തല്ലൂർ പി ഒ, മറയൂർ, ഇടുക്കി. ഫുൾ അഡ്രസ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ദ സോങ് ഞാനൊരു സിന്ധു, ഫിലിം സിന്ധു ഭൈരവി. ദിസ് സോങ് ഡെഡിക്കേറ്റഡ് മൈ ഫാമിലി, ഉണ്ണികൃഷ്ണ പണിക്കർ, രമ പ്രസാദ്, ശ്രീലക്ഷ്മി, അമ്പാടി, പാർവതി. ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജാമണി, കവിത, ശ്രീകർഷകയാണ്. ഇവർ മൂന്നുപേരും ഫ്രണ്ട്സാണോ കസിൻസാണോ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അവരുടെ ഉള്ളവരുടെയും പേരുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആകട്ടെ ഈ ഒരു പാട്ട്.

ഹീ, എന്റെ പേര് രജനി. നെടുമൺകാവിൽ നിന്നും എന്റെ ഇഷ്ടഗാനം ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന മൂവിയിലെ നീലാകാശം സോങ് ആണ് വേണ്ടത്. സോങ് എന്റെ മോൾ ആദിത്യയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. രജനി, മോള് പഠിക്കുന്ന മോളാണോ ചെറിയ മോളാണോ? അടുത്തുണ്ടോ അവൾ? അപ്പൊ അവളോട് ഒരു ഹായ് കൊടുത്തേക്കൂട്ടോ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഈ പാട്ട് മോൾക്ക് ഇഷ്ടമാണോ എന്തോ, അതോ രജനിയുടെ ഇഷ്ടഗാനമാണോ? ഈ പാട്ടാണ് രജനി ചോദിച്ചത്. ഇഷ്ട എന്റെ ഇഷ്ടഗാനം എന്നാണ് രജനി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മോൾക്കും കൂടി വേണ്ടി ആകട്ടെ ഈ പാട്ട്.

ഹലോ, നാലുമണിപ്പൂവേ. ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നാലുമണിപ്പൂവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ദീപസ്തംഭ മഹാശിരം എന്ന സിനിമയിലെ എന്റെ ഉള്ളുടുക്കും കുട്ടി എന്ന പാട്ട് വെച്ചു തരാമോ? അശ്വതി, വാസന്തി, സജീവൻ എരൂർ തൃപ്പുണിത്തറയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാകട്ടെ, പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും കൂടി വേണ്ടിയാകട്ടെ നാലുമണിപ്പൂക്കളിലെ അടുത്ത പാട്ട്.

കോടിക്കുളത്ത് നിന്നും താജാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? കാതലൻ എന്ന തമിഴ് മൂവിയിലെ മുക്കാല ഓ ലൈല എന്ന ഗാനമാണ്. അപ്പം നമുക്കിനി അടുത്തത് ആ പാട്ട് കേട്ടാലോ? കുറച്ചൊരു അടിപൊളി പാട്ടാണല്ലേ. ഒന്ന് നമുക്ക് ഇനി നമുക്ക് ഇത്ര നേരം

ഹായ് നാലുമണി പൂവേ, ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് ഗോപിക. ദിൽ തോ പാഗൽ ഹേ ഫിലിമിലെ ചക് ദും എന്ന സോങ് വെച്ചു തരാമോ? എൻ്റെ ഫ്രണ്ട്സ് മായ ഗായത്രിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഗോപിക, പാട്ടൊക്കെ വെച്ചു തരാം. മായയും ഗായത്രി ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ഗോപിക എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പഠിക്കുവാണോ അതോ വർക്ക് ചെയ്യുകയാണോ? ഇവരും അവിടെ പള്ളുരുത്തിയിൽ തന്നെയാണോ താമസം? ഏതായാലും ഇവർ രണ്ടുപേരോടും ഞങ്ങളുടെ നാലുമണിപ്പൂവിൻ്റെ അന്വേഷണമൊക്കെ അറിയിക്കൂട്ടോ.

നാലുമണിപ്പൂവേ സുഖമാണോ? ആണല്ലോ. എനിക്ക് വേണ്ടി ഇന്ന് കൊഞ്ചനേരം എന്ന സോങ് വെച്ചു തരാമോ? എൻ്റെ മകൻ ഋഷി റേഡിയോ ഇപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ സോങ് വെച്ചു തരാമോ? സരിഗ രതീഷ് കോതമംഗലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുറേയായി അയക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. സരിഗ പാട്ടൊക്കെ വെച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് മകനും അമ്മയും കൂടെ അടുത്തിരുന്ന് കേട്ടോളൂ. പിന്നെ ഈ പാട്ട് ഏത് സിനിമയിലാണെന്ന് അറിയാവോ? ചന്ദ്രമുഖി എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. സരിഗ കണ്ടതാണോ ഈ സിനിമ? പിന്നെ ഈ പാട്ട് ചോദിക്കാനായിട്ട് എന്തെങ്കിലും പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ? ഏതായാലും പാട്ട് നമുക്ക് കേൾക്കാം. നല്ല നല്ല പാട്ടാണിത്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. അപ്പോൾ ഇതാ കേട്ടോളൂ.

ഹായ് നാലുമണി പൂവേ, എനിക്കും എന്റെ കുടുംബത്തിനും എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും വേണ്ടി ഭാഗ്യ എന്ന സിനിമയിലെ ചംചം എന്ന പാട്ട് വെച്ചു തരാമോ? അച്ചു എരൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ അച്ചു, തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. ദാ വരുന്നു, കേട്ടോളൂ.

ഹായ് നാലുമണി പൂവേ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഞങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് സെക്ഷൻ സിയിലെ ജീവനക്കാരാണ്. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ശാലിനിയുടെ ജന്മദിനമാണ്. അതിനോടനുബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഒപ്പം നാലുമണിപ്പൂവിന്റെ ഒരു ഗാനം കൂടിയായാൽ അതിമനോഹരമാകും എന്ന് വിചാരിക്കുന്നു. കൊള്ളാലോ, അദീപൻ എന്ന സിനിമയിലെ ശ്യാമമേഘമേ നീ എന്ന ഗാനം വെച്ചു തരുമോ? ആശംസകളോടെ സെക്ഷൻ ഓഫീസർ ബിനി സേവ്യർ, ഷിബിൻ, ജോസ്, സന്ദീപ്, ബാബു, ഗ്രീഷ്മ, സിജി, ഫെബിയ, നീലിമ, ഗ്രീഷ്മ, ചിന്നു, കുറേ പേരുണ്ടല്ലോ. അപ്പം ശാലിനി, ഇതാ ഫ്രണ്ട്സ് എല്ലാവരും, ഫ്രണ്ട്സ് മാത്രമല്ല കൊളീഗ്സ് എല്ലാവരും ചേർന്ന് ശാലിനിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇതാ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ശാലിനിക്ക് നാലുമണിപ്പൂക്കളുടെ പേരിലും ആകാശവാണിയുടെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിപ്പോൾ വർക്കിംഗ് സമയമല്ലേ, അപ്പോൾ അവിടെ റേഡിയോ ഒക്കെ വെച്ച് പാട്ട് കേൾക്കാനൊക്കെ പറ്റുമോ? ഏതായാലും മെസ്സേജ് വായിച്ചാൽ ഒരു വളരെയേറെ സന്തോഷം. അപ്പം നമുക്ക് പാട്ട് കേൾക്കാം. അതേപോലെ ഈ പാട്ട് ചോദിക്കാനായിട്ട് പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? കാരണം സാധാരണ ബർത്ത്ഡേക്കാരും ഈ പാട്ട് ചോദിക്കാറില്ല. ഇനിയിത് ശാലിനിയുടെ ഇഷ്ടഗാനമായതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല. ഏതായാലും നമുക്ക് പാട്ട് കേൾക്കാം. അപ്പം എല്ലാവരോടും അന്വേഷണം പറയുക കേട്ടോ.

ഹലോ നാലുമണിപ്പൂവേ, ഞാൻ ലതാ ചന്ദ്രൻ. എൻ്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് കണ്ണാന്തുമ്പി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ? മോളുടെ പേര് മേധ രമേശ്. പട്ടിമറ്റത്തു നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ലതാ, ഇനി നമുക്ക് മറ്റൊരു പാട്ടിനുള്ള സമയമില്ല. ഏതായാലും മോൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. ഇനി വേറൊരു അരിക്കലാകട്ടെ, വേറൊരു ദിവസമാകട്ടെ, നമുക്ക് പാട്ട് കൊടുക്കാം. മോളോട് പ്രത്യേകം പറയണം, നമുക്ക് മറ്റൊരു മെസ്സേജും കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് സിമി. ഞാൻ കോന്തൂരത്തിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളുടെ സരള ചേച്ചിയുടെ പിറന്നാളാണ് ഇന്ന്. ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യണേ. കൂടെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ എന്ന പാട്ടും കൂടി വെച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാട്ടിനുള്ളൊരു സമയമില്ല സിമി. പക്ഷേ ചേച്ചിക്ക് നാലുമണിപ്പൂക്കളുടെ പേരിലും ആകാശവാണിയുടെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുന്നു. ചേച്ചിയോടും പ്രത്യേകം പറയാം. പാട്ട് നമുക്ക് ഇനി ഒരിക്കൽ വയ്ക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും ഇന്ന് പരിപാടിയിലേക്ക് മെസ്സേജ് അയച്ചവർക്കും ഒരുപാട് നന്ദി, സ്നേഹം, സന്തോഷം. മെസ്സേജുകൾ വായിക്കാത്തവരൊന്നും വിഷമിക്കേണ്ട, വീണ്ടും അയയ്ക്കുക. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

സേവന വാർത്തകൾ. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളിലേക്ക് ജൂനിയർ റസിഡന്റുമാരെയും ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത MBBS, ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ്, TCMC അല്ലെങ്കിൽ KSMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 16-ാം തീയതി, അതായത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖകളും സഹിതം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ഈ മാസം 18-ാം തീയതി രാവിലെ 10 മണിക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04-862-233-076. നമ്പർ ഒരിക്കൽ കൂടി 04-862-233-076. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ ANRF സ്പോൺസർ ചെയ്യുന്ന ഗവേഷണ പ്രൊജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫിസിക്സ് അല്ലെങ്കിൽ ഫോട്ടോണിക്സ്, ഇതിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി,

0: അപ്ലൈഡ് ഒപ്റ്റിക്സ്, ഇതിൽ എം ടെക് ആണ് യോഗ്യത. യു ജി സി യോഗ്യത ഉള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04842862411. നമ്പർ ഒരിക്കൽ കൂടി 04842862411. വെബ്സൈറ്റ് വിലാസം photonics.kusa.ac.in.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. റെഗുലർ അപേക്ഷകർക്ക് ഈ മാസം 22 വരെയും www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേനയോ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നേരിട്ടോ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9495778750. നമ്പർ ഒരിക്കൽ കൂടി 9495778750. വെബ്സൈറ്റ് വിലാസം www.polyadmission.org. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡീസ് സെന്ററിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡന്റ് ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. SSLC കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ www.kusat@gmail.com എന്ന വിലാസത്തിലേക്ക് ഈ മാസം 19 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ ബന്ധപ്പെടുക. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഈ മാസം 20 വരെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കുയിലിമല, ഇടുക്കി 685603 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. തപാലിലോ നേരിട്ടോ അപേക്ഷ നൽകാം. ഇമെയിലിൽ അയക്കുന്നവ സ്വീകരിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04862233036. നമ്പർ ഒരിക്കൽ കൂടി 04862233036. ഉപ്പുതറ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിലവിലുള്ളതും ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ളതുമായ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശു വികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 27. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04868252007. നമ്പർ ഒരിക്കൽ കൂടി 04868252007. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി കൊച്ചി എഫും 102.3 സമയം 5 മണി കഴിഞ്ഞ് 47 സെക്കൻഡ്.
1: ആകാശവാണി എഫ്എം വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമഗ്ര പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണ. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ തോതിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG യുമായി ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി

ഷിപ്പിംഗ് മന്ത്രാലയം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായി വിപുലമായ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച് മന്ത്രി K.മുരളീധരൻ. ഭക്തർക്കായി വെർച്വൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തുമെന്നും വികസന പദ്ധതികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. മൂന്നാർ

0: ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായി വിപുലമായ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച് മന്ത്രി കെ മുരളീധരൻ. ഭക്തർക്കായി വെർച്വൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തുമെന്നും വികസന പദ്ധതികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടം റേഷൻ കടയും കാറും തകർത്തു. 26ാം തവണയാണ് കാട്ടാന റേഷൻ കട തകർക്കുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ് വെർദെയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറുഗ്വേ പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുന്ദരപുരുഷൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിതാരയുടെ സംഗീതം.

0: Try Underdog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പതിനഞ്ചാം തീയതി രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് ക്യാപ് ഓവേർദേ. 16ാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഈജിപ്ത്. പുലർച്ചെ 3:30 സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ. രാവിലെ 9:30 ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ഒരുക്കി യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം.

സ്വരം ഈ ചിത്രത്തിൽ മഞ്ജരി. ഗാനരചയിതാക്കൾ ആർ രേഖി, വെറോണിക്ക മേത്ത, യഷ് നർവേക്കർ, യഷ് ആനന്ദ്. ഈണമിട്ടത് എൽ ശശികാന്ത്.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാസാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: വിനായക് ശശികുമാർ, യക്സൻ ഗാരി പെരേര, നേഹ നായർ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം ഇപ്പോൾ കേൾക്കാം. പാടിയത് സംഗീതം നേഹ എസ് നായരും ചിത്രം സുമേഷ് ആൻഡ് രമേഷ്.

സമ്മർ പാലസ്. ഈ ചിത്രത്തിൽ വേണുഗോപാലും ചിത്രയും. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04 84 24 26 397 അല്ലെങ്കിൽ 04 84 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ 04 84 24 26 397 അല്ലെങ്കിൽ 04 84 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു. സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് ആലപിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനമൊരുക്കിയത് ജിസ് ജോയും ദീപക് ദേവും.

0: സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനമൊരുക്കിയത് ജിസ് ജോയും ദീപക് ദേവും. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം.
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര.

ചിന്നജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചിന്നജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം: AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
4: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം, 1-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇടവപ്പാതിയുടെ ഇടതടവില്ലാത്ത മഴയിൽ കുതിർന്ന മണ്ണും പുതുജീവൻ വീണ ജലാശയങ്ങളും കുളിരേകുന്ന പ്രകൃതിയുമെല്ലാം മറ്റൊരു കാർഷിക ആരംഭത്തിന് തുടക്കം കുറിക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ പ്രത്യേകതകൾ ഒത്തിണങ്ങിയ തിരുവാതിര ഞാറ്റുവേല കാലവും പടിവാതിലിലെത്തി. മലയാളിക്ക് പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ആവശ്യമായ പൊന്നോണവും വരവറിയിക്കാറായി. ചുരുക്കത്തിൽ, ഭൂമി പച്ചപ്പണിയാൻ തയ്യാറായി കഴിഞ്ഞു.

ഓണവിഭവങ്ങൾക്കുള്ള കൃഷി ആരംഭിക്കേണ്ട സമയമെത്തി. വിപുലമായി കൃഷി ചെയ്യുന്ന കർഷകർ ഇതിനോടകം തന്നെ പച്ചക്കറികളും നേന്ത്രക്കുലയും ചേനയും ചേമ്പുമെല്ലാം നട്ട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുമായി. ഒരു പ്രദേശത്തെ സദ്യയൂട്ടാൻ മാസങ്ങൾക്ക് മുൻപേ മണ്ണിലേക്കിറങ്ങിയ നമ്മുടെ കർഷകർക്കൊപ്പം നമുക്കും കൈകോർക്കാം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. പൂമുറ്റങ്ങൾ പച്ചക്കറി തോട്ടങ്ങളാക്കാം. തൊടികളും പുരയിടങ്ങളും പച്ചക്കറികളാൽ സമൃദ്ധമാവട്ടെ. വയലേലകൾ കതിരണിയട്ടെ. അങ്ങനെ മലയാളി മനസ്സുവച്ച വിളവിന്റെ വിജയവുമായി ഓണം ആഘോഷിക്കാം.

നമുക്ക് ഇന്നു മുതൽ ഉത്രാട ദിനം വരെയുള്ള 11 തിങ്കളാഴ്ചകളിലായി ഓണക്കാല പച്ചക്കറി കൃഷികളുടെയും പൂമുറ്റത്ത് പൂക്കളമൊരുക്കാനുള്ള പൂക്കളുടെയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. കൃഷിരീതികളും പരിചരണമുറകളുമടക്കം വിളവെടുപ്പ് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി കാതോർക്കാം.

0: വിത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇക്കൊല്ലത്തെ ഓണം ഒരു വിളിപ്പാടകലെത്തി. മലയാളിയുടെ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിനെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ല. ഓണത്തിന്റെ ആഘോഷങ്ങൾ പല രൂപഭാവത്തിലും മാറ്റങ്ങൾ വരുത്തി ആഘോഷിക്കുമ്പോഴും യാതൊരു മാറ്റവും വരാതെ ഇന്നും പഴമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു പോരുന്ന മലയാളികളുടെ ഏറ്റവും വിശിഷ്ടമായ ആഘോഷം ഒന്നു തന്നെയാണ് ഓണവും ഓണസദ്യയും. വിഭവസമൃദ്ധമായ വിഷരഹിതമായ ഓണസദ്യ നമുക്കൊരുക്കണമെങ്കിൽ നല്ല പച്ചക്കറികൾ വിളയിക്കണം. അതിന് കൃഷിവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. വിളവിൻ്റെ വിസ്മയങ്ങൾ വിള സമൃദ്ധമാക്കാൻ നാടൊന്നാകെ ഇറങ്ങണം. നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, സന്നദ്ധ സംഘടനകൾ, കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, പൊതുപ്രവർത്തകർ തുടങ്ങി എല്ലാവരും ഒന്നിക്കണം. നമുക്കൊന്നായി അണിചേരാം ഓണത്തിനായുള്ള വിളവിൻ്റെ വിസ്മയം തീർക്കാൻ. കൃഷിക്കാവശ്യമായ എല്ലാ സഹായത്തിനുമായി കൃഷിഭവനുകൾ ഉണർന്നുകഴിഞ്ഞു. നല്ല ഇനം നടീൽ വസ്തുക്കൾ, വളങ്ങൾ, പരിചരണ മുറകൾ തുടങ്ങി എന്തിനും ഏതിനും കൃഷി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കൃഷിയിടത്തിലുണ്ടാകും. കൃഷിയുടെ ഓരോ ഘട്ടങ്ങളിലെ വളർച്ചയും അവയ്ക്കാവശ്യമായ നിർദ്ദേശങ്ങളും എല്ലാം നൽകി നൂറുമേനി വിളവ് കൊയ്യും വരെ കൃഷിവകുപ്പ് നിങ്ങളോടൊപ്പമുണ്ടാകും. നമ്മുടെ കുടുംബത്തിന് വിഷസദ്യ വിളമ്പാതെ ആരോഗ്യമുള്ള സദ്യ നമുക്കൊരുക്കേണ്ടതുണ്ട്. നമ്മുടെ മണ്ണിൽ വിളഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഈ ഉദ്യമത്തിൽ കൃഷിമന്ത്രി എന്ന നിലയിൽ ഞാനും എപ്പോഴുമുണ്ടാകും. അതിനായി ഇന്നു മുതൽ കൃഷിവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി ആകാശവാണി FM നിലയങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്തു വരുന്ന ജനപ്രിയ പരിപാടിയായ ഞാറ്റുവേലയിലൂടെ ഇന്നു മുതൽ ഇതിനായി ഒരു പരമ്പര തന്നെ ആരംഭിക്കുകയാണ്. ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന പേരിലുള്ള ഈ പരമ്പരയിലൂടെ സമഗ്ര പച്ചക്കറി പുഷ്പ ഉൽപ്പാദന യജ്ഞത്തെക്കുറിച്ച് സർവതല സ്പർശിയായ അറിവുകൾ പങ്കുവയ്ക്കുകയും ഈ മേഖലയിലെ വിദഗ്ധർ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. സായം സന്ധികളിൽ ഈ പരിപാടി കേട്ട് കാർഷിക അറിവുകൾ നേടി അത് മണ്ണിൽ പ്രാവർത്തികമാക്കി നമുക്ക് വിളവിൻ്റെ വിസ്മയം കൊയ്യാം. എല്ലാവർക്കും കാർഷിക മേഖലയിൽ നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഞാറ്റുവേലയിലൂടെ വീണ്ടും നമുക്ക് ഒത്തുചേരാം.
0: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ്. വിള സമൃദ്ധി ഒരുക്കാനുള്ള വിത്തിടീലിന് സമയമായി. വരുന്ന 71st നാൾ ഉത്രാടപ്പാച്ചിലാണ്. നമ്മുടെ അടുക്കളകൾ ഉറങ്ങാത്ത ആ നാളുകളിലേക്ക് വേണ്ടതെല്ലാം നമുക്ക് തന്നെ വിളവെടുക്കണം. അതിന്റെ ആദ്യഘട്ടമാണ് മണ്ണൊരുക്കലും വിത്തിടിയിലും. വിത്തു നന്നായാൽ വിളവ് നന്നായി എന്ന പ്രമാണം പ്രാവർത്തികമാക്കാൻ ഇവിടെ നിന്നും നമുക്ക് തുടക്കം കുറിക്കാം. മണ്ണൊരുക്കലും വിത്തും നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കുന്നതുമെല്ലാം വിവരിക്കുന്ന ഈ ഒന്നാം അധ്യായത്തിൽ നമ്മോടൊപ്പമുള്ളത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ.
2: നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങാം. ഓണക്കാലത്തേക്ക് പച്ചക്കറി ഒരുക്കുക എന്ന് പറയുമ്പോൾ മഴക്കാലത്തിന്റെ വെല്ലുവിളികളെ കൂടി നേരിട്ടുകൊണ്ട് വേണം നമ്മൾ ഒരുങ്ങാൻ. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നീർവാർച്ച കുറവിൻ്റെ പ്രശ്നങ്ങളാണ്. വേണ്ടതിലേറെ വെള്ളം മണ്ണിൽ കെട്ടി നിൽക്കുകയും അത് യഥാസ്ഥ

0: സമയം വാർന്നു പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ കർഷകന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ സമൃദ്ധമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളും ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഈ ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങുന്ന എല്ലാ കർഷകരും വീട്ടമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുന്നത് അല്ലെങ്കിൽ നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നീർവാർച്ചയും സൂര്യപ്രകാശ ലഭ്യതയുമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് ആഴത്തിൽ കിളയ്ക്കുക, അകലത്തിൽ നടുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പച്ചക്കറികളുടെ വേരുകൾ 3.5 മുതൽ 1 അടി വരെ ആഴത്തിലേക്കാണ് പോകാറുള്ളത്. സ്വാഭാവികമായിട്ടും ആ ആഴത്തിൽ മണ്ണ് ഇളകിയിരിക്കണം. അതുപോലെ തന്നെ ചട്ടികളിലും ചാക്കിലും ഗ്രോ ബാഗുകളിലും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് 1:1 എന്നുള്ള അനുപാതത്തിൽ തുല്യ അളവിൽ മേൽമണ്ണും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റും കൂടി ഒരേ അളവിൽ ചേർത്ത് മിശ്രിതമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനെ കൂടുതൽ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി നമുക്ക് 100 ഗ്രാം എല്ലുപൊടിയും 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 5 ഗ്രാം മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയ മിശ്രിതമായിരിക്കണം ചട്ടിയിലും ചാക്കിലും ഒക്കെ നിറയ്ക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ചെടികളുടെ ആദ്യകാല വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ തൽക്കാലം നമ്മളിതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒപ്പം ജൈവവളങ്ങൾ സമൃദ്ധമായി ഉള്ളതിനാൽ സൂക്ഷ്മജീവികളുടെ എണ്ണം നന്നായിട്ട് അതിനകത്തുണ്ടാവും, നല്ല നീർവാർച്ചയുണ്ടാവും. എന്നാൽ ആവശ്യത്തിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷിയും ഈ മിശ്രിതത്തിന് ഉണ്ടാവും. ഇതിന് തത്തുല്യമായി നമ്മൾ മണ്ണിലേക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണ് കിളയ്ക്കുക. 1 സെൻറ് സ്ഥലത്തേക്ക് 2 കിലോഗ്രാം എന്നുള്ള അളവിൽ കുമ്മായപ്പൊടിയോ ഡോളമൈറ്റോ ചേർത്ത് 2 ആഴ്ച അത് സോയിൽ റിയാക്ഷൻ നടക്കുന്നതിനായിട്ട് സമയം കൊടുക്കുക. അതിനുശേഷം 1 സെൻറ് സ്ഥലത്തേക്ക് 80 കിലോ എങ്കിലും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും 2 കിലോ വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിച്ചത് 2 കിലോ എല്ലുപൊടിയും ചേർത്ത് ഈ അടിസ്ഥാന വളപ്രയോഗം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല സ്ഥലം തിരഞ്ഞെടുത്തു, അവിടെ വേണ്ട രീതിയിൽ മണ്ണിനെ നമ്മൾ ഇളക്കി, അതിനുശേഷം അടിസ്ഥാന വളങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ വിത്തുകൾ കുത്തിയിടുന്നതിനോ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം നമ്മളിപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ സമയത്ത് തന്നെ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിളും കൂടി ഈ ഓരോ തടങ്ങളിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ വേരുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള അഴികൾ, ചീയൽ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി വിത്ത് തൈകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. നാടൻ വിത്തുകളോ അത്യുൽപാദനശേഷിയുള്ള വിത്തുകളോ സങ്കരയിനം വിത്തുകളോ ഒക്കെ തന്നെ ഇന്ന് ലഭ്യമാണ്. ഗുണമേന്മയുള്ള തൈകൾ കൃഷി വകുപ്പിൻ്റെ ഫാമുകൾ, കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് നിർലോഭം ലഭ്യമാണ്. അപ്പോൾ തൈകളായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് വഴുതന, മുളക്, തക്കാളി പോലെയുള്ള വിളകളാണ്. അതേസമയം പയർ, വെണ്ട, പാവൽ പോലെയുള്ള ഇനങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ മണ്ണിലേക്ക് വിതയ്ക്കാവുന്നതാണ്. അത് തൈകളാക്കി നടണമെന്ന് വലിയ നിർബന്ധമില്ല. വിപണി ലാക്കാക്കി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുകയും വേണം, കൂടുതൽ ആകർഷകമായ ഗുണങ്ങളുള്ള പച്ചക്കറികൾ ലഭിക്കുകയും വേണം. ഈ സാഹചര്യത്തിൽ നമ്മളുടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ തന്നെ വിവിധ വിത്ത് കമ്പനികളുടെ സങ്കരയിനം പച്ചക്കറികളാണ് ഇപ്പോൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്തേക്ക് പച്ചക്കറികൾ വിളയിക്കുന്നതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ നല്ല നീർവാർച്ചയുള്ള സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ആഴത്തിൽ കിളച്ച് കുമ്മായ വസ്തുക്കൾ ചേർത്ത് അടിസ്ഥാന വളങ്ങൾ ആവശ്യത്തിന് ചേർത്ത് വേണം കൃഷി തുടങ്ങാൻ. എല്ലാവർക്കും ഈ ഓണക്കാലത്ത് മികച്ച ഒരു പച്ചക്കറി വിളവ് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്.
1: മണ്ണിൽ ചേരേണ്ടത് ചേർന്നാലേ കരുത്തോടെ പച്ചക്കറികൾ വളരുകയുള്ളൂ എന്നതാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. ഒപ്പം നല്ല വിത്തും തൈകളും തിരഞ്ഞെടുക്കുകയും വേണം. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീ പ്രമോദ് മാധവന്റെ വാക്കുകൾ നമുക്ക് മണ്ണിൽ പ്രാവർത്തികമാക്കാം. ഒന്നാം അധ്യായം സമാപിക്കുന്നു. തയ്യാറാക്കിയത് GR സഞ്ജയ്ലാൽ. അടുത്ത തിങ്കളാഴ്ച 2-ാം അധ്യായത്തിൽ ഓണസദ്യയ്ക്കൊപ്പം പൂക്കളങ്ങളും തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് കാതോർക്കാം.

0: അല്ലേ വരുന്നത്? നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങണ്ടേ?
1: അതിനുള്ള സമയമായെന്ന് പറഞ്ഞത് കേട്ടില്ലേ?
0: മികച്ച ഇനം വിത്തുണ്ടെങ്കിലല്ലേ വിളവുണ്ടാകൂ.
1: അതിനെന്താ സംശയം? എല്ലാ ഇനം നാടൻ സങ്കരയിനം വിത്തുകൾക്ക് തിരുവനന്തപുരത്തെ ഫാം ഹൗസിനേക്കാൾ മികച്ചത് മറ്റെന്തുണ്ട്?
0: ഫാം ഹൗസോ?
1: അതെ, കഴിഞ്ഞ 13 വർഷമായി തിരുവനന്തപുരത്ത് ചെന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ഫാം ഹൗസുമായി ബന്ധപ്പെട്ട വിത്തുകൾ വീട്ടുമുറ്റത്തെത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9447269944 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
0: നമ്പർ ഒന്നുകൂടെ പറഞ്ഞ്.
1: 9447269944.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 6:00. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങിയ

അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാർ

0: ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം ജീവനക്കാരക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashwani, the news read by Nishit Kumar. Prime Minister Narendra Modi and his Slovak counterpart Robert Fico held delegation-level talks in Bratislava today. Addressing a joint press conference after the talks, Mr. Modi said India and Slovakia have decided to elevate ties to the status of comprehensive partnership.
4: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ये हमारे साझा विश्वास, साझा प्राथमिकताओं और साझा भविष्य का प्रतीक है. आज प्रधानमंत्री जी और मैंने हमारे सहयोग को നൈ ദിശ ഓർ നൈ ഊർജ ദേനേ പർ വിസ്തൃത രൂപ സെ ചർച്ച കി. ഓട്ടോമൊബൈൽ, റെയിൽവേ, അഡ്വാൻസ് മാനുഫാക്ചറിംഗ് ഓർ ഗ്രീൻ ടെക്നോളജീസ്, ഇൻ സഭി വിഷയോ മേ ആജ് ഹംനേ ദോനോ ദേശോ കേ ലോഗോ കി ഭലായ് കേ ലിയെ കൈ മഹത്വപൂർണ നിർണയ ലിയെ.
3: Prime Minister Modi said both the countries have signed a letter of intent in the field of defense sector. He said an MOU has also been signed on digital technology to open new avenues of cooperation between the two countries. Speaking on this occasion, Slovak Prime Minister lauded India's rapid economic growth, digital transformation and advances in artificial intelligence, saying the country has outpaced many advanced nations in key sectors. Later in a social media post, Prime Minister Modi said his meeting with Prime Minister Fico is a very special moment for the India-Slovakia friendship. In a social media post, Mr. Modi said that the talks between both leaders covered cooperation in sectors like automobiles, railways, advanced manufacturing and green technology. The Prime Minister noted that the India-EU Free Trade Agreement will also add momentum to the India-Slovakia partnership. The French city of Avignon is all set to host the 52nd G7 summit beginning tonight. French President Emmanuel Macron will formally welcome leaders of the G7 countries. India, Brazil, South Korea, Kenya and Egypt have been invited to the summit as partner countries. Prime Minister Narendra Modi will arrive in Avignon tomorrow to participate in the summit. India has welcomed the understanding reached between the United States and Iran on ending the conflict in West Asia and open the Strait of Hormuz, the narrow waterway used to ferry 1/5 of the global oil supplies. In a social media post, Prime Minister Narendra Modi said, India hopes that the implementation of this understanding will help restore peace and stability in the region and ensure the freedom of navigation and commerce. The peace agreement will be signed on the 19th of June in Switzerland. The benchmark domestic equity indices ended today's trading session with strong gains of nearly 1%. Investor sentiment improved following the announcement of a peace agreement between the United States and Iran. The Sensex surged 736 points to close at 76,264, while the Nifty jumped 231 points to settle at 23,854. The government has said that all refineries are operating at high capacity with adequate crude inventories and maintaining sufficient stocks of petrol and diesel. Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, was addressing the interministerial briefing in New Delhi today on recent developments in West Asia. Director in the Ministry of Ports, Shipping and Waterways, Upesh Kumar Sharma, said that the LNG carrier Disha, with 62,370

0: ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കൊച്ചി നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ചെറുതേനീച്ചകളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏലൂരിലുള്ള കർഷകൻ ഡോക്ടർ PB രാജേഷ് സംസാരിക്കുന്നു. തുടർന്ന് ഓപ്പൺ പോളിനേഷൻ വിത്തുകൾ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്ന യുവ കർഷകൻ ജി വിശ്വപ്രസാദ് പങ്കെടുക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ട്രോളിംഗ് നിരോധനം എന്ത്, എന്തിന്? 7:55 ഒരിടത്തൊരിടത്ത് P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണിയിൽ ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ഈ പരിപാടിയുടെ ആദ്യ ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിരം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ 9:00 News@9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. സംവിധായകൻ അഖിൽ അനിൽകുമാർ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 MS സുബ്ബലക്ഷ്മിയുടെ സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, വിദേശ് നിധി എന്ന പദ്ധതിയെക്കുറിച്ച്. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇനി ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അനിത കർത്ത. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:20

0: 7 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ വൃന്ദാവനം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മഹിതം മലയാളം, സേവന വാർത്തകൾ, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം. ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ നോവൽ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് സേവന വാർത്തകൾ, എന്ത് പഠിക്കണം, എന്താകണം. 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്താംപാട്ട്, അവതരിപ്പിക്കുന്നത് PU രാജുവും സംഘവും. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. 4 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഖേത് ബജാവോ അഭിയാനെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. തുടർന്ന് മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, വനമിത്ര അവാർഡ് നേടിയ VK ശ്രീധരൻ സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിങ്ങിൽ സമകാലികം. ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, കിഴക്കമ്പലം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഈ പരിപാടിയുടെ അവസാന ഭാഗം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. തുടർന്ന് ഗാനങ്ങൾ, സേവന വാർത്തകൾ. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.

0: 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ആതങ്കവാദിനെക്കുറിച്ച് കേൾക്കാം. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. മധുരം ഗീതത്തിൽ ഇന്ന് കൃഷ്ണഗീത ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന രാമകൃഷ്ണൻ കുമാരനല്ലൂർ, സംഗീതം രമേശ് നാരായണൻ.

0: മധുരം ഗീതം സമാപിച്ചു. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04 84 24 26 397 അല്ലെങ്കിൽ 04 84 24 386 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ 04 84 24 26 397 അല്ലെങ്കിൽ 04 84 24 386 അല്ലെങ്കിൽ 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പട്ടാമ്പി താലൂക്കിലെ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ മറ്റന്നാൾ വൈകിട്ട് 5 PM തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോറവും മറ്റ് വിവരങ്ങളും ഓഫീസിൽ ലഭിക്കും. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് എന്നീ 1 വർഷത്തെ കോഴ്സുകളാണ് ഉള്ളത്. +2 ജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സീറ്റുകളുടെ 75% SC ST വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഠനം സൗജന്യമാണ്. www.fcikerala.org ഓൺലൈനായോ നേരിട്ടോ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കൈപ്പറ്റാം. SC ST വിഭാഗങ്ങൾക്ക് 50 രൂപയും OBC OEC ജനറൽ വിഭാഗങ്ങൾക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം. www.fcikerala.org. കൂടുതൽ വിവരങ്ങൾ 99 46 88 31 90 എന്ന നമ്പറിൽ നിന്നും ലഭിക്കും. 99 46 88 31 90.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ
2: എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ
2: 90 20 620 630.
0: ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ചാത്തന്നൂർ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് സ്പേസ് സ്കിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത ഇംഗ്ലീഷ് ഭാഷയിൽ 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദവും BEd സെറ്റും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നാളെ രാവിലെ 10 PM അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 94 00 64 84 94 00 00 64 84.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 PM റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ITI ടർണർ ട്രേഡിൽ ഓപ്പൺ ഈഴവ വിഭാഗങ്ങളിൽ നിന്ന് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മറ്റന്നാൾ നടക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTECഉം 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ടർണർ ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ മറ്റന്നാൾ രാവിലെ 10 PM സർട്ടിഫിക്കറ്റുകളുമായി ഏറ്റുമാനൂർ ITI

എത്തണം. വിശദ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 04-81-25-35-562, 04-81-25-35-562. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ, ഡെന്റൽ സർജൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികകളിൽ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള വാക്കിൻ ഇന്റർവ്യൂ നാളെ രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 04-829-21-63-61, 04-829-21-16-361. സേവന വാർത്തകൾ വീണ്ടും FM ഈവനിംഗിൽ കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 29:29. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ചേച്ചി, ഇത് കണ്ടോ? കാണട്ടെ, വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
1: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓ ഐ നോ, RBI പറയുന്നു
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 July. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
7: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
0: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52nd G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക

0: മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
1: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈയിലും രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം പറഞ്ഞു.
2: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to 30 വരെയാണ്. നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാകും. എന്യൂമറേറ്റേഴ്സ് July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
1: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 വയസ്സുള്ള കുട്ടിക്കും പുറമേരിൽ 10 വയസ്സുകാരനും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്തിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമുസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തത് കൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കാണാം.

0: കണക്കാക്കാൻ പറ്റുള്ളൂ. അത് സയൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40:39. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സമാഗമം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ചത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

യേശുദാസ് ആലപിച്ച ഗാനം പമ്പരം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനശില്പികൾ ചിറയിൻകീഴ് രാമകൃഷ്ണൻ നായർ, എ ടി ഉമ്മർ.

0: ഈ ചലച്ചിത്ര ഗാനവിരുന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. കാലാവസ്ഥാ സൂചന: ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചി നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 15 സെക്കൻഡും. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം. ചെറുതേനീച്ചകളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏലൂരിലുള്ള കർഷകൻ ഡോക്ടർ പി ബി രാജേഷ് സംസാരിക്കുന്നു.
1: തേനീച്ച കൃഷി തുടങ്ങാനായിട്ട് കാരണം എന്തായിരുന്നു?
2: എന്റെ മുത്തച്ഛനൊക്കെ കർഷകനായിരുന്നു. അന്ന് പുള്ളി പടവലം, ചീര, പൊട്ടുവല്ലേര്, കുമ്മട്ടിക്ക, കൊണ്ടൽ കൃഷികൾ എന്നാണ് ഞാൻ പറയുന്നത്. സീസൺ അനുസരിച്ച് എല്ലാ കൃഷികളും ചെയ്തിരുന്ന ആളാണ് മുത്തച്ഛൻ. തേനീച്ച കൃഷി അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കസിന്റെ വീട്ടിലാണ് കണ്ടത് തേനീച്ച വളർത്തുന്നത്. പക്ഷെ അത് വൻ തേനീച്ചയായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് കുത്തൊന്നും അന്നേരം തന്നെ എനിക്കൊന്ന് രണ്ട് കുത്തു കൊള്ളുകയും ചെയ്തിരുന്നു. അത് സ്കൂൾ ഗോയിങ് ടൈമിലുള്ളൊരു സംഭവമാണ്, അത് എൻ്റെ മെമ്മറിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് വലുതായി ഏഴ്ചയൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ തേനീച്ച കൃഷി ചെയ്യണം എന്നൊരു താല്പര്യം തോന്നുന്നത്. ഞാൻ കുറേ വർഷങ്ങൾ ഇത് അന്വേഷിച്ച് വയനാട്ടിലും നേരിട്ട് പോവുകയൊക്കെ ചെയ്തെങ്കിലും വൻ തേനീച്ച അല്ലാതെ ചെറുതേനീച്ച കിട്ടാനുള്ളൊരു സോഴ്സ് ഉണ്ടായിരുന്നില്ല. ഒരു തവണ ഒരാളോട് ചോദിച്ചപ്പോൾ അടുത്ത വർഷം തരാം, ഈ തവണ ഓൾറെഡി എല്ലാം ബുക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. നെറ്റിൽ കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അവസാനം എൻ്റെ ഒരു സുഹൃത്ത് വഴി എനിക്ക് സംഭവം കിട്ടി. അദ്ദേഹം ഇത് രാത്രി കൊണ്ടുവന്നതാണ് തന്നത്. തേനീച്ചേനെ രാത്രി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം വെച്ചാൽ രാവിലെ ഇത് കൂടുവിട്ട് തേനെടുക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തു പോകും. അതൊന്നും എനിക്ക് അത്ര വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ അനുഭവത്തിലൂടെയാണ് പഠിച്ചത്. ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ചെടുക്കാതൊക്കെ കൊണ്ടുവന്ന് വേണം ഇത് വെക്കാനായിട്ട്. വെച്ച സ്ഥലത്തൊന്നും പിന്നെ വ്യത്യാസം അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല, വെച്ച സ്ഥലത്ത് തന്നെ വെക്കണം. അപ്പൊ അതിനൊരു പ്ലേസ് ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കൂടുകളാക്കി. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി. ആദ്യത്തെ കൂട്ടിൽ നിന്ന് എനിക്ക് അരക്കിലോയിലധികം തേൻ കിട്ടി. പക്ഷേ അത് അയാള് തന്നപ്പോഴെ തന്നെ പറഞ്ഞിരുന്നു തേനെടുക്കേണ്ട സമയം കഴിഞ്ഞ് ഞാൻ തേനെടുത്തിട്ടില്ല എന്ന്. നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ അന്നേരം ഓപ്പൺ ചെയ്യാനൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. സീസണിൽ ഉണ്ട്, ഡിസംബർ തൊട്ട് ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ തേനെടുക്കാം. വർഷത്തിൽ ഒരിക്കലാണ് ബെറ്റർ സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ചില ആൾക്കാരൊക്കെ രണ്ടു പ്രാവശ്യമൊക്കെ തേനെ എടുക്കാറുണ്ട്. പിന്നെ ചെറുതേനീച്ച കുത്താത്തതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിൽ വളർത്താം. ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ തേനീച്ച കൂടൊക്കെ അഞ്ചു സെന്റ് സ്ഥലമുള്ളവർക്കും വെക്കാം. കാരണം അപ്പുറത്തെ വീടുകളിലൊന്നും മിക്കവാറും ഇത് ഉണ്ടാവില്ലല്ലോ. ഒരു 50 വീടുണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും ഒരു തേനീച്ച കൂടെ ഉണ്ടാവില്ല. ഏലൂരിൽ ഞാനാണ് ആദ്യമായിട്ട് ഒരു തേനീച്ച കർഷകനായത്. അന്നത്തെ വ്യവസായ മന്ത്രി നമ്മുടെ MLA ആയിരുന്നു പി രാജീവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് മികച്ച തേനീച്ച കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് 7 തേനീച്ച കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ 10 തേനീച്ച കൂടാണ് ഉള്ളത്. വിവിധ സ്ഥലങ്ങളിലായിട്ടാണ്. ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ ഒരു 3 തേനീച്ച കൂടുണ്ട്. എന്റെ തറവാട്ടിൽ 3 കൂട് വെച്ചിട്ടുണ്ട്. പിന്നെ മോൻ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ ഒരു 4 കൂട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 10 കൂട് നമ്മളെ അടുത്ത് ഉണ്ട്. ഇപ്പോൾ
1: തേനീച്ച കൂട് സ്ഥാപിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് സ്ഥാപിക്കാറ്?
2: പ്രധാനമായിട്ട് ഇതിന് വെയിലും മഴയും

0: പാടില്ല. അപ്പൊ അതിനുള്ള കവറിങ് ഒക്കെ വെക്കണം. നേരെ വെയിൽ ഒരു കാരണവശാലും അടിക്കാൻ പാടില്ല. ഇതിന്റെ ടീച്ചർ പ്രവേശിക്കുന്ന ദ്വാരത്തിലേക്ക് വെള്ളം വീഴാനും പാടില്ല. അത് ആണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഒരു കാരണവശാലും ഉറുമ്പ് കയറാൻ പാടില്ല. നമ്മളൊരു സ്റ്റാൻഡ് പോലെ ഒരു ഇതിലാണ് വെക്കുന്നതെങ്കിൽ താഴെ കൂടി ഉറുമ്പ് കയറി വരാൻ സാധ്യതയുണ്ട്. വടിയിലോ മരത്തിന്റെ ഒരു പീസ് പ്ലാറ്റ്ഫോം വെച്ചിട്ടായിരിക്കും മിക്കവരും വെക്കുന്നത്. അപ്പൊ അതുമേലൊക്കെ ഗ്രീസ് പറ്റുകയാണെങ്കിൽ ഉറുമ്പ് കൂടി ഒന്നും ഇടാൻ പറ്റില്ല. സ്പ്രേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്ത് ഈസ് തന്നെ ചത്തുപോകും. കെമിക്കലും പെസ്റ്റിസൈഡ്സ് ഒന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന്റെ പരിസരത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് തേനില് പോകാം, പിന്നെ അത് നമ്മൾ തന്നെ കഴിക്കാനൊക്കെ സാധ്യതയുണ്ട്.
1: ഏതൊക്കെ രീതിയിലാണ് തേനീച്ചക്കൂട് പരിപാലിച്ച് തുടങ്ങേണ്ടത്?
0: ചെറുതേനീച്ച കൂടിനെ സംബന്ധിച്ചിടത്തോളം പരിപാലനം എന്നുള്ള ഒരു പരിപാടിയില്ല. വൻ തേനീച്ചക്കാണ് നമ്മൾ എപ്പോഴും ഓഫ് സീസണിൽ മഴക്കാലത്തൊക്കെ അതിന് പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ശർക്കര പനിയൊക്കെ കലക്കി കൊടുക്കണം. ചെറുതേനീച്ച നമ്മൾ കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഫുഡ് ഒരിക്കലും കഴിക്കില്ല. അതിന്റെ പരിസരത്ത് നല്ല വെയിലുള്ള സമയത്തൊക്കെ വേണമെങ്കിൽ വെള്ളം വെച്ചുകൊടുക്കുക. ആ വെള്ളം വന്ന് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കുടിച്ചിരിക്കും. പക്ഷെ മിക്കവാറും വെളുപ്പം കാലത്തൊക്കെ മഞ്ഞ തുള്ളി ഉള്ളത് ഉണ്ടെങ്കിൽ അത് വെള്ളം അതിൽ നിന്ന് കളക്ട് ചെയ്യും. അല്ലെങ്കിൽ തന്നെ പൂവും പൊടി കളക്ട് ചെയ്യാനോ പൂക്കൾ തേനെടുക്കാനൊക്കെ പോകുമ്പോൾ അതിന് അവസ്ഥയുള്ള തേൻ കിട്ടും. വൻതേനീച്ച ഉപയോഗിക്കുന്ന അതിന്റെ ഫുഡായിട്ടാണ്. അത് ഭക്ഷണമായിട്ട് കഴിച്ച് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നല്ലാതെ അത് തേനായിട്ട് കൺവെർട്ട് ചെയ്യില്ല. റിയൽ തേൻ മാത്രമാണ് അത് സലൈനും കൂടി മിക്സ് ചെയ്തിട്ട് തേനായിട്ട് സംഭരിച്ചു വെക്കുന്നത്. അതൊരു കുംഭം അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു കുടം പോലത്തെ ഒരു ഷേപ്പിലൊരു സാധനമാണത്. ഒരു ബബിൾ പോലെ ഇരിക്കും തേൻ. ഇത് വീടിന്റെ കഴക്കൊല്ലയിലൊക്കെ കെട്ടിത്തൂക്കി കയറിലും കമ്പിയിലൊക്കെ കെട്ടിത്തൂക്കി സ്ലാബിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ തൂക്കിയിടാം മഴ കൊള്ളൂല്ലെങ്കിൽ. മിക്ക ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ പറമ്പിൽ അധികം സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ റബ്ബർ തോട്ടോ അല്ലെങ്കിൽ മാവും തോപ്പോ കാപ്പിത്തോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടൊക്കെ സ്ഥാപിക്കും. അല്ലാതെ ഇപ്പൊ ചെറിയ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ മഴ നനയാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കാം.
1: രണ്ട് തേനീച്ചക്കൂടുകൾ വെക്കുമ്പോൾ തമ്മിലുള്ള അകലമൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
0: രണ്ട് തേനീച്ചക്കൂടുകൾ ഒന്നിച്ച് വെക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ചിലപ്പോൾ ഇതിനകത്ത് ഫൈറ്റ് വരും. അപ്പൊ ഒരു കൂട്ടിൽ നിന്ന് തേനീച്ച ഒഴിഞ്ഞു പോകാൻ സാധ്യത. അപ്പൊ ഒരു മിനിമം ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം. പിന്നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അടുത്ത് തന്നെ വെക്കരുത്. കാരണം ഇതൊക്കെ ഞാൻ അനുഭവം കൊണ്ട് പഠിച്ചാണ്. ആദ്യം ഒരു കൂടിന്റെ മേളിൽ കൂടി അടുത്ത കൂട് വെച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഒരു കൂട് വെച്ചു. ഇവര് തമ്മിൽ ഒന്നിച്ച് വരുമ്പോഴേക്കും കുറെ മാറി അപ്പുറത്തെ കൂട്ടിക്കയറും, കുറെ ഇപ്പുറത്തെ കൂട്ടിക്കയറും. പിന്നെ അവര് തമ്മിൽ ഫൈറ്റ് ആവും, കുറെ ചത്തുപോകും, കൂട് ഉപേക്ഷിച്ചു പോകും. പിന്നെ വളരെ മോശം കാലാവസ്ഥ 2015 വെള്ളപ്പൊക്കമൊക്കെ കയറിയപ്പോഴേക്കും നമ്മളെ 4 കൂട് തേനീച്ചകൾ പറന്നുപോയി. അടുത്ത പരിസരങ്ങളിൽ എവിടെയെങ്കിലൊക്കെ പോയി കൂടിയിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ വീട്ടിൽ പോയി. അപ്പൊ നമ്മുടെ വീട്ടിൽ അത് പിന്നെ കയറത്തില്ല. കൂട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരില്ല.
1: നമ്മുടെ വീടിന്റെ തന്നെ പരിസരത്തൊക്കെ ചില സ്ഥലത്തൊക്കെ നമുക്ക് തേനീച്ചക്കൂടുകൾ ചെറുതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ തേനീച്ചക്കൂടുകൾ നമ്മളൊരു കുപ്പി കൊണ്ടുപോയിട്ട് അതിന്റെ ചെറുതൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ ആ തേനീച്ചകളെല്ലാം കുപ്പിയിൽ കയറും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്?
0: അങ്ങനെയൊന്നും കയറില്ല. ഒരിക്കലും കുപ്പിയോ കലോ കുടോ ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാലൊന്നും കയറില്ല. കയറുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഒരു മൺകലമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാതക്കൽ വെച്ചിട്ട് കലത്തിന്റെ ഓപ്പണിംഗ് സ്ഥലം നമ്മൾ ഇത് കവർ ചെയ്ത് വെച്ചിട്ട് അതിന്റെ പുറകിലായിട്ട് ഈച്ചക്ക് കയറാനായിട്ട് ഹോളിട്ട് കൊടുക്കുക. ഭിത്തിയോട് ചേർത്ത് വരുന്ന സ്ഥലം നമ്മൾ ചെളിയോ പശ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചുകൊള്ളണം. പറഞ്ഞ കെമിക്കൽ പശയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ചെളിയാണ് ഏറ്റവും സേഫ്. അത് വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ അതിൽ കൂടി ഉറുമ്പ് കയറാതിരിക്കാനാണ്. അപ്പൊ ഇതിൽ കൂടി തേനീച്ച കയറണം എന്നുണ്ടെങ്കിൽ ആ തേനീച്ചയുടെ എൻട്രൻസിൽ ഒരു വാക്സ് വെച്ചിട്ട് ഒരു സാധനം അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൽ നിന്ന് അല്പം എടുത്തിട്ട് ഇതിന്റെ വാതക്കൽ വെച്ചാൽ മാത്രമേ ഇതാണ് അത് സെൻസ് ചെയ്യാനുള്ള ഒരു സാധനം. അത് മണത്തിട്ടാണ് അത് അതിൽ കൂടി കയറുന്നത്. അപ്പൊ അതിൽ കൂടി കയറി കൂട്ടിലേക്ക് പോയാൽ ഇങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെങ്കിലും ഒരു വർഷം കൊണ്ട് സ്പേസ് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും ഭിത്തിക്കാതിരിക്കുന്നത്. അപ്പൊ ഇത്രയും സ്പേസ് ഉള്ള സ്ഥലം കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഫാമിലി കോളനി ഫോം ചെയ്യും.
1: അപ്പൊ ഈ തേനീച്ചകൾ കൂടൊഴിഞ്ഞു പോകുന്നു പറഞ്ഞു, അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
0: മോശം കാലാവസ്ഥ, മഴ, വെയില്, ഫുഡ് കിട്ടാതിരിക്കുക, പൂക്കളൊന്നും ഇല്ലാതിരിക്കുക, അങ്ങനെ ഓഫ് സീസണിൽ അങ്ങനെയൊക്കെ വരില്ല. അങ്ങനെ വരുമ്പോൾ ഇത് പൂത്തടി ഒക്കെ പോകാം.
1: അത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
0: മഴയും വെയിലും കൊള്ളാതിരിക്കുക, പിന്നെ ചെടികൾ വെച്ചുപിടിപ്പിക്കുക, പൂച്ചെടികൾ. തേനീച്ച ഒരു 500 മീറ്റർ ഉയരമുള്ള തെങ്ങിപ്പോയിട്ട് എടുക്കും, ഏറ്റവും താഴെയുള്ള പുല്ലിൽ നിന്ന് എടുക്കും, തുളസി പൂവിനകത്തുനിന്ന് വരെ എടുക്കും. അത്രയും ചെറിയ സ്ഥലത്ത് നിന്നൊക്കെ പോയി എടുക്കും. വാഴക്കൂമ്പിൽ നിന്നൊക്കെ എടുക്കുന്നത് എല്ലാതരം ചെടികളിൽ നിന്നും തേൻ എടുക്കും.
1: ഇവിടെ ഇപ്പൊ 5 തേനീച്ചക്കൂടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 5 തേനീച്ചക്കൂടും എങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്, എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്?
0: അത്ര വലിയ ദൂരമൊന്നുമില്ല. ഈ ഫ്രണ്ടിൽ നിന്ന് പുറയിലേക്ക് ഒരു 10-20 അടി ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷെ മറ്റത് തമ്മിൽ ഒരു 10 അടി ഗ്യാപ്പിൽ വെച്ചേക്കുന്നത്.
1: അത്രയൊക്കെ മതിയാവും. തൊട്ടടുത്ത് വെക്കരുത്.
0: തൊട്ടടുത്ത് വെക്കരുത്. ഒരു കൂടിന്റെ മേളിലേക്ക് കൊണ്ട് വെക്കാൻ പാടില്ല. ഈ ഭിത്തിയിലൊക്കെ തന്നെ ഒരുപാട് കോളനികളുണ്ടാവും. ഈ പഴയ വീടുകളിൽ കുമ്മായം വെച്ചിട്ടുള്ള വീടുകളിൽ തറയിലൊക്കെ തന്നെ ഒരു 3-4 കോളനിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും കുഴപ്പമുണ്ടാവില്ല.
1: അത്തരം കോളനികൾ നമുക്ക് നമ്മളുടെ ഒരു കൂടാക്കി എടുക്കാനായിട്ട് നമ്മൾ ഏത് തരത്തിലത്
0: കല്ലിന്റെ ഭിത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധ്യത കുറവായിരിക്കും. അപ്പൊ നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ ട്യൂബ് ഉണ്ടല്ലോ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ട്യൂബുകൾ കിട്ടും. അത് ഈ വാട്ടർ ലെവലൊക്കെ നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന തരം അത്രയും ചെറിയ ട്യൂബുകൾ, അതായത് ചെറിയ വരലിന്റെ വണ്ണമുള്ള ട്യൂബ് ഇതിന്റെ എൻട്രൻസിലേക്ക് കടത്തി വെക്കുക. അപ്പൊ ഈ ട്യൂബിൽ കൂടി കയറി പോകും. അപ്പൊ ഈ ട്യൂബിന്റെ പുറം വശം ഇതിന്റെ ഇഴയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് പാത്രമോ അല്ലെങ്കിൽ ഒരു പെട്ടിയോ എന്തെങ്കിലും വെക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാതുക്കൽ നമ്മളാ ഇത് വെക്കുമല്ല, തേനീച്ച മെഴുക് വെക്കുമല്ലോ, മെഴുകല്ല അതൊരു പ്രത്യേക മെഴുക്.

0: ഉൾപ്പെടെയുള്ള ഒരു സാധനമാണ്. അത് കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമേ ഇതിൽ കൂടി പാസ് ചെയ്ത് പോകുള്ളൂ. കലം ചിലപ്പോൾ വെക്കാൻ പറ്റില്ലെന്ന് വരും. അപ്പോൾ ഒരു ലെങ്തി ആയിട്ടുള്ള ട്യൂബ് എടുത്തിട്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു ബോക്സ് വെച്ചിട്ട് ആ ബോക്സിന്റെ അറ്റത്ത് ഇത് വെച്ചാൽ മതി. പറക്കാൻ പറ്റാത്ത സ്പേസ് ആണെങ്കിൽ ഈ ട്യൂബിൽ കൂടി ഒരു 100 സെന്റിമീറ്റർ 150 സെന്റിമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് കൂടി ട്രാവൽ ചെയ്യും തെളിയിച്ച. ഞാനത് കണ്ടിട്ടുണ്ട് അങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നത്. അങ്ങനെ വന്ന് റെഗുലറായിട്ട് പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഇങ്ങനത്തെ ഷിഫ്റ്റ് ആവും. നമ്മുടെ ഈ ഇലക്ട്രിക് മീറ്ററിൽ ഇല്ലേ, അവിടെയൊക്കെ ഉണ്ടാവും. അവിടെ നിന്നും കൊണ്ടുപോയി നമുക്ക് ഇതൊന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ ആ തെളിച്ച വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ സാധനങ്ങൾ കയറ്റുക, എന്നിട്ട് അതിന്റെ അറ്റം ഒരു ബോക്സിന്റെ അകത്തേക്ക് കയറ്റി വെക്കുക. ബോക്സിന് രണ്ട് സൈഡിൽ ഹോൾ ഉണ്ടാവും. ഒരു സൈഡിൽ ട്യൂബ് ആയിരിക്കണം, മറ്റേ സൈഡിൽ കൂടി തെളിച്ച് കയറാനുള്ള സംവിധാനം ഒരുക്കാൻ വേണം. 1 അടി നീളമുള്ള ഒരു ബോക്സ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ മുളയിലൊക്കെ ആൾക്കാർ വെക്കുന്നുണ്ട്. വിവിധ തരം തെളിച്ച കൂടുതൽ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. നമ്മൾ ഉണ്ടാക്കി എടുക്കലൊന്നും ഇപ്പൊ പ്രാക്ടിക്കൽ ആയിരിക്കില്ല. പല സ്ഥലത്തും ഖാദി ബോർഡൊക്കെ ചിലപ്പോൾ കോഴിക്കോടൊക്കെ ഞാൻ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ എറണാകുളത്തുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ചിലപ്പോൾ ഈ കാർഷിക മേളയൊക്കെ വരുമ്പോഴേക്കും തെളിച്ച കൂടുതൽ എംപ്റ്റി ബോക്സ് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഏകദേശം 1 അടി നീളം ഉണ്ടായിരിക്കണം, 10-12 സെന്റിമീറ്റർ വീതി ഉണ്ടാവണം, അത്രയും തന്നെ ഹൈറ്റ് ഉണ്ടാവണം, റെക്ടാംഗിൾ ആയിരിക്കണം. എല്ലാ വശം ആണിയൊക്കെ വെച്ച് അടച്ച് ഭദ്രമായിരിക്കണം. മേളിലത്തെ വശം അടച്ച് വെക്കാൻ പാടില്ല, അത് നമുക്ക് തുറക്കാൻ പറ്റുന്നതായിരിക്കണം. തേനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേളിൽ വെറുതെ പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു മൂടിയായിരിക്കണം. എന്നിട്ട് ഈ ഗ്യാപ്പെല്ലാം തേനീച്ച ഫില്ല് ചെയ്യും, അതിന്റെ മെഴുകൊക്കെ വെച്ചിട്ട് അത് അടച്ചിരിക്കും. തേനീച്ച കുഞ്ഞുങ്ങൾക്ക് തിന്നാനുള്ള സാധനമാണ് പൂമ്പൊടി. സ്വാഭാവികമായിട്ടും അതിന് വളരെയധികം ഗുണമുള്ളതാണ്. സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നല്ല വിലയുണ്ട്, വിവിധ ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എടുത്തു കഴിഞ്ഞാൽ തേനീച്ച കുഞ്ഞുങ്ങൾ വളർന്നു വരാനുള്ള ഫുഡാണ്, അത് ചത്തുപോകും. മുട്ട വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒരാഗ്രഹം കൊണ്ടോ എടുക്കുകയാണെങ്കിലൊക്കെ ഒരു അല്പം ടേസ്റ്റ് നോക്കാനൊക്കെ എടുക്കാൻ നല്ലത്. അത് ലാർജ് സ്കെയിലിൽ എടുക്കാതിരിക്കുക. ഒരു 100 പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാത്തിനും എടുക്കുമ്പോൾ കുറച്ച് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമല്ല. പിന്നെ തേനിലും മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. ഒരു തേനീച്ച കൂട് പിറ്റേ വർഷം ഡബിൾ ആവും. പല സാധനങ്ങളും അങ്ങനെ ഡബിൾ ആവില്ല. പല കൃഷികളും ഡബിൾ അല്ല, 10 അട്ടിയൊക്കെ. ഒരു നെല്ലിട്ട് കഴിഞ്ഞാൽ അതിന് 10-25 നെൽമണി കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു തേനീച്ച കൂടിന്ന് ഒരു തേനീച്ച കൂട് ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു 3000 രൂപയ്ക്ക് വാങ്ങി തേനീച്ച കൂടാണെങ്കിൽ അടുത്ത വർഷം 3000 രൂപയുടെ ഒരു സാധനം കിട്ടുമ്പോൾ നമുക്ക് 6000 രൂപയും ഏറ്റവും ചുരുങ്ങിയത് 500 രൂപയുടെ തേൻ നമുക്ക് കിട്ടും.
1: തേനെടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത്?
0: തേനെടുക്കുമ്പോൾ വളരെയധികം ഹൈജീനിക് ആയിരിക്കണം. എടുക്കാൻ പോകുന്ന ആള് പെർഫ്യൂം ഒന്നും അടിക്കാൻ പാടില്ല, മണം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ക്ലീനായിട്ട് വേണം പോകാനായിട്ട്. തേനീച്ച കുത്തില്ലെങ്കിലും നമ്മുടെ ചെവിയിലെ മൂക്കിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. നെറ്റ് പോലത്തെ ഒരു സാധനം തല കവർ ചെയ്തിരിക്കണം. മൊത്തം നേരത്തോട്ട് പടച്ചൊക്കെ കയറും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രദ്ധ ആവശ്യമാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ കൈ വെച്ച് എടുത്തിട്ട് പിഴിയൊക്കെ ചെയ്യും. കൈ ഒരിക്കലും ടച്ച് ആവാൻ പറ്റില്ല. കൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫെർമെന്റ് ചെയ്ത് പോകും, പൊളിച്ചു പോകും. പെട്ടെന്ന് ഒരു 2 മാസം കൊണ്ടൊക്കെ അത് പൊളിച്ചു പോകും. അപ്പൊ ഇവിടെ സ്റ്റീലിന്റെ സ്പൂണൊക്കെ വെക്കുക, കത്തിയൊക്കെ അതിൽ നിന്ന് ക്ലീനായിട്ട് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ തിളച്ച വെള്ളത്തിലൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതാവില്ല.
1: അപ്പൊ ഇത് വെയിൽ കൊള്ളിക്കേണ്ട ഒരു ആവശ്യമൊക്കെ വരുന്നത് എപ്പോഴാണ്?
0: തേൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം വെയിൽ കൊള്ളിക്കുന്നത് തേൻ ചൂടാക്കാൻ പാടില്ല, വെയിലത്ത് വെക്കാം. അതായതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് പോകാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ എന്തെങ്കിലും കുളിച്ചു പോകാൻ സാധ്യതയുണ്ട്, അത് ഒഴിവാക്കാനാണ്.
1: എത്ര നേരമൊക്കെ വെയിലത്ത് വെക്കേണ്ടി വരും?
0: അത് 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയോ? അതൊന്ന് ചൂടായെന്ന് നമുക്ക് നോക്കി പറയാൻ പറ്റും. അത് വെയിലും ചൂടൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും.
1: അപ്പൊ നമ്മൾ ഈ കോളനി ഒരെണ്ണം പകർത്തി, ആരോഗ്യമായിട്ടുള്ള ഒരു കോളനിയാണ് അത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം?
0: അത് നമുക്ക് അപ്പോഴൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം അതുപോലെ തന്നെ തേനീച്ചകൾ വരെ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്തോണ്ടിരിക്കണം, ഇതിന്റെ വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടോ, ഉറുമ്പ് വരണുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. തേനീച്ചകൾ വരെ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ സെറ്റിൽ ആയെന്ന് അർത്ഥം. ചിലപ്പോൾ അത് ഉപേക്ഷിച്ച് തിരിച്ച് പഴയ റാണിയുടെ അടുത്തോട്ട് ചിലപ്പോൾ പോയിന്നിരിക്കും. ഇതിന് ശരിക്കും പറഞ്ഞാൽ റാണി സഹിതമാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. പല ആൾക്കാർക്ക് ഇത് അറിയാത്തതുകൊണ്ടും അത് ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊക്കെ വെറുതെ ഷിഫ്റ്റ് ചെയ്താലും ചിലപ്പോൾ അത് സക്സസ് ആയിരുന്നിരിക്കും. ഈ പൂമ്പൊടിയും തേനും സ്പെഷ്യൽ ആയിട്ട് കൊടുത്തുകൊണ്ടാണ് റാണീനെ ഉണ്ടാക്കണം. എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ മുട്ടയും ഒരേ ഈച്ചകളുമാണ് ഇടുന്നത്. പക്ഷെ റാണീനെ അത് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് റാണിയായിട്ട് ഈച്ചകൾ. റാണി മുട്ട എന്ന് പറഞ്ഞാൽ മുട്ട തന്നെ വലുതായിരിക്കും, ഈച്ച വലുതായിരിക്കും. ഓരോ കൂട്ടിലും ഒരു റാണീനെ അവർ ഉണ്ടാക്കും എല്ലാ വർഷവും. അത് ചിലപ്പോൾ വേറെ കൂട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഈ കുട്ടി തന്നെ വേറൊരു കോളനി ഫോം ചെയ്യാം. സ്പേസ് ഉണ്ടെങ്കിൽ അത് പോവില്ല, അതിനകത്ത് തന്നെ വേറൊരു അഡീഷണൽ കോളനി കൂടി വരാം. പക്ഷെ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഇതിനെ കിട്ടാം.
1: തേനീച്ച വളർത്തൽ തുടങ്ങണം എന്ന് ആശിക്കുന്ന ശ്രോതാക്കൾക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്?
0: തേനീച്ച കൂട് ഈ ബിസിനസ് ആംഗിൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 കൂട് വാങ്ങി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് സക്സസ് ആവണമെന്നില്ല. ചെറിയ രീതിയിൽ തുടങ്ങുക. നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. നെറ്റിലും ഓൺലൈനിലും അല്ലെങ്കിൽ വോയിസ് ഒക്കെ കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് തുടങ്ങുന്ന നല്ലതല്ല. ചെറിയ രീതിയിൽ തുടങ്ങുക, അങ്ങനെ ഗ്രാജുവലി ഗ്രോ ചെയ്ത് ഒരു 2-3 വർഷം കൊണ്ട് നമുക്കത് കുറച്ച് വലുതാക്കാൻ പറ്റും. 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ പോലും ഒരു 5 കോടി കൂടുതൽ വാങ്ങി വെക്കരുത് ആദ്യം. ചിലപ്പോൾ നമ്മളുടെ കെയർലെസ്നെസ് കൊണ്ട് ചിലപ്പോൾ ഇതെല്ലാം കൂടുതലായിട്ട് വെക്കുകഴിഞ്ഞാൽ നമ്മൾ നിരാശ ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ നിർത്തും. അതേസമയം 1-2 ആക്കുകയാണെങ്കിൽ നമുക്ക് പോയാലും നഷ്ടമില്ല. പിറ്റേ കൊല്ലം നമ്മൾ ട്രൈ ചെയ്യും, പിറ്റേ കൊല്ലം ട്രൈ ചെയ്യും, അങ്ങനെ അങ്ങനെ അങ്ങനെ വരും. ഇപ്പം ഈ വർഷം എനിക്ക് തെനീച്ച കൂടുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതിപ്പോ നമ്മൾ ഇത്രയും വർഷം എന്ന് വന്നിട്ട് നമ്മളുടെ എക്സ്പീരിയൻസ് ധരിച്ചൊക്കെ അറിയില്ല.

എല്ലാ കൃഷി അങ്ങനെയല്ല, നമ്മൾ 10 വാഴ നട്ടു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം കുറച്ച് കുമ്പടിച്ച് പോകാമല്ലോ. കൃഷി എപ്പോഴും അങ്ങനെയാണ്, കൃഷി നാശം എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം, സക്സസ് മാത്രമാണെന്ന് വിചാരിക്കരുത്. കഴിഞ്ഞ വർഷത്തെ വാർഡ് സഭയിലൊക്കെ നമ്മൾ തേനീച്ച കൂട് എല്ലാവർക്കും വിതരണം ചെയ്യണമെന്ന് പല ആവശ്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പല ആൾക്കാർക്കും അറിയില്ലായിരുന്നു, ചില ആൾക്കാരൊക്കെ എന്നെ കളിയാക്കുകയും ചെയ്ത് എന്നെ ചില ആൾക്കാർ തേടുന്ന ഏറ്റ പേരൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതവണ അത് നമുക്ക് മുനിസിപ്പാലിറ്റി അപ്രൂവലായിട്ട് വരെയും പുതിയ കൃഷി ഓഫീസറാണ് ഏഞ്ചലസ് കറിയ, അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതി

അത് നമുക്ക് മുനിസിപ്പാലിറ്റി അപ്രൂവൽ ആയിട്ട് വരെയും പുതിയ കൃഷി ഓഫീസറാണ് ഏഞ്ചലസ് കറിയ, അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഏലൂരിൽ വരുത്താൻ പറ്റി. 40 വർഷമായിട്ട് കൃഷി ചെയ്യാത്ത നെൽപ്പാടങ്ങളിലെല്ലാം നെൽ കൃഷിയൊക്കെ തുടങ്ങിയ കൂട്ടത്തില് തേനീച്ചയും വന്നു. ഇപ്പൊ തേനും പാലും ഒഴുകും എന്ന് പറയുന്നില്ല, ഏലൂരിൽ ഇപ്പൊ തേനും വരാൻ തുടങ്ങി. 59 കൂടുകളാണ് ഈ തവണ കൊടുത്തത്, കർഷകർക്ക് ആവശ്യാനുസരണം കൊടുത്തത്. അത് സബ്സിഡി നിരക്കിലാണ് കൊടുത്തത്, അത് എല്ലാവരും വാങ്ങി ഇത് ചെയ്യാൻ പറ്റി. പിന്നെ ചെറുതേനീച്ചയുടെ പറയാൻ പറ്റുപോയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പോളിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് കൃഷിയെ പരോക്ഷമായിട്ട് ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തേങ്ങയും മാങ്ങയും ചക്കയും നെല്ലും എല്ലാം അധികമായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റും കൂടിയാണ്. വെറുതെ ഒരു മധുരം കഴിക്കുന്ന പോലെ കഴിക്കുന്ന ഒരു സാധനമല്ല, ഒരു മെഡിസിൻ കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ തേനീച്ച കൂട് ഒരെണ്ണമെങ്കിലും വാങ്ങി വളർത്തണം എന്നാണ് എന്റെ ഒരു നിർദ്ദേശം.

ചെറുതേനീച്ചകളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ഏലൂരിലുള്ള കർഷകൻ ഡോക്ടർ പി.ബി. രാജേഷ് ആയിരുന്നു. സംശയ നിവാരണത്തിനായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9846033337. ഒരിക്കൽ കൂടി പറയാം: 9846033337.

0: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ അടുത്തതായി കേൾക്കാം. നാളെയുടെ പ്രതീക്ഷയായി പരമ്പരാഗത ജൈവ കൃഷിയെ കൈവിടാതെ സംരക്ഷിക്കുന്ന ജനസാന്ദ്രതയേറിയ കൊച്ചി നഗരവാസികൾക്കായി നിലനിൽപ്പിനായുള്ള കൃഷിയുടെ പാഠങ്ങൾ പങ്കുവയ്ക്കുന്ന യുവ കർഷകനായ ജി വിശ്വപ്രസാദ് പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങളും അറിവുകളും. കാർഷിക രംഗം ഹൈബ്രിഡ് വിത്തുകൾക്ക് പിന്നാലെ പായുമ്പോൾ കേരളത്തിന്റെ പരമ്പരാഗത കൃഷിരീതി പിന്തുടർന്നുകൊണ്ട് ഓപ്പൺ പോളിനേഷൻ വിത്തുകൾ മാത്രം ഉപയോഗിച്ച് ജൈവ രീതിയിൽ പച്ചക്കറികളും നേന്ത്രവാഴയും കൃഷി ചെയ്യുകയാണ് ജി വിശ്വപ്രസാദ് എന്ന യുവ കർഷകൻ. രാസവളങ്ങൾ പൂർണമായും ഒഴിവാക്കിയുള്ള വിശ്വപ്രസാദിന്റെ കൃഷിയിടത്തിൽ പച്ചക്കറി വിളകളായ മത്തൻ, കുമ്പളം, പടവലം, വെള്ളരി, കുക്കുംബർ, വിവിധ ഇനം മുളകുകൾ എന്നിവ യഥേഷ്ടം വളർന്നു നിൽക്കുന്നു. ഹൈബ്രിഡ് വിത്തുകൾ, രാസവളം എന്നിവ ഉപയോഗിക്കാത്തതിനാൽ തന്നെ വിളവൽപ്പം കുറവാണെങ്കിലും പച്ചക്കറികളുടെയും പഴത്തിന്റെയും രുചിയും ഗുണവും ഏറെ മുന്നിലാണെന്ന് ഉപയോഗിച്ചവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്റഗ്രൽ ഫാമിംഗ് രീതിയിൽ ഭാവിയിൽ പശുക്കളും ആടുകളും കോഴികളും പന്നികളും ഒപ്പം പച്ചക്കറി വിളകളുമായി ഒരു ഫാം എന്ന ആശയത്തിലാണ് വിശ്വപ്രസാദ് കൃഷിയെ സമീപിക്കുന്നത്. കേൾക്കാം യുവ കർഷകനായ വിശ്വപ്രസാദ് പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ. കൃഷിയിൽ നിന്ന് യുവാക്കൾ പിന്തിരിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് കൃഷിയിൽ ഇത്ര സജീവമായി എത്തിച്ചേർന്നത്?
1: പുതിയ തലമുറ കൃഷിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്തായാലും. പക്ഷെ അവർക്ക് എപ്പോഴും അവർക്ക് അവരുടെ എന്താ പറയാ സൊസൈറ്റീനെ പേടിയാന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്, ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ പുതിയ പുതിയ ന്യൂ ജൻ ടെക്നോളജി വെച്ചിട്ട് നമ്മുടെ ട്രാക്ടർ ആയിക്കോട്ടെ, നമ്മുടെ ഓട്ടോമേഷൻ ആയിക്കോട്ടെ, ഇറിഗേഷന്റെ സിസ്റ്റം ആയിക്കോട്ടെ, അതെല്ലാം എല്ലാവരിലേക്ക് ഇപ്പൊ എത്തുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണം, എനിക്കും താല്പര്യമുണ്ട്. അപ്പൊ അവർക്ക് ഇതിലേക്ക് വരാനുള്ളൊരു സമയമാണ് ഇല്ലാത്ത. അപ്പം അത് അവര് തന്നെ കണ്ടുപിടിച്ച് അവരുടെ ഒരു പാഷൻ, ഒരു ഹോബി, പിന്നെ ഇതെല്ലാത്തിനപ്പുറം ഇത് നമുക്ക് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് തരും കൃഷി എന്ന് പറഞ്ഞ ഒരു കാര്യം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഇനി അങ്ങോട്ടുള്ള ജനറേഷനിൽ മിക്ക കുറെ പേര് ഇപ്പൊ തന്നെ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്.
0: വിശ്വപ്രസാദ് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്?
1: എന്റെ അച്ഛനും എന്റെ കൊച്ചച്ഛനും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന പീച്ചിങ്ങ, പടവലങ്ങ, പിന്നെ വെറ്റില ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, വാഴ കൃഷി, പിന്നെ നമ്മുടെ മുല്ല ഉണ്ടല്ലോ അത് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, കാന്താരി മുളക്, വഴുതനങ്ങ, പിന്നെ മീൻ കൃഷി അവർ ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചച്ഛനാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ചെയ്യുന്ന ഒരാളാണ്, ഈ കോഴിയുടെ കൃഷിയാണെങ്കിലും പോൾട്രി ആയിക്കോട്ടെ. അപ്പൊ പുള്ളിക്കാരനെ കണ്ടുകൊണ്ടാണ് എനിക്ക് പിന്നെ ഈ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. പുള്ളിക്കാരനപ്പൊ എന്നെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് പയ്യെ പയ്യെ അതിപ്പോ ഞാനിപ്പം എന്റെ പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പയ്യെ എന്നാ പിന്നെ ഇതിലേക്ക് ഇറങ്ങാന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും ഇറങ്ങിയതാ. പല ടൈപ്പ് ഓഫ് ഫാമിംഗ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ചെയ്യുന്ന ഓർഗാനിക് ഫാമിംഗ് ആണ്. അല്ലെങ്കിൽ ചാണകത്തിന്റെ മാത്രം യൂസ് ചെയ്തിട്ടാണ്, പശുവിന്റെ കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത്. എന്റെ മണ്ണിനെ എത്രത്തോളം ഞാൻ എൻറിച്ച് ചെയ്യുക, അതാണ് എന്റെ ഇപ്പൊ ലക്ഷ്യം. ഇപ്പൊ ഫസ്റ്റ് ഞാനിപ്പോ കൃഷി ഇപ്പൊ നമ്മുടെ നാട്ടിൽ അറിയാലോ, ഒരു ആറ് മാസം മഴയാണെങ്കിൽ ആറ് മാസം വെയിൽ, ആ വെയിലിന്റെ ഇടയിൽ തന്നെ കുറെ മഴ ഉണ്ടാവും. ഈ ഫംഗസ് വരാനുള്ള സാധ്യത

0: ഭയങ്കര കൂടുതലാണ്, പെസ്റ്റും ഫംഗസും ഫ്ലൈസും ഒക്കെ വരാൻ വേണ്ടിട്ട്. അപ്പം മണ്ണിനെ നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എത്ര ഹ്യൂമിഡിറ്റി കണ്ടീഷൻ വന്നാലും ഹ്യൂമിഡിറ്റി ലോ ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും. പിന്നെ കൂടുതൽ ഇപ്പോഴത്തെ എല്ലാവരും ബിസിനസ് ആവശ്യത്തിനാണല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രാസവളത്തിനൊക്കെ കുറച്ച് വിലയുള്ളൂ. അപ്പൊ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ഉത്പാദിപ്പിക്കുക, അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവർ ഉപയോഗിക്കുന്ന ഹൈബ്രിഡാണ്, ഹൈബ്രിഡ് സീഡാണ്. പക്ഷെ ഞാനിപ്പോ ഉപയോഗിക്കുന്നതാണ് ഓപ്പൺ പോളിനേറ്റഡ് സീഡ് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഓപ്പൺ പോളിനേറ്റഡ് സീഡിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പിന്നീടാണെങ്കിലും ശേഖരിച്ചു വെക്കാം. അതുമല്ല എനിക്ക് കുറെ തേനീച്ച കൾട്ടിവേഷൻ ഉണ്ട്. അപ്പൊ തേനീച്ചയെ നമ്മളെ ചെറുതേനീച്ചയെ നമ്മൾ നല്ല രീതിക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്യും. എന്റെ പറമ്പിൽ വന്നാൽ തന്നെ കാണാം ഒത്തിരി കിളികളാണ് വന്നിരിക്കുന്നത്, ഒത്തിരി പ്രാണികളുണ്ട്, ഒത്തിരി പുഴുക്കളുണ്ട്. അവരൊക്കെ വരാനുള്ള ഒരു എക്കോ സിസ്റ്റം എനിക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം എന്റെ പറമ്പിൽ കുളമുണ്ട്. ഈ കുളത്തിൽ നമ്മളൊരു ഫുൾ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതൊരു ഓർഗാനിക് എന്നും കൂടി നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ.
1: നിലവിൽ നമ്മുടെ ഒരു കൃഷിയിടത്തില് എന്തെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നത്?
0: മുളക് ചെയ്യുന്നുണ്ട്, കാന്താരി മുളക് ചെയ്യുന്നുണ്ട്, പയറ് ചെയ്യുന്നുണ്ട്, പിന്നെ വെണ്ടയ്ക്ക ചെയ്യുന്നുണ്ട്, തക്കാളി ചെയ്യുന്നുണ്ട്, പടവലങ്ങ, പീച്ചിങ്ങ, പിന്നെ മുള്ളൻ വെള്ളരി ചെയ്യുന്നുണ്ട്, പിന്നെ കുക്കുംബർ ചെയ്യുന്നുണ്ട്, പച്ചമത്തങ്ങയും മഞ്ഞമത്തങ്ങയും ചെയ്യുന്നുണ്ട്. വാഴ കൃഷിയും ഉണ്ട് നമുക്കിപ്പോ.
1: ഏത് വാഴയാണ് കൃഷി ചെയ്യുന്നത്?
0: നാടൻ ഏത്തവാഴയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നാടൻ ഏത്തവാഴയും പുറത്തുനിന്ന് വന്ന ഏത്തവാഴ നല്ല നല്ല വ്യത്യാസമുണ്ട്. അതിന്റെ ലെങ്ത്തിനായിക്കോട്ടെ, അതിന്റെ സൈസിനായിക്കോട്ടെ, ടേസ്റ്റിനായിക്കോട്ടെ, നമ്മുടെ ലെങ്ത് ഉണ്ടാവും, പക്ഷെ വലിയ ലെങ്ത് ആയിരിക്കില്ല. അപ്പൊ അത് അതിന്റെ ടേസ്റ്റിനും വ്യത്യാസമുണ്ട്, സൈസിനും വ്യത്യാസം ഉണ്ടാവും.
1: പറഞ്ഞല്ലോ ഓപ്പൺ പോളിനേഷൻ രീതിയിലുള്ള വിത്തുകൾ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഈ ഒരു രീതി തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം?
0: ഓപ്പൺ പോളിനേറ്റഡിൽ നമ്മൾ അധികം വിഷാംശം അല്ലെങ്കിൽ ഒരു രാസവസ്തു കൊണ്ടിട്ടല്ല ഓപ്പൺ പോളിനേറ്റഡ് സീഡ് ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡിന് 7 ദിവസം അതിന് ഒരു വളം ഇട്ടില്ലെങ്കിലും അത് കിളുത്ത് വരും. അതാണ് അതിന്റെ വ്യത്യാസം. കാരണം അത് അത്രത്തോളം രാസവസ്തുവിൽ ഇട്ട് അത് വച്ചിട്ടാണ് അത് ഹൈബ്രിഡ് ആക്കി എടുക്കുന്നത്.
1: ഓപ്പൺ പോളിനേഷൻ രീതിയിൽ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതി ഒന്ന് വ്യക്തമാക്കാമോ?
0: ഓപ്പൺ പോളിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ പഴയ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ നമുക്ക് കിട്ടുന്ന വിത്തുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അടുത്ത സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമത്.
1: ഇത്തരം വിത്തുകൾ എങ്ങനെയാണ് ശേഖരിച്ച് വെക്കുന്നത്?
0: അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി വരുമല്ലോ. അപ്പൊ അതിന്റെ സീഡിന്റെ പരിവാവല്ലോ, നമുക്ക് സീഡ് പരിവാവുന്ന നമുക്കത് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് അത് സീഡ് ആവുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ വഴുതനങ്ങ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, നമ്മൾ പണ്ട് കാലത്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ അടുപ്പിന്റെ മേളിൽ ഒരു തട്ട് പോലെ ചെയ്തിട്ട് അതിന്റെ മേളിലിട്ട് ഉണക്കിയിട്ടാണ് ആ സീഡ് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ അതിനെ കുറെ നാൾ ഇങ്ങനെ വെച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അത് ഉണങ്ങി ഉണങ്ങി അതിന്റെ അത്ര സീഡ് നമുക്കൊരു പക്ക ഒരു നമുക്ക് അടുത്ത് ഇതിലേക്ക് ജെർമിനേറ്റ് ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് ആ സീഡ് ആകും.
1: നിലവിൽ ഇപ്പൊ വാഴയും വിവിധ ഇനം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയുടെ തുടക്കം മുതൽക്ക് മണ്ണൊരുക്കം മുതലുള്ള ആ നടപടികൾ ഒന്ന് വ്യക്തമാക്കാമോ?
0: വാഴ ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ ആദ്യമേ ജസ്റ്റ് ഒന്ന് കൾട്ടിവേറ്റർ അല്ലെങ്കിൽ റോട്ടവേറ്റർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉഴുതിടും. ശരിക്കും പറഞ്ഞാൽ ആ ഉഴുതിടുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ മണ്ണും ഒന്ന് ജസ്റ്റ് നമ്മൾ ഒന്നും ചെയ്യാത്ത കൊണ്ട് തന്നെ രാസവസ്തു ഒന്നും ചെയ്യാത്തതുകൊണ്ട് ആ വളം അവിടെ നേരത്തെ വളവും നേരത്തെ ഉണ്ടായിരുന്ന വളം അവിടെ കിടക്കും. നേരെ മറിച്ച് ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ പയറാണ് ഈ വർഷം ചെയ്തതെങ്കിൽ ആ സെയിം സ്ഥലത്ത് നമ്മൾ പയർ ചെയ്യത്തില്ല. കാരണം പയറിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലായിരിക്കും വേറൊരു വസ്തുവിന് വേണ്ടത്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്ഥലം മാറ്റി സ്ഥലം മാറ്റി ആയിരിക്കും ചെയ്യുന്നത്. അത് വാഴയാണെങ്കിൽ എന്തും നമ്മൾ റൊട്ടേറ്റ് ചെയ്യും നമ്മൾ ആ സ്ഥലം. കാരണം ഒരു വസ്തുവിന് വേണ്ട ഒരു മൈക്രോ ന്യൂട്രിയന്റ് അല്ല വേറൊരു വസ്തുവിന് വേണ്ടത്. അപ്പൊ നമ്മളത് ആദ്യമേ നമ്മളത് നോക്കും നേരത്തെ എന്തൊക്കെയാണ് എവിടെ നട്ടേ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡോളോമേറ്റ് ഇടും. ഡോളോമേറ്റ് ഇട്ട് നമ്മൾ അല്ലെങ്കിൽ അതിന് പാറപ്പൊടി തന്നെയാണ്. അപ്പൊ പാറപ്പൊടി ഇടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ അതിൻ്റെ അകത്തെ ഡോളോമേറ്റ് ഇടുമ്പോൾ മണ്ണിന്റെ പുളിപ്പും അത് ഇതെല്ലാം മാറി കിട്ടുമ്പോഴത്തേക്കും മണ്ണ് നമുക്ക് ആ ഡോളോമേറ്റ് ഇട്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത വളം ചെയ്യുന്നത്. അടുത്ത വളം ചെയ്യുന്ന നേരം നമ്മൾ ചാണകം ഈ പറഞ്ഞ കോഴിവളം ആട്ടിൻകാട്ടം പിന്നെ ചാണകത്തിൽ തന്നെ ഉണക്ക ചാണകം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യും. കരികിലയും ആദ്യം ഇതും പിന്നെ കുറച്ച് ഞാനൂലിനെ ഇട്ട് നമ്മൾ അതിനെ കമ്പോസ്റ്റ് ചെയ്തെടുക്കും. ആ കമ്പോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രണ്ടാമത് ബെഡ് ഫോം ചെയ്യും. ബെഡ് ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അടിവളമാക്കി ഇതെല്ലാം ഒരു താൽക്കാലികമായ ഒരു ഫോർമേഷനിൽ നമ്മൾ ഇതിന്റെ കമ്പോസ്റ്റ് പിന്നെ കോഴിവളം ആട്ടുംകാട്ടം പിന്നെ വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇതിനൊരു സമ്മിശ്രമായ ഒരു മിക്സ് ഒരു ഒരു അളവിൽ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഓരോ ബെഡിന് ഇടുന്നത്. ആ ബെഡിനിട്ട് ബെഡിനെ ഒന്ന് നനച്ച് അതിന്റെ മൈക്രോബ്സിന്റെ ആക്ടിവിറ്റി അവിടെ വരുമ്പോഴത്തേക്കും അതൊരു 7 ദിവസം എടുക്കും. ആ ഒരു മൈക്രോബ്സിന്റെ ആക്ടിവിറ്റിയിൽ നമ്മൾ ട്രൈക്കോഡെർമ എല്ലാം കൊടുത്ത് ആ മണ്ണിനെ നമ്മൾ ഒരു നല്ല രീതിയിൽ ഫോം ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്കാണ് നമ്മൾ സീഡ് നടുന്നത്.
1: പ്രധാന വളപ്രയോഗ രീതികൾ ഒന്ന് വ്യക്തമാക്കാമോ?
0: പ്രധാനമായിട്ട് വളം ചെയ്യുന്ന നമ്മൾ അടിവള ചെയ്യുന്ന ആദ്യം ഇടുന്ന വളത്തിനനുസരിച്ചിട്ടാണ് നമ്മളെ എല്ലാം ഉണ്ടാകുന്നത്. കാരണം ആദ്യം പറഞ്ഞല്ലോ ഡോളോമേറ്റ് എന്തുകൊണ്ടാണ് ഒരു അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്നത്. സോയിലിന്റെ PH നമുക്ക് നല്ല രീതിക്ക് ആ ഒരു അസിഡിറ്റിനെ കുറയ്ക്കാൻ പറ്റും. ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഡോളോമൈറ്റ് ഉപയോഗിക്കുന്നു, കാൽഷ്യം അല്ലെങ്കിൽ ഇത് എന്താ ഉപയോഗിക്കാത്തതെന്ന് ചോദിക്കും. കാരണം ഇതിന് കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡോളോമൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡോളോമൈറ്റ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ അതിന്റെ അസിഡിറ്റി ഒക്കെ കുറച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിവളം ചെയ്യും. നമ്മളെ മെയിൻ അടിവളമാണ്. ഈ അടിവളം ചെയ്തതിന് ശേഷം പിന്നെ ഈ എല്ലാ ഓരോ സ്റ്റേജിലും നമ്മൾ ആദ്യം എല്ലാ സ്റ്റേജ് ആയിരിക്കും, പിന്നെ ഫ്ലവറിംഗ് ആയിരിക്കും.

0: തന്നെയാണ് അത് ഫ്രൂട്ട് ആവുന്നത്. ഓരോ സ്റ്റേജിലും ഞാൻ ചെയ്യുന്ന ഓരോ സെയിം കാര്യം തന്നെയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചഗവ്യയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മെയിൻലി. പഞ്ചഗവ്യം മുട്ട ഫെർമെന്റ് ചെയ്തതും പിന്നെ ഗോമൂത്രവും ശർക്കരയും ഇതെല്ലാമാണ് ഞാൻ തളിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഗോമൂത്രവും ശർക്കര ആയിരിക്കും തളിക്കുന്നത്. ഈ ഫസ്റ്റ് ഗോമൂത്രം നമ്മൾ തലേദിവസം എടുത്തു വെച്ചതല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു മുന്നൊരുക്കം ഉണ്ടാകുമല്ലോ, ഇന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 1 വീക്കിലെങ്കിൽ മാക്സിമം ഒരു 6 വീക്സ് പഴകിയ ഗോമൂത്രമാണ് നമ്മൾ ശർക്കരയുടെ കൂട്ടത്തിൽ 7 ദിവസം പിന്നെ ഫെർമെന്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പയ്യെ ഫ്ലവറിംഗ് സ്റ്റേജിലാണ് പിന്നെ നമ്മൾ പഞ്ചഗവ്യം ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ചാണകം, ഗോമൂത്രം, കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, മുട്ട ഫെർമെന്റ് ചെയ്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചാണകം കൂടി ഇട്ട് കുറച്ച് മണ്ണും കൂടി ഇടും. കാരണം മൈക്രോബ്സിന്റെ ആക്ടിവിറ്റി അവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ 2 നേരം ഇളക്കി ഇളക്കി ഇളക്കി വന്നിട്ട് അത് നമ്മൾ 1 ലിറ്ററിൽ 10 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്യും. ഇത് തന്നെയാണ് ഞാൻ എന്റെ അവസാനത്തെ സ്റ്റേജ് വരെ ഞാൻ ചെയ്യുന്നത്.
1: ഈ ഓപ്പൺ പോളിനേഷൻ രീതിയിലുള്ള വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിളകൾക്ക് കൂടുതൽ ഗുണമേന്മയും രുചിയും ഉള്ളതായിട്ട് ഉപഭോക്താക്കൾ പറഞ്ഞിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും അവര് പിന്നെയും പിന്നെയും വാങ്ങാനുള്ള രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈൽഡ് ഒരു മോഡറേറ്റ് ആയിരിക്കും. മറ്റേ ഹൈബ്രിഡിൽ പോലെ വലിയ ഹയർ ഈൽഡ് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഫസ്റ്റ് സർവീസ് പിന്നെ ബിസിനസ് എന്ന് നോക്കുന്ന ആർക്കും ഓപ്പൺ പോളിനേറ്റ് സീഡ് ചെയ്യാം. നേരെ മറിച്ച് ഫസ്റ്റ് ബിസിനസ് സെക്കൻഡ് സർവീസ് എന്ന് നോക്കുന്ന ഒരാൾക്ക് ഓപ്പൺ പോളിനേറ്റ് സീഡ് വെച്ചൊരു ലാർജ് എമൗണ്ട് ഓഫ് ഒരു ഈൽഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ, ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ ടേസ്റ്റിനും ഹൈബ്രിഡിനെക്കാളും നല്ല വ്യത്യാസം, നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഉണ്ടാകുന്നത്.
1: കൃഷി ചെയ്യുമ്പോൾ കീടങ്ങളുടെ ആക്രമണം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ, എങ്ങനെയാണ് ജൈവികമായ രീതിയിൽ കീടാക്രമണം ചെറുക്കുന്നത്?
0: പെസ്റ്റിനെ ഒന്ന് അസൈഡ് ആയിട്ട് നിർത്തുക, പെസ്റ്റിനെ ഒഴിവാക്കാനല്ല. അവരും ഈ ഭൂമിയിലുള്ളവരാണ്, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മളെ പോലെ തന്നെ. അപ്പൊ നമ്മൾ അതിനെ കൊന്നുകളെ അവരുടെ പോപ്പുലേഷൻ തകർക്കാന്നല്ലാണ്ട് നമ്മൾ അവരെ നമ്മുടെ ഇത് ഉപദ്രവിക്കാതിന്റെ തന്നെ അപ്പുറത്തൊന്നും മാറ്റി നിർത്താന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ അതിനെ ഉപദ്രവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അടുത്ത ജനറ്റിക് വ്യത്യാസം വെച്ചിട്ട് അവര് കൂടുതൽ ഉണ്ടാകാനാണ് ശ്രമം. അപ്പൊ ഞാൻ എന്താ ചെയ്ത, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണിനെ എൻട്രി ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കാന്താരിയും പറഞ്ഞ വെളുത്തുള്ളി മിശ്രിതമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കടല മീൻസ് വേപ്പിൻ പിണ്ണാക്കിന്റെ വേപ്പിൻ കുരുവിന്റെ സത്ത് വരും, അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റെഡ് ആൽഗ ഉണ്ടല്ലോ, സീല് വരുന്ന റെഡ് ആൽഗയുടെ നമുക്ക് സൊല്യൂഷനും കിട്ടും. ഇതെല്ലാം ഓർഗാനിക് തന്നെയാണ്.
1: കൊച്ചി പോലെ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശത്ത് അവനവന്റെ ആവശ്യത്തിനായിട്ട് കൃഷി ചെയ്യാനായിട്ട് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നടത്താൻ കഴിയുക?
0: ഒരു മട്ടുപ്പാവ് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എല്ലാ വീട്ടിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി, കുറച്ച് നമ്മൾ അന്നന്നത്തെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്രോ ബാഗിൽ കുറച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഈ എറണാകുളം പോലത്തെ സിറ്റിയിൽ പറഞ്ഞാൽ എല്ലാവർക്കും അത് ചെയ്യണം പറ്റുന്നില്ല. ഒരു വെർട്ടിക്കൽ ഫാമിംഗ് പോലെയാണ് നമ്മുടെ ഇവിടുത്തെ വെർട്ടിക്കൽ ഹ്യൂമൻ ഫാമിംഗ് ചെയ്യുന്നത്. കാരണം ഒരു ഫ്ലാറ്റിൽ നേരെ നേരെ മേലിലേക്കാണ് എല്ലാവരും താമസിക്കുന്നത്. ഒരു വീട് പോലെ അവർക്ക് ഒരു ടെറസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഒരു ലിമിറ്റഡ് ഉണ്ട്. അല്ലാത്ത കുറെ സ്ഥലം നമുക്ക് എറണാകുളത്ത് കടവന്ത്ര ഏരിയ എന്ന് പറയുമ്പം തന്നെ ഒത്തിരി വീടുകൾ ഒഴിഞ്ഞത് ഒത്തിരി ടെറസുകൾ ഉണ്ട്. അവർക്കൊക്കെ പയ്യെ പയ്യെ അവിടെ വീടുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അടുത്ത വീട്ടുകാർക്ക് അവരുടെ സമ്മതം വാങ്ങിച്ചിട്ട് അവരുടെ വീടിന്റെ മുകളിൽ ടെറസിൽ ഫാമിംഗ് ചെയ്യാം. അത് നല്ലൊരു രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ള വീടുകൾക്ക് അടുത്തുള്ളവർക്ക് എല്ലാവരും കൂടെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ അതിന്റെ മുകളിൽ കൃഷി ചെയ്യാം, 2-3 വീടിന്റെ മുകളിൽ. അതിന് നമ്മുടെ സർക്കാർ നല്ല രീതിക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ.
1: ഇനിയിപ്പോ കൃഷിയിൽ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്?
0: എനിക്കൊരു ഫാം തുടങ്ങണം, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഞാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അകത്ത് എനിക്ക് ആട് വരും, കോഴി വരും, താറാവ് വരും, ഏറ്റവും വലിയതായിട്ട് എനിക്ക് അവിടെ പശു വരും. ക്യാറ്റിൽ ഫീഡ് കൊടുക്കാണ്ട് എങ്ങനെ നമുക്കൊരു പശുവിനെ വളർത്താം, ലാഭകരമായി വളർത്താം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. ഒരു ലിറ്റർ പാലിന് ഇപ്പൊ 70 രൂപ ആണെങ്കിൽ ആ 70 രൂപയ്ക്കുള്ള സാധനം എന്താണോ ഒരാൾ കൊണ്ടുവന്നെ ആ അതിനുള്ള പാല് ഞാൻ അയാൾക്ക് കൊടുക്കും. അവിടെ എനിക്കപ്പൊ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു വിശ്വാസം വരും, ഞാൻ കൊടുക്കുന്ന പാലില് ഒരു യാതൊരുവിധ യൂറിയ കണ്ടന്റ് ഇല്ലാത്തൊരു ക്യാറ്റിൽ ഫീഡ് ഇല്ലാത്തൊരു തീറ്റയാണ് ഞാൻ കൊടുക്കുന്നതെന്ന്. 2, എനിക്ക് ആ ചാണകത്തിൽ നിന്ന് കുറെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാം, അതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടും, ഗോമൂത്രത്തിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടും. അപ്പൊ ഇതൊക്കെ എനിക്ക് എപ്പോഴും പാലിൽ നിന്ന് മാത്രമായിരിക്കില്ല നമുക്കൊരു വരുമാനം കിട്ടുന്നത്. നാട്ടില് ചെലവുള്ള ഒരു കാര്യമാണ് ഓർഗാനിക് മേക്ക്. അതിപ്പം മോരായിക്കോട്ടെ, തൈ ആയിക്കോട്ടെ, അതിലെല്ലാം ബൈ പ്രോഡക്ട്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം കിട്ടുന്നത്, പാലിൽ നിന്ന് മാത്രമല്ല. അപ്പൊ ഫസ്റ്റ് എന്റെ ലക്ഷ്യം അതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പോലെ ആട്, കോഴി, പന്നി ഇതെല്ലാം എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പം ഫുള്ളി എനിക്കൊരു ഫാം സെറ്റപ്പാണ്, എന്റെ ഫാം ഹൗസ് സെറ്റപ്പിലേക്കാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്. അതില് അതിന്റെ വരുന്ന ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ അതിന്റെ വരുന്ന ഒരു മീൻസ് വളം വെച്ചിട്ട് മാനുവർ വെച്ചിട്ടാണ് ഇനി ഞാൻ എന്റെ കൃഷി ചെയ്യാൻ പോകണം. അപ്പൊ എനിക്ക് അവിടെ കൃഷി ചെയ്യാൻ എനിക്ക് 0 കോസ്റ്റേ വരുന്നുള്ളൂ.
1: ആഗ്രഹിക്കുന്ന രീതിയിൽ കൃഷി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണി കൊച്ചിയുടെ എല്ലാവിധ ആശംസകളും.
2: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നാളെയുടെ പ്രതീക്ഷയായി പരമ്പരാഗത ജൈവ കൃഷിയെ കൈ

0: വിടാതെ സംരക്ഷിക്കുന്ന ജനസാന്ദ്രതയേറിയ കൊച്ചി നഗരവാസികൾക്കായി നിലനിൽപ്പിനായുള്ള കൃഷിയുടെ പാഠങ്ങൾ പങ്കുവയ്ക്കുന്ന യുവ കർഷകനായ ജി വിശ്വപ്രസാദ് പങ്കുവച്ച കാർഷിക അനുഭവങ്ങളാണ്. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യമുന ശിവദാസ്, ലക്ഷ്മി നാരായണൻ.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴ പെയ്തു. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 28 സെക്കൻഡും.

ഇപ്പോൾ വിപണി, കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 21,800 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 26,000 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 24,000 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 12,800 രൂപ, വടക്കൻ പറവൂർ 13,000 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 35,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 23,000 രൂപ, എറണാകുളം 23,500 രൂപ, തൊടുപുഴ 1,000 23,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിൻ്റലിന് അൺഗാർബിൾഡ് കൊച്ചി 69,600 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,600 രൂപ, അൺഗാർബിൾഡ് ആലുവയും മൂവാറ്റുപുഴയും 68,000 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 69,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,650 രൂപ, കട്ടപ്പന 2,500 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29,000 രൂപ, മൂവാറ്റുപുഴ 28,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 23,200 രൂപ, മൂവാറ്റുപുഴ 21,000 രൂപ, തൊടുപു�ഴ 26,000 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 22,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 150,000 രൂപ, ആലുവ 165,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 79,800 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 7,000 രൂപ,

അടയ്ക്ക 1000-ന് എറണാകുളം 4600 രൂപ, നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4200 രൂപ, മൂവാറ്റുപുഴ 4900 രൂപ. നിങ്ങൾ ഇതുവരെ കേട്ടത് വിപണി, കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 27 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എല്ലിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
0: 52 G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13 തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനു ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന്

0: ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
1: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो अपनी आवश्यकता का डीजल अपने कंज्यूमर पंप से लें.
0: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
3: Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it'll have an impact because this year, his income will be stressed out.
0: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുംതൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കുകൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ് വെർദയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകിയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 രൂപയും ഒരു മാസം

0: 30 ലക്ഷം രൂപയും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35:26.

0: പ്രിയ ശ്രോതാക്കളെ, വൈവിധ്യമാർന്ന ഇനങ്ങളുമായി കൊച്ചി നിലയത്തിന്റെ പതിവ് സായന പരിപാടി എഫ് എം ഈവനിംഗ് ഇതാ ആരംഭിക്കുന്നു. ഇനി 9 മണിവരെ നിലയത്തിനൊപ്പമുണ്ടാവുക. നിങ്ങളുടെ ഇഷ്ട ഇനങ്ങൾ ആസ്വദിച്ചുകൊണ്ട്
1: മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ട്രോളിംഗ് നിരോധനം കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. മൺസൂൺ കാലം കടൽ മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന സമയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നിരോധനം നടപ്പാക്കുന്നതിലൂടെ മത്സ്യങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ നിയന്ത്രണം വേണ്ട ഗുണഫലം നൽകുന്നുണ്ടോ? ട്രോളിംഗ് നിരോധന സമയത്ത് വരുമാന നഷ്ടം സംഭവിക്കുന്നതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്താണ്? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
2: ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ നീളുന്ന 52 ദിവസങ്ങളിലായിട്ടാണ് നടപ്പിലാക്കുന്നത്.
1: മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തെ കുറിച്ച് കേരള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു വി.
2: മത്സ്യസമ്പത്തിന്റെ സംരക്ഷണമാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. അടുത്തിട്ട് മത്സ്യബന്ധനം ഈ സമയത്ത് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ട്രോളർ ബോട്ടുകൾക്ക് കടലിൽ പോകാൻ അനുവാദമില്ല. അന്യസംസ്ഥാന യാനങ്ങളും ഈ കാലയളവിൽ നമ്മുടെ തീരത്ത് പ്രവർത്തിക്കാൻ അനുവാദമില്ല. ഇപ്പം മത്സ്യം പിടിക്കാൻ അനുവാദമുള്ളത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. അതിൽ ഇൻബോർഡ് വള്ളങ്ങൾക്കും അതുപോലെ പരമ്പരാഗത യാനങ്ങൾക്കും നോൺ മോട്ടറൈസ്ഡ് യാനങ്ങൾക്കും ഒക്കെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ പറ്റും. പക്ഷേ ഇൻബോർഡ് വള്ളങ്ങളായ വലിയ വള്ളങ്ങൾക്ക് കാരിയർ വള്ളം ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. അതുപോലെ തന്നെ ഇത് 12 നോട്ടിക്കൽ മൈൽ പരിധിയിലാണ് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ

0: അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുള്ള സമയമാണ് ഈ മൺസൂൺ കാലം. മത്സ്യങ്ങളുടെ പ്രജനന കാലമായതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് വളരെയധികം പ്രയോജനം ഉള്ളതായിട്ടാണ് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ നമ്മളുടെ മുന്നിലുള്ളത്. ശാസ്ത്രീയമായിട്ട് ഇത് പ്രയോജനകരമാണെന്നാണ് CMFRA പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നിഗമനം, അവയുടെ വിലയിരുത്തലുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും. അതുകൊണ്ടാണ് ഈ വർഷവും ഈ ട്രോളിംഗ് നിരോധനം തുടരുന്നത്. നമുക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ പ്രധാനമായിട്ടും സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ ഗഡുക്കൾ വിതരണം ചെയ്യും. അപ്പൊ അവർക്ക് കടലിൽ പോകാൻ പറ്റാതെയും അവരുടെ തൊഴിലിന് ഒരു വിഷാദമാവുകയും ചെയ്യുന്ന അവസരത്തിൽ ഒരു കൈത്താങ്ങായിട്ട് നല്ല മത്സ്യം പിടിക്കുന്ന സമയത്ത് 3 ഗഡുക്കളായിട്ട് 1500 രൂപ കളക്ട് ചെയ്യും. അതിന് തുല്യ വിഹിതമായിട്ട് സംസ്ഥാന സർക്കാരും 1500 രൂപ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും 1500 രൂപ വീതമിട്ട് 4500 രൂപയാണ് 3 ഗഡുക്കളായിട്ട് ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നത്. അത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി എന്ന പേരിലാണ് ആ പദ്ധതി അറിയപ്പെടുന്നത്. ഇത് കൂടാതെ തൊഴിൽ നഷ്ടപ്പെടുന്ന ബോട്ടിലെ തൊഴിലാളികൾ, ഫീലിംഗ് തൊഴിലാളികൾ, ഇങ്ങനെയുള്ള അനുബന്ധ തൊഴിലാളികൾക്ക് ഫ്രീ റേഷനും ഈ കാലയളവിൽ വിതരണം ചെയ്തു വരുന്നു.
1: മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും വളരെയധികം മുൻകരുതൽ എടുക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനം ആധാർ കാർഡ് കയ്യിൽ കരുതണം. യാനങ്ങളിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ് മുതലായവ നിർബന്ധമായും കരുതിയിരിക്കണം. യാനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ് എന്നിവയുടെ കോപ്പിയോ ഒറിജിനലോ നിർബന്ധമായും യാനങ്ങളിൽ കരുതിയിരിക്കണം. യാനങ്ങൾക്ക് മതിയായ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിരിക്കണം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. യാനങ്ങളിൽ ട്രാൻസ്പോണ്ടർ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ആശയവിനിമയ സംവിധാനങ്ങളായ എല്ലാ സംവിധാനങ്ങളും യാനങ്ങളിൽ കരുതേണ്ടതും ഏതെങ്കിലും ആപത്ഘട്ടങ്ങളിൽ അടിയന്തരമായി കൺട്രോൾ റൂമുകളിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പരുകളും കയ്യിൽ കരുതേണ്ടതാണ്.
0: ഈ ട്രോളിംഗ് നിരോധന കാലയളവില് പൊരുന്ന മത്സ്യങ്ങൾ, അതായത് ബ്രൂഡേഴ്സിനെയും അതുപോലെ തള്ള മത്സ്യങ്ങൾ, അങ്ങനെയുള്ള മത്സ്യങ്ങളെയോ ചെറു മത്സ്യങ്ങളെയോ യാതൊരു കാരണവശാലും പിടിക്കാൻ അനുവാദമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അധികൃതർ അതിന് കർശനമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയും പെനാൽറ്റി ഈടാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്.
2: ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യബന്ധന രീതിയാണ് അനുവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യ സംരക്ഷണം തൊഴിലാളികളുടെ നിലനിൽപ്പിന് ആവശ്യവുമാണ്. അർത്തുങ്കൽ സ്വദേശി സെബാസ്റ്റ്യൻ പീറ്റർ.
3: മത്സ്യക്കൂട്ടമായിട്ട് വരുമ്പോൾ ആ മത്സ്യത്തിന് വളച്ചെടുക്കുന്ന ഒരു മത്സ്യബന്ധന രീതിയുണ്ട്, റിങ്സ് വല വെച്ചടിക്കുന്ന ആ ഒരു രീതിയിലുള്ള മത്സ്യബന്ധനമാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തില് മത്സ്യബന്ധനം ഇപ്പൊ ബോട്ടിന്റെ മത്സ്യബന്ധനം എന്ന് പറയുമ്പോൾ ബോട്ടിന്റെ ഇപ്പൊ ഒരു ശരാശരി ഒരു ഇപ്പറങ്ങണ വലിയ ബോട്ടുകൾ എന്ന് പറയുമ്പോൾ ആ ബോട്ടിന്റെ വല നമ്മളൊരു 10 മീറ്റർ തൊട്ട് കിഴക്കോട്ട് എവിടെ വലിച്ചാലും ഈ ബോട്ടിന്റെ വലയൊക്കെ നിറഞ്ഞത് നല്ലോണം താഴെയും മുകളിലും മുട്ടി നിന്നേ വരത്തുള്ളൂ. വെള്ളത്തിന് മുകളിലുള്ള മത്സ്യവും അടിത്തട്ടുള്ള മത്സ്യം വരെ കവർന്നെടുത്തുന്ന വിധത്തിലാണ് വലിച്ചിട്ട് വരുന്നത്. വലിയ ബോർഡ്, ഇരുമ്പിന്റെ ബോർഡ് നിർത്തിക്കൊണ്ട് അപ്പുറം നിർത്തി വലിയ ചൈനയുടെ എഞ്ചിനും നമ്മളുടെ തന്നെ സ്പീഡുള്ള എഞ്ചിനും കൊണ്ട് അതൊക്കെ ഇട്ട് ആണ് വലിച്ചിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെള്ളവരെയും കലങ്ങി മറിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നല്ല മത്സ്യബന്ധനത്തിന് ഈ ടൈമിന് അത് വളരെ ദോഷമാണ്. പിന്നെ പഠനം നടത്തുന്നുണ്ട്, പക്ഷെ പഠനം നടത്തിയിട്ട് പോലും അതിൽ നിന്ന് അവരാരും പിന്മാറുന്നില്ല. ഇപ്പൊ ഈ കത്തിച്ചാണ് ഈ 52 ദിവസത്തെ ട്രോളിംഗ് നമുക്ക് കിട്ടുന്നത്. ഇത് 90 ദിവസം കിട്ടുമെങ്കിൽ ഒന്നുകൂടെ നല്ലതാണത്. അങ്ങനെ ഒരു 12 മാറ് തൊട്ട് കിഴക്കോട്ടുള്ള ബോട്ടിന്റെ വലികൾ നിർത്തിയാലേ കൂടുതൽ മത്സ്യങ്ങൾ സുരക്ഷിതമായിട്ട് ഉണ്ടാകത്തുള്ളൂ, മത്സ്യ ലഭ്യത കൂടത്തുള്ളൂ. അതേസമയം 12 മാറ് തൊട്ട് കിഴക്കോട്ട് ബോട്ട് വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മത്സ്യം കുറയേ ഉള്ളൂ. മത്സ്യത്തിന്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ മുമ്പത്തേലൊക്കെ മത്സ്യം കുറവാണ്. ഇപ്പൊ മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന പോലുള്ള മത്സ്യങ്ങൾ അത്രയും ഇല്ല, മത്സ്യങ്ങൾ കുറവാണ്. അപ്പൊ ഈ ഉള്ള മത്സ്യമെങ്കിലും നമ്മളിതിന്റെ പൊടിപ്പ് പിടിക്കാതെയും നശിപ്പ് ചെയ്യാതെ ഇരുന്നാൽ മാത്രമേ മത്സ്യം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മത്സ്യം മുട്ടയിടുന്ന ടൈമിൽ ട്രോളിംഗ് നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ പൊടിപ്പ് നഷ്ടപ്പെടും, അതിന്റെ തള്ളമീനൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമുക്ക് നഷ്ടം ഉണ്ടാകും, മത്സ്യം ഉണ്ടാകാതെ വരും. നേരത്തേക്ക് വളരെ കുറവായിരുന്നു. നേരത്തെ കിട്ടുന്നതിന്റെ കണക്കൊക്കെ എടുക്കണമെങ്കിൽ വളരെ കുറവായിരുന്നു നമുക്ക് മത്സ്യം മത്തിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. മത്തി അതിലേക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെയാണ് ഇപ്പൊ കാണുന്നത്. മറ്റുള്ള ഇതിനൊക്കെ വളരെ കുറവാണ്. അപ്പൊ മീൻ കിട്ടുന്ന ടൈം, അതായത് ജൂൺ കഴിഞ്ഞുള്ള ടൈമിന് ട്രോളിംഗ് നിരോധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മത്സ്യം കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ, മത്സ്യത്തിന്റെ പൊടിപ്പിനെ സംരക്ഷിക്കുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ. എന്റെ ബോട്ട് വലിക്കുന്ന പറയുമ്പോൾ എന്റെ അടിത്തട്ട് മൊത്തം വലിച്ച് കലക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ മുട്ടയും പൊടിപ്പും ചെറിയ മത്സ്യം എല്ലാം നശിക്കും. 3 മാസത്തെ ട്രോളിംഗ് നിരോധനം വേണമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അത് കുറെ കാലമായി ഇങ്ങനെ പറയുന്നു. നമുക്ക് കിട്ടുന്നത് 40, 50, 52 ദിവസത്തിനൊക്കെ വന്നു കിട്ടുന്നു.
2: മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ട്രോളിംഗ് നിരോധനത്തെ സ്വാഗതം ചെയ്യുന്നു സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ.
4: സത്യത്തില് പലപ്പോഴും ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ സംസ്ഥാനത്തെ പൊതുസമൂഹത്തിനിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോകുമെന്നൊക്കെ വരെ ചില മാധ്യമങ്ങളിൽ വാർത്തകളും വരുന്നുണ്ട്. അതൊക്കെ തെറ്റായ നിഗമനങ്ങളും വീക്ഷണങ്ങളുമാണ്. കാരണം

0: മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം വേണമെന്നുള്ള ഒരു മുദ്രാവാക്യം. അവർ നീണ്ട ഒരു സമരമുഖം തുറക്കുകയും അതിലൂടെയാണ് ഡിമാൻഡ് നേടിയെടുക്കുകയും ചെയ്തത്. അപ്പോഴേ എനിക്ക് 1987 ആദ്യമായിട്ട് സമരം അവസാന സമര സമിതിയുമായിട്ടുള്ള ഗവൺമെന്റ് ചർച്ചയെ തുടർന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ നായർ കമ്മീഷനെ നിയമിച്ചത് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ആദ്യമായിട്ട്. അപ്പൊ ആ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1988 ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. അപ്പൊ മത്സ്യസമ്പത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടും കടലിന്റെ പരിസ്ഥിതിയെ തകർച്ച ഇല്ലാതാക്കുവാനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഒരിക്കലും പട്ടിണിയാകത്തില്ല. കാര്യം ഈ നിരോധനം മൂലം മത്സ്യസമ്പത്ത് വർദ്ധിക്കാനിടയാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് പൂർണ്ണമായ ട്രോളിംഗ് നിരോധനം വരാത്തത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും മത്സ്യസമ്പത്തിന്റെ വളർച്ച ഇവിടെ സാധ്യമാകുന്നുമില്ല. കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമ്മുടെ മൺസൂൺ പിരീഡ് ആരംഭിക്കുന്നത്. ഈ സമയത്ത് സംസ്ഥാനത്തെ വിവിധ നദികളിലൂടെ എത്തുന്ന ഏക്കലുകളും മഴവെള്ളവും എല്ലാം നമ്മുടെ കടലിലാണ് വന്നു ചേരുന്നത്. അപ്പൊ ഒരു പ്രത്യേക ഒരു ജൈവ പ്രക്രിയ രൂപപ്പെടുന്ന ഒരു ടൈമാണ് മൺസൂൺ പിരീഡ്. അപ്പൊ ഈ മൺസൂൺ പിരീഡിലാണ് ഏതാണ്ട് പ്രധാനപ്പെട്ട ഉപരിതല മത്സ്യങ്ങൾ അടക്കം നമ്മുടെ ചെമ്മീൻ, കിളിമീൻ, നത്തോലിങ്ങനടക്കമുള്ള മത്സ്യങ്ങളെല്ലാം ബ്രീഡിംഗ് പിരീഡിലേക്ക് പോവുകയും അത് മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വളരുകയും ഈ മൺസൂൺ പിരീഡിലാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ട്രോൾബാൻ 90 ദിവസത്തേക്ക് പോകുന്നില്ല. അതായത് ഒരു മത്സ്യം പൂർണ്ണ വളർച്ച എത്തുന്ന മുമ്പായിട്ട് തന്നെ ഈ അശാസ്ത്രീയമായ ഒരു മത്സ്യബന്ധന രീതിയാണ് ട്രോളിംഗ് ബോട്ടുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ട്രോളിംഗ് ബോട്ടുകൾക്കെതിരല്ല, പക്ഷെ ട്രോളിംഗ് ബോട്ടുകൾ ഉപയോഗിക്കുന്ന വലകൾക്കാണ് നമ്മളെതിര്. അപ്പൊ അതുമൂലം എന്താ സംഭവിക്കുന്നത്, കടലിന്റെ അടുത്തെട്ട് മുഴുവൻ നരിച്ചു പെറുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിലൂടെ നമ്മളെ ഈ പറഞ്ഞ ഭാഗികമായ 52 ദിവസത്തെ സമയത്തിനുള്ളിൽ മുട്ടയിടുകയും വിരിയുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും ഈ ബോട്ടുകൾ വലയിൽപ്പെടുകയും നശിക്കുകയും ചെയ്യേ, ഭാഗികമായി മാത്രം രക്ഷപ്പെടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രോൾബാൻ 90 ദിവസമെങ്കിലും ഫലപ്രദമായി നടപ്പാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രയോജനം ആത്യന്തികമായി ലഭിക്കുകയുള്ളൂ. പിന്നെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയാകുമെന്ന് പറയുന്നത് സംബന്ധിച്ച് തെറ്റിദ്ധാരണയാണ്. കാരണം ട്രോൾ ബോട്ടുകളിൽ പോകുന്നതും മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. ഇപ്പോഴ് മറ്റന്യ സംസ്ഥാനക്കാരാണ് കൂടുതലും ട്രോൾ ബോട്ടുകളെ ആശ്രയിക്കുന്നത്. നേരത്തെ നമ്മുടെ സ്റ്റേറ്റിലുള്ളവരായിരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിലുള്ളവർ ഈ ട്രോൾ ബോട്ട് കിട്ടിയ ഉടനെ തന്നെ പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളിലേക്ക് പണിക്ക് വരും. പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഈ ടൈമിൽ നിരോധനമില്ല. കാരണം അവരെ അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതിയിൽ അവലംബിക്കുന്നത്, അവര് പ്രത്യേകമായ മത്സ്യത്തിനെ കണ്ടുപിടിക്കുന്ന രീതികളാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ പണിയെടുക്കുന്ന 90% മത്സ്യത്തൊഴിലാളി നേരെ പരമ്പരാഗത വള്ളങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഒരു പട്ടിണി എന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് തിരുത്തണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുകൊണ്ട് മൺസൂൺ പിരീഡിലെ ഈ നിരോധനം ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ആവശ്യം അത് 90 ദിവസമാക്കണം. അത് കേവലം മീൻപിടുത്ത സമൂഹത്തിന്റെ മാത്രം ആവശ്യമായി ഗവൺമെന്റുകളും സംവിധാനങ്ങളും കാണരുതും. ഈ അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി കൊണ്ട് പല മത്സ്യങ്ങളുടെയും വംശനാശം പോലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നിരന്തരം പരമ്പരാഗത സെക്ടറിലുള്ളവർ ട്രോൾബാൻ വേണമെന്ന് ഗവൺമെന്റ് മുന്നിൽ ഓരോ വർഷവും ഞങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, വർധനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോ അത് ഈ ട്രോളിംഗ് ബോട്ടുകൾക്ക് പോലും ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പോലും ഗുണകരമാണ്. കാരണം മത്സ്യസമ്പത്ത് ഉണ്ടായാൽ മാത്രമേ ട്രോളിംഗ് ബോട്ടുകൾ കൂടെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 3 മാസം ഇവിടെ മാറി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗുണഫലങ്ങൾ ഇവർക്കും എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാണ്.
1: ട്രോളിംഗ് നിരോധനം ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും മത്സ്യബന്ധന മേഖലയിലുണ്ടായ സാങ്കേതികമായ വളർച്ച മത്സ്യസംരക്ഷണത്തിന് വെല്ലുവിളി തന്നെയാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് വിഭാഗം തലവൻ ഡോക്ടർ M.K. സജീവൻ.
2: ട്രോളിംഗ് നിരോധനം നമ്മൾ ആദ്യമായിട്ട് 1988 ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളമാണ് അത് നടപ്പാക്കുന്നത്. അന്ന് നമ്മൾ 90 ദിവസത്തെ ട്രോളിംഗ് നിരോധനമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് 1988. അതിന്റെ ചുവട് വെച്ചിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളും ഇത് ട്രോളിംഗ് നിരോധനവും ഏർപ്പെടുത്തി. പിന്നെ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വെസ്റ്റ് കോസ്റ്റിന് ഒരു പെർട്ടിക്കുലർ പീരീഡ്, അതുപോലെ ഈസ്റ്റ് കോസ്റ്റിന് ഒരു പെർട്ടിക്കുലർ പീരീഡ് എന്നുള്ള രീതിയിൽ 2015 അങ്ങനെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഫിഷിംഗ് ബാന് അവര് നടപ്പാക്കി തുടങ്ങുന്നത്. ട്രോളിംഗ് നിരോധനം രണ്ടു തരത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റം, ഫിഷറീസിന്റെ ലീഗൽ സിസ്റ്റം അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഫിഷറീസ്. 1 to 12 nautical miles വരെയുള്ള കടലിന്റെ അധികാരം അതാത് സംസ്ഥാനങ്ങൾക്കും 12 nautical miles പുറത്ത് up to 200 nautical miles വരെ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വെസ്റ്റ് കോസ്റ്റില് ഈസ്റ്റ് കോസ്റ്റിലും 2 പീരീഡിലായിട്ട് ഒരു നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിന് സബ്സിക്വന്റ് ആയിട്ടാണ് സ്റ്റേറ്റ് അവരുടെ അധികാര പരിധിയിലുള്ള ഇതില് നിരോധിക്കുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നിരോധന ഉത്തരവ് പ്രകാരം അത് 61 ദിവസം നീണ്ടു നിൽക്കുന്ന നിരോധനമാണ്. അത് ട്രോളിംഗ് മാത്രമല്ല, എല്ലാ സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനമാണ്. അതില് ട്രഡീഷണൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചെറിയ വള്ളങ്ങളിലും ചെറിയ എഞ്ചിനിലും വെച്ചിട്ട് ഫിഷിംഗ് ചെയ്യാൻ മാത്രം എക്സംഷൻ കൊടുക്കും.

0: പക്ഷെ നമ്മുടെ കേരളത്തിന്റെ നിരോധനം ട്രോളിംഗ് മാത്രമാക്കിയിട്ടാണ് ഉള്ളത്. അതും 52 ദിവസത്തേക്ക്, അതായത് June 9 മുതൽ July 31 വരെ, അങ്ങനെ 52 ദിവസത്തേക്കാണ് കേരളം നിരോധിക്കുന്നത്. പിന്നെ ഈ ട്രോളിംഗ് മത്സ്യബന്ധന രീതി എന്ന് പറയുന്നത് ഈ കടലിന്റെ അടിത്തട്ടിലൂടെ ഈ വല വലിച്ചു, ഒരു ബാഗ് നെറ്റ് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. അപ്പം എപ്പോഴും കടലിന്റെ അടിത്തട്ടില് ഇത് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ ഒട്ടും അനുയോജ്യമായ ഒരു മത്സ്യബന്ധന രീതിയല്ല ട്രോളിംഗ്. അത് ഈ ബോട്ടത്തിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബോട്ടത്തിലുള്ള ജീവികളെയും എല്ലാം ഇത് ബാധിക്കും. അപ്പൊ അത് ഒരു കുറച്ചു കാലത്തേക്ക് നിരോധിക്കുന്ന സമയത്ത് പെർട്ടിക്കുലർലി ഈ മൺസൂൺ പീരീഡ് തെരഞ്ഞെടുക്കാൻ കാരണം വെച്ചാൽ ഈ മൺസൂൺ പീരീഡിലാണ് നമ്മുടെ മത്സ്യങ്ങളും ഭൂരിഭാഗവും അതിന്റെ പ്രജനന കാലം വരുന്നത് ഈ സമയത്താണ്. നമ്മള് പൊതുവെ ഈ ട്രോപ്പിക്കൽ കാണുന്ന ഫിഷുകളൊക്കെ അല്ല കംപ്ലീറ്റ് ഇയറിൽ ബ്രീഡ് ചെയ്യുന്ന ഫിഷാണ്. പക്ഷെ അതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് മൺസൂൺ സമയത്ത് അതിന്റെ തോത് കുറച്ചുകൂടെ കൂടുതലായി. അതുകൊണ്ടാണ് മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇതിന്റെ ഗുണഫലങ്ങൾ നോക്കുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അവസാനം നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് 1988 നമ്മൾ ട്രോളിംഗ് നിരോധിച്ചപ്പം അതിന്റെ ഗുണഫലങ്ങൾ വരും വർഷങ്ങളിൽ ദൃശ്യമായിരുന്നു. ഈ ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യസമ്പത്ത് വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ 1997 കാലഘട്ടങ്ങളിലൊക്കെ എത്തുമ്പോൾ, അതിനുശേഷം 2000 വരെ 2000 ശേഷം എത്തുമ്പോൾ ഇതിന്റെ ഗുണഫലം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. അതിന്റെ പ്രധാന കാരണം ട്രോളിംഗ് നിരോധനം നമ്മൾ നടപ്പാക്കിയെങ്കിലും നമ്മുടെ ഫിഷറീസ് മേഖലയിൽ വളരെ കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു. അതായത് വള്ളത്തിന്റെയും വലയുടെയും ഒക്കെ അതിന്റെ എഫിഷ്യൻസി കൂട്ടുന്ന, വള്ളങ്ങളുടെ സൈസ് വലുതായി, വലയുടെ വലുപ്പത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു. പിന്നെ മറ്റു മത്സ്യബന്ധന രീതികൾ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫിഷിംഗ് മെത്തേഡിലേക്കും കുറച്ചുകൂടെ കൂടുതൽ ദൂരത്തിലേക്കും കൂടുതൽ ആഴത്തിലേക്കൊക്കെ മത്സ്യബന്ധനം പോകുന്ന ഒരു രീതിയിലേക്ക് വന്നു. ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് ഇതില് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ട്രോളിംഗ് നിരോധനത്തിന് അന്ന് ഉണ്ടായിരുന്ന അതുപോലെയുള്ള ഫലപ്രദമായ ഉപയോഗം നമുക്ക്, അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് ഇപ്പം കാണാത്തതായിട്ടുള്ള പ്രധാന കാരണം.
1: പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സ്വാഭാവികമായും മത്സ്യസമ്പത്തിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. അതേസമയം മാനുഷിക ഇടപെടലും സ്വാർത്ഥലാഭം ലക്ഷ്യമിട്ടുള്ള അശാസ്ത്രീയ മത്സ്യബന്ധന രീതികളും കൂനിന്മേൽ കുരുവായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാല ലക്ഷ്യങ്ങളോടെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സമകാലികം.
4: കാശിനെക്കുറിച്ച്

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

കെസിബി അറിയിപ്പ്. തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ BMC, ദയാഭവനം റോഡ്, ചാക്കാലപ്പാടം, മാവേലിപുരം, കാക്കനാട് ജംഗ്ഷൻ, IMG ജംഗ്ഷൻ, അത്താണി, കിരേലിമല, പള്ളത്തുപടി, സൈനിക ആശ്രമം റോഡ്, കുസുമഗിരി, കുഴിക്കാട്ടുമൂല എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. KCB അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ്

0: സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
1: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
1: പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ അമതൻ എഴുന്നേറ്റു. പിതാവിന്റെയും മാതാവിന്റെയും പാദങ്ങൾ തൊട്ടു വന്ദിച്ചു. വെറ്റിലയും അടക്കയും ഇലയിൽ പൊതിഞ്ഞ് കയ്യിൽ വച്ചു. കാട്ടിലെത്തി. ഒരു മുളങ്കൂട്ടത്തിന് മുന്നിൽ അടക്കയും വെറ്റിലയും സമർപ്പിച്ച് കൈകൂപ്പി നിന്നു. സരസ്വതി ദേവിയെ ധ്യാനിച്ചു.
2: അതാ കേൾക്കുന്നു മധുരമായ ഒരു വീണാനാദം. അമതൻ കാതോർത്തു നിന്നു. സാക്ഷാൽ വാണിദേവി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു.
1: അവൻ അമ്മയെ നമസ്കരിച്ചു. ഉണ്ണി പാക്കനാരുടെ മകനാണ് അല്ലേ? പാക്കനാർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വേദം പഠിക്കണം അല്ലേ? എല്ലാം സമയത്തിന് തോന്നും ട്ടോ, ഇത് ഉപയോഗിച്ചോളൂ. സാമാന്യം വലിയ ഒരു ഗ്രന്ഥക്കെട്ട് ദേവി അവന്റെ കയ്യിൽ വെച്ചു. അവന്റെ ശിരസിൽ തൊട്ട് അനുഗ്രഹിച്ചു. അമതൻ കണ്ണടച്ച് ഒരു സ്തോത്രം ചൊല്ലി. കണ്ണു തുറന്നു. ദേവി അപ്രത്യക്ഷയായിരിക്കുന്നു. അമതൻ ഗ്രന്ഥവുമായി മടങ്ങി. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി അവന്. പാക്കനാരും തേയും മകന്റെ വരവും കാത്തു നിൽക്കുകയായിരുന്നു. അമതൻ നടന്നതെല്ലാം അവരെ അറിയിച്ചു. വേദവും ശാസ്ത്രവും ഒക്കെ പഠിച്ചോളൂ, നല്ലതാണ്. പക്ഷേ മുള വെട്ടാനും മുറമുണ്ടാക്കാനും മറക്കരുത് കേട്ടോ അമത, പാക്കനാർ പറഞ്ഞു. ഇല്ലച്ചാ, ഒരിക്കലും മറക്കില്ല. അടുത്ത ദിവസം അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് നമ്മുടെ രാമശാസ്ത്രികൾ എത്തി. പാക്കനാരും മകനും തന്നെ സമീപിച്ച കാര്യം ശാസ്ത്രികൾ പറഞ്ഞു. താൻ പറഞ്ഞ മറുപടിയും വിശദീകരിച്ചു. താണജാതിക്കാരന് വേദം പഠിക്കാൻ അർഹതയില്ലെന്ന് ഏത് ശാസ്ത്രത്തിലാ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രികളെ? അഗ്നിഹോത്രി ചോദിച്ചു. വേദശാസ്ത്രാദികൾ ബ്രാഹ്മണർക്കേ വിധിച്ചിട്ടുള്ളൂ, തലമുറകളായി അതങ്ങനെയാണ്, ശാസ്ത്രികൾ പ്രതിവചിച്ചു. എന്നാൽ നമ്മളായിട്ട് ആ സമ്പ്രദായം ഒന്ന് മാറ്റുന്നതല്ലേ നല്ലത്? അഗ്നിഹോത്രി ചോദിച്ചു. ശാസ്ത്രികൾക്ക് ദേഷ്യം വന്നു. അതാ വരുന്നു. അപ്പോ പാക്കനാരും അമതനും. അമതന്റെ കയ്യിൽ ഗ്രന്ഥക്കെട്ടുണ്ട്. ഇന്നലെ അടിയന്റെ മകൻ മുളവെട്ടാൻ പോയി. പാക്കനാർ ശാസ്ത്രികളുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, അതാണ് വേണ്ടത്. ശാസ്ത്രികൾ സസന്തോഷം പറഞ്ഞു. അഗ്നിഹോത്രിയുടെ മുഖത്തേക്ക് സഗൗരവം ഒന്ന് നോക്കുകയും ചെയ്തു. മുളവെട്ടാൻ പോയപ്പോൾ കിട്ടിയതാണ്. സരസ്വതീദേവി തൃക്കൈകൊണ്ട് ഇവന് സമ്മാനിച്ചതാണ് ഈ ഗ്രന്ഥം. പാക്കനാർ ഗ്രന്ഥക്കെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ നോക്കട്ടെ? ശാസ്ത്രികൾ ഗ്രന്ഥം കയ്യിൽ വാങ്ങി. കൈ പൊള്ളുന്നു. കലശലായ ചൂട്. അയ്യോ, ഇത് തിരികെ വാങ്ങൂ, കൈ പൊള്ളുന്നു. ശാസ്ത്രികൾ നിലവിളിച്ചു. അമതൻ ഗ്രന്ഥക്കെട്ട് തിരികെ വാങ്ങി. ശാസ്ത്രികൾ കഠിനമായ ദേഷ്യത്തോടെ എഴുന്നേറ്റു. മൂന്ന് പേരെയും മാറി മാറി നോക്കി. രണ്ടാം മുണ്ടെടുത്ത് കുടഞ്ഞു. അഗ്നിഹോത്രി, പറയൻ വേദം പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രളയം വന്ന് ലോകം നശിക്കാൻ പോണു. അദ്ദേഹം കാർക്കിച്ചു തുപ്പി. തിരിഞ്ഞു നോക്കാതെ ധൃതിയിൽ നടന്നു.
0: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയും.

പെറ്റ പന്തിരുകുലം, വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിൽ നടക്കുന്ന 52-ാമത് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. യാത്രാ സൌജന്യം ഓർഡിനറി വിഭാഗം ബസുകൾക്ക് മാത്രമാണ് ബാധകമെന്നും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യം ഇല്ലെന്നും KSRTC. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കും. 15-ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കം. പൊതുജനങ്ങൾക്ക് SE.CENSUS.GOV.IN എന്ന പോർട്ടൽ വഴി കുടുംബവിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനമൊരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് CPIM. SIT കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേർ അറസ്റ്റിലായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറുഗ്വേ പോരാട്ടം.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പ്രകൃതി സ്നേഹം ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുന്നു. പ്രകൃതി സൗഹൃദം എന്ന പേരിൽ ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നാൾക്കുനാൾ നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥ മോശമായിക്കൊണ്ടും ഇരിക്കുന്നു. ഈ അവസരത്തിൽ പ്രകൃതിയോടുള്ള സ്നേഹവും കരുതലും എത്രമാത്രം ആത്മാർത്ഥമാകേണ്ടതുണ്ടെന്ന വാദത്തിന് ഏറെ പ്രതീക്ഷയുണ്ട്. എല്ലാം കപടമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കാലത്ത് പരിസ്ഥിതിയോടുള്ള നമ്മുടെ മമതയിലുണ്ടാകുന്ന വെള്ളം ചേർക്കൽ എങ്ങനെയാണ് നാളെ പ്രതിഫലിക്കാൻ പോകുന്നത്? നമുക്ക് ജീവിക്കാൻ സർവസ്വവും നൽകുന്ന പ്രകൃതിക്ക് നാം എന്താണ് തിരിച്ചു നൽകുന്നത്? നാം നമുക്ക് അഭയം നൽകുന്ന നമ്മുടെ വീടിനെ വൃത്തിയായി പരിപാലിക്കുന്നു. നമുക്ക് നാണം മറയ്ക്കാൻ സഹായിക്കുന്ന വസ്ത്രങ്ങളെ നാം കഴുകി വൃത്തിയായി പരിപാലിക്കുന്നു. എന്നാൽ നമുക്ക് ജീവിക്കാൻ എല്ലാം നൽകുന്ന പ്രകൃതിയെ നമ്മൾ മറന്നുപോകുന്നു. എന്താണ് പ്രകൃതി? ഒറ്റവാക്കിൽ അതിനെ നമുക്ക് നിർവചിക്കാനാവില്ല. അത്രയധികം വലുതും വൈവിധ്യപൂർണവുമായ ഒരു യൂണിറ്റാണ് പ്രകൃതി. നാം ഉൾപ്പെടെ നമുക്ക് ചുറ്റിനും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ പ്രകൃതിയുടെയും ഭാഗമാണ്. ഈ അർത്ഥത്തിൽ നാം പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ചുറ്റിനുമുള്ള സർവ്വതിനെയും സ്നേഹിക്കുക എന്നത് തന്നെയാണ്. പ്രകൃതിയുടെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പല പല തട്ടുകളായി നിലനിൽക്കുന്ന ഇവയ്ക്ക് ഓരോന്നിനും മറ്റൊന്നില്ലാതെ ജീവിക്കാനാവില്ല. പ്രകൃതി തീർത്ത അതിസുന്ദരമായൊരു ചങ്ങലയാണത്. ആ രീതിയിൽ പ്രകൃതിയിലെ ഓരോ ജീവനും സുഖമായി ജീവിക്കുവാനുള്ള വിഭവങ്ങൾ പ്രകൃതിയിൽ തന്നെ ഉണ്ട് താനും. എന്നിട്ടും നാം എന്തിനാണ് പ്രകൃതിയെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത്? ഒന്ന് ചിന്തിക്കുക. നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ മണ്ണിൽ നാം

മറ്റൊരാളുടെ ഇംഗിതത്തിന് വഴങ്ങി ജീവിക്കേണ്ടി വരിക. അവർ മൂലം നമുക്കൊരു ജീവൻ പോലും നഷ്ടമാവുക. പ്രകൃതിയുടെ നിയമത്തിൻ്റെ വ്യക്തമായ ലംഘനമാണത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ മറ്റൊരു പ്രകൃതി പ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം പ്രകൃതിയുടെ കാര്യത്തിലും ബാധകമാണെന്ന പാഠമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൗകര്യത്തിനായി നാട്ടിൽ നിന്ന് മറ്റെല്ലാ ജീവികളെയും നാം പടിയടച്ച് പിണ്ടം വെച്ചു. അവരുടെ ആവാസ സ്ഥാനങ്ങളിൽ കടന്നു കയറി ഫ്ളാറ്റുകളും ഫാക്ടറികളും നിർമ്മിച്ചു. പിന്നെ ബാക്കിയുള്ള മരങ്ങളിലും പുഴകളിലും ചേക്കേറിയ അവരെ കൊണ്ട് വണ്ടിയുടെ പുകയും ശബ്ദവും മാലിന്യവും ഒക്കെ കൊണ്ട് പിന്നെയും വീർപ്പ് മുട്ടിച്ചു. ഒടുവിൽ അവസാന ആശ്രയമായ കാട്ടിൽ അവർ അഭയം പ്രാപിച്ചപ്പോൾ നാം അവിടെയും എത്തി. കാട് വെട്ടിത്തെളിച്ചു, കായലുകൾ നികത്തി, പാടങ്ങൾ നികത്തി, വീട് വെച്ചു. ഇനി എവിടെയും പോകാനില്ലാതെ സ്വയം മരണത്തിലേക്ക് അവർ സ്വയം പോകുന്ന ഘട്ടത്തിലാണ് പ്രകൃതി ആദ്യമായി പൊട്ടിത്തെറിച്ചത്. വെറുമൊരു സൂചന മാത്രമായി. സുനാമി, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഓഖി എങ്ങനെ പല പേരിട്ട് നാം അതിനെ വിളിച്ചു. എന്നിട്ടും മനുഷ്യൻ പഠിച്ചില്ല. അതിന് കാരണമായതെന്തെന്ന് മനസ്സിലാകാതെ അവൻ അതിനെയെല്ലാം അതിജീവിച്ചു എന്ന് മേനി.

0: എന്ന ഘട്ടത്തിലാണ് പ്രകൃതി ആദ്യമായി പൊട്ടിത്തെറിച്ചത്. വെറുമൊരു സൂചന മാത്രമായി സുനാമി, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഓഖി എങ്ങനെ പല പേരിട്ട് നാം അതിനെ വിളിച്ചു. എന്നിട്ടും മനുഷ്യൻ പഠിച്ചില്ല. അതിന് കാരണമായതെന്തെന്ന് മനസ്സിലാകാതെ അവൻ അതിനെയെല്ലാം അതിജീവിച്ചു എന്ന് മെയിൻ നടിക്കുകയാണ്. ആരെയാണ് നാം അതിജീവിച്ചത്? പ്രകൃതിയെയോ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായ പ്രകൃതിക്ക് മേലാണോ നാം വിജയം നേടിയത്? എന്തൊരു വിരോധാഭാസം.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

102.3 MHz FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഈവനിംഗ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 40 സെക്കൻഡ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കലകളിൽ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ് സംഗീതം. അത് ആസ്വദിക്കാനും അഭ്യസിക്കാനും മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളത് സംഗീത ലോകത്ത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. സ്വരങ്ങളുടെ ഈ മനോഹര തീരത്തെ തൻ്റെ ഗാനങ്ങളാലും അധ്യാപനത്തിലൂടെയുമെല്ലാം സമ്പന്നമാക്കുന്ന ഒരു ഗായികയും സംഗീത അധ്യാപികയും കൂടിയായ കീർത്തന നേമത്തില്ലം ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അപ്പോൾ യുവവാണിയിലേക്ക് സ്വാഗതം കീർത്തന.
1: നമസ്കാരം.
0: കീർത്തന ഒരു ഗായികയും സംഗീത അധ്യാപികയും മാത്രമല്ല, ഒരു സംഗീത വിദ്യാർത്ഥിനി കൂടെയാണ്. നമുക്ക് ആദ്യം തന്നെ സംഗീത പഠനത്തിൻ്റെ വിശേഷങ്ങളിലൂടെ ആരംഭിക്കാം.
1: തീർച്ചയായും, ഞാൻ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം തന്നെ ആയിട്ടുണ്ട്. ഞാനൊരു 3ാം ക്ലാസ് തുടങ്ങി പഠിച്ചു. പക്ഷെ അതൊരു ഒരു പ്രോപ്പർ വേ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ പഠിക്കുന്നു, കുറച്ച് കീർത്തനങ്ങൾ പഠിപ്പിക്കുന്നു, നമ്മളും അത് ഏറ്റുപാടുന്നു, ആ ഒരു രീതിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു പാട്ടുകാരി ആവണം. അന്ന് ഇത്തിരി കൂടിയും എന്താ പറയുക, നമുക്ക് പാട്ടിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലായിടത്തും എല്ലാ സ്റ്റേജിലും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞാൻ പാടുമായിരുന്നു. ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്ന മനുസുന്ദരം എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ അത് കഴിഞ്ഞ് വേറെയും ഞാൻ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു ശിവദാസൻ എന്ന് പറഞ്ഞിട്ടൊരു മാഷുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലും കുറച്ച് കാലം പോയി. അദ്ദേഹമാണ് എനിക്ക് കുറച്ചും കൂടെ ആ ഒരു മുട്ടിട്ട് തന്നത്, ഒരു ആഗ്രഹം എനിക്ക് പാട്ട് പഠിക്കണം, പാട്ടിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ എന്നൊരു ഇത് തോന്നിയത്. അത് ഞാനൊരു 9ത്തിലായിരുന്നു അപ്പോൾ. എന്നാലും നമുക്ക് ഇതിനുള്ള ഈ പറഞ്ഞ ഒരു വഴി തുറന്ന് തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ 12th പഠിക്കുമ്പോൾ, ലീല എന്നാണ് പേര്. അവർ ഇതുപോലെ കലാക്ഷേത്രത്തിൽ ഡാൻസ് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് എനിക്കും കലാക്ഷേത്രത്തോട് ഭയങ്കര ഒരു ആരാധന തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് പാട്ട് പഠിക്കാനുള്ള വല്ല സ്കോപ്പും ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് ശരി നമുക്കൊന്ന് അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അവരിലൂടെ അങ്ങനെ കലാക്ഷേത്രയിൽ എത്തിപ്പെടുകയാണ്.
0: കലാക്ഷേത്ര എന്ന് പറയുമ്പോൾ
1: ചെന്നൈ കലാക്ഷേത്രം,
0: അതെ
1: അതെ, രുക്മിണി ദേവി കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, അതാണ് ഫുള്ള് പേര്.
0: അവിടെയാണ് ഒരു വഴിത്തിരിവ് വന്നത്?
1: അയ്യോ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെയാണ്. ഞാൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ വലിയൊരു ഒരു സംഭവമാണ് എന്ന് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്.
0: അതെ,
1: തീർച്ചയായിട്ടും അവിടെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനും സ്വയം ഒരു കലാകാരിയാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നിമിഷമാണ്. അതെ അതെ, നമ്മൾ തിരിച്ചറിയാണ് എനിക്ക് ഓക്കെ എൻ്റെ വഴി ഇവിടെയാണ് എന്നുള്ളത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം ഞാൻ വളരെ തുടക്കക്കാരിയായിരുന്നു. അവിടെ ഉള്ളവർ വളരെയധികം നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ നമുക്ക് അവരുടെ മുന്നിലൊക്കെ പാടാൻ ഭയങ്കര പേടിയാണ്.
0: പക്ഷേ ഡിഗ്രി കോഴ്സായിട്ട് പഠിക്കുകയായിരുന്നു,
1: ഡിപ്ലോമയാണ് അവിടെ, 4 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. നമുക്ക് ഒരു ഗുരുകുലം സമ്പ്രദായമാണ് ആകെ ഒരു ക്ലാസ്സിൽ, പ്രത്യേകിച്ച് മ്യൂസിക്കിന് ഒരു ക്ലാസ്സിൽ 10 പേരൊക്കെയാണ് മാക്സിമം വരണത്. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ 10 പേരുണ്ടായിരുന്നു, 10 പേരും തുടക്കക്കാർ തന്നെയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു സന്തോഷം, കാരണം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാം എന്നുള്ളതായിരുന്നു.
0: അപ്പോൾ നമുക്ക് എന്തായാലും കീർത്തനയുടെ ഒരു കീർത്തനം കേൾക്കാം.
1: തീർച്ചയായിട്ടും.
0: ഏത് കീർത്തനമാണ് പാടുന്നത്?
1: ഞാൻ ഹംസധ്വനി എന്നുള്ള രാഗത്തിൽ ഒരു ഗണപതി സ്തുതിയാണ്, വിനായക നിന്നു വിന ബ്രോച്ചിട്ടാക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി.
0: ശരി.

0: ആ വളരെ മനോഹരമായൊരു കീർത്തനമായിരുന്നു. ഹംസധ്വനി വളരെ ഒരു പ്ലസന്റ് ആയിട്ടുള്ളൊരു രാഗമാണ്.
1: അതെ അതെ, മോർണിംഗ് രാഗം എന്ന്
0: മോർണിംഗ്
1: പറയും.
0: രാഗമാണ്.
1: അതെ, നമ്മൾ ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഗം എന്നാണ് ഹംസധ്വനിനെ പറയാം. അത് ശ്രദ്ധിച്ചാൽ അറിയും, ഒരുപാട് ഗണപതി കീർത്തനങ്ങൾ വരണത് ഹംസധ്വനിയിലായിരിക്കും.
0: വാതാപി
1: ഗണപതിയും അതൊക്കെ ഇതിലാണ്. അത് ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര എന്താ പറയാ, ഒരു നമുക്കൊരു എനർജി തരുന്ന ഒരു പാട്ടാണ് വാതാപി പ്രത്യേകിച്ച്. സ്റ്റിൽ അത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്കൊരു ഒരു വാവ് എന്നുള്ളൊരു തോന്നൽ വരും. അതെ അതെ അതെ അതെ, തുടങ്ങാൻ ഏറ്റവും നല്ലൊരു കൃതിയാണ് അത്.
0: അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കലാക്ഷേത്രയിലെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ അവിടെ 4 വർഷത്തെ ഡിപ്ലോമയായിരുന്നു പഠിച്ചത്.
1: അതെ അതെ.
0: പിന്നെന്തൊക്കെയായിരുന്നു അവിടുത്തെ അനുഭവങ്ങൾ?
1: കലാക്ഷേത്ര എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊരു ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് തന്നെ പറയാം. കാരണം കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ 12th കഴിഞ്ഞിട്ട് നേരെ പോണതാണ് ചെന്നൈയിലേക്ക്. 12th വരെ ഞാൻ വീട് വിട്ടെങ്കിലും പോയിട്ടില്ല. അപ്പോൾ ഇത് നേരെ ചെന്നൈയിലേക്കാണ് പോണത്, അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ ഒരു ഗുരുകുലം സമ്പ്രദായമാണ് നമുക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലാസ് ആണെങ്കിലും നിലത്തിരിക്കുക, ഭക്ഷണമായാലും ശരി, നമ്മൾ നിലത്തിരുന്നിട്ടാണ് കഴിക്കുക.
0: പഴയൊരു
1: അതെ വളരെ അതെ അതെ അത് ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു എന്താ പറയുക ഏറ്റവും നല്ല കാര്യം എന്ന് പറയാം. കാരണം എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്.
0: ശരിക്കും ഈ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ശരിക്കും അതിൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു രീതികള്
1: എന്ന് വെച്ചാൽ, വളരെയധികം അതേ ടിപ്പിക്കലി അങ്ങനെയാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. കലാക്ഷേത്രം എന്ന് പറയുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുട്ടികളായിക്കോട്ടെ, വിദ്യാർത്ഥികളായിട്ട് ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരായിക്കോട്ടെ, ഒരുവിധം ടീച്ചേഴ്സ് എല്ലാവരും ഒരു 80% എന്ന് പറയാം, അവരൊക്കെ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു തമാശ രൂപത്തിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹർത്താൽ വന്നാൽ പോലും ലീവ് ഇല്ല എന്ന് പറയണ പോലെയാണ്. കാരണം എല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്.
0: അതിരാവിലേക്ക് ഇങ്ങനെ സാധകം കേൾക്കാൻ പറ്റുമല്ലോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം, അതാണ് നമ്മളുടെ രീതി. അതായത് നമ്മൾ ഒരു 7:30 നമുക്ക് ഭക്ഷണത്തിൻ്റെ സമയവും, അപ്പം നമുക്ക് 7 ഉള്ളിൽ എത്തണം. അപ്പോൾ അവിടെ മെസ്സില് ഒരു ഭജൻ അല്ലെങ്കിൽ ഒരു പ്രയർ ഉണ്ടായിരിക്കും. അതൊരു 10 ആ പ്രയർ ചൊല്ലിയതിന് ശേഷമേ നമ്മൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും പോകണം, പോയില്ലെങ്കിലും അതെ. അപ്പൊ അത് മ്യൂസിക് സ്റ്റുഡൻസ് ആണ് കൂടുതലും കണ്ടക്ട് ചെയ്യുന്നത്. അവിടുന്ന് തുടങ്ങുകയാണ് നമ്മുടെ ആ ദിവസം. ആ ഒരു പ്രയറിൽ നിന്ന് തുടങ്ങും. അത് നിർബന്ധമായിട്ട് നമ്മൾ പോകേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇപ്പൊ ഭക്ഷണ

0: ഏരിയയിലും അവിടെ ഫുൾ വെജിറ്റേറിയൻ ആണ്. വളരെ എന്താ പറയുക, സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയാമല്ലോ നമുക്ക്, എരിവും പുളിയൊക്കെ ഇത്തിരി കുറവുള്ള ഇത് തന്നെയാണ്. അപ്പോൾ അത്ര മോശം ഫുഡും അല്ല കേട്ടോ. ഇനി അങ്ങനെ ചിലരങ്ങനെ വിചാരിക്കും എരിവും പുളിയില്ല വെച്ച് കഴിഞ്ഞാൽ എന്താ സ്വാദെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് സ്വാദുള്ള ഫുഡ് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു വളരെ സാത്വികമായിട്ടുള്ള ഒരു ഭക്ഷണ സമ്പ്രദായം തന്നെയാണ്. കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ബിൽഡിംഗ് അല്ല, ഓരോ കോട്ടേജസ് ആണ്. നമുക്കൊരു എന്താ പറയുക, പണ്ടത് ഓല മേഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ വരുമ്പോഴേക്കും എന്തായാലും ഓടൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, അപ്പോൾ ഓടൊക്കെ ഇട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഫ്ലോറ് ഈ പറഞ്ഞ പോലെ മരം കൊണ്ടുള്ള, മരപ്പലകകൾ കൊണ്ടുള്ള. അവിടെ ഒരു ബാനിയൻ ട്രീ ഉണ്ട്. ബാനിയൻ ട്രീയുടെ മലയാളം പേരാലെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതെ, ആല്. അതെ, അപ്പോ ഭയങ്കര വലുതാണത്. അപ്പൊ ഈ ഇതിന്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് നമ്മളുടെ മോർണിംഗ് പ്രയർ. ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ, അവര് പറഞ്ഞ ഗുരുക്കളാണ്, ഗുരുക്കന്മാരാണല്ലോ. അപ്പൊ അതിങ്ങനെ ചുറ്റിലും ഒരു റൗണ്ടാണ്. ആ റൗണ്ടില് ചുറ്റിലും മുകളില് ഗുരുക്കന്മാരിരിക്കും, താഴെ നമ്മള് വിദ്യാർത്ഥികളിരിക്കും, അത്രേ ഉള്ളൂ. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ പ്രയറിന് കണ്ടക്ട് ചെയ്യുന്നത് മ്യൂസിക് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിനൊരു തമ്പൂരൊക്കെ ആയിട്ട് വരണം. നമ്മൾക്ക് ഒരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ 8:30 പ്രയർ എന്നുണ്ടെങ്കിൽ 8:45 തന്നെ നമ്മൾ ഈ തമ്പൂരൊക്കെ ആയിട്ട് അവിടെ ആരാണോ ഏറ്റവും മുതിർന്ന മ്യൂസിക്കില് ആരാണോ ഗുരു അവിടെ നിൽക്കുന്നത്, അവരുടെ അടുത്ത് പോവുക. നമ്മൾ ശ്രുതിയൊക്കെ ആ തമ്പൂരുവിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓൾ സെറ്റ് ആയിട്ടിരിക്കണം.
1: തമ്പൂരു വെച്ചിട്ടാണ് ശ്രുതി.
0: അതെ അതെ അതെ. ഒരാള് സ്റ്റാർട്ട് ചെയ്യും, മറ്റേയാള് തമ്പൂരു വായിക്കും, വേറൊരാള് ശ്രുതിപ്പെട്ടി, മാനുവൽ ശ്രുതിപ്പെട്ടി ഉണ്ട്. അതായത് ഈ ഹാർമോണിയം പോലെ ഇരിക്കും അത് കാണാൻ. അതിൽ നമ്മൾ ശ്രുതി സെറ്റ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ വായിച്ചാൽ മതി. അപ്പൊ ഇതും ഇത് ചെയ്യുന്നത് മിക്കവാറും മ്യൂസിക് സ്റ്റുഡൻസ് തന്നെയാണ്. ആ പ്രയർ ഒരു 10-15 മിനിറ്റോളം ഉണ്ടായിരിക്കും. അത് ഭയങ്കര എന്താ പറയാ, സൂതിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഞാനിപ്പം ആക്ച്വലി അതൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്.
1: കാരണം
0: അതെ, തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്കത്,
1: വാക്കുകളിലൂടെ
0: പറയാൻ
1: പറ്റില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വേറൊരു കീർത്തനത്തിലേക്ക് പോയാലോ.
0: തീർച്ചയായിട്ടും.
1: ഏത് കീർത്തനാണ് പാടുന്നത്?
0: അടുത്തതായിട്ട് ഹിന്ദോളം എന്നുള്ള രാഗത്തിലെ ഒരു സരസ്വതി കീർത്തനാണ്, മാമവതുശ്രീ സരസ്വതി എന്ന് പറയുന്നത്.

0: വളരെ ഗംഭീരമായിരുന്നു ഹിന്ദോളം കേൾക്കാനായിട്ട്.
1: താങ്ക് യു.
0: അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുമ്പോൾ പല ഗുരുക്കന്മാർക്കും പല ശൈലികളായിരിക്കുമല്ലോ. ഇപ്പോൾ ചിലത് പറയും ബാണി എന്ന് പറയും, അല്ലെങ്കിൽ സമ്പ്രദായം എന്നൊക്കെ പറയുമല്ലോ. അതായത് ഓരോ ഗുരുക്കന്മാരും ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രഡീഷൻ
1: രീതി
0: പലർക്കും പല രീതിയാവുമ്പോൾ സംഗീത പഠനത്തിൽ അത് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും?
1: അത് അത് വലിയൊരു ടാസ്ക് ആണ് ശരിക്കും. ഞാൻ ആദ്യം പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എന്താണ് ബാണി എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു സാറിൻ്റെ അടുത്ത് പഠിക്കുന്നു, അത് നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അങ്ങനെ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക്

0: നമുക്ക് മാറേണ്ടതായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോപ്പറായിട്ട് തുടങ്ങിയത് ശരിക്കും കലാക്ഷേത്രയിൽ തന്നെയാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു രീതിയല്ല ഞാൻ കണ്ടെടുത്തോളം. എന്തിനു ഏറെ പറയണ, ഇപ്പോൾ കലാക്ഷേത്രയിൽ തന്നെ ഇപ്പൊ എന്റെ ഞാൻ ആദ്യത്തെ 2 വർഷം പഠിച്ച ടീച്ചറുടെ ഒരു സമ്പ്രദായം ആയിരിക്കില്ല പിന്നെ പഠിക്കുന്ന. അതെ അതെ, ഇപ്പൊ കലാക്ഷേത്രയിലാണ് പ്രോപ്പറായിട്ട് ഞാൻ പഠിക്കണത്. അതിനുശേഷം ഇപ്പൊ ഞാൻ ഇപ്പോൾ എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. അത് ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ടാണ് ചെയ്യുന്നത്, അത് ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമുക്കൊരു ഗൈഡൻസ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല.
1: ഓൺലൈൻ ക്ലാസ്സിലാണ്?
0: അതെ അതെ അതെ, ഓൺലൈനായിട്ട് ക്ലാസ് എനിക്ക് ഒരു ടീച്ചറാണ് എടുക്കുന്നത്. ടീച്ചറുടെ പേര് ശ്രീവിദ്യ അയ്യർ, വളരെ അത്യാവശ്യം നല്ല പോലെ ഫേമസ് ആയിട്ടുള്ള
1: പെർഫോമറാണ്.
0: കലാക്ഷേത്രയിൽ തന്നെയാണ് ടീച്ചിങ്. എനിക്ക് കലാക്ഷേത്രയിലായിരിക്കുമ്പോൾ അലൈഡ് സബ്ജക്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ വയലിൻ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ വയലിൻ ടീച്ചറായിരുന്നു, ടീച്ചറാണ് എനിക്കിപ്പോൾ പറഞ്ഞുതരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കലാക്ഷേത്രയിൽ പഠിച്ച പോലത്തെ ഒരു രീതി തന്നെയാണ് ഞാൻ ഇപ്പോഴും പഠിക്കണത്. അപ്പൊ എനിക്ക് അത്ര എന്താ പറയാ
1: ഡിഫറൻസ്
0: ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ.
1: അപ്പൊ എന്തായാലും ഗുരുക്കന്മാരുടെ ഒരു രീതി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അവരുടെ പാട്ടിനേക്കാൾ ഉപരി നമുക്ക് അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും, അവരുടെ ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മളതിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് എനിക്ക് കലാക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞ നേരത്തെ കുറെ വേറെ കാര്യങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞത്.
1: ഈ ഗുരുകുല സമ്പ്രദായം ആവുമ്പോ കുറെ ചിട്ടയായിട്ട് തന്നെ.
0: അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഇപ്പൊ കുറച്ച് പ്രാക്ടീസിന്റെ കുറവുണ്ട് ടു ബി ഓണസ്റ്റ്.
1: അപ്പൊ എം എ പഠിച്ചോണ്ടാണോ പിന്നെ പ്രാക്ടീസ്?
0: അങ്ങനെ പറയാൻ പറ്റില്ല. എം എ പഠിക്കുമ്പോഴേക്കും നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് വരേണ്ട സാഹചര്യം വന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അത് വലിയൊരു എന്തോ ഒരു വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. ഒരു 4 വർഷം എൻ്റെ ജീവിതത്തിലെ 4 വർഷം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തു എന്നുള്ള പോലെ എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം.
1: നല്ല കാര്യം.
0: അതെ,
1: നമുക്കൊരു കീർത്തനത്തിലേക്ക് പോയാലോ എന്നാ?
0: തീർച്ചയായിട്ടും.
1: ഏത് രാഗത്തിലെ കീർത്തനമാണ് പാടുന്നത്
0: അടുത്തത്? ഞാൻ നീലാംബരി എന്ന് പറഞ്ഞ ഒരു രാഗത്തില് മാധവ മാമവ,
1: വളരെ ഫേമസ് ആയിട്ടുള്ള കീർത്തനമാണ്.
0: ആ രാഗം വളരെ ഓമനത്തിങ്കൾ കിടാവൊക്കെ അതിലാണ് എന്നാണല്ലോ. അപ്പൊ അതിലൊരു പാട്ട് പാടാം.

0: വളരെ ഗംഭീരമായിരുന്നു. നീലാംബരി ഒരു താരാട്ടുപാട്ടിന്റെ ഒരു ഫീലാണ് നൽകുന്നത്
1: അല്ലേ.
2: ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

0: ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം. നിർവഹണം റിയ. സഹകരണം അരുൺ സി പ്രകാശ്.
1: യുവവാണി സമാപിക്കുന്നു.

FM ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ കേൾക്കാം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഇടുക്കി ജില്ലാ കാര്യാലയത്തിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസുമാരെ തിരഞ്ഞെടുക്കുന്നു. പ്രായപരിധി 28 വയസ്സ്, പരിശീലന കാലം 1 വർഷം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകൾ ഉണ്ടെങ്കിൽ അവയും സഹിതം ബോർഡിന്റെ ഇടുക്കി ജില്ലാ കാര്യാലയത്തിൽ ഈ മാസം 18 രാവിലെ 10:30 ഹാജരാകേണ്ടതാണ്. മുൻപ് ബോർഡിൽ ഒരു തവണ മാത്രം അപ്രന്റീസായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഇന്റർവ്യൂവിൽ മറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കാവുന്നതാണ്. വാക്കിൻ ഇന്റർവ്യൂവിന്റെ വിശദാംശങ്ങൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ kspcb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. kspcb.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 0486 22 21 590, 0486 22 21 590.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആലുവ പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ സ്റ്റുവാർഡ്, വാച്ച്വുമൺ, കുക്ക്, പാർട്ട് ടൈം സ്വീപ്പർ, പാർട്ട് ടൈം സ്കാവഞ്ചർ, പാർട്ട് ടൈം മെസ് ഗേൾ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള വനിതകളായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പാർട്ട് ടൈം തസ്തികകളിലേക്കുള്ള അപേക്ഷകർ ഈ മാസം 23 രാവിലെ 11 മണിക്കും സ്റ്റുവാർഡ്, കുക്ക്, വാച്ച്വുമൺ തസ്തികയിലേക്കുള്ള അപേക്ഷകർ അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കും കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. പ്രായപരിധി 1/1/2026 50 വയസ്സ് അധികരിക്കരുത്. വിശദവിവരങ്ങൾ ഇനി പറയുന്നു. സ്റ്റുവാർഡ് തസ്തികയിൽ 1 ഒഴിവാണുള്ളത്. യോഗ്യത, SSLC, കമ്പ്യൂട്ടർ പരിജ്ഞാനം, റെസ്റ്റോറന്റ് ആൻഡ് കൌണ്ടർ സർവീസിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് അഥവാ തത്തുല്യ യോഗ്യത.

കുക്ക് തസ്തികയിൽ രണ്ട് ഒഴിവുകളുണ്ട്. യോഗ്യത SSLC, ഗവൺമെന്റ് അംഗീകൃത ഫുഡ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. വാച്ച്മാൻ തസ്തികയിൽ

ഒഴിവാണുള്ളത്. ഏഴാം ക്ലാസ് വിജയം അഥവാ തത്തുല്യ യോഗ്യത. നാലാം ക്ലാസ് യോഗ്യതയുള്ള പാർട്ട് ടൈം സ്വീപ്പർ, പാർട്ട് ടൈം സ്കാവഞ്ചർ തസ്തികകളിൽ ഓരോ ഒഴിവുകളുണ്ട്. രണ്ട് ഒഴിവുകളുള്ള പാർട്ട് ടൈം മെസ് ഗേൾ തസ്തികയുടെ യോഗ്യതയും നാലാം ക്ലാസ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842424256, 04842424256. നൂറ്റിരണ്ട് ദശാംശം 3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ FM ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30:39. ഇനിയിതാ ഇന്നത്തെ ഈവനിംഗ് മെലഡി. കഥ എന്ന ചിത്രത്തിൽ നിന്ന് ഗായകൻ വിധു പ്രതാപ്, ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഔസേപ്പച്ചൻ.

വൈക്കം എറണാകുളം റോഡിൽ മുറിഞ്ഞപുഴ പാലത്തിന് സമീപമുള്ള കലുങ്കിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി മറ്റന്നാൾ ആരംഭിക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് ഭാഗിക തടസ്സം നേരിടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു.

0: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ 11 ക്ലാസ്സിൽ ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട്. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നിവയും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ 85 47 00 50 15 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 85 47 00 50 15.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഫാക്ട് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ നടത്തിവരുന്ന ഹെവി എക്യുപ്മെന്റ് ഓപ്പറേഷൻ HEO കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ക്രെയിൻ, എക്സ്കവേറ്റർ, ഫ്രണ്ട് എൻഡ് ലോഡർ ആൻഡ് ഫോക്ക് ലിഫ്റ്റ് എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. 10-ാം ക്ലാസ് പാസ്സായ ലൈറ്റ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി ജനറൽ വിഭാഗത്തിന് 35 വയസ്സാണ്. വിശദാംശങ്ങൾക്ക് www.fact.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04 84 25 67 544, 04 84 25 67 544. വെബ്സൈറ്റ് വിലാസം www.fact.co.in. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് 2026-27 അധ്യയന വർഷത്തെ ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ഈ മാസം 22 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള അവസരം. വിശദവിവരങ്ങൾക്ക് അഡ്മിഷൻ വെബ്സൈറ്റായ admissions.kusat.ac.in സന്ദർശിക്കുക. admissions.kusat.ac.in 97 78 78 31 91 എന്ന നമ്പറിൽ നിന്നും വിശദവിവരങ്ങൾ ലഭിക്കുന്നതാണ്. നമ്പർ ആവർത്തിക്കാം, 97 78 78 31 91.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കേളപ്പൻ ജയിൽ മോചിതനായ ശേഷം ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത്. ജയിലിൽ നിന്ന് വിട്ടിട്ടും അദ്ദേഹത്തിന് നേരിട്ട് നാട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല. നേരെ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എന്നാൽ നാട്ടിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തിന്റെ വരവും കാത്ത് ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ഒടുവിൽ ഒരുനാൾ ശ്രീധരൻ ഡോക്ടർക്ക് വിവരം ലഭിച്ചു, കേളപ്പൻ വരുന്നു. തിക്കോടിയിൽ തീവണ്ടി ഇറങ്ങുന്ന അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ധാരാളം പേർ സ്റ്റേഷനിലുണ്ടായിരുന്നു. മൂന്നോളം കുതിരവണ്ടികൾ തക്ഷൻ കുന്നിൽ നിന്നും പോയിരുന്നു. കിഴൂരിലെത്തിയ കേളപ്പന് പുതിയ തരം മുദ്രാവാക്യം വിളിച്ചാണ് നാട്ടുകാർ സ്വീകരിച്ചത്. കേളപ്പ ജി കി ജയ്. ഈ മുദ്രാവാക്യം ആദ്യമായിട്ടാണ് തക്ഷൻ കുന്നിൽ മുഴങ്ങിയത്. അത് വിളിച്ചത് പോക്കർ ഹാജിയായിരുന്നു. കേളപ്പനെ കാത്തുനിന്നിരുന്ന ജനക്കൂട്ടത്തിന്റെ ഏറ്റവും പിറകിലായാണ് പോക്കർ ഹാജി നിന്നിരുന്നത്. കേളപ്പൻ കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടപ്പോൾ പോക്കർ ഹാജി ഒറ്റയ്ക്കാണ് മുദ്രാവാക്യം വിളിക്ക് തുടക്കമിട്ടത്. കേളപ്പ ജിക്ക് ജയ്. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ വിളി മാത്രമാണ് മുഴങ്ങിക്കേട്ടത്. എന്നാൽ പെട്ടെന്ന് തന്നെ അതിന് അനേകം പ്രതിധ്വനികളുണ്ടായി. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ അത് ഏറ്റുചൊല്ലാൻ തുടങ്ങി. മുദ്രാവാക്യങ്ങളുടെ വലിയൊരു മേൽക്കൂര ഉയർന്നു. അതിന് കീഴിലൂടെ കേളപ്പൻ നടന്നു. രാഷ്ട്രീയ കാര്യങ്ങളും ജയിൽ വിശേഷങ്ങളും നാട്ടുകാരുമായി പങ്കുവച്ചതിനു ശേഷം കോൺഗ്രസുകാർ ഭാവിയിൽ പിന്തുടരേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കേളപ്പൻ സംസാരിക്കുവാൻ തുടങ്ങി. സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യമെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളിലും പ്രവർത്തകർ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അയിത്തം ഒരു മുഖ്യ പ്രശ്നമാണ്. താഴ്ന്ന ജാതിക്കാർ എല്ലാ മേഖലകളിൽ നിന്നും അകറ്റപ്പെടുകയാണ്. ക്ഷേത്രങ്ങളിൽ അവർക്ക് പ്രവേശനമില്ല. വടകരയിൽ ചേർന്ന കോൺഗ്രസിന്റെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ ക്ഷേത്ര പ്രവേശനത്തെക്കുറിച്ച് വിപുലമായ ചർച്ചയാണ് നടന്നത്. നമ്മൾ അതൊരു പ്രധാന വിഷയമായി എടുക്കണം. ഭാവിയിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ക്ഷേത്രപ്രവേശനമായിരിക്കുമെന്നും കേളപ്പൻ ഓർമ്മിപ്പിച്ചു. അടയാളം വയ്ക്കൽ എന്ന അനാചാരത്തിന്റെ പേരിൽ ഈ പ്രദേശത്തെ താഴ്ന്ന ജാതിക്കാരെ മേൽജാതിക്കാർ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് അയിത്തത്തെപ്പോലെ അത്ര അപകടമുള്ളതല്ല. താഴ്ന്ന ജാതിയിലെ പാവപ്പെട്ടവരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമാണ് മേൽജാതിക്കാരുടെ കുൽസിത തന്ത്രങ്ങൾക്ക് വിധേയമാകുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയും ജീവിതം മെച്ചപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ചൂഷണത്തിന് അവർ വിധേയരാകില്ല. ശാശ്വതമായി ഈ അവസ്ഥ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടുകാരിൽ നിന്നും എതിർപ്പുണ്ടെന്നറിഞ്ഞാൽ ഇത്തരം ഹീനമായ കാര്യങ്ങളിൽ നിന്നും മേൽജാതിക്കാർ വിട്ടുനിൽക്കുന്നതുമാണ്. എന്നാൽ അയിത്തവും ജാതി വിചാരവും അങ്ങനെ ഇല്ലാതാവുന്ന ഒന്നല്ല. കോൺഗ്രസുകാർ ഇതിനെതിരെ ഒന്നിച്ച് മുന്നിട്ടിറങ്ങണമെന്നും കേളപ്പൻ ആവശ്യപ്പെട്ടു. അയിത്തത്തിനെതിരെയും താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം കിട്ടുന്നതിനു വേണ്ടിയും എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു. എന്നാൽ എന്താണ് അതെന്നു മാത്രം പറഞ്ഞതുമില്ല. പിന്നീട് സംസാരിച്ചത് പാക്കനാർപുരത്തെ ഹരിജൻ ഹോസ്റ്റലിനെ കുറിച്ചായിരുന്നു. അവിടെ കുറച്ച് സ്ഥലം വിട്ടുകിട്ടിയിട്ടുണ്ട്. ഒരു കെട്ടിടവുമുണ്ട്. പാവങ്ങളായ ഹരിജൻ കുട്ടികളെ താമസിപ്പിക്കാം, ഭക്ഷണവും കൊടുക്കണം. ആ വിഭാഗത്തിന് വിദ്യ കൊടുക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം. പുലയ കുട്ടികളെ പല വിദ്യാലയങ്ങളിലും പ്രവേശിപ്പിക്കുന്നില്ല. അവരെ പഠിപ്പിക്കുവാൻ തയ്യാറുള്ള വിദ്യാലയം കണ്ടെത്തണം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരിടത്തും സാധ്യമല്ലാത്ത ഒന്നിനെക്കുറിച്ചുമുള്ള പരാമർശമുണ്ടായിരുന്നില്ല. എല്ലാം സാധിക്കും എന്നു തന്നെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കേളപ്പന്റെ വരവും സംസാരവും നാട്ടുകാരിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഉണർവ് സൃഷ്ടിച്ചു. പോക്കർ ഹാജിക്കായിരുന്നു കൂടുതൽ ആവേശം. പിറ്റേന്ന് വൈകിട്ട് തക്ഷൻകുന്നങ്ങാടിയിൽ വന്ന് പുല്ലും മീനും വാങ്ങി പോകുമ്പോൾ അയാൾ കുഞ്ഞിക്കേളുവിന്റെ പീടികയ്ക്ക് മുമ്പിൽ കുറച്ചുനേരം നിന്നു. രാമർ അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പോക്കർ ഹാജി നിൽക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞിക്കേളു ഒരു തമാശ പറഞ്ഞു, ഹാജിയാറെ, ഇങ്ങളാ പുല്ല് വേഗം പോരയിലെത്തിക്ക്, പൈക്കള് കിടന്ന് നിലോളിക്കുന്നുണ്ടാവും, നേരം വൈകിയാലും മീനും ചീഞ്ഞുപോകും. പോക്കർ ഹാജി അത് കേട്ടില്ലെന്ന വിധത്തിൽ നിന്നു. എന്നിട്ട് താൻ പറയുന്നത് അങ്ങാടിയിലെ മറ്റുള്ളവർ കേൾക്കട്ടെ എന്ന വിചാരത്തിൽ ഉറക്കെ പറഞ്ഞു, കേളപ്പജി ഇന്നലെ എന്തെല്ലാം പറഞ്ഞു എന്നറിയോ? ഒക്കെ നല്ല കാര്യങ്ങളാ. ഓറൊരു മുത്താണ് മക്കളെ, മുത്ത്. എന്താ പറഞ്ഞത്? രാമർ ചോദിച്ചു. പാക്കനാർപുരത്ത് പൊലേക്കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ പോകുന്നു. അതന്നെ വലിയ കാര്യം. രാമർക്ക് അതൊരു പുതിയ അറിവായിരുന്നുവെങ്കിലും കുഞ്ഞിക്കേളുവിന് അങ്ങനെയല്ലായിരുന്നു. പാക്കനാർപുരത്ത് പൊലേക്കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി കേളപ്പന് സ്ഥലം കിട്ടിയിട്ടുണ്ടെന്നും അതൊരു ട്രസ്റ്റാക്കാൻ പോവുകയാണെന്നും അയാൾക്ക് അറിയാമായിരുന്നു. താൻ അംഗമല്ലാത്ത നാട്ടുകാരുടെ ഒരു ട്രസ്റ്റാണ് കേളപ്പൻ ഉണ്ടാക്കുന്നതെന്നും കേട്ടിരുന്നു. അത് കേട്ടപ്പോൾ കേളപ്പനോടുള്ള ആദരവ് വർദ്ധിച്ചെങ്കിലും അത്രത്തോളം വേണ്ടിയിരുന്നോ എന്നൊരാശങ്ക കുഞ്ഞിക്കേളുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു.

0: ആയിരുന്നു. അദ്ദേഹം ട്രസ്റ്റിന് പുറത്താണോ നിൽക്കേണ്ടിയിരുന്നത്? അങ്ങനെ വന്നാൽ ഭാവിയിൽ ആ ട്രസ്റ്റിന് എന്താണ് സംഭവിക്കുക? ആ പ്രദേശത്ത് ഹരിജനങ്ങൾ ധാരാളമുണ്ടെങ്കിലും അല്പമെങ്കിലും വിദ്യാഭ്യാസം ലഭിച്ചവർ ഒന്നോ രണ്ടോ പേർ മാത്രമാണ്. പലരും അഞ്ചടിത്തോറ്റം നന്നായി ചൊല്ലും, എന്നാൽ അത് എഴുതാനറിയില്ല. ഹരിജനങ്ങളിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആദ്യമായി ശ്രമിക്കുന്നത് കേളപ്പനാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
4: നമ്മുടെ നാടൻ കഥാഗാനങ്ങളിൽ പലവിധ വർണ്ണനകളുണ്ട്. കുളി, കുറി, ഊണ്, ഒരുക്കം, യാത്ര, പൊയ്ത്ത് എന്നിവ കൂടാതെ കോട്ടകളും കളരികളുമൊക്കെ വർണ്ണിക്കപ്പെടാറുണ്ട്. ഇവയൊക്കെ പല പാട്ടുകളിലും ആവർത്തിക്കപ്പെടുന്ന ഒരുക്കുശീലികളിൽ മെനഞ്ഞെടുക്കുന്നവയാണ്. നാട്ടുകൂട്ടങ്ങളുടെ പാരമ്പര്യ ഭാവനകൾ ചിറകു വിരുത്തുന്നതാണ് ഇവിടെ നാം കാണുന്നത്. ഇടനാടൻ പാട്ടുകളിൽ പ്രധാനമായ ചെങ്ങന്നൂരാതി പാട്ടുകളിലൊന്നിൽ രസകരമായ ഒരു കളരി വിവരണമുണ്ട്. അതൊന്ന് പരിചയപ്പെടേണ്ടതാണ്. ചെങ്ങന്നൂരാതിയുടെ മരണം പ്രതിപാദ്യമാകുന്ന പാട്ടാണിത്. ഡോക്ടർ എ കെ അപ്പുക്കുട്ടൻ ശേഖരിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചതാണ് ഈ പാട്ട്. 18 കളരിയിലും അംഗം ജയിക്കും, 19 കളരിയിൽ നിന്റെ അന്ത്യമാണ് എന്ന് ചെങ്ങന്നൂരാതിയോട് ഗുരു കരിയാപണിക്കൻ പറഞ്ഞിരുന്നു. 19 കളരിയായ വില്ലുവൻ കളരിയിൽ അഭ്യാസ മികവ് പ്രകടിപ്പിക്കാൻ ചെങ്ങന്നൂരാതി എത്തുന്നതാണ് സന്ദർഭം. വില്ലുവനച്ചൻ ആദിയെ വരവേറ്റ് കളരി വിശേഷങ്ങൾ കാണിക്കുന്നു. കളരിയുടെ തെക്കരികിൽ കിഴക്ക് പടിഞ്ഞാറ് ആറൊഴുകുന്നു. 100 വിത്തുപാട് സ്ഥലം സമനിരപ്പായി പരന്നുകിടക്കുന്നതാണ് കളരി. കുളിക്കാൻ കുളിപ്പുര, കുളിപ്പടവ്, കളിക്കാൻ കളിക്കളങ്ങൾ, പിന്നെ പലതരം വിദ്യകൾക്കുള്ള ഇടങ്ങളാണ്. ആനപ്പട പഠിക്കാൻ വിസ്താരമുള്ള മൈതാനം, കുതിരപ്പട പഠിക്കാൻ വേറെ ഇടം, വില്ലുവിദ്യ പഠിക്കാൻ വിൽക്കളം, പഞ്ചവില്ലു മാതൃകയിൽ 5 കളരികൾ, ഓരോ കളരിയിലും 100 വിദ്യ പഠിക്കാൻ സൗകര്യം, പഠിപ്പിക്കാൻ 7 ഗുരുക്കന്മാർ, മരുന്ന് പറിക്കാനും മരുന്നുണ്ടാക്കാനും ആൾക്കാർ, മരുന്ന്, മന്ത്രം, തന്ത്രം, സൂത്രം, മായാവിദ്യ ഇവ പഠിപ്പിക്കാൻ വേറെ വേറെ ഗുരുക്കന്മാർ, പലതരം ശില്പങ്ങളും കൗതുക കാഴ്ചകളും അവിടെയുണ്ട്. പൂമരങ്ങളും മറ്റും ഒരുക്കി നിർത്തിയിരിക്കുന്നു. വൻതെങ്ങും ചെറുതെങ്ങും കമുകും ഇടവിട്ട് ക്രമത്തിൽ വളർത്തിയിരിക്കുന്നു. പയറ്റുവിദ്യ പഠിക്കാൻ 151 കോൽ നീളത്തിൽ 51 കണക്കിന് 5 കളരികൾ. കയർവിദ്യ പഠിക്കാൻ കമ്പക്കളരി. 1000 ഞാണ് വലിച്ചു കെട്ടിയിരിക്കുന്നു. ഞാണിന്മേൽ കളി പഠിക്കാനും കളരിയുണ്ട്. ഇനി അക്ഷരവിദ്യ, വേദശാസ്ത്രം എന്നിവ പഠിക്കാനും പ്രത്യേക കളരികളും പീഠങ്ങളും. ആട്ടം, കൊട്ട്, പാട്ട് എന്നിവ പഠിക്കാനും വടിയടി, കമ്പടി, കോലടി, പരിചമുട്ടുകളി, അമ്മാനാട്ടം എന്നിവ പഠിക്കാനും സൗകര്യമുണ്ട്. ഇന്ദ്രജാലം, മന്ത്രജാലം, മായാജാലം എന്നിവ പഠിപ്പിക്കാനും കളരികളുണ്ട്. ഈ വിവരണത്തിൽ നിന്ന് പാട്ടുകൂട്ടത്തിൻ്റെ മനസ്സിലെ ഒരു സർവകലാശാലയുടെ ചിത്രമാണ് തെളിയുന്നത്. വിദ്യയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളും അവയെല്ലാം ഒരുപോലെ അഭ്യസിപ്പിക്കപ്പെടുന്ന ഇടത്തെക്കുറിച്ചുള്ള ദർശനവും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെ. സർവകലാശാല എന്ന സങ്കല്പത്തിന് നമ്മുടെ പാട്ടുകൂട്ടായ്മകളുടെ മനസ്സിലും ഇടമുണ്ടായിരുന്നു എന്നാണിത് കാണിക്കുന്നത്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് വകുപ്പിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് എന്നീ വിദേശ ഭാഷകളിലെ ഒരു വർഷത്തെ സായാഹ്ന കോഴ്സുകൾക്ക് ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ 62 82 16 72 98 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 62 82 16 72 98. ഇതോടെ സേവന വാർത്തകൾ കഴിഞ്ഞു. ഇനി ഇന്നത്തെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ഉത്തരം, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. 27 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ച മണ്ടേലയ്ക്ക് 1993 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. 1994 മുതൽ 1999 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റുമായിരുന്നു. ഈ പുസ്തകത്തെ ആസ്പദമാക്കി 2013 ഒരു ചലച്ചിത്രവും നിർമ്മിക്കപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന പുസ്തകം.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഇനി ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കേശ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ സ്മിത എസ് ജീവൻ സംസാരിക്കുന്നു. വൈകിട്ട് 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഡീനു ചാക്കോ മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കിസാൻവാണിയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഖേത് ബച്ചാവോ അഭിയാനെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. തുടർന്ന് മണ്ണിലാണ് ജീവൻ വനമിത്ര അവാർഡ് നേടിയ VK ശ്രീധരൻ സംസാരിക്കുന്നു. ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
2: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
1: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
2: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
1: മറക്കാതെ കേൾക്കണേ.
2: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
1: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
0: ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു.

താമരയും എ ആർ റഹ്മാനും ഒരുക്കിയ ഗാനം വിണ്ണൈത്താണ്ടി വരുവായ എന്ന ചിത്രത്തിൽ നിന്ന്. വിജയ് പ്രകാശിനൊപ്പമുള്ളത് സുസൈൻ ഡി മെലോ.

വൈരമുത്തുവും എ ആർ റഹ്മാനും കാതലൻ എന്ന ചിത്രത്തിനു വേണ്ടി ഒരുക്കിയ ഗാനം ഇപ്പോൾ കേൾക്കാം. പാടിയത് പി ഉണ്ണികൃഷ്ണൻ.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 6 സെക്കൻഡ്.

0: ചിത്രപതംഗം.
1: ചലച്ചിത്രത്തിന്റെ പുതുമ നഷ്ടപ്പെടാതെ സർഗാത്മകത ഒട്ടും തന്നെ ചോരാതെ സൂക്ഷിക്കേണ്ടത് ആത്യന്തികമാണ്.

0: ആയി സംവിധായകന്റെ ജോലിയാണ്. എന്നാൽ അതിനായി പ്രവർത്തിക്കുമ്പോൾ സംയോജിത സർഗാത്മക ഇടപെടലുകൾ തീർച്ചയായും അനിവാര്യമുള്ള ഒരു കാര്യമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ അഖിൽ അനിൽകുമാർ. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ആക്ച്വലി നമ്മൾ എല്ലാ സിനിമകളും എഴുതുമ്പോഴും പ്രേക്ഷകനുമായിട്ട് കണക്ട് ആവണം. നമ്മുടെ സിനിമ
0: പ്രേക്ഷകനെ
1: സംസാരിക്കുന്ന ഇപ്പൊ സിനിമ കാണാൻ തുടങ്ങുന്നു, ഒരു 10-15 മിനിറ്റുള്ള പ്രേക്ഷകൻ ആ സിനിമയിലേക്ക് ഇന്നായില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകന് മടുപ്പ് വരുന്നു, അല്ലെങ്കിൽ മൊബൈലിലേക്ക് നോക്കാനുള്ള ടെൻഡൻസി വരും. അപ്പോ നമ്മൾ എഴുതുന്ന സ്റ്റേജിൽ തന്നെ ഇതിൽ എന്ത് ഇമോഷനാണ്, അല്ലെങ്കിൽ ഈ സിനിമ എന്താണ് പറഞ്ഞു വെക്കാൻ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പല സീൻസ് നമ്മൾ എഴുതും, ചില ഡയലോഗ്സേ കിട്ടത്തുള്ളൂ. പക്ഷെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ സിനിമ എന്താണ് പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ എന്ത് ഇമോഷൻ ത്രോ ചെയ്യുന്നു എന്നുള്ളതിലൊരു വ്യക്തത ഉണ്ടാവണം. അതിന് എനിക്ക് വ്യക്തത ഉണ്ടെങ്കിൽ പ്രേക്ഷകൻ ഈ സാധനം വർക്കാവുള്ളൂ. അപ്പോൾ അതിന് ഇപ്പം ഞാനിപ്പോൾ ഒരു ഫണ് സിനിമ ചെയ്യുകയാണെങ്കിൽ ശരി, ഒരു മാസ സിനിമ ചെയ്യുകയാണെങ്കിൽ ശരി, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇമോഷണലി, ഇപ്പം ഇതിലുള്ള ഇമോഷൻ എന്ന് പറഞ്ഞതിൽ തമാശകളുണ്ട്, സ്ട്രഗിൾ ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, വിഷമമുണ്ട്. ഒരു പാക്കേജ് ആയിട്ടാണ് ഇത്
0: വർക്ക് ചെയ്തത്.
1: അത് പാക്കേജ് ആവണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു കഴിഞ്ഞ സിനിമ പ്രേക്ഷകനായിട്ട് കണക്ട് ചെയ്ത രീതി ആയിരിക്കരുത് എൻ്റെ പുതിയ ഇപ്പം വരാൻ തലവര കണക്ട് ഐ മീൻ വർക്ക് ആവേണ്ടതെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് എല്ലാ ഓഡിയൻസിനും തൃപ്തിപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഓഡിയൻസിനും എന്ത് ഇമോഷനാണ് വർക്ക് ആവുകയെന്ന് ആലോചിച്ചപ്പോഴാണ് അതിലൊരു മോട്ടിവേഷൻ, എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ സിനിമ കാണുമ്പോൾ കിട്ടണം. ഞാൻ പറഞ്ഞാൽ മറ്റേ ഡ്രാമാറ്റിക് ആയിട്ടുള്ള മോട്ടിവേഷൻ അല്ല,
0: സ്വാഭാവികമായി
1: ഡ്രൈവ് കിട്ടണം.
0: ഡ്രൈവ് കിട്ടണം.
1: ആ ഡ്രൈവ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സിനിമ ആയിക്കോട്ടെ, അത് പ്രേക്ഷകനെ കണക്ട് ചെയ്യുന്ന ഇമോഷൻ വേണമെന്ന് പ്ലാൻഡ് ആണത്,
0: നിർബന്ധമാണ്.
1: നിർബന്ധമാണത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ തിയേറ്റർ വിട്ടിറങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകൻ സിനിമയെ മറക്കും. നമ്മുടെ സിനിമ ഇപ്പോൾ തിയേറ്റർ വിട്ടിറങ്ങിയാലും സംസാരം ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്.
0: അതെ,
1: അതെനിക്ക് വേണം. എനിക്ക് ആളുകൾ സംസാരിക്കണം സിനിമയെ കുറിച്ച്. അത് അതിൻ്റെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഫണ്ണായിക്കോട്ടെ, അതിൻ്റെ സീൻസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ആളുകൾ സംസാരിക്കുമ്പോൾ കുറച്ച് ദിവസം ആ സിനിമ ആളുകളിൽ നിൽക്കും. ചിലപ്പോൾ കാലങ്ങളോളം ചിലപ്പോൾ നിൽക്കുമായിരിക്കും. അത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതിലേക്ക്
2: എത്തിയത്.
0: അത് ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ടച്ചബിളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം സ്ക്രിപ്റ്റിലെ അറിഞ്ഞോ അറിയാതോ എന്നല്ല, ഞാൻ ചിന്തിക്കുന്നതാണ്. അതിനകത്ത് അതുവരെ അർജുന അശോകനെ പാണ്ഡേന്ന് വിളിക്കുമ്പോൾ ചില ഘട്ടത്തിൽ അവന് ആദ്യമൊന്നും അവൻ്റെ കൂട്ടുകാർ വിളിക്കുമ്പോൾ പ്രശ്നമല്ല, പക്ഷെ അവനെ അവനാക്കി മാറ്റി മുട്ടി ചെയ്ത് വേറൊരാൾ വന്ന് അവൻ്റെ അവിടെ നിന്നൊക്കെ മാറി തിരിച്ച് വന്ന് അവൻ്റെ കൂട്ടുകാർ നിൽക്കുമ്പോഴത്തേക്ക് അവനത് പ്രശ്നമാണ്. തീർച്ചയായിട്ടും അത് അവൻ സ്വയം ആലോചിച്ച് തുടങ്ങുമ്പോൾ അവനിങ്ങനെ വിളിച്ചുകൊണ്ടാണ് അവൻ പലയിടത്തേക്കും ഡിഗ്രേഡ് പോയത് പോകുന്നതെന്ന് അവൻ്റെ ഒരു സ്വയം ബോധ്യം വന്നതോടുകൂടി അവന് അവർ അവരുമായിട്ട് പിണങ്ങുകയാണ്. എന്നിട്ടും അവർ അവനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അവർ സഹായിക്കുന്നുണ്ട്, അതാരും ഫ്രണ്ട്സ്. അങ്ങനത്തെ ഒരു ഇമോഷണൽ പാക്ഡ് ആ കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അത് അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തത് സാധനം?
1: അവൻ ഇവരോട് വിളിക്കണ്ട എന്ന് പറയാനുള്ള ഒരു റീസൺ, അവൻ്റെ ഗേൾഫ്രണ്ട് ഒന്ന്, രണ്ട് അവൻ ആ ഇന്റർവെൽ സീക്വൻസിൽ ഉണ്ടാവുന്ന സിനിമ സെറ്റിൽ ഉണ്ടാവുന്ന ഒരു അനുഭവം കൂടിയാണ്. ബിക്കോസ് ആ സിനിമ സെറ്റിക്ക് എത്തുന്നവരെ അയാൾക്ക് പ്രണയം സെറ്റാവുന്നു, അയാൾ ഒരു അയാൾ ആഗ്രഹിച്ചൊരു മൊമെന്റിലേക്ക് എത്തുന്നു. പക്ഷെ അവിടേക്ക് അയാൾക്ക് നല്ലൊരു അടി കിട്ടുന്നു, ആ അടി അയാളെ വേദനിപ്പിക്കുന്നു. അതാണ് പിന്നെ ഇയാൾ ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് ശരിയാണ് ഇവന്മാരും എന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് നല്ല ബോധ്യം വരുന്നത്. അവിടെ നിന്നാണ് അയാൾ റിയാക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഈ കഥ ഒരു 49-50 ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ട് 2 വർഷം എടുത്തിട്ട്. ഷൂട്ട് തുടങ്ങിയ പിന്നെ ഡ്രാഫ്റ്റിന് കണക്കില്ല, അവിടെ വെച്ച് മാറ്റും. ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഇൻപുട്ട് വരുന്നു, ഇപ്പോൾ ടെക്നീഷ്യന്മാരുടെ ഇൻപുട്ടുകൾ വരുന്നു, ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എഴുതുന്ന ഇടങ്ങനെ ചെയ്ത് നോക്ക് നന്നാവും. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ഏരിയ എടുക്കുമ്പോൾ ഇപ്പോൾ സുധീഷ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, അതിൽ അവനാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്, ഡോമിനൻസ് മെയിൻ അവനാണ്. പക്ഷെ ശ്യാം അതിനപേക്ഷിച്ച് അവൻ വീട്ടിൽ ഇവനെക്കാട്ടി അത്യാവശ്യം റിച്ചാണ്, അവൻ പണിക്കൊന്നും പോകുന്നത് എവിടെയും കാണിക്കുന്നില്ല.
0: ഇല്ല,
1: കാരണം അവൻ 2 നില വീടുണ്ട്, വാടക വീട്
0: കൊടുത്തിട്ടുണ്ട്.
1: അപ്പൊ മിന്നൽ എന്ന് വേണ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരാളും അല്ല, അവൻ പണിയെടുത്ത് ജീവിക്കുന്നു, പക്ഷെ അവൻ എല്ലാവരും വേണം. പൊടി എന്ന് വേണം മറ്റേ
0: ചെറിയ
1: പയ്യൻ, അവൻ ഏറ്റവും ചെറിയ പയ്യനാണ് ടീമിലെ അവൻ. പക്ഷെ ഇവന്റെ ഡാ ബോഡ എന്ന് വിളിച്ച് അങ്ങനെ നടക്കുന്ന അവൻ
0: കോളേജിൽ
1: പഠിക്കുന്നുണ്ട്,
0: യൂണിഫോം ഇട്ട് പോകുന്നു.
1: അപ്പൊ എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് വേണം. ഈ ക്യാരക്ടേഴ്സിന് ബാക്ക് സ്റ്റോറി വേണം.

0: അത് നിർബന്ധമായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സിനിമയിൽ ഇപ്പം നമ്മുടെ ലൈഫിൽ പല ക്യാരക്ടേഴ്സും വന്നു പോകും, അത് നമുക്ക് സിനിമയിൽ കൊടുക്കാൻ പറ്റില്ല. ഈ ക്യാരക്ടർ നമ്മുടെ മെയിൻ ക്യാരക്ടറുമായിട്ട് കണക്ട് ആവുന്ന സമയത്ത് അതിനൊരു റീസൺ വേണം, എന്തിന് ഇയാൾ വന്നു, ഇയാൾ എന്താണ് ഇയാളുടെ ലൈഫിൽ ചെയ്തിട്ട് പോയത്. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇവന് അടിയായി, പക്ഷേ ഈ ഫ്രണ്ട്സ് ഇവന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സ് സഹായിക്കാനുള്ള കാരണം ചിലപ്പോൾ അവൻ്റെ ഇമോഷൻ ഇവർക്ക് മനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ അതിലുപരി അവൻ അവരുടെ സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കും, പക്ഷെ ഞങ്ങളുടെ ഒരുത്തിൻ്റെ തൊട്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നുള്ള കൺസെപ്റ്റിലാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ മെയിൻ കാരണം അതാണ്. ഇപ്പോൾ ഫ്രണ്ട്സിന് വേണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കളയാം, ജ്യോതിഷന് വേണമെങ്കിൽ തിരിച്ച് തല്ലാം, പക്ഷേ അവിടെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥയിൽ അവരിൻ്റെ ഇമ്പോർട്ടൻസ് പോകും,
1: അത് പോയി കട്ടായി.
0: അതെ, ഇപ്പം മെയിൻ ക്യാരക്ടറിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത് സബ് ക്യാരക്ടേഴ്സിനും കൊടുക്കുക എന്നൊരു ഉദ്ദേശം നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പഞ്ചർ കടക്കാരുണ്ട്, അയാളെ തുടക്ക സീന് മുതലേ കാണിക്കുന്നുണ്ട്, അയാളാണ് ഈ തല്ലു വെള്ളമൊഴിച്ച് കിടത്തുന്നത്.
1: അതെ,
0: അപ്പോൾ അയാൾക്കൊരു കഥ ഉണ്ടാവണം. കാരണം ഞാൻ കാണിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞൊരു ഫിക്ഷണൽ സ്ഥലം, പക്ഷെ അത് റിയലാക്കുന്നത് ഈ ക്യാരക്ടേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോകുമ്പോഴും ആ പഞ്ചറെടുക്കാനും തുടക്കം മുതലേ ഉണ്ട്. സി ഇവര് അവിടെ പ്രശ്നം ഉണ്ടാക്കി അവരെ തള്ളിക്കളഞ്ഞ് പോവല്ല, ആ ക്യാരക്ടറിന് സിനിമയുടെ അവസാനം വരെ ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഡ്രൈവ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത്.
1: ആ ഓളം ബാക്ക്ഗ്രൗണ്ടിൽ ഓളം തീർക്കുന്നത് തന്നെ ആ ഗ്രാമത്തിലെ ആ കുറച്ച് ആൾക്കാരാണ്,
0: അതെ,
1: അതിനകത്തുള്ള ആൾക്കാരാണ് ഓളം തീർക്കുന്നത്. അതിലൂടെയാണല്ലോ ഈ കഥ പോകുന്നത്.
0: ആ ഗ്രാമം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇയാൾക്ക് എങ്ങനെ സിനിമയിലേക്കുള്ള ഇത് വന്നു എന്ന് കാണിക്കുന്നത് ജമിനി എന്ന് പറയുന്ന സിനിമ അവിടെ ഷൂട്ട്
1: ചെയ്തിട്ടുണ്ട്.
0: അപ്പോൾ ഒബിയസ്ലി ഒരു മനുഷ്യന് അങ്ങനെ ഒരു നാടാണ് സിനിമ ഷൂട്ട് ചെയ്ത നാട്, സിനിമ സിനിമകൾ ചുറ്റും ഇപ്പോൾ കാലഘട്ടം കാണിക്കുന്നതെല്ലാം പോസ്റ്റേഴ്സ് വഴിയാണ്, സിനിമ പോസ്റ്റേഴ്സ്.
1: അതെ അതെ അതെ.
0: അപ്പോൾ ഒരാൾക്ക് ഒബിയസ്ലി സിനിമയിലേക്ക് കണക്റ്റ് ആവും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് പെട്ടെന്ന് സിനിമ അഭിനിവേശം വന്നു എന്ന് തോന്നാം. അപ്പോൾ അതെല്ലാം തോന്നാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പും മുന്നേ ഷാഡോ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഗ്രാമം എല്ലാം സെറ്റ് ചെയ്തെടുത്തത് സ്ക്രിപ്റ്റിൽ.
1: ഷോർട്ട് ഫിലിമിലൂടെയാണ് അഖിൽ വന്നത്. അത് ഷോർട്ട് ഫിലിം ഞാൻ കണ്ടത് ദേവിക പ്ലസ് ടു, അത് എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. സിനിമയുടെ ഒരു രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പോൾ അർച്ചന 31, അതെങ്ങനെ സംഭവിച്ചത്? ആദ്യം എങ്ങനെയാണ് സംഭവിച്ചത്? സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ എങ്ങനെയായിരുന്നു?
0: സ്ട്രഗ്ലിംഗ് ആക്ച്വലി ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ്, ഞാൻ കോളേജ് പഠിക്കുന്നതിന് മുമ്പ് കുറെ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: ബേസിക്കലി എവിടെയാണ്?
0: പാലക്കാട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വിവേക് ചന്ദ്രൻ, ഞാൻ അതിന് മുമ്പ് ഡ്രാമകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഡ്രാമേൻ്റെ സമയത്തൊക്കെ അവനാണ് ഡ്രാമയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അവനാണ് ആദ്യം ഈ ക്രേസ്
1: തുടങ്ങി വിട്ടത്.
0: അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ദിലീപ്, അപ്പോൾ അവൻ്റെ മാമനൊരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തു അവന് ദിലീപിന്. അപ്പോൾ ഈ ക്യാമറ വെച്ച് ഞങ്ങൾ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യും. രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്ന പോലെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നു. ഞാൻ കോമഡിയൻ, ദിലീപ് നായകൻ. അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നു. ഇത് ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, അടുത്തത് എന്ത് ചെയ്യണം എന്നാലോചിക്കുമ്പോൾ എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു എഡിറ്റർ വന്നു ഞങ്ങളുടെ ലൈഫിലേക്ക്, മൂസിൻ എന്ന പേര്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡബ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു മൊബൈലിലൊക്കെ ഡബ് ചെയ്തു വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ അത് സൗണ്ട് ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഞാൻ സൗണ്ട് ഡിസൈൻ പഠിക്കുന്നു, ഞാൻ സൗണ്ട്
1: ഡിസൈൻ
0: അങ്ങനെ പഠിച്ചു, ഒറ്റയ്ക്ക് പഠിച്ചെടുത്ത. അങ്ങനെ 13 ഷോർട്ട് ഫിലിം ചെയ്തു, ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. കാരണം ഒന്നും റിലീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഒരു ഷോർട്ട് ഫിലിം എന്തോ റിലീസ് ചെയ്തു, അത് ഞങ്ങൾ തന്നെ ഇരുന്ന് വ്യൂ ചെയ്ത് അന്ന് യൂട്യൂബിൽ നമ്മൾ റിഫ്രഷ് അടിച്ച വ്യൂ കയറും. അങ്ങനെയൊക്കെ വ്യൂ ആക്കിയ ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡേ എന്താണ് അംബിഷൻ എന്ന് ചോദിച്ചു എന്നോട്. ഞാനൊരു ആക്ടർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ മെല്ലിട്ടാണ്
1: കളിയാക്കും
0: പിള്ളേരെ, കാരണം പുതിയ പിള്ളേരാണ്, ചിലപ്പോൾ ഒരു ചിരി കുട്ടി എൻ്റെ കോൺഫിഡൻസ് പോവും. ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്ടർ ആവുന്നു. അപ്പോൾ ഐ മീൻ ആ ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്ടർ ആവുന്നത്. ഡയറക്ടർ ആവാൻ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ആ കൊള്ളാം, കാരണം ഡയറക്ടറിന് അന്ന് ഏത് രൂപത്തിൽ കുഴപ്പമില്ല, കാരണം മുരുകദോസ് സാറിനെയൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. അത് പറഞ്ഞതോടുകൂടി ഞാൻ അന്ന് എന്ത് ബലത്തിലെ പറഞ്ഞത് എനിക്കിപ്പോഴും അറിയില്ല. അതിനു മുമ്പ് ഞാൻ എനിക്ക് കൊണ്ട് ഞാൻ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കി ഞാൻ തന്നെ ചുമ്മാ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഡയറക്ടറൊക്കെ ഭയങ്കര മോശം ആ സമയത്ത് അമച്ചറായിരുന്നു. അങ്ങനെ കോളേജിൽ നിന്ന് പിള്ളേർ ചോദിക്കാൻ തുടങ്ങി, എന്താ ഡയറക്ടറെ ഷോർട്ട് ഫിലിംസ് ഒന്നും ചെയ്യില്ലേ എന്നിങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിള്ളേരെ എല്ലാവരും കൂട്ടിയിട്ട് അടി ഫൈറ്റ് ആൻഡ് ഫൈറ്റ് ഓൺലി കൊണ്ട് 500 രൂപ ബഡ്ജറ്റിൽ ഷോർട്ട് ഫിലിം ചെയ്തു. 500 രൂപ എന്ന് പറഞ്ഞാൽ കോളേജ് സ്കൂള് ഞങ്ങൾ പൈസ കൊടുത്ത് 2 ദിവസത്തെ ഷൂട്ട്, തല്ല് മാത്രമേ ഉള്ളൂ, പക്ഷെ ഫണ്ണാ. അത് റിലീസായപ്പോൾ കോളേജിലും ചുറ്റുമുള്ള ആളുകൾക്ക് ഭയങ്കര നല്ല രസമുണ്ട്, തമാശയാ. കാരണം ഞാൻ ആ സമയത്ത് ടറണ്ടിനും എൻ്റെ മൂവീസൊക്കെ കണ്ട്, അംഗമായി ഡയറക്ടേഴ്സൊക്കെ കണ്ട്, എനിക്ക് അതിൻ്റെ കട്ട്സും പരിപാടിയും എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആ സമയത്ത് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഷോർട്ട് ഫിലിമിനും സൗണ്ട് ഡിസൈൻ അത്ര സുഖമില്ല.

0: ഡയലോഗ് വരും, മ്യൂസിക് വരും, ആംബിയൻസ് ഒന്നുമില്ല. ഞാൻ ഇതെല്ലാം യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാൻ എൻ്റെ ചേർത്ത് ഞാൻ സൗണ്ട് ഡിസൈനിൽ പൊളിക്കാൻ നോക്കി. കാണുന്ന പ്രേക്ഷകൻ എന്നെ ലാഗ് ഇല്ലാണ്ടാക്കി. അങ്ങനെ രണ്ടാമതൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വന്നു. ഇതുകൊണ്ട് അരുൺ സാർ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ആക്കിയില്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, കഥയുണ്ട് ചോദിച്ചു. എൻ്റെ അടുത്താണ് കഥകൾ സ്റ്റോക്കായി, എന്നാ കഥയുണ്ടല്ലോ അടുത്ത ഷോർട്ട് എന്നും ഓക്കെ. കാരണം എന്താ വെച്ചാൽ അന്ന് എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയമായതുകൊണ്ട് കോളേജ് കഴിഞ്ഞാൽ വൈകിട്ട് ഞാൻ പാർട്ട് ടൈം സൂപ്പർമാർക്കറ്റിൽ ബില്ലടിക്കാൻ പോകുന്നുണ്ട്. ഇനി കോളേജ് ടൈം എനിക്ക് ഫ്രീയാണ്. ഞാൻ പഠിപ്പിൽ ആവറേജ് ആണെങ്കിൽ ഞാൻ പാക്ക് ചെയ്തെടുത്തോളും. ഞാൻ പാസ്സായി പാസ്സായി പോകുന്നുണ്ട് എന്നല്ലാതെ എനിക്ക് വലിയ മാർക്കൊന്നും വേണമെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നിർബന്ധമില്ല,
1: നിർബന്ധമില്ല,
0: എനിക്ക് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഷോർട്ട് ഫിലിംസ് സാറിൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു. അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് ദിലീഷ് പോത്തൻ ഷെയർ ചെയ്തു. മൂസിൻ പരാരി, ദിലീഷ് പോത്തനൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി, ഓക്കെ ഞാൻ ഒരു ഡയറക്ടറാണ്, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനെ കോൺഫിഡൻസ് വരിക. ഞാൻ മറ്റത് ഷോ ഓഫിന് വേണ്ടി ചെയ്ത രണ്ട് സാധനങ്ങളാണ്.
1: അതെ അതെ,
0: എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്തോ ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അത് സീരിയസ് ആവാൻ തുടങ്ങി. കാരണം എൻ്റെ മൈൻഡിൽ ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല ഒരു ഡയറക്ടർ ആവണമെന്ന്. ഞാൻ ഒരു ആക്ടർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എങ്ങനെയും കോളേജ് കഴിഞ്ഞു, ഇനി ജോലിക്ക് കയറണം. പക്ഷെ ജോലിക്ക് കയറിയ സിനിമ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം ഞാൻ കോളേജ് എച്ച് ഒഡിൻ്റെ അടുത്ത് ഞാൻ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നതൊക്കെ സാർക്ക് അറിയാം. അമ്മേനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, പയ്യൻ നന്നായി സൗണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്,
1: അവനെ
0: ഫീൽഡിലേക്ക് വിടുക. എൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ എനിക്കറിയാം, പക്ഷെ എനിക്ക് കൊച്ചിയിലേക്ക് വരണം എങ്ങനെയെങ്കിലും. കാരണം ഇവിടെയാണല്ലോ സിനിമ ഹബ്ബ്, പടം ഓൺ ആക്കണം. അങ്ങനെ അമ്മ, കാരണം നമ്മുടെ വീട്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ മിഡിൽ ക്ലാസ് വളരെ ഫാമിലിയില്ല. അപ്പോൾ ഇവിടെ വന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അവരിനെ കൊണ്ട് താങ്ങാവുന്നതിലും അധികമാണ്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയും അത്രയും സപ്പോർട്ടായിരുന്നു. എന്ത് പഠിക്കണോ അവരത് പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും അത്രയും ബഹുമാനമുണ്ട്. അങ്ങനെ ഞാൻ ഇവിടേക്ക് വരുന്നു. ഇവിടേക്ക് വന്ന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി, അർച്ചന സ്ക്രിപ്റ്റ് എഴുതി. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് എഴുതി, പക്ഷെ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് എല്ലാം മെയിൽ ഓറിയൻറ്റഡും ഫണ്ണും. അപ്പോൾ ഇതെനിക്ക് ഓൺ ആക്കാൻ ഒരു രക്ഷയില്ല. കഥകൾ കേൾക്കുന്നുണ്ട്, എല്ലാവരും ഇഷ്ടമാവുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു സാധനം മിസ്സാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ പല സ്ഥലത്തും കഥ പറയുമ്പോൾ കഥ വർക്കാവുന്നു, പക്ഷെ എന്താണ് മിസ്സിങ് എന്ന് എനിക്ക് പിടിയിട്ടുണ്ടായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഷോർട്ട് ഫിലിം കമേഴ്ഷ്യലി സക്സസ് അല്ല, സിനിമാക്കാർ കാണുന്നു അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ ഒരു കമേഴ്ഷ്യൽ സക്സസ് കിട്ടിയില്ല. അപ്പോൾ എനിക്കൊരു കമേഴ്ഷ്യലി ഒരു സാധനം ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ദേവിയ പ്ലസ് ടു ബയോളജി ചെയ്തത്. അതിൽ അഭിനയിച്ച രഞ്ജിത് ചേർ നായർ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആളുകളെ സെറ്റാക്കി തരുന്നതല്ല. കാരണം രഞ്ജിത്ത് ഏട്ടൻ എൻ്റെ ഷോർട്ട് ഫിലിംസ് കണ്ട് അത്രയും എന്നെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും
1: ചെയ്യും. രഞ്ജിത്തേട്ടന്
0: അത്രയും സപ്പോർട്ടായിരുന്നു രഞ്ജിത്തേട്ടൻ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഒരു ഡയറക്റ്റ് ചെയ്തതിനൊരു സ്നേഹസമ്മാനം തരുന്ന
1: പുള്ളിയാണ്.
0: പൈസ തുകയായിട്ട് സ്നേഹസമ്മാനം തരുന്ന പുള്ളിയാണ്. കാരണം അരുൺ സാർ ആ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു. അന്നും നമ്മളിങ്ങനെ ഡയറക്ഷൻ ഫണ്ടൊന്നും വാങ്ങിക്കുന്നത് അങ്ങനെ ഉള്ളത് വെച്ച് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പോകുന്നില്ല. എന്തായിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് ഷോർട്ട് ഫിലിം കഴിഞ്ഞ് ഹിറ്റായപ്പോൾ ഇളാതി ഒന്ന് വെച്ചോ, ഇതൊരു സമ്മാനം പോലെ ഇരിക്കട്ടെ തന്നു. അങ്ങനെ ദേവിക ഇറങ്ങി. ദേവിക
1: ആ
0: സീറോ സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിൽ നിന്ന് 11 ദിവസം കൊണ്ട് 1 മില്യൺ അടിച്ച ഒരു പരിപാടി ആയിരുന്നു. നന്നായിട്ട് അത് റണ്ണായി. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് രഞ്ജിത്ത് നായർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എന്നെ വിളിക്കുന്നത്. അർച്ചനയാണ്. ഞാൻ പുള്ളിയത്ത് പോയി കഥ പറഞ്ഞു. ആ പുള്ളിയത്ത് പോയിട്ട് കഥ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു 100-150 നറേഷൻസ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ടായിരുന്നു. പുള്ളിയത്ത് പോയി കഥ പറഞ്ഞു, പുള്ളിക്ക് വർക്കായി. പുള്ളി ഐശ്വര്യലക്ഷ്മിനെ അടുത്ത് വെച്ച് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാനങ്ങനെ കാസ്റ്റ് ഒന്നും പ്ലാൻ ചെയ്ത് എഴുതുന്ന ഒരാളല്ല. നമ്മൾ എഴുതുമ്പോൾ ഓപ്പണായി എഴുതുക. അങ്ങനെ എഴുതുമ്പോഴാണ് എപ്പോഴും എഴുത്ത് കറക്റ്റ് ആവുക, അല്ലെങ്കിൽ നമ്മളൊരു വട്ടത്തിൽ
1: പെട്ടുപോകും.
0: ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് അതിനനുസരിച്ച് ഞാൻ റീവർക്ക് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഞാൻ ഐശ്വര്യത്ത് പോയി കഥ പറഞ്ഞു. കഥ കേട്ടതും പുള്ളിക്കാരത്തി ഓക്കെ പറഞ്ഞു. പടം ഓണായി. മാട്ടുചേണ്ടത്ത് പോയി കഥ പറയുന്നു. മാട്ടുചേണ്ട ആദ്യം മനസ്സിലായില്ല പരിപാടി, എൻ്റെ പരിപാടി എന്താ. പക്ഷെ എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു ചേട്ടൻ തിരിച്ചു വിളിച്ചു, എടാ പരിപാടി ഓക്കെ നമുക്ക് ചെയ്യാമെന്നുണ്ട്. എൻ്റെ ഒരേ ഒരു ഉദ്ദേശം ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജ് കഴിഞ്ഞ് സിനിമ ചെയ്യുക. കാരണം കോളേജ് കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ സിനിമ നടക്കില്ല,
1: നടക്കില്ല.
0: കാരണം എൻ്റെ മുമ്പിൽ അത്ര എക്സാമ്പിൾസ് ഉണ്ട്. എൻ്റെ കുറച്ച് ഏട്ടന്മാരൊക്കെ ഷോർട്ട് ഫിലിം ചെയ്ത പരിചയത്തിൽ കുറെ ഏട്ടന്മാരെ പരിചയപ്പെട്ടപ്പോൾ അവരെല്ലാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടതാ. കോളേജ് കഴിഞ്ഞു, ജോലി, സിനിമ, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയതും അർച്ചന സ്റ്റാർട്ട് ചെയ്തു, അനൗൺസ് ചെയ്തു. നമ്മൾ പോസ്റ്റ് പ്രിപ്പറേഷനിൽ കയറുന്നു. കൊറോണ വന്ന് ബ്രേക്ക് ആവുന്നു. 22-ാമത്തെ വയസ്സിൽ പടം ഓണായിട്ട് അത് കൊറോണ ഒന്ന് ബ്രേക്കായി. 2 വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ 2 വർഷത്തിന് ഗ്യാപ്പിലാണ് ആ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എഴുതിയ സ്ക്രിപ്റ്റാണ് ഇന്നിപ്പോൾ തലവരെ കേട്ടിരിക്കുന്നത്. കാരണം ഡെയിലി എഴുതി സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു കൊറോണ സമയത്ത്. എഴുത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, പലതരം സ്ക്രിപ്റ്റ് എഴുതുക. അങ്ങനെയാണ്
1: സ്ക്രിപ്റ്റൊക്കെ സ്റ്റോക്കാണ്. അപ്പോൾ
0: സ്ക്രിപ്റ്റ് എല്ലാ ഫസ്റ്റ് ഡ്രാഫ്റ്റും സ്റ്റോക്കാണ്, പല പല ഐഡിയാസും സ്റ്റോക്കാണ്. ഇപ്പോഴും ഞാൻ എഴുത്ത് ഫോളോ ചെയ്യുക, എഴുതുക, കണ്ടിന്യൂസ്ലി എഴുതുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കാരണം കണ്ടന്റ് ആണ് കിങ് എന്നൊരു പഠിച്ചൊരു മൊമെന്റ് ഉണ്ട്. അത് അർച്ചന റിലീസ്

0: ഹിസായെന്നാന്ന് എനിക്കത് മനസ്സിലായ സാധനം. കണ്ടന്റ് വൈസ് സ്ട്രോങ് ആയാലും സ്ക്രിപ്റ്റ് വൈസ് സ്ട്രോങ് ആവണം. പറശ്ശന കണ്ടന്റ് നല്ലായിരുന്നു, പക്ഷെ സ്ക്രിപ്റ്റ് പഴകിപ്പോയി റിലീസ് ആവുന്ന സമയമായപ്പോൾ. കാരണം 22 വയസ്സ് തുടങ്ങി 25-ാമത്തെ വയസ്സിൽ പടം റിലീസ് ചെയ്ത് 3 വർഷം കഴിഞ്ഞു. ഈ ഗ്യാപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്തില്ല, അതെനിക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചു പടം ലോക്കായി കിടക്കുകയാണല്ലോ, അത് ഓക്കെ ആയിരിക്കുന്ന. പക്ഷെ അത് അർച്ചന റിലീസായപ്പോൾ ആൾക്കാർ പറഞ്ഞു, ആൾക്കാരുടെ വിമർശനങ്ങളിൽ അത് കിട്ടി. പക്ഷേ അർച്ചന സെയിം ഡേ റിലീസ് തന്നെ ഫ്രീഡം ഫൈലിൽ ഗീതു അൺചെയിൻഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് രജീഷയുടെ, അതും റിലീസായി. രണ്ടും ഒരേ ദിവസം റിലീസായി എൻ്റെ. പക്ഷെ അത് കണ്ടന്റ് അപ്ഡേറ്റഡ് ആയിരുന്നു, മേക്കിംഗ് അപ്ഡേറ്റഡ് ആയി, അതുകൊണ്ട് അത് വർക്കായി ആൾക്കാർക്ക്. അപ്പോൾ മനസ്സിലായി കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയുള്ള പ്രോസസ്സാണ് തലവരെ പിടിച്ച്. അതുകൊണ്ടാണ് തലവരെ ഷൂട്ടിന്റെ സമയം വരെ എഴുതി എഴുതി എഴുതി എഴുതി അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത്
1: തലവരെ കുറച്ചുകൂടി കറക്റ്റ് ഇമോഷണൽ പാക്ക്ഡ്
0: ആക്കിയത്.

0: ഞാനിപ്പോ അർച്ചന ചെയ്ത പോലെ ആവരുത് അടുത്തൊരു സിനിമ ചെയ്തത്. ഇപ്പൊ ഗീതു അൺചെയിൻഡിന്റെ മേക്കിംഗ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അത് അങ്ങനെ മലയാളത്തിൽ യൂസ് ചെയ്ത മേക്കിംഗ് ആയിരുന്നില്ല. അതെനിക്ക് അങ്ങനെ വേണം, എനിക്ക് പുതിയ എന്തെങ്കിലും സാധനം ചെയ്യണം. ഇപ്പൊ തലവരയിലേക്ക് വരുമ്പോ ഇപ്പൊ മലയാളത്തിൽ കണ്ടൊരു ക്യാരക്ടർ അല്ല പാണ്ഡ എന്ന് പറയുന്ന ആ ക്യാരക്ടർ, അതൊരു പുതിയൊരു ക്യാരക്ടർ പരിപാടിയായിരുന്നു. അപ്പൊ അതാണ് എനിക്ക് കിട്ടുന്ന എന്താ പറയുക ഹൈ എന്നൊക്കെ പറയില്ലേ.
1: അതുപോലെ അർജുൻ ആദ്യം അതിൽ നിന്ന് എത്രയോ മുന്നിൽ,
0: അത് അർജുൻ അത്ര വർക്ക് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഹാർഡ് വർക്കറാണ് പുള്ളി. എന്ന് വെച്ചിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മുടെ കൂടെ നിന്ന് പുള്ളിക്ക് വേണ്ട സാധനം എന്താന്ന് പുള്ളി മനസ്സിലാക്കി പുള്ളി ചെയ്യും. ഇപ്പോ നിങ്ങൾ ആ സോങ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയാം, ഒരു ഇലകുഴി എന്ന് പറയുന്ന സോങ് ഉണ്ട്, മറ്റേ പച്ച ഡ്രസ് ഇട്ട്, പച്ച ഡ്രസ് ഇട്ട് ജ്യോതിഷ് അവളുടെ അടുത്ത് വരുന്നു എന്നുള്ളതാണ് എന്റെ ഇൻപുട്ട്. പക്ഷെ ജ്യോതിഷ് അവിടെ കൈ ഇങ്ങനെ ഇറക്കുന്നുണ്ട്, അത് അർജുന്റെ ഇൻപുട്ടാണ്. ഇന്റർവെൽ സീക്വൻസിൽ അയാൾ ബാക്കിൽ പോയി നിൽക്കുന്ന സമയത്ത് അയാളെ മാറ്റി നിർത്തി എന്നുള്ളത് എന്റെ ഇൻപുട്ടും, ആ സമയത്ത് കൈ ഓരോ വിരലുകളും അയാൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, കണ്ണനങ്ങിക്കൊണ്ടിരിക്കുക, തൊണ്ട
1: അനങ്ങിക്കൊണ്ടിരിക്കുക,
0: അതെല്ലാം അർജുന്റെ പരിപാടിയാണ്. ഒരു 15 ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ അർജുൻ ഇൻപുട്ട് കൊടുക്കും, പിന്നെ ഞാൻ കോൺഫിഡൻറ്റോടു കൂടി ഞാൻ മാറിയിരിക്കും. ഈവൻ ഞാൻ ഷോട്ട് ഇങ്ങനെ നോക്കി ഓക്കെ അത്രേ ഉള്ളൂ, കാരണം എനിക്ക് അർജുനൻ അത്രയും കോൺഫിഡൻസ് ആയിരുന്ന ഒരു ആക്ടറാണ്. പിക്ക് ചെയ്യും പെട്ടെന്ന്
1: എല്ലാ കാര്യങ്ങളും മനസ്സിലായി,
0: പെട്ടെന്ന് പിക്ക് ചെയ്യും പുള്ളി. പക്ഷെ
1: ക്യാരക്ടറിലേക്ക്
0: വരും, അതായത് ആക്ഷനും കട്ടിനും ഇടയിലാണ് പരിപാടി. അതിനു മുമ്പ് പുള്ളി അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കിടക്കണം, നമുക്ക് തോന്നുന്നു എന്റെ പുള്ളി ഒന്നും വർക്ക് ചെയ്യാത്. പക്ഷെ ഒരു 10 ദിവസം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി അർജുൻ അത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആർക്കും അറിയില്ല. ആക്ഷൻ കട്ടിന്റെ സമയത്ത് അർജുന തരും. അർജുൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്റെ അടുത്ത് വന്ന് ചോദിക്കത്തുള്ളൂ, എടാ അത് പിന്നെ ഓക്കെ ആണോ ചോദിക്കുക. എല്ലാ ഷോട്ടിനും ആകില്ല, നീ ഓക്കെ ആണോ. അപ്പൊ ഞങ്ങള് പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു അർജുനെ, നമ്മൾ സീൻ ഇങ്ങനെ കണിച്ചു കൊടുത്ത സമയത്ത് അർജുനെ വിളിച്ചു, എടാ പരിപാടി ഓക്കെ ആണോ, ഒരു സീൻ ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സീൻ, നിനക്ക് എന്റെ പെർഫോമൻസ് ഓക്കെ ആണോ ചോദിച്ചു. സിനിമ കഴിഞ്ഞിട്ടാ പുള്ളി എന്ത് ചോദിക്കുന്നേ, കാരണം പുള്ളി അത്രയും അതില് കോൺസെൻട്രേറ്റഡാ. ഞാൻ പറഞ്ഞു അച്ഛനെ ഓക്കെ ആയതുകൊണ്ടാണ് ഇത് ഓക്കെ, അച്ഛനെ അത് ഓക്കെ ആണ്, ടെൻഷൻ ഒന്നും വേണ്ട, നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഡയറക്ടറിന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ എന്നും കരുതിയിരിക്കുന്നത്.
2: സംവിധായകൻ അഖിൽ അനിൽകുമാർ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം NS ജയമോഹൻ, സഹായം സയ്യിദ് അൻവർ.
3: ചിത്രപതംഗം
4: അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: Trey and Doug Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It is the World Cup time. It is the World Cup time. 15th രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപോ വേർദേ. 16th പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഈജിപ്ത്. പുലർച്ചെ 3:30 സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ. രാവിലെ 9:30 ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് ദ കളേഴ്സ് ഓഫ് ഫുട്ബോൾ. All India Radio joins us.

0: സെലിബ്രേഷൻസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തലവര എന്ന ചിത്രത്തിൽ നിന്ന്, ഗായകർ രാഘു, ഇസൈ, ഗാനശില്പികൾ മുത്തു, ഇലക്ട്രോണിക് കിളി.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10:00. പ്രിയ ശ്രോതാക്കളെ, MS സുബ്ബലക്ഷ്മി അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. കച്ചേരിയിൽ ആദ്യമായി ഗജവദന പാപനാശം ശിവൻ കൃതി, രാഗം ശ്രീരഞ്ജിനി, ആദിതാളം.

കച്ചേരിയിൽ അടുത്തതായി ഇഹപര രാഗം സിംഹേന്ദ്ര മധ്യമം പാപനാശം ശിവൻ കൃതി ആദിതാളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MS സുബ്ബലക്ഷ്മി അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. ശരണം അയ്യപ്പ, രാഗം രേവതി, ആത്മാനന്ദൻ കൃതി, മിശ്രചാപ്പ് താളം.

കച്ചേരിയിൽ അവസാനമായി മുഴുതായി ഉണർന്നവർ, രാഗം ബിഹാഗ്, ആത്മാനന്ദൻ കൃതി ആദിതാളം.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.